പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്പനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ഇന്ന് ഈ ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ, കേൾക്കുന്നില്ലേ ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ? കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളിയൊച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ജൂൺ 24, 1509 ജൂൺ 24, ഇംഗ്ലണ്ടിന്റെ ചരിത്രത്തിൽ ഏറ്റവും ദുഷ്പേര് സമ്പാദിച്ച രാജാവ് ഹെൻറി 8-ാമന്റെ കിരീടധാരണം നടക്കുന്നു. 1812 ജൂൺ 24, നെപ്പോളിയൻ റഷ്യ ആക്രമിക്കുന്നു. 1968 ജൂൺ 24, ഒരു വലിയ ജാഥ വാഷിംഗ്ടൺ നഗരത്തിൽ വന്നു ചേരുന്നു. റാലി നയിക്കുന്നത് മാർട്ടിൻ ലൂഥർ കിംഗ്. ജാഥയുടെ ആവശ്യകത, ദരിദ്ര ജനവിഭാഗങ്ങൾക്കെല്ലാം തൊഴിലും പാർപ്പിടവും നൽകണം.

പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില. അഭിപ്രായങ്ങൾക്കും വിമർശനങ്ങൾക്കും പഞ്ഞമില്ലാത്ത ഒരു ലോകത്തിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. സൃഷ്ടിപരമായ വിമർശനങ്ങളും അനുയോജ്യമായ അഭിപ്രായങ്ങളും സ്വീകരിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ എല്ലാവരുടെയും എല്ലാവിധത്തിലുമുള്ള അഭിപ്രായങ്ങൾക്കും വില കൽപ്പിച്ച് തദ്നുസരണം നീങ്ങാൻ ഒരുമ്പെടുന്നത് മൗഢ്യമായിരിക്കും. ആര് എന്തഭിപ്രായം പറഞ്ഞാലും അതനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അവതാളത്തിലാകുമെന്നതിന് പല അനുഭവകഥകളുമുണ്ട്. നല്ലൊരു വീട് നിർമ്മിച്ച് താമസിക്കണമെന്ന് ആഗ്രഹിച്ച ഒരാൾ വളരെ കാലത്തെ പരിശ്രമം കൊണ്ട് അതിനുള്ള പണമുണ്ടാക്കി. സാമാന്യം ഭേദപ്പെട്ട ഒരു പ്ലാൻ സ്നേഹിതനിൽ നിന്ന് ലഭിച്ചു. പണി തുടങ്ങി. ഭിത്തികൾ കെട്ടിക്കഴിഞ്ഞപ്പോഴാണ് അയാളുടെ മറ്റൊരു സുഹൃത്തിന്റെ ഉപദേശം. മുറികൾക്ക് വിസ്താരം കുറവാണെന്ന് പണി തീർത്ത ഭിത്തികൾ പൊളിക്കുവാനും അടിത്തറയ്ക്ക് വിസ്താരം കൂട്ടി സുഹൃത്തിന്റെ നിർദ്ദേശമനുസരിച്ച് പുതുക്കി പണിയാനും അയാൾ തെല്ലും വൈകിയില്ല. അതിനിടയ്ക്ക് മറ്റൊരാൾ വേറൊരഭിപ്രായം പറഞ്ഞു. ജനാലകളും കതകുകളും വേണ്ടത്ര വലിപ്പമുള്ളവയല്ലെന്ന്. വീണ്ടും പൊളിച്ചു, പണിഞ്ഞു. കട്ടിള നിരപ്പിലെത്തിയപ്പോഴേക്കും കയ്യിലുള്ള പണമെല്ലാം തീർന്നു. പാവം അധോഗതിയിലുമായി. പഴയ പ്ലാനും എസ്റ്റിമേറ്റും അനുസരിച്ച് പണികൾ നടത്തിയിരുന്നെങ്കിൽ തനിക്ക് ഈ ദൗർഭാഗ്യം അനുഭവിക്കേണ്ടി വരികയില്ലെന്നുള്ള പരമാർത്ഥം മനസ്സിലാക്കിയപ്പോഴേക്കും സമയം വൈകിപ്പോയിരുന്നു. ശാലീനയായ ഒരു പെൺകുട്ടിക്ക് ഒരിക്കലുണ്ടായ അനുഭവം പറയാം. അവളുടെ സ്നേഹിത ഒരിക്കൽ പറഞ്ഞു, എതൊക്കെ പറഞ്ഞാലും നിനക്കൊരു സെക്സ് അപ്പീലില്ല. ഒരു പുരുഷനും നിന്നെ സ്നേഹിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സ്നേഹിതയുടെ മുന്നിൽ വച്ച് പുഞ്ചിരിച്ച് കാണിച്ചെങ്കിലും ആ പാവം പെൺകുട്ടിയുടെ മനസ്സ് നീറുവാൻ തുടങ്ങി. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവൾ മാനസികവും ശാരീരികവുമായി തകർന്നതുപോലെയായി. ആയിടയ്ക്കാണ് അവളുടെ കാമുകൻ അവധിക്ക് നാട്ടിലെത്തിയത്. കാമിനിയുടെ ഭാവപ്പകർച്ച അയാളെ ഖിന്നനാക്കി. കാരണമന്വേഷിച്ചപ്പോഴാണ് സ്നേഹിതയുടെ അഭിപ്രായം അവൾ പറഞ്ഞത്. നിനക്ക് സെക്സ് അപ്പീലില്ലെങ്കിൽ നിന്നെ ഞാൻ സ്നേഹിക്കുമായിരുന്നു മണ്ടി. ഈ വാക്കുകൾ അവളുടെ ഹൃദയത്തിന് കുളിർമയേകി. തന്റെ സ്നേഹിതയുടെ അസൂയയിൽ നിന്ന് ഉടലെടുത്ത അഭിപ്രായ പ്രകടനമായിരുന്നു അതെന്ന് മനസ്സിലാക്കിയ അവളുടെ ചുണ്ടുകളിൽ വീണ്ടും പുഞ്ചിരി വിടർന്നു. എന്തിനെക്കുറിച്ചും എന്തഭിപ്രായം വേണമെങ്കിലും ആർക്കും പറയാം. അഭിപ്രായം ഇരുമ്പുലക്കയല്ലെന്നൊരു ചൊല്ലുണ്ടല്ലോ. പണ്ടൊരു വൃദ്ധനും മകനും കഴുതയുടെ കൂടെ നടന്ന കഥ കേട്ടിരിക്കുമല്ലോ. അച്ഛനും മകനും കഴുതയുടെ കൂടെ നടക്കുകയാണ്. അമ്മാവാ, ഈ പൊരിയുന്ന വെയിലത്ത് നിങ്ങൾ നടന്ന് വിഷമിക്കുന്നത് എന്തിനാണ്? ഈ കഴുതയുള്ളപ്പോൾ അതിന്റെ പുറത്തു കയറിപ്പോകരുതോ? അച്ഛനും മകനും കൂടി കഴുത പുറത്ത് യാത്രയായി. അല്പദൂരം നടന്നപ്പോൾ വഴിയിൽ കണ്ട രണ്ടുപേർ പരസ്പരം സംസാരിക്കുകയാണ്. ഇയാൾ എന്തൊരു ദുഷ്ടനാണ്, ആ പാവപ്പെട്ട കഴുതയുടെ പുറത്ത് മകനെയും കൊണ്ട് നടക്കുന്നു. ആ പയ്യനെ മാത്രം കയറ്റിയിട്ട് ആൾക്ക് നടന്നാ പോരെ. വൃദ്ധൻ താഴെ ഇറങ്ങി കഴുതപ്പുറത്ത് മകനെയും വെച്ചുകൊണ്ട് യാത്ര തുടർന്നു. അപ്പോഴാണ് മറ്റൊരാളുടെ വിമർശനം. ആ ചെറുപ്പക്കാരന്റെ ധിക്കാരം കണ്ടില്ലേ, ആ കിളവനെ പൊരിയുന്ന വെയിലത്ത് നടത്തിക്കൊണ്ട് അവൻ സുഖമായി കഴുതപ്പുറത്തിരിക്കുന്നു. മൂപ്പിലാം പയ്യനെ താഴെ ഇറക്കിയിട്ട് കഴുതപ്പുറത്ത് കയറി കുറച്ചു ദൂരം പോയി. അപ്പോഴാണ് അയാളുടെ ഒരു പരിചയക്കാരനെ കണ്ടത്. താൻ എന്തൊരു മനുഷ്യനാടോ, ആ കൊച്ചിനെ ഇങ്ങനെ നടത്തുകയും താൻ സുഖമായി കഴുതപ്പുറത്ത് സഞ്ചരിക്കുകയും ചെയ്യുന്നല്ലോ. വൃദ്ധൻ താഴെ ഇറങ്ങി. അച്ഛനും മകനും കൂടി അടുത്ത പരിപാടിയെക്കുറിച്ച് ആലോചിച്ചു. രണ്ടുപേരും കൂടി കഴുതയെ ചുമലിലേറ്റി നടക്കുവാൻ തുടങ്ങി. കുറച്ചു ദൂരം നടന്നപ്പോൾ ചിലർ ഇവരെ ഭ്രാന്തന്മാർ എന്ന് പറഞ്ഞ് അവഹേളിക്കാൻ തുടങ്ങി. വൃദ്ധനും മകനും ത്രിശങ്ക സ്വർഗത്തിലായി. ആരെന്തഭിപ്രായം ഉന്നയിച്ചാലും ആലോചന കൂടാതെ അത് പ്രാവർത്തികമാക്കുവാൻ തുടങ്ങുന്നവർക്ക് ഈ കഥ ഒരു വഴികാട്ടിയാണ്. എല്ലാവരുടെയും പ്രീതി സമ്പാദിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഈ ലോകത്ത് ആർക്കും സാധ്യമല്ല. അഭിപ്രായങ്ങളും വിമർശനങ്ങളും കേൾക്കേണ്ടി വരുമ്പോൾ അവ പ്രാവർത്തികമാക്കുന്നതിന് മുൻപായി രണ്ടു കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒന്നാമതായി, അഭിപ്രായം പറയുകയോ വിമർശിക്കുകയോ ചെയ്യുന്നവർ അതിന് യോഗ്യതയുള്ളവരാണോ എന്ന് തിട്ടപ്പെടുത്തണം. രണ്ടാമതായി, അവരുടെ ഉപദേശങ്ങൾ സദുദ്ദേശത്തോടുകൂടിയവയും ആത്മാർത്ഥതയിൽ നിന്ന് ഉടലെടുത്തവയും ആണോ എന്നുകൂടി ആലോചിക്കണം. അഭിപ്രായം പ്രകടിപ്പിക്കുന്ന ആൾ ആ വിഷയങ്ങളിൽ പരിജ്ഞാനമില്ലാത്ത വ്യക്തിയാണെങ്കിൽ അയാളുടെ നിഗമനം സ്വീകാര്യമായിരിക്കുകയില്ല. തങ്ങൾക്ക് യാതൊരു ഗ്രാഹ്യവുമില്ലാത്ത വിഷയങ്ങളെക്കുറിച്ചുകൂടി വിമർശനങ്ങളും അഭിപ്രായങ്ങളും തട്ടിവിടുന്നവരുമുണ്ട്. തങ്ങൾ സർവജ്ഞാനികളാണെന്ന് അന്യരെ അറിയിക്കുവാനോ നമ്മിൽ നിന്നെന്തെങ്കിലും പ്രതിഫലം നേടുവാനോ ഉള്ള ഉദ്ദേശമായിരിക്കും അതിന് പിന്നിലുള്ളത്. യാതൊരു യോഗ്യതയുമില്ലാത്തവരുടെ ഉപദേശങ്ങൾ പോലും ചിലപ്പോൾ അനുയോജ്യമായവയായിരിക്കും, പക്ഷേ അത് വളരെ ചുരുക്കമായിരിക്കും. ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തെങ്കിലും അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നിരവധി ആളുകളെ നിത്യജീവിതത്തിൽ കാണാം.
ഒരു പുതിയ വസ്ത്രം ധരിച്ച് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരാൾ അഭിപ്രായപ്പെട്ടെന്നിരിക്കും, നിങ്ങൾക്ക് ഈ കളർ പറ്റുകയില്ല, കുറച്ചുകൂടി ലൈറ്റ് കളറാണ് നിങ്ങൾക്ക് ചേർച്ച, നമുക്കിഷ്ടപ്പെട്ട തുണിയായിരിക്കുമല്ലോ നാം തിരഞ്ഞെടുത്തത്, മറ്റേയാൾക്കിഷ്ടം അതായിരിക്കണമെന്നില്ല. ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾക്ക് വലിയ വില കൽപ്പിക്കാതിരിക്കുകയാണ് ഭംഗി. ഓരോരുത്തരുടെയും അഭിപ്രായം അനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങിയാൽ അതിനു മാത്രമേ സമയം കാണുകയുള്ളൂ. മാത്രമല്ല, അത് നമ്മുടെ വ്യക്തിത്വത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. സ്വന്തം വ്യക്തിത്വം വളരണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായ അഭിപ്രായങ്ങളും ആദർശങ്ങളും ഉണ്ടായിരിക്കണം. മറ്റുള്ളവരുടെ താളത്തിനൊപ്പിച്ച് അവയ്ക്ക് കൂടെ കൂടെ വ്യതിയാനം വരുത്താൻ തുടങ്ങിയാൽ സ്വന്തം വ്യക്തിത്വത്തിന് കോട്ടം തട്ടും. ജീവിതത്തിൽ വിജയം കൈവരിക്കുന്ന പലരെയും അപഗ്രഥനം ചെയ്താൽ ഒരു കാര്യം നമുക്ക് വ്യക്തമാകും, അവർക്കെല്ലാം സ്വന്തമായ ആദർശങ്ങളും തീരുമാനങ്ങളും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ വിമർശനങ്ങൾക്കും ഉപദേശങ്ങൾക്കും ആലോചന കൂടാതെ അവർ വഴങ്ങുന്നില്ല. ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അവർക്കും ശത്രുക്കളുണ്ടായേക്കാം. പക്ഷേ അവർ നിത്യശത്രുക്കളായിരിക്കുകയില്ല. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കും വിമർശനങ്ങൾക്കും വില കൽപ്പിക്കരുതെന്നല്ല ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എല്ലാം ശ്രദ്ധിക്കുകയും തീരുമാനമെടുക്കുമ്പോൾ സ്വയം ചിന്തിച്ചുറപ്പിച്ചതിനു ശേഷം അനുയോജ്യമെന്ന് കണ്ടാൽ മാത്രം മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുക. ഇത് നമ്മുടെ വ്യക്തിത്വത്തിന് മാറ്റുകൂട്ടുമെന്ന് മാത്രമല്ല, കാര്യങ്ങൾ തടസ്സം കൂടാതെ നീങ്ങുവാൻ സഹായിക്കുകയും ചെയ്യും.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ.
1: നമ്മുടെ ശരീരം ഒരു അത്ഭുതമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട അവയവം ഹൃദയമാണ്. എന്നാൽ നമ്മുടെ ഹൃദയം കേവലം ഒരു ജൈവ പമ്പ് മാത്രമല്ല, അത് നമ്മുടെ ജീവിത വീക്ഷണത്തെയും നിലപാടുകളെയും നിർണയിക്കുന്ന മാനുഷിക മഹിമയുടെയും ധാർമ്മിക ഗരിമയുടെയും പ്രഭവ കേന്ദ്രമാണ്. ഹൃദയത്തിന്റെ ധർമ്മം, മനസ്സിലെ സംഘർഷങ്ങൾ, മൂല്യങ്ങൾ മുറുകെ പിടിച്ചുള്ള ജീവിതം എന്നിവയെക്കുറിച്ച് നമ്മൾ ആരും അധികം ചിന്തിക്കാറില്ല. നമ്മുടെ ഹൃദയം ജീവന്റെ ഉറവിടമാണ്. അത് മനസ്സിന്റെ മഹനീയമായ ആസ്ഥാനമാണ്. ഉരുകി ഉറച്ച ഊർജ പ്രവാഹമാണ് ഓരോ ഹൃദയമെടുപ്പും. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സമ്മർദ്ദങ്ങളും സംഘർഷങ്ങളും ആദ്യം ഏറ്റുവാങ്ങുന്നിടം ഈ ഹൃദയമാണ്. സന്തോഷം പോലെ തന്നെ ദുഃഖവും ഭയവും ഇവിടെയാണ് തങ്ങി നിൽക്കുന്നത്. ധീരനും ഭീരവും സൃഷ്ടിക്കപ്പെടുന്നതും മനുഷ്യമഹിമയുടെയും ധാർമ്മിക ഗരിമയുടെയും പ്രഭവ കേന്ദ്രവും ഈ ഹൃദയമാണ്. തീരുമാനങ്ങൾ എടുക്കാനുള്ള ധൈര്യമോ ഭീരുത്വമോ നമ്മുടെ ഹൃദയത്തിന്റെ പ്രതികരണങ്ങളെ ആശ്രയിച്ചിരിക്കും. ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇന്ന് എത്ര വികസിച്ചാലും മനുഷ്യ മനസ്സിന്റെ ആഴവും പരപ്പും അളക്കാനോ അടയാളപ്പെടുത്താനോ കഴിയില്ല. മനസ്സ് ഒരു മഹാസമുദ്രം പോലെയാണ്. അതിന്റെ അടിത്തട്ടിൽ ഒളിപ്പിച്ചു വച്ച രഹസ്യങ്ങൾ അനവധിയാണ്. ലോകത്തിലെ സകല ഭാഷകളും പഠിച്ചതുകൊണ്ടോ മഹദ്ഗ്രന്ഥങ്ങൾ മനഃപ്പാഠമാക്കിയതുകൊണ്ടോ മാത്രം ഒരാൾ പൂർണ്ണ മനുഷ്യനാകുന്നില്ല. ഹൃദയത്തിന്റെ ഭാഷ അറിയുന്നവൻ മാത്രമാണ് യഥാർത്ഥ മനുഷ്യൻ. മറ്റൊരാളുടെ വേദന അറിയാനും അതിൽ പങ്കുചേരാനും കഴിയുന്ന ഹൃദയമാണ് നമ്മുടെ ഏറ്റവും വലിയ മൂലധനം. ഹൃദയം അതിന്റെ കർമാനുഷ്ഠാനം തുടരുന്നത് ആരുടെയും ആജ്ഞയ്ക്കായി കാത്തു നിൽക്കാതെയാണ്. അത് നമ്മൾ ഓരോരുത്തർക്കും ഒരു പാഠമാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ അടിസ്ഥാനപരമായ ധാർമ്മിക നിലപാടുകളിലും ആരുടെയും ആജ്ഞയ്ക്കായി കാത്തു നിൽക്കാതെ ഉറച്ചു നിൽക്കാൻ സാധിക്കണം. യുഗപുരുഷന്മാരെയും ഗുരുഭൂതന്മാരെയും നെഞ്ചിലേറ്റി നീതിയുടെയും നന്മയുടെയും ഉപാസകനായി നമുക്ക് ജീവിക്കാൻ കഴിയണം. നിലനിൽപ്പിനു വേണ്ടി നമ്മുടെ നിലപാടുകൾ മാറ്റാതെ, ആരുടെ മുന്നിലും താഴാതെ, തലകുനിക്കാതെ ജീവിക്കാനുള്ള ആർജവം ഈ ഹൃദയം നമുക്ക് നൽകണം. നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും തെറ്റായ ചിന്താഗതികൾക്കും അനാചാരങ്ങൾക്കും മുന്നിൽ ഭൂരിഭാഗം പേരും മൗനാനുയായികളാകാറുണ്ട്. പ്രത്യയശാസ്ത്രങ്ങൾക്ക് മുന്നിലെ മൗനാനുയായിയാകാതെ മൂല്യങ്ങൾ മുറുകെ പിടിച്ച് നിലനിൽക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ ശക്തിയുള്ളവൻ. സ്വന്തം മനസാക്ഷിയാണ് നമ്മുടെ ഏറ്റവും വലിയ വഴികാട്ടി. സത്യത്തിന്റെയും നീതിയുടെയും മാർഗം തിരഞ്ഞെടുക്കാൻ നമുക്ക് ഭയമുണ്ടാകരുത്. നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന, നിലപാടുകളിൽ വെള്ളം ചേർക്കാത്ത, മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന വ്യക്തികൾ അപൂർവമായി ആയിര പതിനായിരങ്ങളിൽ ഒരാൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ദീർഘദർശനത്തോടെ ഒരു ക്രാന്തദർശിയായ കർമ്മനിരതനായി പ്രവർത്തിക്കാൻ സാധിക്കുന്നവനാണ് സമൂഹത്തിന് ഏറ്റവും ആവശ്യമുള്ള വ്യക്തി. ആശയം ആവേശവുമായി അത്തരമൊരാൾ എന്നും മറ്റുള്ളവർക്കൊപ്പമുണ്ടാകും. എല്ലാവരും അങ്ങനെയായാൽ അതേക്കാൾ നന്ന്. ഹൃദയ വഴികളിലൂടെ മാത്രം സഞ്ചരിക്കുന്നവനാണ് മറ്റുള്ളവർക്ക് ആശ്വാസമാകുന്നത്. വെറും വാക്കുകളിലൂടെയല്ല, മറിച്ച് ആത്മാർത്ഥമായ സ്നേഹത്തിലൂടെയും കരുതൽ നൽകുന്നതിലൂടെയുമാണ് ഒരാൾക്ക് മറ്റൊരാൾക്ക് ആശയും ആവേശവുമാകാൻ സാധിക്കുന്നത്. മനുഷ്യ ജീവിതത്തിൽ കുറവുകളുണ്ടാകാം. ശാരീരികമായ കുറവുകളോ സാമ്പത്തികമായ കുറവുകളോ വൈകാരികമായ കുറവുകളോ ആകാം അത്. എന്നാൽ ഈ കുറവുകളെ അംഗീകരിക്കാനും അതിജീവിക്കാനും നമുക്ക് കഴിയണം. കുറവുകളെ അംഗീകരിക്കുമ്പോഴാണ് അവയെ നിറവുകളാക്കാൻ നമുക്ക് സാധിക്കുന്നത്. ഹൃദയത്തിന്റെ ഭാഷ അറിയുന്നവർക്ക് ഈ കുറവുകളെ ഒരു കുറവായി കാണാൻ കഴിയില്ല. നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സിലെ മൂല്യങ്ങൾ, നമ്മുടെ നിലപാടുകൾ, ഇതാണ് നമ്മൾ ആരാണെന്ന് നിർണയിക്കുന്നത്. ഹൃദയത്തിന്റെ കർമാനുഷ്ഠാനം തുടരുക. ആരുടെ മുന്നിലും തലകുനിക്കാതെ, നിലപാടുകൾ മാറ്റാതെ, നീതിയുടെയും നന്മയുടെയും ഉപാസകനായി മുന്നോട്ടു പോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം.

ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

തൊടിയിലെ ഇലച്ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റുനിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിൻ്റെ നനുത്ത വെട്ടങ്ങൾ, പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്, ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണസൈ റേഡിയോ 91.2 FM.

ഇന്ത്യക്കാരുടെ ജീവൻ നഷ്ടമായതിൽ ഖത്തർ അമീർ അനുശോചനം അറിയിച്ചു. പരിക്കേറ്റവർ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെയെന്നും അദ്ദേഹം ആശംസിച്ചു. ദുരിതബാധിതരുടെ കുടുംബങ്ങളോട് അനുശോചനം അറിയിച്ച ഖത്തർ നേതാവിന് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. പരിക്കേറ്റവർക്ക് സമയബന്ധിതമായി വൈദ്യസഹായം നൽകിയതിനെയും നരേന്ദ്രമോദി അഭിനന്ദിച്ചു. സംരംഭങ്ങൾ മേഖലയിലെ ശാശ്വത സമാധാനത്തിനും സ്ഥിരതയ്ക്കും കാരണമാകുമെന്നും മോദി പ്രത്യാശ പ്രകടിപ്പിച്ചു. വിവിധ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം തുടരാൻ ഇരു നേതാക്കളും പ്രതിബദ്ധത ആവർത്തിച്ച് വ്യക്തമാക്കി. ഖത്തറിലെ ഗ്യാസ് ഫാക്ടറിയിലെ സ്ഫോടനത്തിൽ മരിച്ച കോഴിക്കോട് വടകര വെള്ളൂർ സ്വദേശി കളരിയുള്ളതിൽ അർജുന്റെ മൃതദേഹം എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കുന്നതിന് ശ്രമം തുടരുന്നതായി KM അഭിജിത്ത് MLA അറിയിച്ചു. ഖത്തർ ഇൻഗാസ് KMCC പ്രവർത്തകരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും കൂടാതെ ഷാഫി പറമ്പിൽ MP മുഖേന വിഷയം കേന്ദ്ര

0: ഗവൺമെന്റിനെ ശ്രദ്ധയിൽപ്പെടുത്തിയതായും അഭിജിത്ത് പറഞ്ഞു. നിർദ്ദിഷ്ട ഉഭയകക്ഷി വ്യാപാര കരാർ സംരക്ഷിക്കുന്നതിനും പുനഃക്രമീകരിക്കുന്നതിനും ഇന്ത്യയും അമേരിക്കയും ഉന്നതതല ചർച്ചകൾ ആരംഭിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ US വ്യാപാര പ്രതിനിധി ജാമിസൺ ഗ്രീറുമായും ഇന്ത്യയിലെ US അംബാസഡർ സെർജിയോ ഗോറുമായും ഇത് സംബന്ധിച്ച് ചർച്ച നടത്തി. ഇറാന്റെ പിന്തുണയോടുകൂടി പ്രോക്സി ഗ്രൂപ്പുകൾ പശ്ചിമേഷ്യയിൽ ഉടനീളം ആക്രമണങ്ങളും തീവ്രവാദ പ്രവർത്തനങ്ങളും തുടരുന്നിടത്തോളം സമാധാനവും സ്ഥിരതയും കൈവരിക്കാനാവില്ലെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു. പേർഷ്യൻ ഗൾഫ് മേഖലയിലെ സന്ദർശനത്തിന്റെ ഭാഗമായി അബുദാബിയിൽ സംസാരിക്കുകയായിരുന്നു റൂബിയോ. ലെബനോണിലെ വെടിനിർത്തൽ ചർച്ചകൾ ഇറാനുമായി നടത്തുന്ന ചർച്ചകളിൽ നിന്ന് വ്യത്യസ്തമാണെന്നും അദ്ദേഹം അറിയിച്ചു. ഇറാനു വേണ്ടി 300 ബില്യൺ US ഡോളറിന്റെ പുനർനിർമ്മാണ ഫണ്ടിന് വാഷിംഗ്ടൺ പ്രാദേശിക പങ്കാളികളിൽ നിന്ന് സാമ്പത്തിക സംഭാവന തേടുമെന്ന സൂചനകൾ US സ്റ്റേറ്റ് സെക്രട്ടറി തള്ളി. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ രാജ്യം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ അറിയിച്ചു. ന്യൂഡൽഹിയിലെ കൃഷിഭവനിൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ സമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷം സാമൂഹിക മാധ്യമത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. കാർഷിക മേഖലയിലെ വിളവെടുപ്പാനന്തര പരിപാലനം, മൂല്യവർദ്ധന, കയറ്റുമതി പ്രോത്സാഹനം, ജലസംഭരണം, ആധുനിക സാങ്കേതിക വിദ്യ എന്നിവയ്ക്കും കേന്ദ്ര ഗവൺമെന്റ് മുൻഗണന നൽകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഈ മാസത്തെ വിവിധ ക്ഷേമ പെൻഷനുകളുടെ വിതരണം ഇന്ന് ആരംഭിക്കും. 6.5 ലക്ഷത്തോളം പേർക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുമെന്ന് സംസ്ഥാന ഗവൺമെന്റ് അറിയിച്ചു. പെൻഷൻ വിതരണം ചെയ്യാൻ 952 കോടി രൂപ അനുവദിച്ചതായി ധനവകുപ്പ് അറിയിച്ചു. ജൂലൈ 3-നുള്ളിൽ പെൻഷൻ വിതരണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം. കോഴിക്കോട് വയനാട് ബദൽപാതയായ പൂഴിത്തോട് പടിഞ്ഞാറത്തറ റോഡിന്റെ സാധ്യതകൾ പരിശോധിക്കുന്നതിന് തിരുവനന്തപുരത്ത് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടത്തിയ പഠനങ്ങളുടെ റിപ്പോർട്ടുകൾ അടിയന്തരമായി സമർപ്പിക്കാൻ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയോട് യോഗം നിർദ്ദേശിച്ചു. കൂടുതൽ പഠനം ആവശ്യമാണെങ്കിൽ അതിന് തുക അനുവദിക്കാനും തുടർ പഠനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വനം വകുപ്പിന്റെ അനുമതി വേഗത്തിലാക്കാനും മന്ത്രിമാരുടെയും ജനപ്രതിനിധികളുടെയും യോഗം തീരുമാനിച്ചു. മറ്റ് ബദൽപാതകളെ അപേക്ഷിച്ച് ദൂരവും വനമേഖലയും കുറഞ്ഞതും ടണൽ ഉൾപ്പെടെ ആധുനിക നിർമ്മിതികൾ അടങ്ങുന്നതുമായ നിർദ്ദിഷ്ട പാതയ്ക്ക് പ്രാഥമിക പരിശോധനയിൽ 1800 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. തുടർ നടപടികൾ വേഗത്തിലാക്കാൻ ജൂലൈ 15 പൊതുമരാമത്ത് വനം, കൃഷി, വൈദ്യുതി വകുപ്പ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ വിപുലമായ യോഗം ചേരും. സംസ്ഥാനത്ത് മുഹറം വെള്ളിയാഴ്ച ആചരിക്കുന്ന സാഹചര്യത്തിൽ വ്യാഴാഴ്ചത്തെ പൊതു അവധി വെള്ളിയാഴ്ചയിലേക്ക് മാറ്റി ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചു. വ്യാഴാഴ്ച പ്രവൃത്തി ദിവസം ആയിരിക്കും. സംസ്ഥാനത്ത് 15 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. 5 ജില്ലകളിലാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. കോഴിക്കോട് 8, മലപ്പുറം 3, വയനാട് 2, കണ്ണൂർ, കൊല്ലം ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ജൂൺ മാസം ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ജൂൺ മാസം 165 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 241 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. നിപ ബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ 11 പേരെ നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കി. നിരീക്ഷണ വേളയിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാകാത്തതിനെ തുടർന്നാണിത്. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ ഇതുവരെ ആരും ഉൾപ്പെട്ടിട്ടില്ല. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റി ഡിവിഷൻ 5 51 വീടുകൾ കൂടി ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശിച്ചു. കോഴിക്കോട് ജില്ലയിൽ ഷിഗല്ല, ഡെങ്കിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ആരോഗ്യ വകുപ്പ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ 11,006 വീടുകൾ സന്ദർശിച്ച് ബോധവൽക്കരണം നടത്തി പ്രതിരോധ നടപടികൾ ഉറപ്പാക്കി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. 1 മാസത്തെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് സമാപനമാകും. തൃക്കലശാട്ടോടെയാണ് സമാപനം. കൂടുതൽ വിവരങ്ങളുമായി KO ശശിധരൻ.
1: ചോതിവിളക്കണക്കൽ, ശ്രീകോവിൽ പൊളിക്കൽ, കലശാട്ടം, കളഭാട്ടം, മുതിരേരിവാൾ തിരിച്ചെഴുന്നള്ളിക്കൽ തുടങ്ങി വൈവിധ്യമാർന്ന ചടങ്ങുകളാണ് ഇന്ന് നടക്കുക. കൂടാതെ സ്ഥാനികരും ഭക്തരും അക്കരെ കൊട്ടിയൂരിൽ നിന്ന് വിടവാങ്ങും. ഇനി 11 മാസക്കാലം അക്കരെ കൊട്ടിയൂരിൽ ആളും ആരവവും ഒഴിയും. വൈശാഖോത്സവത്തിലെ അവസാനത്തെ ചതുശതം ഇന്നലെ നടന്നു. ഇത്തവണ അഭൂതപൂർവമായ തിരക്കാണ് കൊട്ടിയൂരിൽ അനുഭവപ്പെട്ടത്. കേരളത്തിനകത്തും പുറത്തു നിന്നുമായി 50 ലക്ഷത്തിലേറെ പേരാണ് ദർശനത്തിനെത്തിയതെന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ ഗൂഗിൾ പറഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവർ ജില്ലയിലെ പ്രമുഖ ക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്തി ശേഷമാണ് നാട്ടിലേക്ക് തിരിച്ചുപോയത്.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഉസ്ബെക്കിസ്ഥാനെ തകർത്ത് പോർച്ചുഗൽ ആദ്യ ജയം നേടി. ക്യാപ്റ്റൻ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഇരട്ട ഗോൾ മികവിലാണ് പോർച്ചുഗലിന്റെ നേട്ടം. ഇംഗ്ലണ്ട് ഘാന മത്സരം ഗോൾരഹിത സമനിലയിലായി. പനാമയ്ക്കെതിരായ മത്സരത്തിൽ ക്രൊയേഷ്യ എതിരില്ലാത്ത 1 ഗോളിന് വിജയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: ക്രിസ്ത്യാനോയുടെ ഇരട്ട ഗോൾ നേടി സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഫോമിലേക്ക് ഉയർന്നോടെ പോർച്ചുഗലിന് ഫിഫ ലോകകപ്പിലെ തങ്ങളുടെ രണ്ടാം മത്സരത്തിൽ തകർപ്പൻ ചെയ്യാം. ആദ്യ മത്സരത്തിൽ കോംഗോക്കെതിരെ കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയാത്തതിനെ തുടർന്ന് കടുത്ത വിമർശനം നേരിട്ട റൊണാൾഡോ ഏഴാം മിനിറ്റിൽ തന്നെ ഗോൾ പോസ്റ്റിലേക്ക് നിറയൊഴിച്ച് ലക്ഷ്യം കണ്ടു. ഈ ഗോളോടെ ആറ് ലോകകപ്പുകളിൽ ഗോളടിക്കുന്ന ഏക താരമെന്ന ചരിത്ര നേട്ടം സി ആർ സെവൻ സ്വന്തമാക്കി. 37-ാം മിനിറ്റിൽ ബ്രൂണോ ഫെർണാണ്ടസിന്റെ അസിസ്റ്റിൽ വീണ്ടും ഉസ്ബെക്കിസ്ഥാൻ വല കുലുക്കി ക്രിസ്ത്യാനോ റൊണാൾഡോ ഗാലറിയിൽ അലമാല തീർത്തു. സെൽഫ് ഗോളടക്കം ഉസ്ബെക്കിസ്ഥാന്റെ വലയിലെത്തിയത് 5 ഗോളുകൾ. മറ്റൊരു മത്സരത്തിൽ ഹാരി കെയ്ൻ ഇംഗ്ലണ്ടിനെ ഗോളടിക്കാൻ അനുവദിക്കാതെ ആഫ്രിക്കൻ ടീമായ ഘാന കരുത്തറിയിച്ചു. ഇംഗ്ലണ്ടിന്റെ ആക്രമണ തന്ത്രത്തെ ചെറുത്തു നിർത്തിയ ഘാനയുടെ ശക്തമായ പ്രതിരോധമാണ് കളിയുടെ വിധി മാറ്റിയെഴിയത്. 78% പന്തടക്കത്തോടെ ഇംഗ്ലണ്ട് കളി നിയന്ത്രിച്ചപ്പോഴും തുടരെ തുടരെ ഗോൾ പോസ്റ്റിലേക്ക് ഷോട്ടുകൾ തൊടുത്തുവിട്ടപ്പോഴും ഘാനയുടെ പ്രതിരോധ നിര ശക്തമായ കോട്ട കെട്ടിനിന്നു.
0: രാവിലെ 7:30 മെക്സിക്കോയിൽ കൊളംബിയ കോംഗോയെ നേരിടും. രാത്രി 12:30 കാനഡയിൽ സ്വിറ്റ്സർലാൻഡ് കാനഡ മത്സരവും സിയാറ്റിൽ ബോസ്നിയ ഖത്തർ മത്സരവുമാണ്. ഫ്ലോറിഡയിൽ നാളെ പുലർച്ചെ 3:30 ബ്രസീൽ സ്കോട്ട്ലാൻഡിനെയും അറ്റ്ലാന്റയിൽ മൊറോക്കോ ഹെയ്റ്റിയെയും നേരിടും. ലണ്ടനിൽ FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ആദ്യ മത്സരത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ 3-4 ഗോളുകൾക്ക് കീഴടക്കി. ലണ്ടനിൽ നാളെ ഇന്ത്യ ഇംഗ്ലണ്ടിനെയും മറ്റന്നാൾ പാകിസ്ഥാനെയും നേരിടും. LDF ഗവൺമെന്റിന്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 262 കോടി രൂപ വകമാറ്റിയെന്ന് CAG കണ്ടെത്തിയതായി പ്രചരിക്കുന്ന വാർത്ത തെറ്റാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആശ്വാസ നടപടികൾ നൽകിയ ദുരിതാശ്വാസ നിധിയുടെ വിശ്വാസ്യത തകർക്കാനും കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് അരുതാത്തതെന്തോ സംഭവിച്ചുവെന്ന പ്രതീതി ഉണ്ടാക്കാനുമാണ് പ്രചാരണമെന്ന് പ്രതിപക്ഷ നേതാവ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ KJ റീനയെ തലസ്ഥാനത്ത് നിന്ന് നീക്കിയത് സ്റ്റേ ചെയ്ത കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. KAT നടപടി ചോദ്യം ചെയ്ത് ഗവൺമെന്റ് നൽകിയ ഹർജിയിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇന്ന് 1000-ാമത്തെ വാണിജ്യ കപ്പലിനെ സ്വാഗതം ചെയ്യും. മദർഷിപ്പ് MSC ലൂസിയാന വൈകിട്ട് 5 തുറമുഖത്ത് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അധികൃതർ അറിയിച്ചു. റബ്ബർ കൃഷിക്കെതിരായ കുപ്രചാരണങ്ങൾ ചെറുക്കുമെന്ന് റബ്ബർ ബോർഡ് ചെയർമാൻ N. ഹരി അറിയിച്ചു. ചെയർമാനായി ചുമതലയേറ്റ ശേഷം മാധ്യമങ്ങളോട് കോട്ടയത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യരക്ഷാ മന്ത്രാലയത്തിന് കീഴിലെ കണ്ണൂരിലെ DSC കേന്ദ്രത്തിലെ പേ ആൻഡ് അക്കൌണ്ട്സ് ഓഫീസിന്റെ നവീകരിച്ച ബ്ലോക്ക് ഇന്ന് ഉദ്ഘാടനം ചെയ്യും. കൺട്രോളർ ഓഫ് ഡിഫൻസ് അക്കൌണ്ട്സ് MS ശരവണൻ മുഖ്യാതിഥിയാകും. പ്രധാന വാർത്തകൾ വീണ്ടും. ഖത്തർ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീറുമായി ടെലിഫോണിൽ സംസാരിച്ചു. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ രാജ്യം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഈ മാസത്തെ വിവിധ ക്ഷേമ പെൻഷനുകളുടെ വിതരണം ഇന്ന് ആരംഭിക്കും. സംസ്ഥാനത്ത് 15 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ഒരു മാസത്തെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് സമാപനമാകും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഉസ്ബെക്കിസ്ഥാനെ തകർത്ത് പോർച്ചുഗൽ ആദ്യ ജയം നേടി. ഇംഗ്ലണ്ട് ഘാന മത്സരം ഗോൾരഹിത സമനിലയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണ സൈ റേഡിയോ 91.2 FM.

നമസ്തേ മലയാളം ആരംഭിക്കുന്നു. സൗരസമ്മോഹനമായ ഒരു പ്രഭാതം, ഒരു പകൽ ആരംഭിക്കുകയാണ്. ഹൃദ്യമായ ഈ പ്രഭാതം ഇന്നത്തെ പകലിനെ ഊർജസ്വലമാക്കട്ടെ. എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എത്രത്തോളം ആശയങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്, ആഗ്രഹങ്ങളെ സാർത്ഥകമാക്കിക്കൊണ്ട് ഈ പകൽ ഒടുങ്ങും വരെ എന്തൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. ചിറകാർന്ന് ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉണർന്നെണീൽക്കൂ. ഒന്നും ഓർത്ത് വിഷാദിച്ചിരിക്കരുത്. കാലം ഇനിയും ഉരുളും, വിഷുവരും, വർഷം വരും, ഓരോ തളിരിനും പൂവരും കായ്വരും. അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. ഇപ്പോൾ ഈ നിമിഷത്തെ ആസ്വദിക്കാം, അനുഭവിക്കാം. ഉണരൂ, എഴുന്നേൽക്കൂ. ഒരു കപ്പ് ചായ, ഒരു കുടന്ന സ്നേഹം, ഒന്ന് ഉഷാറാകാൻ, ഇതിൽ കൂടുതൽ എന്തു വേണം? കർമ്മനിരതമായ ഒരു പ്രഭാതം ഹൃദ്യമായി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം ഒരു പ്രഭാതഗീതം.

0: നടന്നേറുന്ന പാതകളിലൊക്കെയും പരവതാനി പോലെ പരന്നുകിടക്കുന്ന അക്ഷരത്തിന്റെ പൂവുകൾ, വാക്കുകളുടെ വാടാമല്ലികൾ, വസന്ത ചാരുതയാർന്ന എന്റെ ഭാഷ, കുന്തിപ്പുഴയൊഴുകുന്ന നിശബ്ദ താഴ്വരയുടെ ഹരിതഭംഗി മുഴുവൻ ചാലിച്ചെടുത്ത എന്റെ ഭാഷ, പശ്ചിമഘട്ടത്തിലൂടെ ഒഴുകിപ്പരക്കുന്ന ഉദയകിരണങ്ങളുടെ പ്രകാശം മുഴുവൻ പ്രതിഫലിപ്പിക്കുന്ന എന്റെ മലയാളം, ശ്രേഷ്ഠ മലയാളം. നമസ്തേ മലയാളത്തിൽ, ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: പ്രിയ ശ്രോതാക്കളെ, ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് ചലച്ചിത്ര സാഹിത്യത്തെക്കുറിച്ച് കേൾക്കാം. ചലച്ചിത്രത്തെ സംബന്ധിച്ചുള്ള സർഗാത്മകവും വിമർശനാത്മകവുമായ രചനകളെ പൊതുവെ പറയുന്ന പേരാണ് ചലച്ചിത്ര സാഹിത്യം. നിർവചിക്കാനാവാത്തത്ര വൈപുല്യവും വൈവിധ്യവുമുള്ള ഒരു സാഹിത്യ രൂപമാണ് ചലച്ചിത്ര സാഹിത്യം. ചലച്ചിത്രങ്ങളുടെ അവിഭാജ്യ ഘടകങ്ങളായ തിരക്കഥയും ഗാനങ്ങൾ പോലും വിശാലാർത്ഥത്തിൽ സിനിമാ സാഹിത്യമായി പരിഗണിക്കാവുന്നതാണ്. 1970കളോടുകൂടിയാണ് പാട്ടുപുസ്തകങ്ങൾ രംഗത്തെത്തിയത്. അതോടെ ചലച്ചിത്ര ഗാനരചയിതാക്കൾ താരപദവിയിലേക്കുയർന്നു. ഒ എൻ വി, വയലാർ, പി ഭാസ്കരൻ, ശ്രീകുമാരൻ തമ്പി തുടങ്ങിയ കവികളായ ഗാനരചയിതാക്കൾ. പാട്ടുപുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞ് 2 വർഷങ്ങൾ കഴിഞ്ഞാണ് തിരക്കഥ പ്രസിദ്ധീകരിച്ചു തുടങ്ങുന്നത്. 1950കൾ മുതലേ സിനിമയെക്കുറിച്ചുള്ള ഗ്രന്ഥങ്ങൾ മലയാളത്തിൽ രചിക്കപ്പെട്ടിട്ടുണ്ട്. മൂർക്കോത്ത് കുഞ്ഞപ്പ രചിച്ച സിനിമ, നാഗവള്ളി ആർ എസ് കുറുപ്പ് രചിച്ച ചലച്ചിത്ര കല, ചേലങ്ങാട്ട് ഗോപാലകൃഷ്ണന്റെ സിനിമയുടെ ചരിത്രം തുടങ്ങിയവയാണ് ആദ്യകാല ചലച്ചിത്ര കൃതികൾ. 1950കളിൽ തന്നെ കൊൽക്കത്തയിൽ നിന്നും സിനിമാ നിരൂപണം എഴുതിയിരുന്ന വേലപ്പൻ ആലപ്പാട് 1988 വരെയുള്ള സിനിമാ ഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള വിലയിരുത്തൽ നടത്തിയത് ശ്രദ്ധേയമായിരുന്നു. സിനിമയുടെ ജീവൻ എന്ന പേരിൽ ദാസ് ചെറായി എഴുതിയ കൃതിക്കും 7 ദശകത്തിന്റെ പഴക്കമുണ്ട്. സിനിമയുടെ വിവിധ വശങ്ങൾ പ്രതിപാദിക്കുന്ന ഒറ്റപ്പെട്ട ലേഖനങ്ങൾ ആനുകാലികങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നെങ്കിലും അവയൊക്കെ സമാഹരിക്കപ്പെടുന്നത് 70കളിൽ മാത്രമാണ്. മനുഷ്യജീവിതത്തെ ഏറ്റവും അടുത്ത് നോക്കിക്കാണുന്ന കല എന്ന നിലയ്ക്ക് മലയാളിയുടെ സാംസ്കാരിക ജീവിതത്തിൽ സിനിമയ്ക്ക് കൃത്യമായ ഒരു സ്ഥാനമുണ്ട്. മങ്കട രവിവർമ്മയുടെ ചിത്രം ചലച്ചിത്രം, വി രാജകൃഷ്ണന്റെ കാഴ്ചയുടെ അശാന്തി, ചലച്ചിത്ര സമീക്ഷ, ചിത്രശാല, ചലച്ചിത്രത്തിന്റെ പൊരുൾ, അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമയുടെ ലോകം, കെ വേലപ്പന്റെ സിനിമയും സമൂഹവും തുടങ്ങി എത്രയോ പുസ്തകങ്ങൾ ചലച്ചിത്ര സാഹിത്യത്തിലുണ്ട്. ആദ്യകാലങ്ങളിൽ മലയാളത്തിൽ ചലച്ചിത്ര സാഹിത്യം ആനുകാലികങ്ങളിൽ മാത്രമായിരുന്നെങ്കിൽ ഇന്നത് സാഹിത്യ പ്രസ്ഥാനമായി തന്നെ വളർന്നിട്ടുണ്ട്.
2: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു, സാങ്കേതിക നിർവഹണം വിഷ്ണു മോഹൻ.

ദൂരെ മൊട്ടച്ചിക്കുന്നിനു മുകളിൽ പണ്ട് ആട്ടിടയന്മാർ മേച്ചിൽപ്പുറങ്ങൾ തേടി നടന്ന കാലത്തിന്റെ ഓർമ്മക്കുറിപ്പുകൾ, കാൽപ്പാട് പതിഞ്ഞ പാറക്കൂട്ടങ്ങൾ, കടമ്പിന്റെ ചില്ലകളിൽ ഇരുന്ന് വായിച്ച ഇടയരാഗങ്ങൾ, ഖരഹരപ്രിയയുടെ സമ്മോഹനതയിലാണ്ട് പുല്ലാങ്കുടലുകൾ സ്വയം മറന്നു, പാട്ടിന്റെ സ്വരമാധുരിയിൽ പാറകൾ സ്വയം ചുരന്നു, ആനന്ദത്തിന്റെ കന്മദം കാറ്റു വീശിയടിക്കുന്ന കാറ്റാടി മരങ്ങളും കടന്ന് ഏതോ സ്വപ്നാടനത്തിൽ എന്ന പോലെ പ്രതിധ്വനിക്കുന്ന രാഗകല്ലോലിനികൾ, ഞാനും ഈ പ്രപഞ്ചവും അതിന്റെ മധുരമായ ഓളക്കൂത്തുകളിൽ ഉദകപ്പോളകൾ പോലെ അലിഞ്ഞു ചേരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഇടയരാഗധന്യതയാർന്നതുപോലെ ആത്മഹൃദങ്ങളെ സ്പർശിച്ചുണർത്തും ഒരു ഗാനചന്ദ്രികാ ചുംബനം.

നിലാവിറ്റുവീഴും പാതയോരത്ത് ഞാൻ ഒരു ചമ്പകപ്പൂവായി വിരിഞ്ഞു നിൽക്കുന്നു. നിത്യം എന്നെ പുണർന്നു പോകും താരമേ, നിന്റെ പേരെന്ത്? ഞാനറിവിയില്ല. നിന്റെ താരുണ്യത്തിന്റെ തങ്കരശ്മികൾ പൊള്ളിക്കും എന്റെ ഹൃത്തടം. പ്രണയമായും പ്രകാശമായും ജീവിതത്തെ അളന്നെടുക്കും ഹൃദയമാപിനിയായും കവിത എന്നും എനിക്ക് അനുഭവം. എന്റെ ഏകാന്ത സഞ്ചാരധാരകളിൽ എന്നും കൂട്ടായി നിൽക്കും വാക്മൊഴികൾ കവിത. ജീവിതത്തിന്റെ സ്വപ്നാടനങ്ങൾ, ഉന്മാദങ്ങൾ, വൈഷാദിക പെരുമകൾ. നമസ്തേ മലയാളത്തിൽ, ഇനി ഒരു കവിത കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ഭീകരവാദം, സൈബർ ഭീഷണി എന്നീ വെല്ലുവിളികളെ നേരിടുന്നതിന് ശക്തമായ സഹകരണം ആവശ്യമാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളും ബ്രിക്സ് കൂട്ടായ്മയും. സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കുന്നതിൽ ബ്രിക്സ് നിർണായക പങ്ക് വഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എഥനോൾ മിശ്രിത പെട്രോളുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോകൾ അടിസ്ഥാനരഹിതമെന്ന് കേന്ദ്ര സർക്കാർ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം 1000-ാമത് വാണിജ്യ കപ്പലിനെ ഇന്ന് സ്വാഗതം ചെയ്യും. MSC ലൂസിയാന വൈകിട്ടോടെ എത്തും. സംസ്ഥാനത്ത് 15 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. നിപ സമ്പർക്ക പട്ടികയിൽ നിന്ന് 11 പേരെ ഒഴിവാക്കി. ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിന്റെ വൻ തിരിച്ചുവരവ്. ഇംഗ്ലണ്ടിനെ സമനിലയിൽ തളച്ച് ഖാന. വാർത്തകൾ വിശദമായി. ഭീകരവാദം, സൈബർ ഭീഷണി തുടങ്ങിയ ആഗോള സുരക്ഷാ വെല്ലുവിളികളെ നേരിടുന്നതിന് ശക്തമായ സഹകരണം ആവശ്യമാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളും ബ്രിക്സ് കൂട്ടായ്മയും. ന്യൂഡൽഹിയിൽ നടന്ന 16-ാമത് ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ ഉന്നതതല യോഗത്തിലാണ് പ്രഖ്യാപനം. വിശദാംശങ്ങളിലേക്ക്.
1: അതിർത്തി കടന്നുള്ള സുരക്ഷാ വെല്ലുവിളികൾ വർദ്ധിച്ചു വരുന്നതാണ് ബ്രിക്സ് ഉന്നതതല യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്തതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഊർജ്ജ, ഭക്ഷ്യസുരക്ഷ, ഭീകരപ്രവർത്തനങ്ങൾക്ക് സാങ്കേതിക വിദ്യകൾ ദുരുപയോഗം ചെയ്യുക തുടങ്ങിയ വിഷയങ്ങളിൽ പ്രതിനിധികൾ അഭിപ്രായങ്ങൾ പങ്കുവച്ചു. ബ്രിക്സ് സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന്, അംഗരാജ്യങ്ങളുടെ കാര്യക്ഷമത ശക്തിപ്പെടുത്തുന്നതിനും, സൈബർ അപകട സാധ്യതകളെ കൂട്ടായി നേരിടുന്നതിനും, ബ്രിക്സ് നിയമനിർവ്വഹണ ഏജൻസികൾക്കിടയിൽ ഏകോപനം നടത്തുന്നതിന് നേതാക്കൾ പിന്തുണ പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ സ്ഥാനത്തിന് പൂർണ്ണ പിന്തുണ അറിയിച്ച രാഷ്ട്ര നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കുന്നതിലും വെല്ലുവിളികൾ നേരിടുന്നതിലും ബ്രിക്സ് കൂട്ടായ്മ നിർണായക പങ്ക് വഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ സുരക്ഷാ ഉപദേഷ്ടാക്കൾ, മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. ഭീകരതയെ ചെറുക്കാനും സൈബർ സുരക്ഷയ്ക്ക് നേരെയുള്ള വെല്ലുവിളികൾ നേരിടുന്നതിലും ബ്രിക്സ് അംഗരാജ്യങ്ങളുടെ പങ്കാളിത്തം ഏറെ വലുതാണെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷസ്ഥാനം സഹകരണം മുന്നോട്ട് കൊണ്ടുപോകാനും ഗ്ലോബൽ സൌത്തിന്റെ മുൻഗണനകൾക്ക് പിന്തുണ നൽകാനും ലക്ഷ്യമിടുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. പാക് അധീന കശ്മീരിലെ അശാന്തിക്കു കാരണം ഇന്ത്യയാണെന്ന പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫിന്റെ ആരോപണം തള്ളി ഇന്ത്യ. സ്വന്തം പരാജയങ്ങൾ മറച്ചുവെക്കാനും മനുഷ്യാവകാശ ലംഘനങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുമുള്ള പാകിസ്ഥാന്റെ ശ്രമമാണിതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. പാകിസ്ഥാന്റെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെ തള്ളിക്കളയുന്നതായി അദ്ദേഹം പറഞ്ഞു. എഥനോൾ മിശ്രിത പെട്രോളുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോകൾ അടിസ്ഥാനരഹിതമാണെന്ന് കേന്ദ്ര സർക്കാർ. എഥനോൾ മിശ്രിത ഇന്ധനത്തെക്കുറിച്ച് അനാവശ്യമായ ആശങ്ക സൃഷ്ടിക്കുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായി പഴയ ചിത്രങ്ങളും വീഡിയോകളും വീണ്ടും പ്രചരിപ്പിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. എഥനോൾ മിശ്രിത പെട്രോൾ സംരംഭം ശാസ്ത്രീയമായി സാക്ഷ്യപ്പെടുത്തിയതാണെന്നും സർക്കാർ ഇത് തുടർച്ചയായി നിരീക്ഷിച്ചു വരികയാണെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം വ്യക്തമാക്കി. താങ്ങുവിലയുടെ ആനുകൂല്യം കർഷകരിൽ നേരിട്ടെത്തുന്നതിന് ഇടനിലക്കാരെ ഒഴിവാക്കണമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ നാഫിഡിന്റെ ലേല പോർട്ടൽ NAFED.IN ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: ഈ നാഫിഡ് 2014 ബന്ദ് ഹോനെ കി കഗാർ പർ ആ ഗയാ ഥാ. आज नाफेड इस सारी पहल कर 500 करोड़ के मुनाफे के साथ 30,000 करोड़ के टर्नओवर के साथ देश के 74,00,000 किसानों की सेवा कर रहा है.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമ്മദ് അൽ താനിയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. ഖത്തറിലെ വ്യവസായ മേഖലയിലുണ്ടായ അപകടത്തിൽ ഇന്ത്യക്കാർ മരിച്ചതിൽ ഖത്തർ അമീർ ദുഃഖം രേഖപ്പെടുത്തി. പരിക്കേറ്റവർക്ക് നൽകുന്ന വൈദ്യസഹായത്തിന് ശ്രീ നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ഹോർമൂസ് കടലിടുക്കിൽ തുടങ്ങിയ 11,000-ത്തിലധികം കപ്പൽ ജീവനക്കാരെ സുരക്ഷിതമായി ഒഴിപ്പിക്കാൻ അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ പദ്ധതി പ്രഖ്യാപിച്ചു. അമേരിക്കയും ഇറാനും തമ്മിൽ ഒപ്പുവച്ച ധാരണാപത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. അതിനിടെ ഹോർമൂസിലൂടെയുള്ള വാണിജ്യ കപ്പലുകളുടെ ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചതായി UNലെ ഇറാന്റെ സ്ഥിരം പ്രതിനിധി അറിയിച്ചു. നിലവിലെ സാഹചര്യങ്ങൾ അടുത്ത 60 ദിവസത്തിന് ശേഷം പുനഃപരിശോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനം ഉറപ്പാക്കാൻ ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പുകളുടെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് അമേരിക്ക. ലെബനനിലെ വെടിനിർത്തൽ ചർച്ചകളും ഇറാനുമായുള്ള മറ്റു ചർച്ചകളും വ്യത്യസ്തമാണെന്ന് പേർഷ്യൻ ഗൾഫ് സന്ദർശനത്തിന്റെ ഭാഗമായി അബുദാബിയിലെത്തിയ US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ലെബനീസ് പ്രസിഡന്റ് ജോസഫ് ഔനുമായി ചർച്ച നടത്തിയതായും US ഉദ്യോഗസ്ഥർ നിലവിൽ ലെബനനിൽ സമാധാന ശ്രമങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം 1000-ാമത് വാണിജ്യ കപ്പലിനെ ഇന്ന് സ്വാഗതം ചെയ്യും. മദർഷിപ്പ് MSC ലൂസിയാന ഇന്ന് വൈകിട്ടോടെ തുറമുഖത്തെത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അധികൃതർ അറിയിച്ചു. 2 വർഷത്തിനുള്ളിൽ 1000 കപ്പലുകൾ കൈകാര്യം ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന തുറമുഖങ്ങളിലൊന്നായി വിഴിഞ്ഞം ഇതിലൂടെ മാറും. തുറമുഖത്തിൽ ആദ്യ വാണിജ്യ കപ്പലായ സാൻ ഫെർണാൻഡോ 2024 ജൂലൈ 11 എത്തിയത്. സംസ്ഥാനത്ത് 15 ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. 5 ജില്ലകളിലാണ് രോഗബാധ. ഈ മാസം 165 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം നിപ്പ ബാധിതന്റെ സമ്പർക്കപ്പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ 11 പേരെ നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കി. നിരീക്ഷണവേളയിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാകാത്തതിനെ തുടർന്നാണിത്. ലോകകപ്പ് ഫുട്ബോളിൽ ഉജ്ജ്വല പ്രകടനത്തിലൂടെ പോർച്ചുഗലിന്റെ വൻ തിരിച്ചുവരവ്. നായകൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇരട്ട ഗോളുമായി മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ ഉസ്ബെക്കിസ്ഥാനെതിരെ പോർച്ചുഗൽ നേടിയത് എതിരില്ലാത്ത 5 ഗോളുകൾ. 6 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരമെന്ന അത്യപൂർവ ചരിത്രമെഴുതിയ റൊണാൾഡോ ലോകകപ്പിൽ സ്കോർ ചെയ്യുന്ന പ്രായം കൂടിയ 2-ാമത്തെ താരമെന്ന റെക്കോർഡും 41-ാം വയസ്സിൽ സ്വന്തമാക്കി. ഒരു റിപ്പോർട്ട്.
1: കോംഗോയ്ക്കെതിരെ സമനില വഴങ്ങിയ പോർച്ചുഗലിനെയും റൊണാൾഡോയെയും ആയിരുന്നില്ല ഇന്നലെ ഹൂസ്റ്റണിൽ ഉസ്ബെക്കിസ്ഥാനെതിരെ കണ്ടത്. ഫുട്ബോൾ ലോകത്തെ ത്രസിപ്പിച്ച പോരാട്ടത്തിലൂടെ പോർച്ചുഗൽ ശക്തമായ തിരിച്ചുവരവ് പ്രഖ്യാപിച്ചു. ആദ്യ മത്സരത്തിലെ പ്രകടനത്തിന്റെ പേരിൽ ഉയർന്ന എല്ലാ വിമർശനങ്ങൾക്കും CR7 സംഘവും മൈതാനത്ത് മറുപടി നൽകി. റൊണാൾഡോ എന്ന ഇതിഹാസത്തിന്റെ അനുഭവ സമ്പത്തും യുവതാരങ്ങളുടെ അസാമാന്യ വീര്യവും ഒത്തുചേർന്നപ്പോൾ പറങ്കിപ്പട അജയ്യ ശക്തിയായി മാറുന്ന കാഴ്ചയ്ക്കാണ് ലോകം സാക്ഷിയായത്. തുടക്കം മുതൽ ആക്രമിച്ചു കളിച്ച പോർച്ചുഗൽ എതിരാളികളെ അക്ഷരാർത്ഥത്തിൽ നിഷ്പ്രഭരാക്കി. മധ്യനിരയിൽ കളി നിയന്ത്രിച്ച ബ്രൂണോ ഫെർണാണ്ടസിന്റെ കൃത്യതയാർന്ന പാസുകൾ ബോക്സിലേക്ക് എത്തിയപ്പോൾ ക്രിസ്റ്റ്യാനോ എതിർ ഗോൾ മുഖത്ത് തീകോരിയിട്ടു. പതറാതെ കാവൽ നിന്ന റൂബൻ ഡയസിന്റെ പ്രതിരോധ നിര ഉസ്ബെക്കിസ്ഥാൻ ഇടയ്ക്കിടെ നടത്തിയ കൌണ്ടർ അറ്റാക്കുകളെ നിഷ്പ്രഭമാക്കി. 2-ാം പകുതിയിൽ കൂട്ടപ്പൊരിച്ചിലിൽ പിറന്ന സെൽഫ് ഗോളും അവസാന നിമിഷം റാഫി ലിയാവോയും ലീഡുയർത്തി. ഈ വിജയത്തോടെ പോർച്ചുഗൽ നോക്കൌട്ട് റൌണ്ടിലേക്കുള്ള സാധ്യത സജീവമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ലോകകപ്പ് ഗ്രൂപ്പ് എല്ലിലെ മുൻനിരക്കാരായ ഇംഗ്ലണ്ടിനെ ആഫ്രിക്കൻ ശക്തിയായ ഖാന ഗോൾരഹിത സമനിലയിൽ തളച്ചു. പാനമയെ എതിരില്ലാത്ത 1 ഗോളിന് ക്രൊയേഷ്യ പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് കെയിൽ ഇപ്പോൾ കൊളംബിയ കോംഗോയെ നേരിടുകയാണ്. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിലെ യുവജനകാര്യ വകുപ്പിന്റെ വന്ദേ മാതരം ക്യാമ്പുകൾക്ക് ഇന്ന് തുടക്കമാകും. മൈ ഭാരത് പ്ലാറ്റ്ഫോം വഴി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന ക്യാമ്പുകൾ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് സംഘടിപ്പിക്കുന്നത്. ഈ മാസം 30 വരെ കൊൽക്കത്തയിലാണ് ആദ്യ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ദേശീയോദ്ഗ്രഥനം, ഭരണഘടനാ മൂല്യങ്ങൾ, യുവ നേതൃത്വം എന്നിവ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. കരുത്തുറ്റ സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിനും സുസ്ഥിര വികസനം ത്വരിതപ്പെടുത്തുന്നതിനും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനം ഉറപ്പാക്കുന്നതിനും കൂടുതൽ ശക്തമായ ബഹുമുഖ സഹകരണം ആവശ്യമാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ന്യൂഡൽഹിയിൽ ആഗോള വളർച്ചാ ഉച്ചകോടിയെ വെർച്വലായി അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. പരസ്പര ബന്ധിതമായ ലോകത്ത് അഭിവൃദ്ധിയും വെല്ലുവിളികളും പങ്കിടുമ്പോൾ സംഘർഷങ്ങളുടെയും അനിശ്ചിതത്വത്തിന്റെയും അനന്തരഫലങ്ങൾ വികസ്വര രാജ്യങ്ങളിലും ഉണ്ടാകുന്നതായി മന്ത്രി പറഞ്ഞു. തമിഴ്നാട്ടിൽ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് 1 ഗ്രാം സ്വർണമോതിരം സമ്മാനമായി നൽകുമെന്ന് സംസ്ഥാന സർക്കാർ. മുഖ്യമന്ത്രി വിജയുടെ വെട്രി തമിഴകം പാർട്ടി പദ്ധതി പ്രകാരമാണ് തമിഴ്നാട്ടിൽ സ്ഥിരതാമസമുള്ള കുടുംബങ്ങളിലെ നവജാത ശിശുക്കൾക്ക് സ്വർണമോതിരം സമ്മാനമായി നൽകുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകരവാദം, സൈബർ ഭീഷണി എന്നീ വെല്ലുവിളികളെ നേരിടുന്നതിന് ശക്തമായ സഹകരണം ആവശ്യമാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളും ബ്രിക്സ് കൂട്ടായ്മയും. സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കുന്നതിൽ ബ്രിക്സ് കൂട്ടായ്മ നിർണായക പങ്ക് വഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എഥനോൾ മിശ്രിത പെട്രോളുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോകൾ അടിസ്ഥാനരഹിതമെന്ന് കേന്ദ്ര സർക്കാർ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം 1000-ാമത് വാണിജ്യ കപ്പലിനെ ഇന്ന് സ്വാഗതം ചെയ്യും. MSC ലൂസിയാന വൈകിട്ടോടെ എത്തും. സംസ്ഥാനത്ത് 15 പേർക്കു കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. നിപ്പ സമ്പർക്ക പട്ടികയിൽ നിന്ന് 11 പേരെ ഒഴിവാക്കി. ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിന്റെ വൻ തിരിച്ചുവരവ്. ഇംഗ്ലണ്ടിനെ സമനിലയിൽ തളച്ച് ഖാന. വാർത്തകൾ.

അടുക്കളയിലെ അനുഭവ കഥകൾ അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. രാവിലെ ഉറക്കമുണരുമ്പോൾ തന്നെ ശരീരം മുഴുവൻ ഒരു അദൃശ്യ ഭാരം ചുമന്നതുപോലെ തോന്നുന്ന സ്ത്രീകളുണ്ട്. 8 മണിക്കൂർ ഉറങ്ങിയിട്ടും ക്ഷീണം മാറാതെ കിടക്കും. അടുക്കളയിൽ കയറി ചായ ഉണ്ടാക്കുമ്പോൾ പോലും ഉള്ളിൽ എന്തോ ഒരു അസ്വസ്ഥത കത്തിക്കൊണ്ടിരിക്കും. മക്കളൊരു ചെറിയ കാര്യം ചോദിച്ചാൽ പോലും പെട്ടെന്ന് ദേഷ്യം വരും. കുറച്ചു കഴിഞ്ഞ് അതേ സ്ത്രീ ആരും കാണാതെ ഒരു മുറിയിലിരുന്ന് കരയും. എനിക്കെന്താണ് സംഭവിക്കുന്നത് എന്ന ചോദ്യം അവർ സ്വയം ചോദിക്കും. പലപ്പോഴും അതിനുത്തരം കിട്ടുകയുമില്ല. വീട്ടിലുള്ളവരും സമൂഹവും ഈ മാറ്റങ്ങളെ പല രീതിയിലാണ് കാണുന്നത്. ചിലർ പറയും പ്രായം കൂടുമ്പോഴുള്ള സ്വഭാവമാറ്റമാണ്. ചിലർ പറയും അവൾക്കിപ്പോൾ ദേഷ്യം കൂടിയിട്ടുണ്ട്. ചില ഭർത്താക്കന്മാർക്ക് തോന്നും ഇപ്പോൾ പഴയ സ്നേഹമൊന്നും ഇല്ല. ചില സ്ത്രീകൾക്ക് തന്നെ തോന്നും ഞാൻ മാനസികമായി തകരുന്നുണ്ടോ എന്ന്. എന്നാൽ വൈദ്യശാസ്ത്രം പറയുന്നത് മറ്റൊന്നാണ്. ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് സ്ത്രീകൾ ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ കടന്നു പോകുന്ന എന്നാൽ അത്രയധികം സംസാരിക്കപ്പെടാത്ത ഒരു ശാരീരിക മാനസിക പരിവർത്തനമുണ്ട്. അതിന്റെ പേരാണ് പെരിമെനോപോസ്. ഒരു സ്ത്രീയുടെ ആർത്തവം പൂർണമായി നിലയ്ക്കുന്നതിന് വർഷങ്ങൾ മുൻപ് ആരംഭിക്കുന്ന ഈ കാലഘട്ടം പലർക്കും ഒരു കൊടുങ്കാറ്റ് പോലെയാണ് അനുഭവപ്പെടുന്നത്. ചിലരിൽ ഇത് 40കളിൽ ആരംഭിക്കും. ചിലരിൽ 30കളുടെ അവസാനത്തിൽ തന്നെ ലക്ഷണങ്ങൾ കാണാം. ചില സ്ത്രീകൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വർഷങ്ങൾ വേണ്ടിവരും. കാരണം ഈ മാറ്റങ്ങൾ എല്ലായ്പ്പോഴും ആർത്തവവുമായി മാത്രം ബന്ധപ്പെട്ടതല്ല. ശരീരത്തെയും തലച്ചോറിനെയും വികാരങ്ങളെയും കുടുംബജീവിതത്തെയും ഒരുപോലെ സ്പർശിക്കുന്ന ഒന്നാണ് ഇത്. നമ്മുടെ ശരീരത്തിൽ അദൃശ്യമായി പ്രവർത്തിക്കുന്ന ചില രാസ സന്ദേശവാഹകരുണ്ട്. അവയാണ് ഹോർമോണുകൾ. ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ ശരീരത്തെ സന്തുലിതമായി നിലനിർത്താൻ ഇവ സഹായിക്കുന്നു. എന്നാൽ പെരിമെനോപോസ് കാലത്ത് അണ്ഡാശയങ്ങളുടെ പ്രവർത്തനം പതുക്കെ മാറിത്തുടങ്ങുന്നു. അതോടെ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും എന്ന പ്രധാന ഹോർമോണുകളുടെ അളവ് ഒരേ നിലയിൽ തുടരുന്നില്ല. പ്രത്യേകിച്ച് ഈസ്ട്രജൻ ചില ദിവസങ്ങളിൽ വളരെ ഉയരും, ചില ദിവസങ്ങളിൽ പെട്ടെന്ന് താഴും. ഈ അനിശ്ചിതമായ ഉയർച്ച താഴ്ചകൾ ശരീരത്തെയും തലച്ചോറിനെയും കൺഫ്യൂഷനിലാക്കുന്നു.

പല സ്ത്രീകളും ആദ്യം ശ്രദ്ധിക്കുന്നത് മറവിയാണ്. ഫ്രിഡ്ജ് തുറന്നിട്ട് എന്തിനാണ് തുറന്നതെന്ന് ഓർക്കാൻ പറ്റാതെ നിൽക്കുക. ഫോൺ എവിടെ വച്ചെന്ന് കണ്ടെത്താൻ വീട്ടിലാകെ തിരയുക. ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് വന്നിട്ട് കാര്യം മറക്കുക. പലരും ഇതിനെ പ്രായത്തിന്റെ തുടക്കമോ ബുദ്ധിശക്തി കുറയുന്നതിന്റെ ലക്ഷണമോ ആയി തെറ്റിദ്ധരിക്കും. എന്നാൽ ഗവേഷണങ്ങൾ കാണിക്കുന്നത് ഈസ്ട്രജൻ തലച്ചോറിലെ ഓർമ്മയും ഏകാഗ്രതയും നിയന്ത്രിക്കുന്ന ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ അതിന്റെ വ്യതിയാനങ്ങൾ ബ്രെയിൻ ഫോഗ് എന്നറിയപ്പെടുന്ന അവസ്ഥയ്ക്ക് കാരണമാകാം എന്നാണ്. ഇത് വെറും മറവിയല്ല. പല സ്ത്രീകൾക്കും ഒരു ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. മുമ്പ് വളരെ എളുപ്പത്തിൽ ചെയ്തിരുന്ന കാര്യങ്ങൾ പോലും ഇപ്പോൾ കഠിനമാണെന്ന് തോന്നും. ഒരു അധ്യാപികയ്ക്ക് ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ വാക്കുകൾ കിട്ടാതെ വരാം. ഒരു ബാങ്ക് ഉദ്യോഗസ്ഥയ്ക്ക് ഫയലുകൾ ഓർക്കാൻ പ്രയാസപ്പെടാം. ഒരു ഡോക്ടർക്ക് പോലും ചിലപ്പോൾ ഏകാഗ്രത കുറയാം. ഇത് കഴിവ് നഷ്ടപ്പെടുന്നതിന്റെ ലക്ഷണമല്ല, ശരീരം കടന്നുപോകുന്ന ഹോർമോൺ പരിവർത്തനത്തിന്റെ പ്രതിഫലനമാണ്. വൈകാരികമായ മാറ്റങ്ങളാണ് പലപ്പോഴും കുടുംബജീവിതത്തെ കൂടുതൽ ബാധിക്കുന്നത്. ചെറിയ ശബ്ദങ്ങൾ പോലും അസഹനീയമായി തോന്നാം. പങ്കാളി ഒരു സാധാരണ ചോദ്യം ചോദിച്ചാൽ പോലും ഉള്ളിൽ വലിയ ദേഷ്യം ഉയർന്നു വരാം. കുട്ടികളോട് പെട്ടെന്ന് ശബ്ദം ഉയർത്തി പറയാം, പിന്നീട് അതിന്റെ പേരിൽ കുറ്റബോധം അനുഭവപ്പെടും. ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല എന്ന് സ്ത്രീകൾ പലപ്പോഴും പറയുന്നത് അതുകൊണ്ടാണ്. ചില സ്ത്രീകൾക്ക് പെട്ടെന്ന് ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നത് പോലെ അനുഭവപ്പെടാം. വർഷങ്ങളായി കുടുംബവും ജോലിയും മികച്ച രീതിയിൽ കൈകാര്യം ചെയ്തിരുന്ന ഒരാൾക്ക് തന്നെ ഞാൻ ഒന്നിനും കൊള്ളാത്തവളാണ് എന്ന തോന്നൽ വരാം. സ്വന്തം നേട്ടങ്ങളെ പോലും സംശയത്തോടെ കാണാൻ തുടങ്ങാം. മനഃശാസ്ത്രജ്ഞർ ഇതിനെ ഇംപോസ്റ്റർ സിൻഡ്രോം എന്ന് വിളിക്കുന്നു. ഹോർമോൺ വ്യതിയാനങ്ങളും ഉറക്കക്കുറവും ചേർന്ന് ഈ അവസ്ഥ കൂടുതൽ രൂക്ഷമാക്കാം. ഉറക്കമാണ് ഏറ്റവും കൂടുതൽ തകരാറിലാകുന്ന മറ്റൊരു മേഖല. രാത്രി കിടന്നുറങ്ങാൻ കഴിയാതിരിക്കുക, ഇടയ്ക്ക് പലതവണ ഉണരുക, നെഞ്ചിടിപ്പോടെ ഞെട്ടിയെഴുന്നേൽക്കുക, എ സി മുറിയിലായിട്ടും വിയർത്ത് കുളിക്കുക, ഇതെല്ലാം ആയിരക്കണക്കിന് സ്ത്രീകൾ ദിവസേന അനുഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ചില പഠനങ്ങൾ പ്രകാരം പെരിമെനോപോസ് അനുഭവിക്കുന്ന സ്ത്രീകളിൽ ഏകദേശം പകുതിയോളം പേർക്ക് ഉറക്ക സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഉറക്കം തകരുമ്പോൾ അതിന്റെ ആഘാതം അടുത്ത ദിവസം മുഴുവൻ നീളും. ക്ഷീണം കൂടും, ദേഷ്യം കൂടും, ശ്രദ്ധ കുറയും, ശരീരവേദനകൾ വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ പെരിമെനോപോസിൽ ഉറക്ക പ്രശ്നങ്ങൾ ഒരു ലക്ഷണം മാത്രമല്ല, മറ്റു പ്രശ്നങ്ങളെ ഇരട്ടിയാക്കുന്ന ഒരു ഘടകവുമാണ്. ശരീരവും ഈ കാലഘട്ടത്തിൽ പല ഭാഷകളിൽ സംസാരിക്കും. ചിലപ്പോൾ സന്ധികൾ വേദനിക്കും, കൈകാലുകളിൽ തരിപ്പ് അനുഭവപ്പെടും, ചിലർക്ക് വയറെപ്പോഴും വീർത്തതുപോലെ തോന്നും, ചിലർക്ക് മലബന്ധം വരാം, ചിലർക്ക് ദഹന പ്രശ്നങ്ങൾ കൂടാം. ചില സ്ത്രീകൾ പെട്ടെന്ന് ശരീരഭാരം കൂടുന്നതായി ശ്രദ്ധിക്കും, പ്രത്യേകിച്ച് വയറിന്റെ ഭാഗത്ത്. ചർമ്മവും മാറും, മുമ്പില്ലാതിരുന്ന വരൾച്ചയും ചൊറിച്ചിലും ഉണ്ടാകാം, മുടികൊഴിച്ചിൽ കൂടാം, കണ്ണുകൾ വരണ്ടു പോകുന്നത് പോലെ ചില സ്ത്രീകൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ചിലർക്ക് ഹൃദയമിടിപ്പ് അസാധാരണമായി അനുഭവപ്പെടാം, ചിലർക്ക് തലവേദന വർദ്ധിക്കും. ഈ കാലഘട്ടത്തിലെ ഏറ്റവും കുറച്ച് സംസാരിക്കപ്പെടുന്ന വിഷയങ്ങളിൽ ഒന്നാണ് ലൈംഗികാരോഗ്യം. ഈസ്ട്രജൻ കുറയുന്നതോടെ യോനിയിലെ ടിഷ്യൂകൾ വരണ്ടതും നേർത്തതുമായി മാറാം. അതിനാൽ ലൈംഗിക ബന്ധത്തിനിടെ വേദനയും അസ്വസ്ഥതയും ഉണ്ടാകാം. പല സ്ത്രീകളും ഈ പ്രശ്നം തുറന്നു പറയാൻ മടിക്കുന്നു. പല ഭർത്താക്കന്മാർക്കും യഥാർത്ഥ കാരണം അറിയില്ല. അങ്ങനെ തെറ്റിദ്ധാരണകൾ ദാമ്പത്യത്തിൽ അകലം സൃഷ്ടിക്കുന്നു. ഈ അവസ്ഥയെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് പല കുടുംബങ്ങളെയും കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത്.

ഒരു സ്ത്രീയുടെ പെരുമാറ്റം മാറുമ്പോൾ അത് മനഃപൂർവമാണെന്ന് കരുതുന്നത് എളുപ്പമാണ്. എന്നാൽ പലപ്പോഴും അവൾ തന്നെ സ്വന്തം ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അവൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് വിമർശനമല്ല, മനസ്സിലാക്കലാണ്. പെരിമെനോപോസ് ഒരു രോഗമല്ല, ജീവിതത്തിലെ സ്വാഭാവികമായ ഒരു പരിവർത്തനമാണ്. പക്ഷെ അതിനെ നിസ്സാരമായി കാണാനും പാടില്ല. കാരണം ചില സ്ത്രീകൾക്ക് ഇതിന്റെ ലക്ഷണങ്ങൾ അവരുടെ ജോലിയെയും ബന്ധങ്ങളെയും മാനസിക ആരോഗ്യത്തെയും ഗൗരവമായി ബാധിക്കാം. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ ശരീരത്തെ ശ്രദ്ധിക്കേണ്ടത് പ്രധാനമാണ്. കാൽസ്യം, വിറ്റാമിൻ ഡി, പ്രോട്ടീൻ എന്നിവ അടങ്ങിയ ഭക്ഷണം ആവശ്യമാണ്. സ്ഥിരമായ വ്യായാമം ഹോർമോൺ വ്യതിയാനങ്ങളാൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ദിവസവും നടക്കുക, യോഗ ചെയ്യുക, ശ്വസന വ്യായാമങ്ങൾ ശീലമാക്കുക എന്നിവ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായകരമാണ്. ലക്ഷണങ്ങൾ വളരെ തീവ്രമാവുകയാണെങ്കിൽ ഡോക്ടറെ സമീപിക്കണം. ഗൈനക്കോളജിസ്റ്റുകളും മെനോപോസ് വിദഗ്ധരും ആവശ്യമായ പരിശോധനകൾ നിർദ്ദേശിക്കും. ചിലർക്ക് ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി ഗുണം ചെയ്യാം. ചിലർക്ക് മറ്റ് ചികിത്സകളും ജീവിതശൈലി മാറ്റങ്ങളും മതിയാകും. ചികിത്സ ഓരോ സ്ത്രീക്കും വ്യത്യസ്തമാണ്. അതിനാൽ സ്വയം മരുന്ന് കഴിക്കുന്നതിനേക്കാൾ വിദഗ്ധ ഉപദേശം തേടുന്നതാണ് നല്ലത്. ഈ ലേഖനത്തിന്റെ അവസാനം ഒരു കാര്യം മാത്രം ഓർക്കാം. ഒരു സ്ത്രീ പെട്ടെന്ന് മാറിപ്പോയതല്ല, അവളുടെ ശരീരം ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അവൾക്ക് ക്ഷമ വേണം, അവൾക്ക് വിശ്രമം വേണം, അതിലുപരി അവൾക്ക് മനസ്സിലാക്കപ്പെടണം. കാരണം പലപ്പോഴും അവൾ പറയുന്നത് ഇത്രമാത്രമാണ്, എനിക്ക് ദേഷ്യമല്ല വേണ്ടത്, ആരെങ്കിലും എന്നെ മനസ്സിലാക്കിയാൽ മതി. പെരിമെനോപോസിനെ കുറിച്ചുള്ള അറിവ് ഒരു മെഡിക്കൽ വിഷയം മാത്രമല്ല, അത് കുടുംബങ്ങളെ കൂടുതൽ കരുതലുള്ളതാക്കുന്ന ഒരു മനുഷ്യ പാഠം കൂടിയാണ്. ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഈ പരിവർത്തന കാലത്തെ നാം മനസ്സിലാക്കുമ്പോൾ അവളുടെ ആരോഗ്യത്തെയും ആത്മാഭിമാനത്തെയും ബന്ധങ്ങളെയും ഒരുപോലെ സംരക്ഷിക്കാനാകും. സ്നേഹത്തോടെയുള്ള ഒരു സംഭാഷണം, കുറ്റപ്പെടുത്താതെ കേൾക്കുന്ന ഒരു ചെവി, ആവശ്യമായ വൈദ്യസഹായം, പലപ്പോഴും അതാണ് ഈ യാത്രയെ എളുപ്പമാക്കുന്ന ഏറ്റവും വലിയ മരുന്ന്. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: ആത്മാവിൽ നിന്നുപോലും ഇലകൾ അടർന്നു വീണ് തളർന്നു പോകുമ്പോൾ ഉയർത്തെണീക്കാൻ ആഹ്വാനം ചെയ്ത് അടുത്തുവന്ന് നിൽക്കുന്ന വാക്കുകൾ, വാക്കുകൾ ഗർഭം ചുമന്നെത്തി നിൽക്കുന്ന പ്രചോദനത്തിന്റെ പുൽനാമ്പുകൾ, പ്രകാശം ചുരത്തുന്ന വാക്വിസ്മയങ്ങൾ. ഇരുളിന്റെ ഏത് പാതാള ഭൂമികയിലേക്ക് ആണ്ടുപോയാലും അവിടെ നിന്ന് വിളിച്ചുണർത്തി കൊണ്ടുപോരാൻ പര്യാപ്തമായ വിളക്കുകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തളിരില.
1: നമ്മൾ എല്ലാവരും ഒരേ സമയം രണ്ട് ലോകങ്ങളിൽ ജീവിക്കുന്നവരാണ്. ഒന്ന്, നമ്മുടെ കണ്ണുകൾക്ക് മുന്നിലുള്ള ഭൗതിക ലോകം അഥവാ ലാൻഡ്സ്കേപ്പ്, മലകളും പുഴകളും കടലുകളും നഗരങ്ങളും നിറഞ്ഞ പരിമിതമായ അതിരുകളുള്ള ലോകമാണത്. എന്നാൽ രണ്ടാമത്തെ ലോകം നമ്മുടെ ഉള്ളിലാണ്, അതാണ് മനസ്സിന്റെ ലോകം അഥവാ മൈൻഡ്സ്കേപ്പ്. ഭൗതിക ലോകത്തിന് അതിരുകളുണ്ട്, ഭൂപടങ്ങളുണ്ട്, എന്നാൽ മനസ്സിന്റെ ലോകത്തിന് അതിരുകളില്ല. മിൽട്ടൺ തന്റെ പാരഡൈസ് ലോസ്റ്റിൽ പറഞ്ഞതുപോലെ മനസ്സിന് അതിൻ്റെതായൊരിടമുണ്ട്. അതിന് നരകത്തെ സ്വർഗമാക്കാനും സ്വർഗത്തെ നരകമാക്കാനും സാധിക്കും. ഈ ലോകം എത്ര സുന്ദരമാണെന്ന് തീരുമാനിക്കുന്നത് പുറത്തുള്ള കാഴ്ചകളല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ കാഴ്ചപ്പാടുകളാണ്. അതുകൊണ്ടാണ് ഒരേ കാഴ്ച കാണുന്ന രണ്ട് വ്യക്തികൾക്ക് രണ്ട് വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. നമ്മുടെ ഉള്ളിലെ മനസ്സിന്റെ ലോകം എത്രത്തോളം വലുതാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ശാസ്ത്രജ്ഞർ പുതിയ ഗ്രഹങ്ങൾ കണ്ടെത്തുന്നത് ഭൗതിക ലോകത്താണെങ്കിൽ പുതിയ ആശയങ്ങൾ ജനിക്കുന്നത് മനസ്സിന്റെ ഭാവനയിലാണ്. വിമാനം കണ്ടുപിടിക്കുന്നതിന് മുൻപ് റൈറ്റ് സഹോദരന്മാരുടെ മനസ്സിൽ അത് പറന്നു തുടങ്ങിയിരുന്നു. താജ്മഹൽ മണ്ണിൽ ഉയരുന്നതിന് മുൻപ് ഷാജഹാന്റെ മനസ്സിൽ രൂപപ്പെട്ടിരുന്നു. ഭൗതിക ലോകത്ത് നമുക്ക് ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പോകാൻ സമയവും വാഹനവും വേണം. എന്നാൽ മനസ്സിൽ നമുക്ക് നിമിഷ നേരം കൊണ്ട് ഭൂതകാലത്തിലേക്കും ഭാവിയിലേക്കും സഞ്ചരിക്കാം, നക്ഷത്രങ്ങൾക്കപ്പുറമുള്ള ലോകത്തേക്ക് യാത്ര ചെയ്യാം. ഈ ഭാവനാശക്തിയാണ് മനുഷ്യ പുരോഗതിയുടെ അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ നാം വസിക്കുന്ന ഭൂമിയേക്കാൾ എത്രയോ മടങ്ങ് വലിപ്പമുള്ളതാണ് നാം നിർമ്മിക്കുന്ന ചിന്തകളുടെ ലോകം. പുറത്തെ ലോകം ശാന്തമായിരിക്കുമ്പോഴും ഒരാളുടെ ഉള്ളിൽ വലിയ കൊടുങ്കാറ്റുകൾ ഉണ്ടായേക്കാം. നേരെ മറിച്ച് പുറത്ത് വലിയ ബഹളങ്ങൾ നടക്കുമ്പോഴും ഉള്ളിൽ ഹിമാലയ സമാനമായ ശാന്തി സൂക്ഷിക്കുന്നവരുമുണ്ട്. നമ്മുടെ ഉള്ളിലെ അവസ്ഥയാണ് പുറത്തെ ലോകം എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത്. മനസ്സൊരു കണ്ണാടി പോലെയാണ്. ഉള്ളിൽ സന്തോഷമാണെങ്കിൽ പുറത്തെ മരുഭൂമി പോലും പൂന്തോട്ടമായി തോന്നും. ഉള്ളിൽ സങ്കടമാണെങ്കിൽ സ്വർഗതുല്യമായ ഇടങ്ങളിൽ പോലും നമുക്ക് ശ്വാസം മുട്ടും. പലപ്പോഴും നാം പുറത്തെ ലോകത്തെ മാറ്റാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ യഥാർത്ഥ മാറ്റം തുടങ്ങേണ്ടത് ഉള്ളിലെ ലോകത്താണ്. ഉള്ളിലെ മൈൻഡ്സ്കേപ്പ് ക്രമീകരിക്കപ്പെട്ടാൽ പുറത്തെ ലാൻഡ്സ്കേപ്പ് തനിയെ മനോഹരമാകും. ശാരീരികമായ പരിമിതികളുള്ളവർ പോലും ലോകം കീഴടക്കുന്നത് അവരുടെ മനസ്സിന്റെ വിശാലത കൊണ്ടാണ്. സ്റ്റീഫൻ ഹോക്കിങ്ങിനെ ഓർക്കുക. അദ്ദേഹത്തിന്റെ ശരീരം ഒരു ചക്രക്കസേരയിൽ തളയ്ക്കപ്പെട്ടതായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ മനസ്സ് പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ തേടി കോടിക്കണക്കിന് പ്രകാശ വർഷങ്ങൾക്കപ്പുറം സഞ്ചരിച്ചു. അദ്ദേഹത്തിന് ലാൻഡ്സ്കേപ്പ് പരിമിതമായിരുന്നു, എന്നാൽ മൈൻഡ്സ്കേപ്പ് പ്രപഞ്ചത്തേക്കാൾ വലുതായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ നാം തളർന്നു പോകുന്നത് സാഹചര്യം മോശമായതുകൊണ്ടല്ല, മറിച്ച് ആ സാഹചര്യത്തെ നേരിടാനുള്ള നമ്മുടെ മനസ്സിന്റെ ഭൂപടം ചെറുതായതുകൊണ്ടാണ്. പ്രതിസന്ധികളെ വളർച്ചയ്ക്കുള്ള അവസരങ്ങളായി കാണാൻ കഴിയുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ ഏത് പാറക്കെട്ടിലും പൂക്കൾ വിരിയിക്കാൻ നമുക്ക് സാധിക്കും. വിശാലമായ ഈ മനസ്സിനെ നാം എങ്ങനെയാണ് പരിപാലിക്കേണ്ടത്? ഒരു തോട്ടം പരിപാലിക്കുന്നത് പോലെ വേണം മനസ്സിനെ കരുതി വയ്ക്കാൻ. അനാവശ്യമായ ചിന്തകളാകുന്ന കളകൾ പിഴുതു മാറ്റണം. നല്ല വായന, കല, സംഗീതം, ക്രിയാത്മകമായ സംഭാഷണങ്ങൾ എന്നിവയിലൂടെ നമ്മുടെ ഉള്ളിലെ ലോകത്തെ സമ്പന്നമാക്കാം. നാം കാണുന്ന സ്വപ്നങ്ങളും നാം വച്ചു പുലർത്തുന്ന ആഗ്രഹങ്ങളുമാണ് നമ്മുടെ ആന്തരിക ലോകത്തെ നിർമ്മിക്കുന്നത്. മറ്റുള്ളവരെ പരിഹസിക്കുന്നതിനും കുറ്റപ്പെടുത്തുന്നതിനും പകരം സഹാനുഭൂതിയുടെയും സ്നേഹത്തിന്റെയും നിറങ്ങൾ കൊണ്ട് ആ ലോകം നിറയ്ക്കുക. നിങ്ങളുടെ മനസ്സ് എത്രത്തോളം പോസിറ്റീവായിരിക്കുന്നുവോ അത്രത്തോളം ആനന്ദമായിരിക്കും നിങ്ങളുടെ ജീവിതയാത്രയും. ഭൂമിയിലെ എല്ലാ ദൂരങ്ങളും നമുക്ക് അളക്കാൻ കഴിഞ്ഞേക്കാം, എന്നാൽ നിങ്ങളുടെ മനസ്സിന്റെ ആഴമളക്കാൻ ആർക്കും കഴിയില്ല. നിങ്ങൾ എത്രത്തോളം ഉയരത്തിൽ ചിന്തിക്കുന്നുവോ അത്രത്തോളം വിശാലമാകും നിങ്ങളുടെ ലോകം. പുറത്തെ ലോകത്തെ പരിമിതികളിൽ തളച്ചിടാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ഓർക്കുക, നിങ്ങളുടെ ഉള്ളിൽ ആർക്കും തകർക്കാൻ കഴിയാത്ത ഒരു വലിയ സാമ്രാജ്യമുണ്ടെന്ന്. അവിടെ നിങ്ങൾ തന്നെയാണ് രാജാവ്. അവിടെ വിരിയിക്കുന്ന പൂക്കൾക്ക് വാട്ടമില്ല, അവിടെ ഒഴുകുന്ന പുഴകൾക്ക് അവസാനമില്ല. ദ മൈൻഡ്സ്കേപ്പ് ഈസ് ലാർജർ ദാൻ ദ ലാൻഡ്സ്കേപ്പ് എന്ന ഈ സത്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഉള്ളിലെ ലോകത്തെ കൂടുതൽ പ്രകാശപൂർണമാക്കുവാൻ നമുക്ക് ശ്രമിക്കാം.

നമസ്തേ മലയാളം തുടരുന്നു. മധുരമായ ഒരു പുഞ്ചിരി പോലെ വിടർന്നു പരിലസിക്കുന്ന പാട്ടിന്റെ പല്ലവികൾ, അനുപല്ലവികൾ, നിറയെ പൂക്കുന്ന നന്ദനോദ്യാനങ്ങളും നിരന്നൊഴുകുന്ന അമരത്വമാർന്ന ഗംഗയും കൊണ്ട് സുഖസുന്ദരമായ സ്വർഗലോകങ്ങൾ എനിക്ക് വേണ്ട, ദേവകിന്നര ഗന്ധർവലോകങ്ങളും എനിക്ക് വേണ്ട. എന്നാൽ രാഗസുധാരസ സമോഹനമായ ഈ ഭൂമി അത് വിട്ടുപോകാൻ പറയരുതെന്നു മാത്രം. ഈ പാട്ടും റേഡിയോയുടെ കൂട്ടം വിട്ട് മറ്റെങ്ങും പോകുവാൻ വയ്യ. എഴുത്തിന്റെ രാസ സംവേദനങ്ങൾ കൊണ്ട് ഹൃദയാകർഷകമായി തീരുന്ന ചലച്ചിത്ര ഗാനങ്ങൾ, വരികളിൽ വർണ്ണങ്ങൾ ചാലിച്ച രചയിതാക്കൾ, മുതുകുളം രാഘവൻ പിള്ള, തിരുനയനാർ കുറിച്ചി മാധവൻ നായർ, പി ഭാസ്കരൻ, വയലാർ ശ്രീകുമാരൻ തമ്പി, ഒ എൻ വി, പിന്നെയും എത്രയോ പേർ, ഗിരീഷ് പുത്തഞ്ചേരി, കൈതപ്രം, അൻവർ അലി, എല്ലാവരും ചേർന്ന് പ്രഭാപൂരിതമാക്കി നമുക്ക് നൽകിയ ആകാശം, അവിടെ നിന്ന് അടർത്തിയെടുത്ത പാട്ടിന്റെ രണ്ടു നക്ഷത്രങ്ങളാണ് നമസ്തേ മലയാളത്തിൽ ഇനി.

0: കഥ കൊണ്ടോ ക്യാമറ കൊണ്ടോ പാട്ടോ പശ്ചാത്തല സംഗീതം കൊണ്ടോ മാത്രം അളന്നെടുക്കാൻ കഴിയുമോ ഒരു ചലച്ചിത്രത്തെ? തിരക്കഥയില്ലാതെ എങ്ങനെ ഒരു ചിത്രം പൂർണ്ണമാകും? തിരക്കഥ വേണോ തിരക്കഥ എന്ന ചലച്ചിത്ര രംഗത്തിനും വേണം ഒരു രംഗഭാഷ. ചിരിപ്പിക്കണം, ചിന്തിപ്പിക്കണം, ഹരം കൊള്ളിക്കണം. അഭിനേതാവിന്റെ അഭിനയശേഷിയെ ആവാഹിക്കുന്നതിന് ആവശ്യമായ വ്യാകരണവും വേണം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: നാളെ രാവിലെ 10 മണിക്ക് എറണാകുളത്ത് വെച്ചിട്ട് രവിയുടെയും സൈനുടെയും രജിസ്റ്റർ മാരേജ് ആണ്. ഞാൻ രവിയോട് പറഞ്ഞതാ പോവാൻ, പക്ഷെ ഈ പേഷ്യന്റ് വന്നോണ്ട് രവിയുടെ ഹെൽഡപ്പായി പോയതാ.
2: തരകൻ,
3: what's wrong with you? Stupid fellow. It's already 3 in the morning. വേഗം പുറപ്പെടാൻ നോക്കൂ.

0: നേരെ ഇങ്ങോട്ട് പോന്നാൽ മതി. ഫ്രീ ആയി കിടക്കുന്ന ആ പഴയ ക്വാർട്ടേഴ്സ് ഞാൻ ശരിയാക്കാം. ഇനി വരുമ്പോൾ ഒരാൾ കൂടെ കാണുമല്ലോ. ഷുഡ് ഐ ഓൾസോ കം?
1: വേണ്ട സർ.
0: ആർ യു ഷുവർ?
1: യാ.
0: ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ടേക്ക് കെയർ.

0: போட்டே.
1: എനിക്കൊന്ന് പെട്ടെന്ന് പോണം, അത്യാവശ്യമായിട്ട് എറണാകുളത്ത് എത്താനുള്ളതാ.
2: സാറോ
0: ആ പെട്ടെന്ന് നോക്ക്, ഒന്ന് ശരിക്കും ചെക്ക് ചെയ്ത ഉള്ളില്.
2: സാർ ഇദ്ദേഹം സാമുൽ സാറിന്റെ ഹോസ്പിറ്റലിലെ ഡോക്ടറാ.
1: എന്നെ ഒന്ന് പെട്ടെന്ന് പോകാൻ അനുവദിച്ച വലിയ ഉപകാരമായിരുന്നു.
3: എല്ലാ വണ്ടികളും ചെക്ക് ചെയ്ത്.

0: ഇയാളെന്തവിടെ?
1: സാമുൽ സാറിന്റെ കൂടെയുള്ള ഡോക്ടറാ. ഒരു അത്യാവശ്യ കാര്യത്തിന് പോകണമെന്ന് പറഞ്ഞപ്പോ
0: ഇയാളെ വണ്ടിയൊക്കെ ചെയ്തു.
1: ഇല്ല സർ.
0: എന്താ ഇയാളെ വണ്ടിക്ക് ഒരു പ്രത്യേകത?
2: സർ, എനിക്ക് അത്യാവശ്യമായിട്ട് രാവിലെ എറണാകുളത്ത് എത്തണം. ദയവ് ചെയ്ത് എന്റെ വണ്ടി ഒന്ന് പെട്ടെന്ന് ചെക്ക് ചെയ്ത് എന്നെ പോകാൻ
3: അനുവദിക്കണം. ഇനി വന്നേ. ഈ കിടക്കുന്ന ഓരോരുത്തരും അത്യാവശ്യ കാര്യത്തിനായിട്ട് പലയിടത്തേക്കും പോകുന്നവരാണ്. പിന്നെ നിങ്ങളുടെ വണ്ടി വേണമെങ്കിൽ എനിക്ക് കടത്തി വിടാം. ഇയാൾ തൽക്കാലം ഒരു കാര്യം ചെയ്യും, നേരെ റിവേഴ്സ് എടുത്ത് ഏറ്റവും പുറകെ കൊണ്ടിടും. നമുക്ക് പതുക്കെ പോവാനേ.
2: നാളെ രാവിലെ 10 മണിക്ക് എറണാകുളത്ത് വെച്ച് എന്റെ രജിസ്റ്റർ മാരേജ്. ഞാൻ സമയത്തോടെ എത്തില്ലെങ്കിൽ പിന്നെ ഒരിക്കലും നടക്കില്ല സർ.
3: ഓഹോ, അപ്പോ എന്തോ തരികട സെറ്റപ്പ് ഉള്ള കല്യാണാണല്ലേ. ഇപ്പൊ സാറ് കേറിയാട്ടെ. നേരെ ബാക്കി പോടാ. നീ കൊടുത്ത പരാതിയിൽ 6 മാസമായിരുന്നു എന്റെ സസ്പെൻഷൻ. 6 മാസം എനിക്ക് എങ്ങനെയായിരുന്നു 4 മണിക്കൂർ കൊണ്ട് നിനക്ക് ഞാൻ മനസ്സിലാക്കി തരാം. പിന്നെ ഡോക്ടറെ, ഇപ്പൊ ഞാൻ ചെയ്ത ഈ കാര്യത്തിന്റെ പേരിൽ നീ വല്ലയിടത്തും കംപ്ലൈന്റ് ആയി പോയാൽ ഒരു കാര്യമില്ല, ഞാനൊരു കേസ് അങ്ങ് ചാർജ് ചെയ്തിടാൻ പോവുക. ഒരു ബലത്തിന് ട്രാഫിക് റൂൾ വയലേഷൻ. ബാക്കി പോടാ.

0: ഇത് എവിടെ പോയി? 100 തവണ പറഞ്ഞതാ. മോണി 10:30
1: രവി,
0: ജോബി റിഡംപ്ഷൻ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വിളിച്ചോക്ക്.
2: നേരത്തെ വിളിച്ചതാ, ലൈൻ കിട്ടുന്നില്ല.
0: ഒന്നുകൂടി ട്രൈ ചെയ്യടാ.
2: ഹലോ, റിഡംപ്ഷൻ ഹോസ്പിറ്റൽ. എടാ, അവൻ അവിടെ നിന്ന് വെളുപ്പിന് 3 മണിക്ക് പുറപ്പെട്ടതാണ്.
0: 3, 4, 5, 6, 7, മാക്സിമം 8 മണി. അതിനപ്പുറം പോവില്ല. ഛേ, ഇതവൻ എവിടെ പോയി കിടക്കുക?

0: അതെ, നോക്കൂ അങ്കിൾ, അങ്കിൾ പ്ലീസ്, അങ്കിൾ സൈനു ഇസ് മെച്ചുവർ, അവർക്ക് സ്വന്തം തീരുമാനം എടുക്കാനുള്ള ഫ്രീഡം ഉണ്ട്.
1: ഇറങ്ങി, അങ്കിൾ പ്ലീസ് ഇറങ്ങാൻ.

0: നമസ്തേ മലയാളത്തിൽ ഇനി പ്രകാശ ചിന്തകൾ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പുതിയൊരു പ്രഭാതത്തിന്റെ പുണ്യം നുകർന്ന് നമ്മൾ ഒരു പുതിയ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പുതിയൊരു ദിവസത്തിന്റെ പ്രതീക്ഷയുമായി നമ്മുടെ പ്രഭാതത്തെ പ്രകാശമാനമാക്കാൻ പ്രകാശ ചിന്തകൾക്ക് സാധിക്കും. ഇന്നത്തെ പ്രകാശ ചിന്തയിൽ കേൾക്കാം പുതിയ തുടക്കങ്ങൾ. ഓരോ ദിവസവും നമുക്ക് ലഭിക്കുന്ന ഒരു പുതിയ അവസരമാണ്. ഇന്നലെ സംഭവിച്ച തെറ്റുകളെയും ദുഃഖങ്ങളെയും നമുക്ക് മാറ്റിവെച്ച് പുതിയൊരു മനസ്സോടെ ഒരു പുതിയ ദിവസം തുടങ്ങാൻ സാധിക്കണം. ഒരു പുതിയ തുടക്കം ഒരു പുതിയ പ്രതീക്ഷയാണ്. പലപ്പോഴും നമ്മൾ ഇന്നലെ ചെയ്ത തെറ്റുകളെക്കുറിച്ച് ചിന്തിച്ച് ദുഃഖിക്കുന്നു. പക്ഷേ ആ ദുഃഖം നമ്മെ മുന്നോട്ട് പോകാൻ അനുവദിക്കുന്നില്ല. ഒരു തെറ്റ് സംഭവിച്ചാൽ അതിൽ നിന്ന് പഠിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. ഓരോ ദിവസവും ഒരു പുതിയ പേജ് പോലെയാണ്. ആ പേജിൽ നമുക്ക് പുതിയൊരു കഥ എഴുതാൻ സാധിക്കണം. ഒരു ചെറിയ കഥ പറയാം. ഒരിടത്തൊരു ചിത്രകാരനുണ്ടായിരുന്നു. അയാൾക്ക് അതിമനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കാൻ കഴിവുണ്ടായിരുന്നു. പക്ഷെ അയാൾക്ക് ഒരു തെറ്റുപറ്റിയാൽ ആ ചിത്രം മുഴുവൻ നശിപ്പിക്കുമായിരുന്നു. അയാൾക്ക് തന്റെ തെറ്റുകളെ അംഗീകരിക്കാൻ സാധിച്ചിരുന്നില്ല. ഒരു ദിവസം അയാളുടെ ഗുരു അയാളോട് പറഞ്ഞു, ഒരു തെറ്റ് ഒരു അവസാനമല്ല, അതൊരു പുതിയ തുടക്കമാണ്. ഒരു തെറ്റ് സംഭവിച്ചാൽ അത് മാറ്റിവെച്ച് നിനക്ക് പുതിയൊരു ചിത്രം വരയ്ക്കാൻ സാധിക്കണം. ഗുരുവിന്റെ വാക്കുകൾ കേട്ട് അയാൾക്ക് അത്ഭുതം തോന്നി. അയാൾ ഒരു പുതിയ ചിത്രം വരയ്ക്കാൻ തുടങ്ങി. പക്ഷെ അയാൾക്ക് ഒരു തെറ്റുപറ്റി. അയാൾ ആ തെറ്റ് നശിപ്പിക്കാതെ ആ തെറ്റിനെ ഒരു പുതിയ ചിത്രമാക്കി മാറ്റി. ആ ചിത്രം ഒരുപാട് മനോഹരമായിരുന്നു. ഈ കഥയിലെ ചിത്രകാരനെ പോലെയാണ് നമ്മളും. നമ്മുടെ ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിച്ചാൽ അതൊരവസാനമായി കാണാതെ അതിനെ ഒരു പുതിയ തുടക്കമായി കാണാൻ നമുക്ക് സാധിക്കണം. നമുക്ക് എങ്ങനെ പുതിയ തുടക്കങ്ങളെ സ്വീകരിക്കാൻ സാധിക്കും? കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. ഇന്നലെ സംഭവിച്ച തെറ്റുകളെയും ദുഃഖങ്ങളെയും നമുക്ക് മാറ്റിവെച്ച് ഇന്നത്തെ ദിവസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കണം. ഒരു പുതിയ ലക്ഷ്യം വയ്ക്കുക. ഓരോ ദിവസവും നമുക്ക് ഒരു പുതിയ ലക്ഷ്യം വയ്ക്കാൻ സാധിക്കണം. പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഒരു പുതിയ ഹോബി തുടങ്ങുക. ഒരു പുതിയ പുസ്തകം വായിക്കുക. ഈ പ്രഭാതത്തിൽ നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. നമ്മുടെ ജീവിതത്തിൽ പുതിയ തുടക്കങ്ങളെ നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ പുതിയ തുടക്കങ്ങൾ നമ്മുടെ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കട്ടെ. നമ്മുടെ ഈ യാത്രയിൽ പുതിയ തുടക്കങ്ങൾ നമ്മുടെ വഴികാട്ടിയാകട്ടെ. ഈ ദിവസം നിങ്ങൾക്ക് പുതിയ തുടക്കങ്ങൾ നൽകട്ടെ. സ്വയം ഉത്തരം കണ്ടെത്തേണ്ടതായ ഒരു ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് സന്തോഷം നൽകിയ പുതിയ തുടക്കങ്ങൾ എന്തായിരുന്നു? വെറുതെ ആലോചിക്കൂ. ഉത്തരം നിങ്ങളുടെ പുതിയ തുടക്കങ്ങൾക്ക് കാരണമായേക്കും.

നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശരദിന്ദു. ONV രചന നിർവഹിച്ച ഒരു ചലച്ചിത്ര ഗാനം.

0: ലഹരി മരുന്നുകൾക്ക് ഉത്തേജിപ്പിക്കുന്നതിനും മയക്കുന്നതിനുമല്ലാതെ മറ്റെന്ത് പ്രയോജനമാണുള്ളത്? ജീവിതം ലഹരിയാക്കുക, ലഹരിക്കെതിരെ.
1: ലഹരിക്കെതിരെ എന്ന പരിപാടിയിൽ മദ്യം ഒരു മയക്കുമരുന്ന് എന്നതിനെക്കുറിച്ച് കേൾക്കാം. നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന എന്നാൽ അതിന്റെ യഥാർത്ഥ സ്വഭാവം പലപ്പോഴും നാം തിരിച്ചറിയാത്ത ഒരു പദാർത്ഥത്തെക്കുറിച്ചാണ് മദ്യം. മദ്യത്തെ ഒരു ലഹരി പദാർത്ഥമായിട്ടാണ് നാം പൊതുവെ കാണാറ്. പക്ഷെ ശാസ്ത്രീയമായി പറഞ്ഞാൽ മദ്യം ഒരു മയക്കുമരുന്നാണ് അഥവാ ഡിപ്രസന്റാണ്. ഡിപ്രസന്റ് എന്ന് പറയുമ്പോൾ പലരും ചിന്തിക്കുന്നത് വിഷാദ രോഗത്തിന് കാരണമാകുന്നത് എന്നായിരിക്കാം. എന്നാൽ അതല്ല അതിന്റെ അർത്ഥം. തലച്ചോറിന്റെയും നാഡീവ്യവസ്ഥയുടെയും പ്രവർത്തനങ്ങളെ മന്ദീഭവി

0: ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വേഗത കുറയ്ക്കുന്ന ഏതൊരു പദാർത്ഥത്തെയും ഡിപ്രസന്റ് എന്ന് വിളിക്കാം. മദ്യത്തിന്റെ യഥാർത്ഥ സ്വഭാവം ഇതാണ്. ഒരു ഡിപ്രസന്റ് എന്ന നിലയിൽ മദ്യം നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. മദ്യം എങ്ങനെയാണ് ഒരു ഡിപ്രസന്റ് ആകുന്നതെന്ന് നോക്കാം. മദ്യം കഴിക്കുമ്പോൾ അത് വളരെ വേഗത്തിൽ നമ്മുടെ രക്തത്തിൽ കലരുകയും തലച്ചോറിലെത്തുകയും ചെയ്യും. തലച്ചോറിന്റെ വിവിധ ഭാഗങ്ങളെ ഇത് ബാധിക്കുന്നു. നാഡീ വ്യവസ്ഥയെ മന്ദീഭവിപ്പിക്കുന്നു. മദ്യം നമ്മുടെ നാഡീ വ്യവസ്ഥയുടെ പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിക്കുന്നു. ഇത് തലച്ചോറിനും ശരീരത്തിലെ മറ്റ് അവയവങ്ങൾക്കും ഇടയിലുള്ള ആശയവിനിമയത്തെ ദുർബലപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് മദ്യപിക്കുമ്പോൾ ആളുകളുടെ സംസാരത്തിന് വ്യക്തതയില്ലാതാകുന്നത്, ശരീരത്തിന്റെ ചലനങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്നത്, ചിന്താശേഷിയെ ബാധിക്കുന്നു. മദ്യം ചിന്തിക്കാനും തീരുമാനമെടുക്കാനുമുള്ള തലച്ചോറിന്റെ കഴിവിനെ താൽക്കാലികമായി നശിപ്പിക്കുന്നു. മദ്യപിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് എളുപ്പത്തിൽ ദേഷ്യം വരികയോ അമിതമായി വൈകാരികമായി പ്രതികരിക്കുകയോ ചെയ്യുന്നത് അതുകൊണ്ടാണ്. പ്രതികരണ ശേഷി കുറയ്ക്കുന്നു. മദ്യത്തിന്റെ സ്വാധീനത്തിൽ ഒരു വ്യക്തിയുടെ പ്രതികരണ ശേഷി വളരെ കുറവായിരിക്കും. ഡ്രൈവ് ചെയ്യുമ്പോൾ ഇത് വളരെ അപകടകരമാണ്. പെട്ടെന്നൊരു അപകടം മുന്നിൽ കണ്ടാൽ പോലും പ്രതികരിക്കാനുള്ള സമയം കിട്ടില്ല. മദ്യത്തിന്റെ ദോഷങ്ങൾ, മയക്കുമരുന്നിന്റെ പ്രതിഫലനങ്ങൾ. ഒരു മയക്കുമരുന്ന് എന്ന നിലയിൽ മദ്യം നമ്മുടെ ശരീരത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ്. കരളിനെ നശിപ്പിക്കുന്നു. കരളിനാണ് മദ്യത്തെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളാനുള്ള ചുമതല. എന്നാൽ അമിതമായി മദ്യപിക്കുമ്പോൾ കരളിലെ കോശങ്ങൾ നശിക്കുകയും കരൾ വീക്കം, സിറോസിസ് തുടങ്ങിയ മാരക രോഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഹൃദയാരോഗ്യം. പതിവായി മദ്യപാനം ചെയ്യുന്നത് രക്തസമ്മർദ്ദം ഉയർത്തുകയും ഹൃദയമിടിപ്പിനെ ക്രമരഹിതമാക്കുകയും ചെയ്യും. ഇത് ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് കാരണമാവാം. മാനസിക പ്രശ്നങ്ങൾ. മദ്യം ഒരു താൽക്കാലിക ആശ്വാസം നൽകുമെന്ന് തോന്നിയാലും ദീർഘകാല അടിസ്ഥാനത്തിൽ ഇത് വിഷാദം, ഉത്കണ്ഠ, മാനസിക രോഗങ്ങൾ എന്നിവയ്ക്ക് കാരണമാകും. സാമൂഹികവും സാമ്പത്തികവുമായ തകർച്ച. മദ്യാസക്തി ഒരു വ്യക്തിയുടെ തൊഴിലിനെയും കുടുംബ ബന്ധങ്ങളെയും നശിപ്പിക്കും. സാമ്പത്തികമായി വലിയ നഷ്ടമുണ്ടാക്കാനും ഇത് കാരണമാകും. മിഥ്യാധാരണകൾ, തിരുത്തപ്പെടേണ്ട സത്യങ്ങൾ. മദ്യത്തെക്കുറിച്ച് പല മിഥ്യാധാരണകളും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒരു മയക്കുമരുന്ന് എന്ന നിലയിൽ ഈ ധാരണകളെ നാം തിരുത്തേണ്ടതുണ്ട്. പലരും കരുതുന്നത് മദ്യം ഒരു ഉത്തേജകമാണെന്നാണ്. എന്നാൽ അത് തെറ്റാണ്. മദ്യം തലച്ചോറിന്റെ പ്രവർത്തനത്തെ മന്ദീഭവിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മദ്യപിച്ച ആളുകൾ കൂടുതൽ സംസാരിക്കുന്നതും ചിരിക്കുന്നതും അവരുടെ നിയന്ത്രണങ്ങൾ നഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. വിഷമങ്ങളെ മറക്കാൻ മദ്യപാനം സഹായിക്കും. ഇതൊരു തെറ്റായ വിശ്വാസമാണ്. മദ്യം വിഷമങ്ങളെ താൽക്കാലികമായി മറക്കും, പക്ഷേ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമല്ല. ലഹരിയുടെ സ്വാധീനം കഴിയുമ്പോൾ വിഷമങ്ങൾ കൂടുതൽ തീവ്രതയോടെ തിരികെയെത്തും. ചെറിയ അളവിൽ മദ്യം ആരോഗ്യത്തിന് നല്ലതാണ്. മദ്യത്തിന്റെ ആരോഗ്യപരമായ ഗുണങ്ങളെക്കുറിച്ച് ശാസ്ത്രീയമായ യാതൊരു സ്ഥിരീകരണവുമില്ല. ചെറിയ അളവിലുള്ള ഉപയോഗം പോലും ആരോഗ്യത്തിന് ദോഷകരമാണ്. പ്രിയപ്പെട്ടവരെ, മദ്യം ഒരു സാധാരണ ലഹരിയല്ല. അത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും സാവധാനം നശിപ്പിക്കുന്ന ഒരു മയക്കുമരുന്നാണ്. ഇത് ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല, ഒരു കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും പ്രശ്നമാണ്. ലഹരിയുടെ കെണിയിൽ അകപ്പെട്ടുപോയ ഒരാളെ നിങ്ങൾക്കറിയാമെങ്കിൽ അവരെ ചേർത്ത് പിടിക്കുക. അവർക്ക് ചികിത്സയും കൌൺസിലിംഗും നൽകാനുള്ള അവസരങ്ങൾ ഒരുക്കുക. നമ്മുടെ യുവതലമുറയെ ഈ വിപത്തിൽ നിന്ന് രക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാം ഉത്തരവാദിത്തമാണ്. മദ്യപാനം ഒരു ഫാഷനായിട്ടല്ല, ഒരു അപകടമായി കാണാനുള്ള ബോധം നമുക്കുണ്ടാകണം. ആരോഗ്യമുള്ള ഒരു സമൂഹത്തിനായി നമുക്ക് കൈകോർക്കാം.
1: ലഹരിക്കെതിരെ

0: സ്വാസ്ഥ്യം, പ്രത്യേക പോഷകാഹാര പരിപാടി.
1: ഗർഭാവസ്ഥയിൽ ഫോളിക് ആസിഡിന്റെ പ്രാധാന്യം. വിറ്റാമിൻ B9 എന്നും ഫോളസിൻ എന്നും അറിയപ്പെടുന്ന ഫോളേറ്റ് ബി കോംപ്ലക്സ് ഇനത്തിൽപ്പെട്ട ഒരു വിറ്റാമിനാണ്. ഫോളേറ്റിന്റെ നിർമ്മിത രൂപമായ ഫോളിക് ആസിഡാണ് സപ്ലിമെന്റായും ഫുഡ് ഫോർട്ടിഫിക്കേഷൻ അഥവാ ഭക്ഷ്യ ബലപ്പെടുത്തൽ എന്ന പ്രവർത്തനത്തിലും ഉപയോഗിക്കുന്നത്. ഇതിന് കാരണം ഫോളേറ്റ് എന്ന രൂപത്തേക്കാൾ സംസ്കരണത്തിലും സംഭരണശേഷിയിലും മികച്ചത് ഫോളിക് ആസിഡ് ആയതിനാലാണ്. ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിൽ അത്യാവശ്യ പോഷക ഘടകങ്ങളും വിറ്റമിനുകളും ചേർക്കുന്ന പ്രക്രിയയാണ് മുൻപ് സൂചിപ്പിച്ച ഫുഡ് ഫോർട്ടിഫിക്കേഷൻ. അയഡിൻ ഫോർട്ടിഫൈ ചെയ്ത ഉപ്പും ഫോർട്ടിഫൈഡ് അരിയും വിറ്റമിൻ ഡി ഉൾപ്പെടെ മറ്റ് പല വിറ്റമിനുകളും ഫോർട്ടിഫൈ ചെയ്ത വെളിച്ചെണ്ണയും ഇന്ന് വിപണിയിൽ സുലഭമാണ്. ഫോളിക് ആസിഡിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ച ക്രമീകരിക്കുന്നതിനും ആരോഗ്യം കാത്തുസൂക്ഷിക്കുന്നതിനും ഫോളിക് ആസിഡ് അനിവാര്യമാണ്. ഫോളേറ്റ് വൈറ്റമിന്റെ സിന്തറ്റിക് രൂപമായ ഫോളിക് ആസിഡ് ഗർഭധാരണത്തിനു മുമ്പും ഗർഭകാലത്തും നിർണായകമായ ഒരു ഘടകമാണ്. ഫോളിക് ആസിഡിന്റെ കുറവ് മൂലം കുഞ്ഞിന് ജന്മനാ വൈകല്യങ്ങൾ ഉണ്ടാകാനും അമ്മയ്ക്ക് വിളർച്ചയുണ്ടാകാനും സാധ്യതയുണ്ട്. ഗർഭിണിയായി ആദ്യ 4 ആഴ്ചയ്ക്കുള്ളിൽ ഭ്രൂണത്തിൽ രൂപം കൊള്ളുന്ന ന്യൂറൽ ട്യൂബാണ് കുഞ്ഞിന്റെ തലച്ചോറിന്റെയും സ്പൈനൽ കോഡിന്റെയും ആദ്യ രൂപം. ന്യൂറൽ ട്യൂബിന്റെ ശരിയായ വികസനത്തിനായി ഫോളിക് ആസിഡ് അനിവാര്യമാണ്. അതായത് കുഞ്ഞിന്റെ ബൗദ്ധിക വളർച്ചയിൽ ഫോളിക് ആസിഡിന് ഒരു പ്രധാന പങ്കുണ്ട് എന്നർത്ഥം. സാധാരണഗതിയിൽ മാസമുറ തെറ്റി 1-2 ആഴ്ചകൾക്ക് ശേഷമാണ് ഗർഭിണിയാണെന്ന് ഒരു സ്ത്രീ മനസ്സിലാക്കുന്നത്. കുടുംബാംഗങ്ങളുമായി ആലോചിച്ച് ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്തെത്താൻ വീണ്ടും 1 ആഴ്ചയെടുക്കുന്നു. അങ്ങനെ പലപ്പോഴും ഗർഭകാലത്തെ ആദ്യ 3-4 ആഴ്ചകൾക്കു ശേഷമാണ് ഭൂരിഭാഗം സ്ത്രീകളും ഫോളിക് ആസിഡ് തുടങ്ങുന്നത്. അപ്പോഴേക്കും ന്യൂറൽ ട്യൂബിന്റെ വളർച്ചയുടെ 90% പൂർത്തിയായിട്ടുണ്ടാകും. ആയതിനാൽ ഗർഭിണിയാകാൻ തയ്യാറെടുക്കുന്നതു മുതൽ ഫോളിക് ആസിഡ് കഴിച്ചു തുടങ്ങണം. കൗമാരപ്രായത്തിൽ തന്നെ അയൺ ഫോളിക് ആസിഡ് സപ്ലിമെന്റ് വിതരണം സർക്കാർ മേൽനോട്ടത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തുടർന്നു വരുന്നുണ്ട്. സ്പൈന ബൈഫിഡയും മറ്റ് ന്യൂറൽ ട്യൂബ് വൈകല്യങ്ങളും ഉണ്ടാകുന്നത് തടയാൻ ഗർഭധാരണത്തിന് മുൻപ് ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ ശുപാർശ ചെയ്യുന്നു. ഇത് ഗർഭാവസ്ഥയുടെ ആദ്യ 3 മാസങ്ങളിൽ ദിവസവും കുറഞ്ഞത് 0.4 mg വീതവും ഗർഭാവസ്ഥയിൽ 0.6 mg വീതവുമാണ് ശുപാർശ ചെയ്യപ്പെടുന്നത്. മുലയൂട്ടുന്ന കാലയളവിലും കുറഞ്ഞത് ആദ്യ 6 മാസത്തേക്കെങ്കിലും ഇത് തുടരേണ്ടതാണ്. കൂടാതെ ഇലക്കറികൾ പോലെയുള്ള ഫോളിക് ആസിഡ് അടങ്ങിയ ഭക്ഷണങ്ങളും കഴിക്കണം. ഫോളിക് ആസിഡ് അടങ്ങിയ ഭക്ഷണങ്ങൾ കൃത്യമായ അളവിൽ കഴിക്കേണ്ടത് ഗർഭകാലത്ത് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. ഫോളിക് ആസിഡിന്റെ കുറവ് മൂലം മുൻ സൂചിപ്പിച്ച സങ്കീർണതകൾ കൂടാതെ ഗർഭമലസൽ, മാസം തികയാതെയുള്ള പ്രസവം, നവജാത ശിശുവിന്റെ തൂക്കക്കുറവ്, ശാരീരിക വൈകല്യങ്ങൾ, തലച്ചോറിന്റെ വളർച്ചയിലെ അപാകതകൾ എന്നിവ മറ്റു സാധ്യതകളാണ്. പ്രതിരോധ മാർഗമായി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഫോളിക് ആസിഡ് സപ്ലിമെന്റ് കഴിക്കുകയും ഫോളിക് ആസിഡിന്റെ ഭക്ഷ്യ ഉറവിടങ്ങളായ ബീട്രൂട്ട്, ക്യാരറ്റ്, ചീര, ബ്രൊക്കോളി, ചേമ്പില, പാവയ്ക്ക, കോളിഫ്ലവർ, വെണ്ടയ്ക്ക, പേരയ്ക്ക, പപ്പായ, ഇലക്കറികൾ എന്നിവ നിത്യേനയുള്ള ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുകയും വേണം. ഫോളേറ്റ് വൈറ്റമിനുകൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടാത്തതുകൊണ്ടുതന്നെ അവ ഭക്ഷണത്തിലൂടെ ലഭ്യമാക്കേണ്ടതുണ്ട്. ഗർഭാവസ്ഥയിലും അതിനുശേഷവും അമ്മമാർ നേരിടാറുള്ള വിവിധതരം ഗർഭകാല സങ്കീർണതകളിൽ നിന്നും സംരക്ഷണം നൽകാൻ ഫോളിക് ആസിഡ് സഹായിക്കുന്നു. ഗർഭകാല രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, വിവിധതരം അർബുദങ്ങൾ, മറവി രോഗം എന്നിവ വരാനുള്ള സാധ്യത കുറയ്ക്കാനും ഫോളിക് ആസിഡ് ഉത്തമമാണ്. ഗർഭകാലത്തെ ചെറിയ ചെറിയ കരുതലുകൾ അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തിൽ സമ്പുഷ്ടമായ ഗുണമേന്മയുള്ള മാറ്റങ്ങൾ വരുത്തുമെന്ന് ഓർക്കുക. ഗർഭകാലത്തെ കരുതലോടെയും സമ്പുഷ്ടിയോടെയും പരിപാലിക്കാം.

ഉച്ചസ്ഥായിയും ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദങ്ങളിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

1959 ഓഗസ്റ്റ് 10 തീയതി പ്രദർശനത്തിനെത്തിയ ചിത്രമായിരുന്നു ചതുരംഗം. ജെ ഡി തോട്ടാൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ചതുരംഗം. ജെ ആൻഡ് ജെ ആർട്ട് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ മുതുകുളം രാഘവൻ പിള്ളയും പൊൻകുന്നം മർക്കിയും ചേർന്ന് സംഭാഷണം നിർവഹിച്ച ചിത്രത്തിന്റെ ഛായാഗ്രഹണം ഇ എൻ സി നായരുടേതായിരുന്നു. ചിത്രസന്നിവേശം എം എസ് മണി, കലാസംവിധാനം കെ പി ശങ്കരൻകുട്ടിയുടേതും, ഗാനരചന വയലാർ രാമവർമ്മ, സംഗീത സംവിധാനം ജി ദേവരാജൻ, കെ എസ് ജോർജ്, കുമരേശൻ, ശാന്ത പി നായർ, എം എൽ വസന്തകുമാരി, വസന്ത ഗോപാലകൃഷ്ണൻ, ഗുരുവായൂർ പൊന്നമ്മ, ശ്രീധർ എന്നിവരായിരുന്നു ഗായകർ. സത്യൻ, പ്രേംനസീർ, മുത്തയ്യ, പി എ തോമസ്, ബഹദൂർ, ജോസ് പ്രകാശ്, നാണുകുട്ടൻ, പത്മിനി, പ്രിയദർശിനി, അടൂർ പങ്കജം, എസ് പി പിള്ള, പങ്കജവല്ലി, പി കെ പാർവതി, ശ്യാമള, ശിവറാം, ബേബി രമണി, പി കെ മോഹൻ, ബ്രഹ്മമംഗലം, ലില്ലി എന്നിവരായിരുന്നു അഭിനേതാക്കൾ.

മഞ്ഞുമഴ പെയ്യുന്ന രാവിന്റെ ഹൃദ്യമായ നീലിമ, നേർത്ത കാറ്റിന്റെ ആശ്ലേഷങ്ങളിൽ അമർന്നിരുന്ന് തണുപ്പിന്റെ സിംഫണിയിൽ ലയിച്ച് ആസ്വദിച്ചു കണ്ട നാടകങ്ങൾ. ക്ഷേത്രോത്സവങ്ങൾ പകർന്ന ഏറ്റവും വലിയ കാര്യം നാടകങ്ങളായിരുന്നു. മറക്കാനാകാതെ മനസ്സിന്റെ മച്ചകങ്ങളിൽ ഇന്നും പച്ചപിടിച്ചു നിൽക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, അനവധ്യ സുന്ദരമായ അവതരണ ഗാനങ്ങൾ. നമസ്തേ മലയാളത്തിൽ കേൾക്കാം ഒരു നാടകഗാനം.

കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി, കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

വഴിപോക്കൻ ചോദിച്ചു, അല്ലയ പെൺകുട്ടി, എന്തിനാ കരയുന്നത്? എനിക്കറിയില്ല യാത്രക്കാര. പൂവുകൾ മുള്ളുകളായി തീരുന്നു, അവയിൽ ചോരയിറ്റുന്നു. ശരി, നീ കരയാതെ വായന തുടരൂ. ഞാൻ അതരമ്പുഴ ചന്തയ്ക്ക് പയർ വിൽക്കാൻ പോവുകയാണ്. ഇഞ്ചിവിത്തുകൾ വാങ്ങി വരണം. തിരികെ വരുമ്പോൾ എനിക്കായി ചീരവിത്തുകൾ കൊണ്ടുവരുമോ വഴിയാത്രക്കാര? നിനക്ക് ചീരവിത്തുകളും തലയിൽ ചൂടാൻ മുല്ലപ്പൂവുകളും കൊണ്ടുവരാം. അടുത്ത ഗ്രാമത്തിൽ മഴ പെയ്യുകയാണ്. ഈ കൂരയ്ക്ക് മുകളിലെ ആകാശത്തിലും പ്രണയത്തിന്റെ മേഘങ്ങൾ മഴ ചാറിക്കാതിരിക്കില്ല. കേൾക്കാം നമസ്തേ മലയാളത്തിലിനി സുന്ദരമായ ഒരു പ്രണയഗാനം.

പ്രിയ ശ്രോതാക്കളെ, ഹൃദ്യമായ ഈ ദിനം കർമ്മോജ്വലമായിരിക്കട്ടെ. ഊർജസ്വലമായി ചെയ്യാനാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനാവട്ടെ, അതിനുള്ള മനസ്സുണ്ടാവട്ടെ. മതത്തെക്കാൾ വലുതായി ജീവിതത്തെയും ശാസ്ത്രത്തെയും ഹൃദയത്തിലേറ്റാം. ഹൃദയം നിറയെ സ്നേഹത്തിന്റെ മാമ്പൂക്കൾ വിരിയട്ടെ. സ്വതന്ത്രവും സ്വച്ഛന്തവുമായി ഈ ദിനത്തെ അനുഭവിക്കാനാകട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഷാൽമ നന്ദ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാം.
1: പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. മനസ്സിൽ പീലി വിടർത്തി നിന്നാടുന്ന പാട്ടിന്റെ മായാമയൂരങ്ങൾ മന്ദാനിലനെ പോലെ അത് തഴുകി വന്നെത്തുന്നു. ശിശിരനിലാവിന്റെ ചാരുത, പാട്ടിന്റെ പത്മരാഗങ്ങൾ. ഇഷ്ടഗാനങ്ങളിൽ ഇന്ന് ആദ്യം കെ ജെ യേശുദാസും കെ എസ് ചിത്രയും ആലപിച്ച ഗാനം. രചന കൈതപ്രം, സംഗീതം ശരത്, ചിത്രം ക്ഷണക്കത്ത്. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് കമ്പനിമുക്കിൽ നിന്നും ഷീല, ഷീജ എന്നിവർ.

ആകാശമേലാപ്പിൽ ആരോ കുടഞ്ഞിട്ട സ്വർണ പൊട്ടുകൾ പോലെ നക്ഷത്രങ്ങൾ, രാവിന്റെ ഹൃദ്യതയിൽ ആകാശം നോക്കിക്കിടന്ന ബാല്യകൗമാരങ്ങൾ, അന്ന് കേട്ട പാട്ടുകൾക്കൊക്കെയും ഇന്ന് ഇത്ര കാലം എത്തുമ്പോൾ അജ്ഞേയമായ നൊമ്പര ചാരുത, കേൾക്കുന്ന പാട്ടുകൾക്കൊക്കെയും ഹൃദയനിലാവിന്റെ പരിമളം. ഉമ്മന്നൂരിൽ നിന്നും ഫ്രാൻസിസ്, ജെയിംസ് എന്നിവർ ആവശ്യപ്പെടുന്ന ഗാനമാണ് അടുത്തത്. രചന ഒ എൻ വി, സംഗീതം രവീന്ദ്രൻ. ലാൽ സലാം എന്ന ചിത്രത്തിലെ ഗാനം ആലപിച്ചിരിക്കുന്നത് കെ ജെ യേശുദാസ്.

ദേവവരതാളം നീളം പ്രതുഗണമാടിയുദ്ധം പ്രതുസഗിനിഗരമിത നിരനിരയായി മതതരളം കുറി പല കുറി സുരളിവ സുമധുര നടനം.

മുഴയിലാളും വെയിൽ. സായാഹ്നം നിളയെ സ്വർണം കൊണ്ട് മൂടുന്നു. കാറ്റിലിളകുന്ന ഓളങ്ങളിൽ സൂര്യൻ തങ്കമായി അലിഞ്ഞു ചേരുന്നു. സ്വപ്നങ്ങൾ മാത്രം നിറഞ്ഞ മനസ്സുമായി പുഴയോരത്തെ മണൽപ്പരപ്പിൽ മലർന്നുകിടക്കുമ്പോൾ കാതിൽ കാറ്റു പറഞ്ഞ കിന്നാരം ഒരു പാട്ടായി തഴുകി തലോടി കടന്നുപോകുന്നു. വിഷ്ണുലോകം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം. സംഗീതം രവീന്ദ്രൻ, രചന കൈതപ്രം. ഗാനം ആവശ്യപ്പെടുന്നു കൊല്ലങ്കാവ് നിന്നും ഹരീന്ദ്രൻ, ഉഷ, പ്രകാശ് എന്നിവർ.

സ്വച്ഛന്ദമായി തരുച്ഛായകളിൽ മാരുതൻ മെല്ലെ എഴുതും കാവ്യബിംബങ്ങളിൽ പ്രണയം ഉപമാനമില്ലാതെ പൂത്തു നിൽക്കുമ്പോൾ പാട്ടൊരുക്കും വിരുന്നിന്റെ വസന്തചാരിതകൾ, ചുറ്റും സ്വപ്നങ്ങൾ തൻ ചിത്രശലഭ നർത്തനം. കൈതപ്രത്തിന്റെ രചനാവൈഭവത്തിൽ പിറന്ന ഗാനത്തിന് സംഗീത സുകൃതമർപ്പിച്ചിരിക്കുന്നത് ഔസേപ്പച്ച്. ആനാട് നിന്നും നിഷ, മീര, സുകേശൻ, ചന്ദ്രഭാനു എന്നിവർ ആവശ്യപ്പെടുന്ന ഗാനം ആലപിച്ചത് കെ ജെ യേശുദാസും സുജാത മോഹനും ചേർന്ന്. ചിത്രം ഉള്ളടക്കം.

0: നീ വരുവോളം ഞാൻ ഈ നിഴലിന്റെ ഇഴകൾ നെയ്തുകൊണ്ടിരിക്കും. നീ വരുവോളം ജാലകത്തിലൂടെ അജ്ഞാത കാമുകയായി കാത്തു നിൽക്കും. നിന്റെ കാലൊച്ചയിൽ വസന്തം പീലി വിടർത്തുന്നത് ഞാൻ അറിയുന്നു. നിന്റെ മിഴിപ്പൂവുകളിൽ ശിശിരം ചിറകുകുടയുന്നതും ഞാൻ അറിയുന്നു. പടികടന്നു കയറി വരുന്ന ഒരു പാട്ട്
1: ഇനി കേട്ടോളൂ. കരമന കാലടിയിൽ നിന്നും ചന്ദ്രസേനൻ, ഗോപി എന്നിവർ ആവശ്യപ്പെട്ട ഗാനം. ചിത്രം തുടർകഥ. രചന ഒ എൻ വി, സംഗീതം എസ് പി വെങ്കടേഷ്. ആലാപനം എം ജി ശ്രീകുമാറും കെ എസ് ചിത്രയും ചേർന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ഇഷ്ടഗാനങ്ങൾ ഇനി കേൾക്കാം. എന്റെ സൂര്യപുത്രിക്ക എന്ന ചിത്രത്തിലെ ഗാനം, രചന ബിച്ചു തിരുമല, സംഗീതം ഇളയരാജ, ആലാപനം കെ ജെ യേശുദാസ്, കേസ് ചിത്ര, പി സുശീല എന്നിവർ ചേർന്ന്. ഗാനം ആവശ്യപ്പെടുന്നത് കൈമനത്ത് നിന്നും ഭദ്ര, ശാരി എന്നിവർ.

നോക്ക്, എന്റെ പ്രണയച്ചെപ്പിൽ ഞാൻ നിനക്കായി കരുതി വച്ചിരിക്കുന്നത് എന്തെന്ന്? വസന്തമറിയാതെ ഞാൻ ഇറുത്തെടുത്ത നിലാവിന്റെ ഒരിതൾ, ശിശിരം കാണാതെ മഞ്ഞിന്റെ ഒരു മുത്ത്. മനസ്സിൽ എനിക്കറിയാം, സ്നേഹത്തിന്റെ ചെമ്പകം പൂത്തിരിക്കുന്നു. അന്തരംഗ സുഹൃതമായൊരു പല്ലവി നിന്റെ ചുണ്ടുകളിൽ ചിത്രമെഴുതി കഴിഞ്ഞിരിക്കുന്നു. പി കെ ഗോപി രചന നിർവഹിച്ച ഗാനമാണ് ഇഷ്ടഗാനങ്ങളിനി. സംഗീതം രവീന്ദ്രൻ, ആലാപനം കെ ജെ യേശുദാസ്. ധനം എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ആറ്റിൻപുറത്തു നിന്നും മോഹനൻ, ഹരി, അനിയൻ, പാർവതി എന്നിവർ.

പകർന്ന സ്വപ്നത്തിന്റെ ഉൾച്ചൂടിൽ എത്ര നാൾ പരിഭവം പറയാതിരുന്നുവെന്നറിയുക. പടർന്ന മൗനത്തിന്റെ ചില്ലകളിൽ എത്ര നാൾ വ്യഥ പൊതിഞ്ഞ് എല്ലാം മറന്നുവെന്നറിയുക. എല്ലാം ഒരു പാട്ടിന്റെ പല്ലവിയിൽ ഒതുക്കുവാൻ വയ്യ. എങ്കിലും ഞാൻ എന്റെ നൊമ്പരപ്പാട്ടുകൾ ഒരു പാട്ടിന്റെ ഹൃദയ ചെമിടിൽ എടുത്തു വെക്കുന്നു. രവീന്ദ്ര നീണം പകർന്ന ഗാനം ആവശ്യപ്പെടുന്നത് കൊരളിയോട് നിന്നും ശാലിനി, തങ്കപ്പൻ എന്നിവർ. രചന കൈതപ്രം, ആലാപനം കെ ജെ യേശുദാസും കെ എസ് ചിത്രയും. ചിത്രം അമരം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എന്റെ ഇഷ്ടഗാനങ്ങൾ.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഒറ്റക്കമ്പിനാദം. ഒറ്റക്കമ്പിനാദത്തിൽ ഇന്ന് നാടോടിക്കാറ്റ് എന്ന ചലച്ചിത്രത്തിന്റെ വിശേഷങ്ങൾ കേൾക്കാം. മലയാള ചലച്ചിത്ര ചരിത്രത്തിലെ ഏറ്റവും ജനപ്രിയമായ ആക്ഷേപഹാസ്യ ചിത്രങ്ങളിലൊന്നാണ് ശ്രീനിവാസന്റെ തിരക്കഥയിൽ സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത നാടോടിക്കാറ്റ്. ദാസനും വിജയനും എന്ന രണ്ട് യുവാക്കളുടെ ജീവിതത്തിലൂടെ 80s കേരളം അനുഭവിച്ച കടുത്ത തൊഴിലില്ലായ്മയെയും സാമ്പത്തിക പ്രതിസന്ധിയെയും ഈ ചിത്രം വളരെ ലളിതമായി ആവിഷ്കരിക്കുന്നു. കേവലം ഒരു കോമഡി ചിത്രം എന്നതിലുപരി ജീവിക്കാൻ വേണ്ടി മനുഷ്യൻ നടത്തുന്ന നെട്ടോട്ടങ്ങളെയും തട്ടിപ്പുകളെയും ഈ സിനിമ അങ്ങേയറ്റം സാഹിത്യ ഭംഗിയോടെ അവതരിപ്പിക്കുന്നു. ദാസന്റെയും വിജയന്റെയും നിഷ്കളങ്കതയും അവർ നേരിടുന്ന പരാജയങ്ങളും ഓരോ മലയാളി പ്രേക്ഷകനും തന്റേത് കൂടിയാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. പ്രവാസമോഹങ്ങളും ഗൾഫ് സ്വപ്നങ്ങളും എങ്ങനെയൊക്കെ സാധാരണക്കാരനെ ചതിക്കുഴികളിൽ വീഴ്ത്തുന്നു എന്ന് ഈ ചിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ചിത്രത്തിലെ ഓരോ സംഭാഷണവും ഇന്നും മലയാളിയുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു. ഈ ചിത്രത്തിന്റെ വലിയൊരു വിജയമാണത്. സംഗീതവും പശ്ചാത്തലവും ഈ സിനിമയുടെ രസചരട മുറിയാതെ കാത്തുസൂക്ഷിക്കുന്നതിൽ വലിയ പങ്കുവഹിക്കുന്നുണ്ട്. മനഃശാസ്ത്രപരമായ സമീപനത്തിലൂടെ ഈ ചിത്രത്തെ വിശകലനം ചെയ്യുമ്പോൾ അത് മനുഷ്യന്റെ ശുഭാപ്തി വിശ്വാസത്തെയും സൗഹൃദത്തിന്റെ കരുത്തിനെയും കുറിച്ചുള്ള വലിയ പാഠങ്ങൾ നൽകുന്നു.

വണിഞ്ഞതോ കയ്യിൽ വന്ന സാമ്രാജ്യം, എന്നെ തേടി വന്നണഞ്ഞതോ മണ്ണിൽ പൂത്ത സൗഭാഗ്യം. ഏതോ സ്വപ്നം പൂവണിഞ്ഞതോ കയ്യിൽ വന്ന സാമ്രാജ്യം, എന്നെ തേടി വന്നണഞ്ഞതോ മണ്ണിൽ പൂത്ത

0: ദാസൻ എന്ന രാമദാസനെ മനഃശാസ്ത്രപരമായി വിശകലനം ചെയ്യുമ്പോൾ അയാളുടെ ഉള്ളിലെ മേൽക്കോയ്മയും അതേസമയം അനുഭവിക്കുന്ന അപകർഷതാ ബോധവും ശ്രദ്ധേയമാണ്. താനൊരു ബികോം ബിരുദധാരിയാണെന്ന അഹങ്കാരം കൂലിവേല ചെയ്യുമ്പോഴും അയാൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. വിദ്യാഭ്യാസത്തിന് അനുയോജ്യമായ ജോലി ലഭിക്കാത്തതിലെ നിരാശ അയാൾ തന്റെ സുഹൃത്തായ വിജയനോട് കലഹിച്ചാണ് തീർക്കുന്നത്. മനഃശാസ്ത്രപരമായ അർത്ഥത്തിൽ ദാസൻ തന്റെ പരാജയങ്ങളെ മറയ്ക്കാൻ അനാവശ്യമായ ഗൌരവം അണിയുന്ന ഒരാളാണ്. വിജയനേക്കാൾ താൻ ബുദ്ധിമാനാണെന്ന് വരുത്തി തീർക്കാൻ അയാൾ എപ്പോഴും ശ്രമിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അയാൾ ഉള്ളിൽ ഭീരുവാണ്. ഓരോ തവണ പദ്ധതികൾ പാളിയപ്പോഴും തന്റെ പദവി നഷ്ടപ്പെടുമോ എന്ന പേടിയാണ് അയാളെ നയിക്കുന്നത്. എന്നാൽ ഈ ഗൌരവത്തിനിടയിലും സ്നേഹനിധിയായ ഒരു സുഹൃത്തിനെ നമുക്ക് ദാസനിൽ കാണാൻ കഴിയും. വിജയനെ വഴക്കു പറയുമ്പോഴും അവനില്ലാതെ തനിക്ക് നിലനിൽപ്പില്ലെന്ന് അയാൾക്ക് നന്നായി അറിയാം. ദാസന്റെ ഈ സങ്കീർണമായ മനോനില സമൂഹത്തിലെ മധ്യവർഗ യുവാക്കളുടെ കൃത്യമായ പ്രതിനിധാനമാണ്. തന്റെ പദവി കാത്തുസൂക്ഷിക്കാൻ അയാൾ നടത്തുന്ന ശ്രമങ്ങൾ പലപ്പോഴും ഹാസ്യത്തിന് വഴിമാറുന്നു.
1: അത് ശരി, ചായപ്പൊടിയും ചാണകപ്പൊടിയും ഒന്നും ഇല്ലേ? ഇനിയിപ്പോ രണ്ടാമത് എന്റെ പട്ടി പോവും കടയിലും, വേണേ വാങ്ങിച്ചോണ്ട് വരട്ടെ. കണ്ട, ഒന്നും കഴുകിയിട്ടില്ല. ഉറങ്ങുന്നതിന് മുമ്പ് പാത്രം കഴുകി വെക്കണമെന്ന് ഞാൻ പറഞ്ഞതാ, 1000 വട്ടം പറഞ്ഞതാ. ചോറ്റുപശ കളയും വരും, നഖം പൊളിയും. ദാസാ, എടാ ദാസാ, അവന്റെ അവസാന തുറക്ക, എഴുന്നേറ്റ് പാടോ. നിന്റെ എച്ചിൽ എഴുതാൻ നീ എനിക്ക് ശമ്പളമൊന്നും തരുന്നില്ല. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? ഒരു സഹമുറിയനോട് ഇത്രയും സഹതാപമില്ലാത്ത മറ്റൊരു സഹമുറിയനെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഓൾ മൈ ഫേറ്റ്. വെള്ളം തിളപ്പിക്കണം, അരി കഴുകണം, പരിപ്പ് വേവിക്കണം. ഇന്നും ലേറ്റ് തന്നെ. എടാ ദാസാ,
2: വിജയ, ചായ റെഡിയായില്ലേ?
1: ക്ഷമിക്കണം സാർ, ചായപ്പൊടി തീർന്നുപോയി.
2: ഇറ്റ്സ് ഓൾ റൈറ്റ്. നീ വേഗം ചോറും കറിയും ശരിയാക്ക്, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. ഓഫീസിലെത്താൻ ലേറ്റാകും. ഇനി നിന്റെ പാത്രം നീ പിടിച്ചോ.
1: മനസ്സില്ല, ചക്കുകുത്തി പോലത്തെ നിന്നെയും കെട്ടി വലിച്ചോണ്ട് ഇതുവരെ വന്നതല്ലേ. സൈക്കിളില് എടുത്തോണ്ട് വാടാ.
3: നീ വന്നേ, തമ്പുരാക്കന്മാരെന്നും ലേറ്റായിട്ടേ വരുള്ളൂ അല്ലേ.
1: പെട്ടെന്ന് വേവുന്ന അരി തരാൻ സാറ് വേഷം കളക്കാരോട് പറ.
3: എന്നുവെച്ചാ
1: അത് തന്നെ, ഇപ്പൊ കിട്ടുന്ന അരി വേവണമെങ്കിൽ ചുരുങ്ങിയത് 2 മണിക്കൂർ എടുക്കും.
2: അതെ, അപ്പൊ പിന്നെ കുറച്ച് ലേറ്റ് ആവും.
3: ഞാൻ ഹെഡ് ഓഫീസിൽ എഴുതിയാറുണ്ടല്ലോ.
2: ജോലി വല്ല ഉണ്ട് പറ സാറേ. ഇവിടുത്തെ തല്ലിപ്പൊളി ശമ്പള സ്കെയിലിന് ഞങ്ങളല്ലാതെ വേറെ ആര് വരും?
3: 1975 മുതലുള്ള കംപ്ലീറ്റ് സ്റ്റോക്കിന്റെ ഫയലുകൾ 1/2 മണിക്കൂറിന് എന്റെ മേശപ്പുറത്തെത്തണം.
2: 75 മുതലുള്ളത്?
3: അതെ,
2: കംപ്ലീറ്റ് സ്റ്റോക്ക്. 1/2 മണിക്കൂറിനാം.
3: ഓക്കെ, താനിങ്ങി വന്നേ, ഞാൻ പോകും. ആ താനിങ്ങി വരാൻ.
2: ഇതാരും
3: പോകുന്നത്? ഷെയർ ഹോൾഡേഴ്സിനുള്ള റിപ്പോർട്ട് എല്ലാം കവറിലാക്കിയില്ലേ?
1: എനിക്ക് കവർ കയറി അത് പുറത്തെടുക്കണോ?
2: ഓ, ഒരു ചായ വാങ്ങിച്ചോണ്ടോ, വേഗം വേണം. സാർ, 1975 മുതലുള്ള സ്റ്റോക്ക് ഫയലുകൾ 1/2 മണിക്കൂറിനകം ഞാൻ ഹെഡ് ക്ലാർക്കിന്റെ മേശപ്പുറത്ത് എത്തിക്കണം.
4: എത്തിച്ചോ?
2: ചായ കൊണ്ടുവരാൻ 5 മിനിറ്റ് പോരെ? മതി. പക്ഷെ ഇപ്പൊ പറ്റില്ല സാർ.
4: പറ്റുമില്ല സാർ,
2: മര്യാദയ്ക്ക് ചായ വാങ്ങിച്ചോണ്ടാ പറഞ്ഞത്. ഏ, സാർ എന്നെ വരട്ടാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. സാർ ഒരു കാര്യം ഓർമ്മിക്കണം, ഞാൻ ബികോം ഫസ്റ്റ് ക്ലാസ് പാസ്സായ ഒരാളാണ്. 10 തവണ SSLC എഴുതി കടന്നുകൂടിയ സാറ് ഇവിടെ ക്ലാർക്കും. ഞാൻ പ്യൂണുമായി പോയത് വിധിയുടെ വിളയാട്ടം കൊണ്ടാണ്. ഒരിക്കലും ഒരു SSLC ഒരു ഡിഗ്രിക്കാരനെ വേദനിപ്പിക്കരുത്. ചായ വാങ്ങിച്ചോണ്ട് തരാൻ പറ്റില്ല സാർ, സോറി.
1: മഹാഭാവി നീയായിരുന്നു, 50 പൈസ പോയി കിട്ടി.
2: ആ പോട്ടെ, എല്ലാം തൊലഞ്ഞു പോട്ടെ. ഇവിടുത്തെ സ്ഥിതി അന്നൊന്ന് വഷളായിക്കൊണ്ട് വരികയാണ്. വല്ല സർക്കാർ ആഫീസും ആയിരുന്നെങ്കിൽ ഇവനൊക്കെ പിടിച്ചു നിർത്തി ഖരാബ് ചെയ്യാമായിരുന്നു.
1: ആ കാളക്കൂറ്റ മാനേജിംഗ് ഡയറക്ടർ ഇവിടുന്ന് സ്ഥലം മാറിപ്പോയപ്പോ ഞാൻ വിചാരിച്ചു സ്ഥിതി മെച്ചപ്പെടുമെന്ന്. എവിടെ?
2: വിശാഖപട്ടണത്തിൽ നിന്ന് സ്ഥലം മാറി വരുന്ന MD ഒരു വിശാല മനസ്കൻ എന്നാ കേൾക്കുന്നു.
1: എങ്കിൽ നമ്മുടെ സങ്കടം ആ വിശാല മനസ്കനോട് പറഞ്ഞു നോക്കാം അല്ലേ?
2: ഒരു വെറും സാധാരണ ക്ലാർക്കിന്റെ ജോലി മതിയായിരുന്നു.
0: വിജയൻ എന്ന കഥാപാത്രം ദാസന്റെ നേർവിപരീതമായ ഗുണങ്ങളുള്ള ഒരാളാണ്. ദാസൻ പറയുന്ന ഓരോ മണ്ടത്തരത്തെയും അന്ധമായി വിശ്വസിക്കുകയും അതേസമയം ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു നിഷ്കളങ്കനാണ് അയാൾ. മനഃശാസ്ത്രപരമായി നോക്കിയാൽ വിജയൻ ഒരു ഫോളോവറാണ്. സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ അയാൾ ഭയപ്പെടുന്നു. ദാസന്റെ ആജ്ഞകൾ അനുസരിക്കുമ്പോഴും തന്റേതായ യുക്തികൾ ഇടയ്ക്കിടെ അയാൾ പുറത്തെടുക്കുന്നുണ്ട്. തൊഴിലില്ലായ്മ സൃഷ്ടിക്കുന്ന മാനസിക സമ്മർദ്ദത്തെ തമാശകളിലൂടെ മറികടക്കാൻ വിജയന് കഴിയുന്നു. എത്ര വലിയ പരാജയത്തിലും ദാസനെ വിട്ടുപോകാത്ത വിജയന്റെ മനസ്സ് സൗഹൃദത്തിന്റെ ഉന്നതമായ തലത്തെ കാണിക്കുന്നു. അപമാനിക്കപ്പെടുമ്പോഴും പട്ടിണി കിടക്കുമ്പോഴും തന്റെ പങ്കാളിയെ ചേർത്തുപിടിക്കുന്ന വിജയൻ ഒരു യഥാർത്ഥ മനുഷ്യസ്നേഹിയാണ്. ദാസന്റെ അഹങ്കാരത്തെ സ്നേഹം കൊണ്ട് മെരുക്കാൻ വിജയന് പലപ്പോഴും സാധിക്കുന്നുണ്ട്. പരാജയപ്പെട്ട ഓരോ സംരംഭത്തിനും ശേഷം പുതിയൊരു വഴി കണ്ടെത്താൻ ദാസനെ പ്രേരിപ്പിക്കുന്നത് വിജയന്റെ ഈ നിഷ്കളങ്കതയാണ്. ഇവർ രണ്ടുപേരും ചേരുമ്പോഴാണ് സിനിമയുടെ ആന്തരികമായ ഊർജം പൂർണ്ണമാകുന്നത്.
4: കുട്ടി ആയില്ലേ നിനക്ക്? പെണ്ണിന്റെ മുമ്പിൽ ആളാവാൻ ചെന്ന് സ്വന്തം കഴുത്തിനെന്നെ കത്തിവെച്ചില്ലേ? ജോലി തെറിക്കുമെന്ന് ഉറപ്പാ.
5: ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഞാൻ വിചാരിച്ചു.
4: മുന്നും പിന്നും നോക്കാതെ ചാടി പുറപ്പെട്ട ഇങ്ങനെ ഇരിക്കും. എന്റെ കഷ്ടകാലത്തിലാ ഞാൻ ആ വീലിന്റെ കാറ്റഴിച്ചു വിട്ടത്.
5: നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി. ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ.
4: ഏട്ടന്റെ ഭാര്യയുടെ താലിമാലയം മോഷ്ടിച്ച് നാടുവിട്ടോനാ ഞാൻ. മാസത്തിലൊരു 10 രൂപ വീതെങ്കിലും സ്വരുക്കൂട്ടി വെച്ച് മാലയും കൊണ്ട് വേണം വീട്ടിൽ ചെല്ലാനെന്ന് വിചാരിച്ചതാ. നടപ്പില്ല, ഈ ജന്മത്തിൽ ഇനി അത് നടപ്പില്ല.
2: നീ അപ്സെറ്റ് ആവാതിരിക്കുക.
4: എങ്ങനെയാണോ അപ്സെറ്റ് ആവാതിരിക്കുക? പാട്ടും നുപ്പാണേലും ഈ പ്യൂണിന്റെ പണിയുണ്ട്. കഞ്ഞി വെച്ച് കുടിക്കാനെങ്കിലും പറ്റുമായിരുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും?
5: ബുദ്ധിപൂർവം നീങ്ങിയാൽ നമുക്ക് രക്ഷപ്പെടാൻ വഴിയുണ്ട്.
4: എങ്ങനെ?
3: മനസ്സിലായില്ല
5: സാർ. ഇത് ഞങ്ങളാണ് സാർ. ഇത് ദാസൻ അല്ല, ഇത് വിജയൻ, ഞാൻ ദാസൻ.
3: അത് മനസ്സിലായി. ഈ കോപ്രായത്തിന്റെ അർത്ഥം മനസ്സിലാകാത്തത്.
4: ഇവന്റെ കണ്ണ് നല്ല സുഖമില്ല, അതുകൊണ്ടാണ് ഗ്ലാസ് വെച്ചത്.
3: എന്റെ താടിയോ?
5: അതിന്നവൻ ഷേവ് ചെയ്തില്ല.
3: ഒരു ദിവസം ഷേവ് ചെയ്യില്ലെങ്കിൽ ഇത്രയും താടി വളരുമോ?
4: വളരും. എന്താണെന്നറിയില്ല, ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും ഇങ്ങനെയാ. പാരമ്പര്യമായിട്ടുള്ള ഒരു പ്രത്യേകതയാണ് ഈ താടി വളർച്ച.
3: ഓഹോ, അതിരിക്കട്ടെ. ഇന്നലെ കാലത്ത് മറ്റേ ആരുടെ വെച്ചിട്ടാ പുറത്തു പോയത്? ലീവ് ലെറ്റർ പോലും എഴുതി വെക്കാത്ത എംഡി ചൂടായിട്ടിരിക്കുക.
5: സാർ, അത് ആക്ച്വലി ഞങ്ങൾക്കൊരു വയറിളക്കം പിടിപെട്ടു അല്ലേ?
4: ഞങ്ങൾ രണ്ടുപേർക്കും.
5: അപ്പൊ ആ ബഹളത്തിനിടയിൽ
3: ഒക്കെ എംഡിയോട് നേരിട്ടങ്ങ് പറഞ്ഞാ മതി.
5: സാർ, ഞങ്ങൾ ഇവിടുത്തെ അറ്റൻഡേഴ്സ് ആണ് സാർ. കഠിനമായ വയറുവേദന മൂലം ഇന്നലെ ഞങ്ങൾക്ക് ലീവ് ലെറ്റർ എഴുതാൻ സാധിച്ചില്ല.
6: വയറുകൊണ്ടാണോ ലീവ് ലെറ്റർ എഴുതുന്നത്?
5: അല്ല,
7: നിങ്ങൾ ഇന്നലെ?
4: ഇന്നലെ ഞങ്ങളില്ല സാർ.
7: അതല്ല.
5: ഇല്ല സാർ, ഞങ്ങൾ ഇന്നലെ ഇല്ല സാർ.
7: റോഡിൽ വെച്ച് പെൺകുട്ടി കാറടിച്ചപ്പോ
5: ഞങ്ങൾ ഡ്യൂട്ടി തുടങ്ങട്ടെ സാർ?
6: വരട്ടെ.
7: പക്ഷെ താടി
6: ഗ്ലാസ്നൂരി
5: ഞാൻ
4: കണ്ണ് പഴുത്ത് ചീഞ്ഞിരിക്കുകയാണ്. ഗ്ലാസ് മാറ്റിയാൽ സാർ ഞെട്ടിപ്പോകും.
5: ഞങ്ങൾ ഡ്യൂട്ടിക്ക് കയറട്ടെ സാർ?
3: സാർ, സദാശിവൻ സാർ റിട്ടയർ ചെയ്തപ്പോ എടുത്ത സ്റ്റാഫിന്റെ ഫോട്ടോ സാർ.
5: ഇതാ ഞാൻ പറഞ്ഞത്, ബുദ്ധിയുണ്ടെങ്കിൽ ഏത് കൊല കൊമ്പനെയും നമുക്ക് തളയ്ക്കാൻ ഒക്കും.
4: സത്യം പറയാലോ, ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ ഒരു ഐഡിയക്ക് നിന്നോട് എനിക്ക് ബഹുമാനം തോന്നുന്നുണ്ട്.
5: വലിയൊരു ബുദ്ധിരാശ്വാസൻ. ജോലി പോകാതെ രക്ഷിച്ചാൽ നീ എന്റെ കാല് പിടിക്കണം.
4: അല്ല, കുഴപ്പമില്ല, കാര്യം കാണാൻ കഴുതക്കാല് പിടിക്കണം എന്നൊരു ശാസ്ത്രം ഉണ്ട്.
5: അങ്ങനെയല്ല, കാര്യം കാണാൻ കഴുത കാലും പിടിക്കണമെന്ന്.
0: ഗൾഫ് എന്ന സ്വപ്നത്തെ സിനിമ കൈകാര്യം ചെയ്യുന്ന രീതി വളരെ ശ്രദ്ധേയമാണ്. കടൽ കടന്നാൽ സകല ദുഃഖങ്ങളും തീരുമെന്ന മലയാളി പൊതുബോധത്തെ ഗഫൂർ കാ ദോസ്ത് എന്ന തട്ടിപ്പ് കഥാപാത്രത്തിലൂടെ സിനിമ പരിഹസിക്കുന്നു. തങ്ങളെ ഇറക്കിവിട്ട ചെന്നൈ കടൽത്തീരം ദുബൈയാണെന്ന് വിശ്വസിക്കുന്ന ദാസനും വിജയനും പ്രവാസമോഹങ്ങൾ മനുഷ്യനെ എത്രത്തോളം അന്ധനാക്കുന്നു എന്നതിന്റെ തെളിവാണ്. മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ ഒരു വലിയ ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ ചുറ്റുമുള്ള യാഥാർത്ഥ്യങ്ങളെ കാണാൻ മനുഷ്യൻ വിസമ്മതിക്കും. ചെന്നൈയിലെ തമിഴ് സംസാരിക്കുന്നവരെ കാണുമ്പോഴും അത് അറബിയാണെന്ന് അവർ സ്വയം വിശ്വസിപ്പിക്കുന്നു. ഈ ഒരു മാനസികാവസ്ഥ ദരിദ്രരായ യുവാക്കൾ എത്രത്തോളം നിസ്സഹായരാണെന്ന് വ്യക്തമാക്കുന്നു. ചതിക്കപ്പെട്ടു എന്ന് തിരിച്ചറിയുന്ന നിമിഷം അവർ അനുഭവിക്കുന്ന മാനസിക ആഘാതം വിവരണാതീതമാണ്. എങ്കിലും ആ പതനത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ അവർക്ക് കഴിയുന്നത് തങ്ങളുടെ കൂട്ടിന്റെ ബലം കൊണ്ടാണ്. ഗൾഫ് എന്ന മരീചിക മലയാളി ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളെ ഈ ചിത്രം കൃത്യമായി അടയാളപ്പെടുത്തുന്നു.
8: ഞാൻ ആപിച്ചു പോയിരുന്നു.
5: ഞങ്ങളെ അവിടെ നിന്ന് പിരിച്ചു വിട്ടു.
8: എല്ലാ വിവരങ്ങളും ഞാൻ അറിഞ്ഞു. ഇനി ഒറ്റ കാര്യം ചെയ്താൽ മതി, ആ വാടക കുടിശ് ഞങ്ങൾ തന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയ.
5: അയ്യോ, അമ്മാവും കൂടെ ഞങ്ങളെ പുറത്താക്കിയ.
8: ഇനിയിപ്പോ നിങ്ങൾ എങ്ങനെ വാടക തരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കേണ്ടത്?
5: അമ്മാവ, ഞങ്ങൾ രണ്ടുപേരും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.
8: ഓ, എന്നാ പിന്നെ പേടിക്കണ്ട, മരിക്കുന്നതിന്റെ തലേദിവസം ഓർഡർ വരും. എടോ, നിങ്ങൾ ശുദ്ധ ദുരഭിമാനികളാ. ഇക്കാലത്ത് 4 അക്ഷരം പഠിച്ചോ അവൻ പോക്ക. മണ്ണി നോക്കുന്നതിനും കല്ലുടയ്ക്കുന്നതിനൊക്കെ ഇന്നത്തെ കൂലി എന്താണെന്നറിയാമോ? മക്കളെ, സർക്കാർ ഉദ്യോഗസ്ഥന് വായും പൊളിച്ചു നിൽക്കുന്നവൻ മൂഢനാ. സ്വന്തമായി എന്തെങ്കിലും ചെയ്ത് 4 കാശുണ്ടാക്കാനോ?
5: അങ്ങനെ അങ്ങ് തറയാകാൻ ഒക്കോ, കരിങ്കല്ല് ചോക്കാന്നൊക്കെ പറഞ്ഞ അതിനു വേണ്ടിയാ ഞാൻ ബികോം ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായത്.
8: കരിങ്കല്ല് ചോക്കല് മാത്രമല്ലല്ലോ ജോലി, ബാങ്കിൽ നിന്നൊക്കെ വായ്പ കിട്ടില്ലേ? ഇപ്പൊ ഈ തൊഴിലില്ലാത്തവന് തൊഴിൽ തുടങ്ങാൻ 25,000 രൂപ വരെ ബാങ്ക് വായ്പ കൊടുക്കുന്നു. അത് മേടിച്ച് വല്ല ചെറുകിട വ്യവസായം തുടങ്ങാനോ?
4: ബാങ്ക് വായ്പയൊക്കെ രാഷ്ട്രീയ സ്വാധീനം ഇല്ലാത്തവർക്ക് കിട്ടും. അമ്മാവ,
8: ഞാൻ മേടിച്ചു തരാം.
4: വായ്പ കൊടുക്കുന്നുണ്ട്, ഇപ്പോ ഇവിടെ അത് പ്രയാസമാണ്.
8: അങ്ങനെ പറയരുത് സാർ, എങ്ങനെയെങ്കിലും ഒന്ന് ശരിപ്പെടുത്തി കൊടുക്കണം. നല്ല സത്യസന്ധരായ പിള്ളേരാ.
4: പണികരെ, ഈ ഡിസ്ട്രിക്റ്റിൽ ഇടപാട് നിർത്തിക്കഴിഞ്ഞു. ഇനിയിപ്പം മലപ്പുറം, വയനാട്, കണ്ണൂർ തുടങ്ങിയ പിന്നോക്ക ജില്ലകളിലെ രക്ഷയുള്ളൂ.
5: അയ്യോ, അവിടെയൊന്നും ഞങ്ങൾക്ക് പരിചയമില്ല സാറേ.
8: ഈ ചെറുകിട വ്യവസായം അല്ലാതെ വേറെ വല്ല പദ്ധതി ഉണ്ടോ?
9: പണിക്കരുടെ ആൾക്കാരായതുകൊണ്ട് നടപ്പുള്ളൊരു കാര്യം ഞാൻ പറയാം. 25,000-50,000 ഒന്നും സാധ്യമുള്ള കാര്യമല്ല. പശുക്കളെ വാങ്ങിക്കാൻ വേണ്ടി 10,000 രൂപ ഞാൻ ഏർപ്പാടാക്കി തരാം.
5: അയ്യേ, അഭ്യസ്തവിദ്യരായ ഞങ്ങൾ പശുവിനെ പോറ്റാന്നൊക്കെ പറഞ്ഞാൽ
9: വേറെ പദ്ധതിയില്ല.
5: പശു ഒരു സുഖമുള്ള ബിസിനസ് അല്ല.
8: അതെ, ഒന്നുകൊണ്ട് വന്ന് ഒരു കാര്യം പറയാണ്ട് സാർ, ഒരു മിനിറ്റ്. എന്ത് ഭോഷന്മാരാണോ നിങ്ങൾ! വല്ല വിധേനെ നിങ്ങളൊന്ന് രക്ഷപ്പെടുത്താന്ന് വെച്ചാൽ സമ്മതിക്കില്ല അല്ലേ? പശുവിന് എന്താ കുഴപ്പം? ഒരു പശുവിന്റെ പാല് വിറ്റ് കച്ചവടം തുടങ്ങിയാ ഞാൻ. ഇപ്പൊ എന്റെ തൊഴുത്തിലൊന്ന് വന്ന് നോക്ക്, ഘടാഘടിയന്മാരായ 50 പശുക്കൾ നിന്ന് വിലസുന്നു. മാർക്കറ്റിൽ 5 മുറി കടവെണുതു, 3-4 വീട് കെട്ടി. ഇതെല്ലാം ആ മിണ്ടാപ്രാണികളുടെ പാല് വിറ്റ കാശുകൊണ്ടാ, നിങ്ങൾ താമസിക്കുന്ന വീട് ഉൾപ്പെടെ. അറിയാമോ?
5: അറിയില്ല.
8: എന്നാ അറിയണം. 10,000 × 10,000 മേടിച്ചെടുക്കാൻ നോക്ക്. ദിവസേന 25 ലിറ്റർ പാല് കറക്കണ നല്ല ഒന്നാം തരം 2 ആസ്ട്രേലിയൻ പശുക്കളെ ഞാൻ നിങ്ങൾക്ക് തരാം.
9: ദിവസം എന്ത് ലാഭം വരും?
8: മുഴുവൻ ലാഭം തന്നെയാ. തിരികഴിഞ്ഞാ പിണ്ണാക്ക് തിരി പരത്തി കുരു തിരി തവിട്. ഇത്രയും കൊടുത്താ പിന്നെ പാല് ഷറവറാന്നും പറഞ്ഞു ഒഴുകായി.
5: ലാഭം കിട്ടുന്ന ഏർപ്പാടാണെങ്കിൽ പശുവോ എരുമയോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല.
9: ഈ 10,000 എത്ര പശുക്കളെ കിട്ടും?
8: 25 ലിറ്റർ വീതം കറവുള്ളതല്ലേ, 2 എണ്ണം തന്നെ ഞാൻ തരാം.
9: ദിവസേന 50 രൂപ വെച്ച് ബാങ്കിലടക്കാൻ പറ്റുമോ?
5: എന്താ പറ്റാത്ത? നമ്മൾ കാലത്തും വൈകുന്നേരം കൂടെ കറന്നാൽ പണിക്കരമ്മാൻ പറഞ്ഞത് പോട്ട്, 30 ലിറ്റർ പാല് കിട്ടും. 1 ലിറ്ററിന് 5 രൂപ, അപ്പൊ 30 ലിറ്ററിന് 150 രൂപ. ബാങ്കിൽ അടക്കേണ്ടത് 50 രൂപ, പിന്നെ പരുത്തിക്കുരുവും പിണ്ണാക്കെല്ലാം കൂടെ 20 രൂപ, കറവക്കാരന് 10 രൂപ. അപ്പൊ 50, 20, 10 80 രൂപ. ബാക്കി എത്ര ഉണ്ട്?
9: 70
5: ലാഭമാണോ?
9: അപ്പൊ മാസത്തിൽ 2,100 രൂപ മിച്ചം. പിന്നെ നീ എന്താ നിന്റെ പേരിൽ വായ്പ വേണ്ടെന്ന് വാശി പിടിച്ചത്?
5: നീ എന്നേക്കാൾ ഭാഗ്യവാനായതുകൊണ്ട്. ഞാനേ ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് ലോൺ എടുക്കാൻ പാടില്ല.
9: അത് ശരി.
10: നാലാളും കൂടി എങ്ങോട്ടാ?
5: ഞങ്ങള് 4 പേരും കൂടെ കാശിക്കുക. വരുന്നോ? 5 ആളാവാം. തമാശ പറഞ്ഞതാ.
0: ചിത്രത്തിലെ വില്ലൻ കഥാപാത്രമായ അനന്തൻ നമ്പ്യാരും അയാളുടെ അനുചരന്മാരും ഹാസ്യത്തിന്റെ മറ്റൊരു വശം വെളിപ്പെടുത്തുന്നു. ഒരു വലിയ കൊള്ളസംഘത്തിന്റെ തലവനാണെങ്കിലും അയാൾ അനുഭവിക്കുന്ന ഭയവും അപകർഷതയും ഏറെ രസകരമാണ്. CID മാരായി വേഷമിട്ട ദാസിനെയും വിജയനെയും കണ്ട് അയാൾ വിറയ്ക്കുന്നത് നാം കാണുന്നു. മനഃശാസ്ത്രപരമായി നോക്കിയാൽ കുറ്റബോധവും പിടിക്കപ്പെടുമോ എന്ന പേടിയും ഒരു കുറ്റവാളിയെ എത്രത്തോളം ഭീരുവാക്കുമെന്നതിന് അനന്തൻ നമ്പ്യാർ ഒരു ഉദാഹരണമാണ്. പവനായി എന്ന വാടക കൊലയാളി എത്തുന്നതും പരാജയപ്പെടുന്നതും പ്രൊഫഷണലിസം എന്ന വ്യാജേന മനുഷ്യൻ നടത്തുന്ന വെട്ടിത്തങ്ങളെ കളിയാക്കാനാണ്. ഓരോ വില്ലൻ കഥാപാത്രവും തങ്ങളുടെ കുറവുകൾ മറയ്ക്കാൻ വലിയ ഭാവങ്ങൾ സ്വീകരിക്കുന്നു. എന്നാൽ ദാസന്റെയും വിജയന്റെയും നിഷ്കളങ്കതയ്ക്ക് മുന്നിൽ ഈ കുതന്ത്രങ്ങളെല്ലാം തകർന്നു വീഴുന്നു. വില്ലൻ എന്ന പദവിയെ തന്നെ കോമഡിയാക്കി മാറ്റുന്നതിലൂടെ സിനിമ സാമൂഹികമായ ചില അടിച്ചമർത്തലുകളെ പരിഹസിക്കുകയും കൂടി ചെയ്തു. അനന്തൻ നമ്പ്യാരുടെ ഓരോ ഡയലോഗും ഇന്നും പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിക്കുന്നു.
9: ബാങ്കുകാർ ജപ്തി ചെയ്യുന്നതിന് മുമ്പ് വിറ്റ് കാശാക്കാം.
5: അപ്പൊ
9: ഒന്നുമില്ല, പോലീസ് പിടിക്കുന്നതിന് മുമ്പ് നമുക്ക് നാട് വിടണം.
5: നാട് വിടാനോ?
9: സാധാരണ നാടല്ല ദാസ, നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം മോനെ. ലോഞ്ച് കയറി ഗൾഫ് പോകാനുള്ള എല്ലാ പദ്ധതികളും തയ്യാറായി കഴിഞ്ഞു. ഈ സമൂഹത്തിന് നമ്മളെ വേണ്ടടാ, പക്ഷേ നമുക്ക് പല സാമ്രാജ്യങ്ങളും വെട്ടിപ്പിടിക്കാനുണ്ട്.
5: അത് ബാങ്കിനെ വഞ്ചിക്കലാവില്ലേ?
9: ആ ശരിയാ. എല്ലാ വലിയവന്റെയും വിജയത്തിന്റെ പുറകില് ഇതുപോലൊരു കറുത്ത പാട് കാണും. അതുകൊണ്ട് നീ എതിര് പറയരുത്
5: വിജയ. അത്
9: നീ വരുമോ ഇല്ലയോ, നമ്മളെ രണ്ടുപേരെയും ലോഞ്ച് കടത്താമെന്ന് ഗഫൂർ കേട്ട് കഴിഞ്ഞിരിക്കുക.
5: ഏത് ഗഫൂർക്ക? അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ തിരുവനന്തപുരത്ത് നിന്ന് വിമാനമൊന്നുമില്ലല്ലോ. 1,000,000 ആളുകൾ തോണിയിലും നീന്തിയിട്ടും മഞ്ചിയിലൊക്കെ തന്നെയാണ് ഗൾഫിലെത്തിയത്. 20,000 ഉറുപ്പ്യ അല്ലാണ്ട് ഒരു വിസ കിട്ടും, അതെന്നെ മഹാ തട്ടിപ്പാണ്. പണ്ടത്തെ പഹന്മാർക്കുള്ള മനോധൈര്യം ഇന്നുള്ള പഹന്മാർക്ക് ഇല്ലാന്ന് കൂട്ടിക്കോളി.
11: ഞങ്ങൾക്ക് രണ്ടുപേർക്കും മനോധൈര്യം അങ്ങനെ ഇല്ല.
5: അല്ല വേണ്ട, എനിക്കണ്ടേ കേട്ടൻ, എനിക്കണ്ട്. പക്ഷെ നീന്തണം.
11: നീന്തേ?
5: ആ കടലിൽ നീന്തണം.
11: അപ്പൊ ഈ ലോഞ്ച് കരക്കടുക്കില്ലേ?
5: അടുക്കും, പക്ഷെ ഫുള്ളായിട്ട് അടുപ്പിക്കാൻ പറ്റൂല്ലോ. കാലിഫോർണിയയിലേക്ക് ചരക്കേറ്റാൻ പോണ ഒരുവാണ്.
11: എവിടേക്ക്?
5: കാലിഫോർണിയയിലേക്ക്. നിങ്ങൾക്ക് രണ്ടാക്കും വേണ്ടി വേണമെങ്കിൽ നമ്മളത് ദുബായ് കടപ്പുറം വഴി തിരിച്ചു വിടാം. പിന്നെ കഷ്ടൊരു പറളോ നീന്തണം.
11: അറബി പോലീസിന്റെ കണ്ണിൽപ്പെട്ടാൽ?
5: അതിന് അറബി പോലീസിന്റെ മൂക്കിന്റെ അകത്തേക്കല്ലല്ലോ നിങ്ങൾ നീന്തി കയറുന്നത്. പോലീസും കില്ലീസും ഒന്നും ഇല്ലാത്ത ഒരുപാട് കടപ്പുറം ഗൾഫിലുണ്ട്. അത് ഗഫൂറിന് നല്ലപോലെ അറിയാം. നിങ്ങൾ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, 2 അറബിന്റെ ഡ്രസ് കരുതണം.
9: അതെന്തിനാണാവോ?
5: കര പറ്റിയാൽ ഉടനെ അറബിക്കുപ്പായത്തിട്ടോളി. അറബിക്കുപ്പായക്കാരൻ ഏത് പോലീസാണ് പിടിക്കുക? അതെ,
10: പിന്നെ അത്യാവശ്യം ചില അറബി വാക്കുകൾ ഞാൻ ഇപ്പൊ പഠിപ്പിച്ചു തരാം. ഒന്നുമില്ല, അസ്സലാമു അസ്സലാമു
12: അസ്സലാമു
10: അലൈക്കും
12: അലൈക്കും
10: വഅലൈക്കും
12: വഅലൈക്കും
10: മുസ്സലാം
12: മുസ്സലാം
10: മതി. പിന്നെ ഏഴാം തീയതി ഉരു പുറപ്പെടുന്നതാണ്, പൈസയും കൊണ്ടുപോകുന്നോളി.
12: അല്ല ഫുർഖ,
13: ഒരു പക്ഷേ പിടിച്ചു പോയാൽ
10: ആരെ പിടിക്കാൻ? ഇവിടെ പിടിക്കും പിടിക്കും എന്നുള്ള ഭയം ഉണ്ടായാൽ തന്നെ ആരും പിടിക്കും. അതുകൊണ്ട് പിടിക്കൂല പിടിക്കൂല എന്ന് വിശ്വസിച്ചോളി, നിങ്ങളെ ആരും പിടിക്കില്ല.
12: പിടിക്കൂല പിടിക്കൂല.
10: ഗഫൂറാണ് പറയണത്, ധൈര്യമായിട്ട് പോ, എന്നിട്ട് ഏഴാം തീയതി പൈസയിട്ട് വാ.
14: പിന്നെ ഒരു പുറപ്പെടേ, ആ പൈസ കൊണ്ട് എടുത്തോളി.
12: അല്ല ഗഫൂർക്ക് വരുന്നില്ലേ?
14: ഞാൻ വരുന്നേന്ന് കേറിയതിന് ശേഷം പിന്നെ അതിന്റെ അകത്ത് ഇച്ചൊരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാ.
12: ഒരു പ്രശ്നവും മുഴുവനുണ്ട്, പശുവിനെ വിറ്റതും ഉള്ളി പെറുക്കിയതും ഒക്കെ ഉണ്ട്. ഞങ്ങളുടെ ഭാവി ഗഫൂർക്കന്റെ കയ്യിലാണ്.
14: അത് നിങ്ങൾ ഇപ്പൊ അത്ര പറയാനുണ്ടോ? ആ പിന്നെ അറിവിന്റെ ഡ്രസ്സൊക്കെ
12: എടുത്തിട്ടുണ്ടല്ലോ,
14: എന്നാ പോന്നോളി.
12: അല്ലെ ഇതാണോ ഒരു
14: ഒരു പുറത്താണ്, നമ്മളിതിന് അങ്ങോട്ട് എത്തണ്ടേ?
12: ആ വന്നാട്ടെ വന്നാട്ടെ, ഇങ്ങോട്ട് പോരേ
14: വരി. ആ തല സൂക്ഷിക്കണേ
12: മുട്ടു.
14: ആ ഇനി പെറ്റൊക്കെ അവിടെ വെച്ച് ഇവിടെ എവിടെയും കിടക്കുക ഇരിക്കുക എന്ത് വേണമെങ്കിലും ചെയ്തോളി. പിന്നെ ഇപ്പോഴത്തെ പണിക്കാരി ആരാന്ന് ചോദിച്ചാൽ ഗഫൂർക്ക ദോസ്ത്, ഗഫൂർക്ക ദോസ്ത് പറഞ്ഞാൽ മതി, ബാക്കിയൊക്കെ നമ്മളേറ്റ്. ഏ ആ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഒറ്റക്കമ്പി നാദം.
1: ദാസനും വിജയനും ചെന്നൈ നഗരത്തിൽ നടത്തുന്ന അതിജീവന ശ്രമങ്ങൾ മനുഷ്യ മനസ്സിന്റെ കരുത്തിനെ കാണിക്കുന്നു. പട്ടിണി കിടക്കുമ്പോഴും തങ്ങളുടെ ആത്മാഭിമാനം പണയം വെക്കാതിരിക്കാൻ അവർ ശ്രമിക്കുന്നു. ഒടുവിൽ ഒരു അലക്ക കമ്പനിയിൽ ജോലിക്ക് കയറുമ്പോൾ അവർ അനുഭവിക്കുന്ന മാനസിക സന്തോഷം വലുതാണ്. ഏത് ജോലിയും ചെയ്യാൻ തയ്യാറാകുക എന്നതിലേക്ക് അവർ പരിണമിക്കുന്നത് പതുക്കെയാണ്. മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിൽ മനുഷ്യൻ തന്റെ പഴയ മൂല്യങ്ങളെ പുനർനിർവചിക്കും. ദാസന്റെ പഴയ ബികോം ബിരുദം അവിടെ ഒരു തടസ്സമാകുന്നില്ല എന്ന തിരിച്ചറിവ് അയാളുടെ വ്യക്തിത്വ വികാസമാണ്. വിജയൻ എപ്പോഴും ഈ മാറ്റങ്ങളെ പെട്ടെന്ന് സ്വീകരിക്കുന്ന ആളാണ്. അവർ ആ നഗരത്തിന്റെ തിരക്കുകളിൽ ഒന്നാകാൻ ശ്രമിക്കുന്നത് അവരുടെ അതിജീവന ക്ഷമതയുടെ അടയാളമാണ്. ഏത് പ്രതിസന്ധിയിലും തളരാത്ത ഈ മനസ്സ് പ്രേക്ഷകർക്ക് ഒരു പ്രചോദനമാണ്. ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ പഠിക്കുന്ന ദാസനും വിജയനും ജീവിതത്തിന്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളോട് പൊരുതുകയാണ്.

0: സിനിമയിലെ ആക്ഷേപഹാസ്യം സാമൂഹിക വ്യവസ്ഥിതിയുടെ പോരായ്മകളെ തുറന്നുകാട്ടുന്നു. അഴിമതിയും ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ മടിക്കുപ്പായവും സിനിമയിൽ കളിയാക്കപ്പെടുന്നുണ്ട്. സി ഐ ഡി മാരായി വേഷം മാറുന്ന ദാസനും വിജയനും യഥാർത്ഥ ഉദ്യോഗസ്ഥരെക്കാൾ നന്നായി ആ വേഷം കെട്ടുന്നു. ഇത് അധികാരത്തിന്റെ ചിഹ്നങ്ങളെ മനുഷ്യൻ എത്ര എളുപ്പത്തിൽ അനുകരിക്കുന്നു എന്നതിന്റെ സൂചനയാണ്. മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ വേഷം മാറുമ്പോൾ മനുഷ്യന്റെ സ്വഭാവത്തിലും മാറ്റം സംഭവിക്കും. വേഷം നൽകുന്ന ആത്മവിശ്വാസം അവരെ വലിയ കുറ്റവാളികളെ പിടികൂടാൻ സഹായിക്കുന്നു. സമൂഹം വേഷത്തിനാണ് പ്രാധാന്യം നൽകുന്നത് എന്ന വലിയ സത്യം സിനിമ ഇവിടെ വ്യക്തമാക്കുന്നു. പോലീസുകാരും സാധാരണക്കാരും തമ്മിലുള്ള ബന്ധത്തിലെ വിടവും സിനിമ ചർച്ച ചെയ്യുന്നു. ലളിതമായ ഹാസ്യത്തിലൂടെ ഗൗരവകരമായ സാമൂഹിക വിമർശനം നടത്താൻ ശ്രീനിവാസന് സാധിച്ചു. ഈ ആക്ഷേപഹാസ്യം സിനിമയുടെ അന്തർധാരയായി നിലനിൽക്കുന്നു.
1: നമ്മളെ തന്നെയാണല്ലോ അവന്മാര് നോട്ട് വിട്ടിരിക്കുന്നത്.
2: അതെ, നമ്മളെ തന്നെയാണ് അവര് നോക്കുന്നത്. കയ്യിലുണ്ടായിരുന്ന രൂപയും കളഞ്ഞ് അവസാനം അറബി ജയിലിൽ ഇരുമ്പഴിയണ്ണന്റെ ഗതിയായല്ലോ ഈശ്വര.
1: നിന്റെ കൂടെ ഇറങ്ങി തിരിക്കുമ്പോഴേ ഞാൻ കരുതിയതാ
2: കടപ്പുറമായ കടപ്പുറം മുഴുവൻ ഇത്രയും ബന്ദോബസ്ത് ഉണ്ടാവുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ?
1: അവന്മാര് പോലീസ് വേഷത്തിലല്ല, അറബികളുമല്ല, ബാൻഡിഷത്വ വേഷം. എന്റെ ബലമായ സംശയം നമ്മളെ പോലെ ഒളിച്ചു കടന്ന ഏതോ ഇന്ത്യക്കാരാണെന്ന.
3: ഇന്ത്യക്കാർ ഒളിഞ്ഞു നോക്കുന്ന എന്തിനാ?
1: ഡാ വിട്ടി, നമ്മളിപ്പോ ഇന്ത്യക്കാരല്ല, അറബ്സ്. നമ്മുടെ അറബി കുപ്പായം കണ്ട അവന്മാർ വരണ്ടിരിക്കും. വരുന്നത് വരട്ടെ, നമുക്ക് ഭയപ്പെടാതെ മുന്നോട്ട് നീങ്ങാം.
2: അല്ലെങ്കിലും ഭയപ്പെട്ടിട്ട് ഇനി കാര്യമില്ല, ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ചിലപ്പോ വെടികൊണ്ട് ചാവേണ്ടി വരും. അതുകൊണ്ട് ധൈര്യം വിദ്വാന് പൂഷണം, മുമ്പോട്ട് നടക്കാം.
1: നീ പോ,
2: നീ നടക്ക,
1: നീ പോ,
2: നീ അത്
1: നടക്ക,
2: നീ നടക്ക.
1: ഇന്ത്യക്കാരല്ലെന്ന് തോന്നുന്നു, നമ്മുടെ അറബി വേഷം കണ്ടിട്ട് അവന്മാർക്ക് ഒരു കുലുക്കമില്ല.
2: കുലുങ്ങാത്ത ഏതെങ്കിലും ഇന്ത്യക്കാരായിരിക്കും.
1: യോ, പിന്തുടരുകയാണല്ലോ നമ്മളെ.
2: പിന്തുടരുകയാണല്ലോ
1: നമ്മളിങ്ങനെ സ്പീഡിൽ നടന്നാൽ അവന്മാർക്ക് സംശയം തോന്നും. നിക്കാം, സിഗരറ്റ് ഉണ്ടോ? സിഗരറ്റ്.
2: നമ്മൾ അറബിയാണല്ലേ, നമുക്കാരും പേടി.
1: അതെ,
2: നമുക്കാരും പേടിയില്ല.
4: അവസാന നിമിഷം എങ്ങനെയൊന്നോ പോലീസ് ചാടി വന്നു.
5: എന്നിട്ട്
4: ഒരു വിധത്തിൽ രക്ഷപ്പെട്ടോടുകയായിരുന്നു.
5: ഇത്രയും രഹസ്യമായ ഇടപാടായിരുന്നിട്ട് പോലീസ് മണത്തറിഞ്ഞു.
4: നമ്മളെ സിഗ്നൽ കറക്റ്റ് ആയിരുന്നില്ലേ? എല്ലാം കറക്റ്റ്. ഒരറബി ചുണ്ടത്ത് സിഗരറ്റ് വെച്ചു, ഞാനത് കത്തിച്ചു കൊടുത്തു. അതായിരുന്നല്ലോ നമ്മുടെ സിഗ്നൽ. നമ്മുടെ പെട്ടി അങ്ങോട്ട് കൊടുത്തു, അവരുടെ പെട്ടി ഇങ്ങോട്ട് വന്നു.
5: പക്ഷെ പെട്ടി തരാൻ അവരൊന്ന് സംശയിച്ചു.
4: ഏയ്, അത് പോലീസിന്റെ വിസിൽ കേട്ട് ഭയന്നിട്ടായിരിക്കും.
5: എവിടെ? വളരെ എവിടെ?
6: Where's the cash? Tell me, where's the cash?
4: സിഗ്നലുകളൊക്കെ കറക്റ്റ് ആയിരുന്നു.
6: Stupid! Cash എവിടെ നിന്നാ ചോദിച്ചത്?
4: അറബി ചുണ്ടത്ത് സിഗരറ്റ് വെച്ചു, ഞാനത് കത്തിച്ചു കൊടുത്തു.
5: ആര്? മുത്തോ. ആ, എന്താണ്? ഏ, എപ്പോ, എവിടെ വെച്ച്?
6: ഓ മൈ ഗോഡ്!
5: $50,000 രണ്ട് അറബികളെ പോലീസ് പിടിച്ചു.
4: അപ്പോൾ ഞങ്ങൾ കണ്ട അറബികൾ എങ്ങനെ സിഗ്നൽ കറക്റ്റായി കാണിച്ചു?
5: സിഗ്നലും മണ്ണാങ്കട്ടെ മിസ്റ്റർ, അവര് സി ഐ ഡി മാരായിരുന്നു, മനസ്സിലായോ? ആ, അതിസമർത്ഥന്മാരായ രണ്ട് സി ഐ ഡി മാർ നമ്മുടെ രഹസ്യ സിഗ്നൽ പോലും അവർ പിടിച്ചെടുത്തിരിക്കുന്നു. ഒറ്റയടിക്ക് 600,000 രൂപ നഷ്ടപ്പെട്ടത്. ഗെറ്റ് ഔട്ട് ആൻഡ് ഗെറ്റ് ലോസ്.
0: സിനിമയിലെ ദൃശ്യഭാഷയും പശ്ചാത്തല സംഗീതവും സിനിമയുടെ ഹാസ്യരസത്തെ വർദ്ധിപ്പിക്കുന്നു. ഓരോ രംഗത്തിലും പശ്ചാത്തല സംഗീതം കഥാപാത്രങ്ങളുടെ മനോനിലയെ കൃത്യമായി പ്രതിഫലിപ്പിക്കുന്നുമുണ്ട്. ദാസനും വിജയനും നടന്നു പോകുമ്പോഴുള്ള പ്രത്യേക സംഗീതം ഇന്നും ആസ്വാദകർക്ക് പ്രിയപ്പെട്ടതാണ്. ശ്യാം നൽകിയ സംഗീതം സിനിമയുടെ വേഗതയോട് കൃത്യമായി ചേർന്നു നിൽക്കുന്നു. ക്യാമറ ചലനങ്ങൾ ദാസന്റെയും വിജയന്റെയും മുഖഭാവങ്ങളിലെ നിസ്സഹായാവസ്ഥയും ആവേശവും ഒപ്പിയെടുക്കുന്നതിൽ വിജയിച്ചു. മനഃശാസ്ത്രപരമായി നോക്കിയാൽ ഹാസ്യ ചിത്രങ്ങളിൽ ടൈമിംഗിന് വലിയ പ്രാധാന്യമുണ്ട്. ആ ടൈമിംഗ് ഓരോ ഫ്രെയിമിലും കൊണ്ടുവരാൻ സംവിധായകന് സാധിച്ചു. സിനിമയിലെ ഓരോ ലൊക്കേഷനും കഥയോട് ചേർന്ന് നിൽക്കുന്നവയാണ്. സാങ്കേതികതയും തിരക്കഥയും തമ്മിലുള്ള മികച്ച പൊരുത്തം സിനിമയെ ഒരു ഉത്തമ കലാസൃഷ്ടിയാക്കുന്നു. ഓരോ ദൃശ്യവും പ്രേക്ഷകനെ ആവേശഭരിതനാക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്.
1: നമ്മുടെ വേഷം ശരിയല്ലെന്നുണ്ടോ? ആളുകളുടെ മുഖത്തൊക്കെ അത്ഭുതം.
2: പക്ഷെ റോഡിലൊന്നും ഒരു ഒറ്റ അറബിയും കാണുന്നില്ലല്ലോ.
1: ഒരു അറബികൾ മുഴുവൻ എണ്ണ കുഴിച്ചെടുക്കുന്ന സ്ഥലങ്ങളിലായി. ആ ബസിന്റെ പ്രത്യേകിച്ചിരിക്കുന്ന തമിഴല്ലേ?
7: പാരീസ്. പാരീസിലേക്ക് ഇവിടുന്ന് ബസ്സാ?
2: അയ്യോ, പാരീസിലെ കാര്യങ്ങൾ വെച്ച് തന്നിരിക്കൂ. ഗൾഫിൽ എവിടെയെങ്കിലും പാരീസ് എന്ന് പറയുന്ന സ്ഥലം ഉണ്ടായിക്കൂടുന്നില്ലല്ലോ.
7: ഇന്ത്യ ഇത് ഗൾഫ് ഒന്നും അല്ല, ഇത് ഗൾഫല്ല.
2: നെഞ്ചു കുത്തുന്ന വർത്തമാനം പറയല്ല.
7: അയ്യോ, ഇന്ത്യൻ ബാങ്ക്, ശ്രീ വിശാലൻ ചിറ്റ് ഫണ്ട്, അതുകൊണ്ട് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്.
2: അങ്ങനെ ആയിരിക്കില്ല.
7: അതെ,
2: കണ്ണു തുറന്നു നോക്കണം. ഭാഗ്യരാജൻ രാധേ. എവിടെടാ ഭാഗ്യരാജൻ രാധേ? എനിക്കൊന്നും അറിയില്ല.
7: അയ്യോ, രാജ അണ്ണാമല മെമ്മോറിയൽ ഹാൾ. അയ്യോ,
2: എനിക്ക് ആ കള്ളം ഗഫൂർ നമ്മളെ ചതിച്ചു. ഗഫൂർക്ക് ചതിക്കൊന്നുമില്ല.
7: ഗഫൂർ ആണ് ഇതിന്റെ അനുജനാ.
2: നീന്തിരി എന്നോട് ചാടി കളിക്കുന്നത്?
7: പശുവിനെ വിറ്റതും വെള്ളത്തിൽ ചാടിയതും നീന്തിയതും കഷ്ടപ്പെട്ടതൊക്കെ മദ്രാശി വരാനാ?
2: അത് തന്നെയാ ഞാനും ചോദിക്കുന്നത് നിന്നോട്.
7: നീ എന്നോട് മിണ്ടോ?
2: ഞാൻ എന്നോട് മിണ്ടുന്നില്ല. ഗഫൂറിനെ ഞാൻ വിശ്വസിച്ചു പോയി. അല്ലാതെ അറിഞ്ഞോണ്ടല്ലോ അവനെ ഞാൻ ശരിക്കു പോയെന്ന് കാണുന്നുണ്ട്.
8: അങ്ങോട്ട് ചെല്ലേ, അവനോട് കളിച്ചാൽ നിന്റെ എല്ലാം പോലും കിട്ടില്ല.
2: നമുക്ക് നോക്കാം.
8: നോക്കാം. അടയാർ പാർക്ക്.
2: ചിലപ്പോ നമ്മുടെ ഭാഗ്യം ഈ പെട്ടിക്കകത്തായിരിക്കും.
8: ആദ്യം നമുക്ക് ഈ വേഷം ഒന്ന് കളയാം. 100-300 രൂപ എങ്ങനെയും കളഞ്ഞു.
9: Good morning, sir. Can I help you?
10: Help? No, yes, sir.
8: See, we need a suite.
9: Yes.
8: Before that, will you please direct us to the toilet?
9: Sure. That way, sir.
8: That way. Thank you.
10: Thank you.
0: ദാസനും വിജയനും തമ്മിലുള്ള തർക്കങ്ങൾ സിനിമയുടെ ആത്മാവാണ്. അവർ തമ്മിലുള്ള സംഭാഷണങ്ങൾ വെറും വാക്കുകളല്ല, അവ അവരുടെ ബന്ധത്തിന്റെ ആഴം കാണിക്കുന്നു. ദാസന്റെ കപട ഗൗരവത്തെ വിജയൻ തന്റെ മണ്ടൻ ചോദ്യങ്ങളിലൂടെ പൊളിച്ചെടുക്കുന്നു. ഇതൊരു തരം ലവ് ഹേറ്റ് ബന്ധമാണ്. തമ്മിൽ തല്ലുമ്പോഴും അവർ പരസ്പരം വിട്ടുപിരിയാൻ ആഗ്രഹിക്കുന്നില്ല. മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ ഒരാൾ മറ്റൊരാളുടെ കുറവുകളെ പരിഹരിക്കുകയാണ് ചെയ്യുന്നത്. ദാസന്റെ ബുദ്ധിശൂന്യമായ തീരുമാനങ്ങളെ വിജയൻ ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിലും ഒടുവിൽ അതിന്റെ കൂട്ടുചേരുന്നു. ഇത് പരസ്പര പൂരകമായ സ്വഭാവമാണ്. അവരെ മലയാളത്തിലെ ഏറ്റവും മികച്ച കോംബോ ആക്കി മാറ്റുന്നത്. ഓരോ തർക്കവും അവസാനിക്കുന്നത് പുതിയൊരു പരാജയത്തിലേക്കാണെങ്കിലും അവർ അത് ആസ്വദിക്കുന്നു. അവരുടെ സംഭാഷണങ്ങൾ ഇന്നും മലയാളിയുടെ സംസാര ഭാഷയിൽ നർമ്മമായി കലർന്നിരിക്കുന്നു.
2: ഇനിയൊരു പ്രശ്നം ഉണ്ടാവില്ല.
11: കൊല്ലിനും കൊലക്കും മടിയില്ലാത്ത കൂട്ടരാ.
8: ഞാനും ഒട്ടും മോശമല്ല. അമ്മ ധൈര്യമായിട്ടിരിക്കണം. സത്യത്തിൽ എന്താ ഉണ്ടായത്?
11: ഈ വീടുകൾ നിൽക്കുന്ന സ്ഥലം മുഴുവൻ സർക്കാരിന്റെയാണ്. കോവൈ വെങ്കടേശ്വരൻ എന്ന് പറയുന്ന ആള് മലയാളിയാ. സർക്കാരിലൊക്കെ അയക്ക് നല്ല പിടിപാടാ. ഈ കാണുന്ന വീടുകളും ചേരികളും എല്ലാം പൊളിച്ചു മാറ്റിയവർ ആശുപത്രി ഉണ്ടാക്കാൻ സർക്കാർ അയാൾക്ക് അനുവാദം കൊടുത്തിരിക്കുകയാണെന്നാ പറയുന്നത്. ഒരു മനസമാധാനം ഇല്ല എന്റെ കുഞ്ഞെ.
8: ഇവിടെ താമസിക്കുന്നവർക്കൊക്കെ വേറെ വീട് കെട്ടിത്തരാൻ പറയണം. അല്ലാതെ ഇവിടെ പോവാൻ? ഇവിടെയാണ് താമസിക്കുന്നതെന്ന് ഞാനിപ്പോഴേ അറിഞ്ഞത്.
11: നിനക്ക് നേരത്തെ പരിചയമുണ്ടോ?
8: ഞങ്ങൾ ഒരേ കമ്പനിയിലെ സ്റ്റാഫാ.
2: നീ ആര് കഴുകി അടുപ്പത്തിട്ടാ?
8: ഇത് വിജയൻ, ഞങ്ങളുടെ കമ്പനിയിലെ ഗോഡൌണില് ചുമടെടുക്കുന്നവരാ. ഈ വീടിന് എന്താ വാടക?
11: 200 രൂപ.
8: ഞങ്ങളുടെ വീടിന് 250.
11: 180
8: ആയിരുന്നു, ഇപ്പൊ കൂട്ടി.
11: ഓ,
8: വീട്ടില് വേറെ ആരൊക്കെയുണ്ട്?
11: ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ.
8: ആ, എന്റെ വീട് തൃശ്ശൂരിനടുത്താണ്. ബികോമിന് ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. ഏതുവരെ പഠിച്ചു?
11: അവൾ ഒരുപാട് പഠിച്ചതാ, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു.
2: എന്നോട് അരിയടുപ്പത്തിടാൻ പറഞ്ഞത്.
8: ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും എന്നെ അറിയിച്ചാ മതി.
11: കൂട്ടുകാരൻ ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. അടുക്കളയെ കുറിച്ച് പണിയുണ്ട്.
8: എനിക്കോ?
11: അല്ല, ഞങ്ങക്ക്. വരട്ടെ.
8: നിന്റെ സ്വഭാവം എനിക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ.
2: എന്നാ പിന്നെ നീ എന്നെ ഡൈവേഴ്സ് ചെയ്തേക്ക്. നീ എന്റെ റൂംമേറ്റാ, മുതലാളിയല്ല.
8: അതാ ഞാനും പറഞ്ഞത്, റൂംമേറ്റാ, മുതലാളിയല്ല. കേറി ഭരിക്കരുത്. അരി കഴുക, അരി കഴുക. ആണോ നീ അരി കഴുകാൻ?
2: കഴുകടാ അരി.
8: ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ നാട്ടിൽ വരുന്നതാ. ഇനി എന്നെ പറ്റി ഓർത്ത് അമ്മ വിഷമിക്കരുത്. നമ്മുടെ കഷ്ടകാലം എല്ലാം മാറും അമ്മേ. മദ്രാശി വലിയ പട്ടണമാണെങ്കിലും പാവങ്ങൾക്ക് ചുരുങ്ങിയ ചെലവിൽ ജീവിക്കാൻ സാധിക്കും. ഞാൻ നാട്ടിൽ വന്നാൽ അമ്മയും എന്നോടൊപ്പം വരണം. ഒരു 10 ദിവസമെങ്കിലും കൂടെ താമസിക്കണം. ഞങ്ങൾ താമസിക്കുന്നതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു മലയാളി കുടുംബമുണ്ട്. അവിടെ അവിടെ അല്ല,
2: വാതിൽ തുറക്ക്.
8: വാതിൽ തുറക്കാന്?
2: ഞാൻ എ എൻ ട്രേഡേഴ്സിൽ നിന്ന് വരിക. എ എൻ ട്രേഡേഴ്സ്.
8: ആ,
2: നിങ്ങൾ രണ്ടാളോടും പെട്ടെന്ന് എല്ലാം മുതലാളി പറഞ്ഞു.
8: എന്താ ഈ രാത്രിയിൽ?
2: പെട്ടെന്നൊരു അത്യാവശ്യ കാര്യത്തിന് പുലർച്ചയ്ക്കുള്ള ഫ്ലൈറ്റിൽ മുതലാളി അമേരിക്കയ്ക്ക് പോവുക. ഒരു മാസം കഴിഞ്ഞ് വരൂ. എല്ലാ സ്റ്റാഫിനെയും കണ്ട് ഒരു ജോലി ഏൽപ്പിച്ചിട്ട് പോവാനാ.
8: ഓ, അത് ശരി.
2: കാറ് കൊണ്ടുവന്നിട്ടുണ്ട്
8: തന്നെ. വിജയ, എണീക്കാൻ എണീക്കാൻ. മുതലാളി കാറ് കൊടുത്ത് അയച്ചിട്ടെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. വാ വാ.
0: സിനിമയുടെ ക്ലൈമാക്സ് ശുഭപരിവാസിയായി ആണെങ്കിലും അത് നൽകുന്ന സന്ദേശം ഗൗരവകരമാണ്. അപ്രതീക്ഷിതമായി വലിയൊരു കള്ളക്കടത്ത് സംഘത്തെ പിടികൂടുന്നതിലൂടെ ദാസനും വിജയനും ഹീറോകളാവുന്നു. ഭാഗ്യം എങ്ങനെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നു എന്ന് സിനിമ ഇവിടെ കാണിക്കുന്നു. മനഃശാസ്ത്രപരമായി നോക്കിയാൽ ഭാഗ്യത്തെക്കാൾ അവരുടെ ഒത്തുപിടുത്തമാണ് അവരെ വിജയത്തിലെത്തിച്ചത്. ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നവർക്ക് ഒടുവിൽ നീതി ലഭിക്കും എന്ന ശുഭാപ്തി വിശ്വാസം സിനിമ പങ്കുവയ്ക്കുന്നു. അവർക്ക് ലഭിക്കുന്ന പോലീസ് ജോലി അവരുടെ കഷ്ടപ്പാടുകൾക്കുള്ള പ്രതിഫലമാണ്. എങ്കിലും അവരുടെ നിഷ്കളങ്കത അവിടെയും മാറുന്നില്ല. ആ ജോലിയിലും അവർ പഴയ ദാസനും വിജയനുമായി തുടരുമെന്ന് പ്രേക്ഷകർക്ക് ഉറപ്പാണ്. സ്നേഹവും സത്യസന്ധതയും എന്നും വിജയിക്കുമെന്ന സന്ദേശത്തോടെ സിനിമ അവസാനിക്കുന്നു. നാടോടിക്കാറ്റുന്നത് മലയാളിയുടെ ജീവിതത്തിന്റെ ഒരു പരിച്ഛേദമാണ്. ഇത് വെറുമൊരു തമാശ കഥയല്ല, മറിച്ച് നമ്മുടെ തന്നെ സ്വപ്നങ്ങളുടെയും പരാജയങ്ങളുടെയും കഥയാണ്. ദാസനും വിജയനും നമ്മുടെ കൂടെ തന്നെയുണ്ട് എന്ന തോന്നലാണ് ഈ സിനിമയെ ഇന്നും പ്രസക്തമാക്കുന്നത്. മനഃശാസ്ത്രപരമായ ഒരു വിശകലനത്തിലൂടെ നോക്കിയാൽ ഇത് അതിജീവനത്തിന്റെ വലിയൊരു പാഠപുസ്തകമാണ്. ഓരോ തവണ കാണുമ്പോഴും പുതിയ അർത്ഥതലങ്ങളും നർമ്മവും നമുക്ക് സിനിമയിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കും. മലയാള സിനിമയിലെ എക്കാലത്തെ മികച്ച 10 ചിത്രങ്ങളിൽ ഒന്നായി ഇതിനെ തീർച്ചയായും തിരഞ്ഞെടുക്കാം. മുരളിയും മമ്മൂട്ടിയും തിളങ്ങിയ അമരം പോലെ തന്നെ മോഹൻലാലും ശ്രീനിവാസനും തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച ചിത്രമാണിത്. ഒറ്റക്കമ്പി നാദത്തിലൂടെ ഈ ചിത്രം വീണ്ടും ചർച്ച ചെയ്യപ്പെടുമ്പോൾ അത് പുതിയൊരു തലമുറയ്ക്ക് ആവേശം നൽകട്ടെ. നാടോടിക്കാറ്റ് ഇന്ന് നമ്മുടെ മനസ്സിൽ തണുത്ത കാറ്റായി വീശിക്കൊണ്ടേയിരിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

അടുക്കളയിലെ അനുഭവ കഥകൾ. അടുക്കള അടുക്കളയിലേക്ക് സ്വാഗതം. രാവിലെ ഉറക്കമുണരുമ്പോൾ തന്നെ ശരീരം മുഴുവൻ ഒരു അദൃശ്യ ഭാരം ചുമന്നതുപോലെ തോന്നുന്ന സ്ത്രീകളുണ്ട്. 8 മണിക്കൂർ ഉറങ്ങിയിട്ടും ക്ഷീണം മാറാതെ കിടക്കും. അടുക്കളയിൽ കയറി ചായ ഉണ്ടാക്കുമ്പോൾ പോലും ഉള്ളിൽ എന്തോ ഒരു അസ്വസ്ഥത കത്തിക്കൊണ്ടിരിക്കും. മക്കളൊരു ചെറിയ കാര്യം ചോദിച്ചാൽ പോലും പെട്ടെന്ന് ദേഷ്യം വരും. കുറച്ചു കഴിഞ്ഞ് അതേ സ്ത്രീ ആരും കാണാതെ ഒരു മുറിയിലിരുന്ന് കരയും. എനിക്കെന്താണ് സംഭവിക്കുന്നത് എന്ന ചോദ്യം അവർ സ്വയം ചോദിക്കും. പലപ്പോഴും അതിനുത്തരം കിട്ടുകയുമില്ല. വീട്ടിലുള്ളവരും സമൂഹവും ഈ മാറ്റങ്ങളെ പല രീതിയിലാണ് കാണുന്നത്. ചിലർ പറയും പ്രായം കൂടുമ്പോഴുള്ള സ്വഭാവ മാറ്റമാണ്. ചിലർ പറയും അവൾക്കിപ്പോൾ ദേഷ്യം കൂടിയിട്ടുണ്ട്. ചില ഭർത്താക്കന്മാർക്ക് തോന്നും ഇപ്പോൾ പഴയ സ്നേഹമൊന്നും ഇല്ല. ചില സ്ത്രീകൾക്ക് തന്നെ തോന്നും ഞാൻ മാനസികമായി തകരുന്നുണ്ടോ എന്ന്. എന്നാൽ വൈദ്യശാസ്ത്രം പറയുന്നത് മറ്റൊന്നാണ്. ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് സ്ത്രീകൾ ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ കടന്നുപോകുന്ന എന്നാൽ അത്രയധികം സംസാരിക്കപ്പെടാത്ത ഒരു ശാരീരിക മാനസിക പരിവർത്തനമുണ്ട്. അതിന്റെ പേരാണ് പെരിമെനോപോസ്. ഒരു സ്ത്രീയുടെ ആർത്തവം പൂർണമായി നിലയ്ക്കുന്നതിന് വർഷങ്ങൾ മുൻപ് ആരംഭിക്കുന്ന ഈ കാലഘട്ടം പലർക്കും ഒരു കൊടുങ്കാറ്റ് പോലെയാണ് അനുഭവപ്പെടുന്നത്. ചിലരിൽ ഇത് 40കളിൽ ആരംഭിക്കും. ചിലരിൽ 30കളുടെ അവസാനത്തിൽ തന്നെ ലക്ഷണങ്ങൾ കാണാം. ചില സ്ത്രീകൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വർഷങ്ങൾ വേണ്ടിവരും. കാരണം ഈ മാറ്റങ്ങൾ എല്ലായ്പ്പോഴും ആർത്തവവുമായി മാത്രം ബന്ധപ്പെട്ടതല്ല. ശരീരത്തെയും തലച്ചോറിനെയും വികാരങ്ങളെയും കുടുംബജീവിതത്തെയും ഒരുപോലെ സ്പർശിക്കുന്ന ഒന്നാണ് ഇത്. നമ്മുടെ ശരീരത്തിൽ അദൃശ്യമായി പ്രവർത്തിക്കുന്ന ചില രാസ സന്ദേശവാഹകരുണ്ട്. അവയാണ് ഹോർമോണുകൾ. ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ ശരീരത്തെ സന്തുലിതമായി നിലനിർത്താൻ ഇവ സഹായിക്കുന്നു. എന്നാൽ പെരിമെനോപോസ് കാലത്ത് അണ്ഡാശയങ്ങളുടെ പ്രവർത്തനം പതുക്കെ മാറി തുടങ്ങുന്നു. അതോടെ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും എന്ന പ്രധാന ഹോർമോണുകളുടെ അളവ് ഒരേ നിലയിൽ തുടരുന്നില്ല. പ്രത്യേകിച്ച് ഈസ്ട്രജൻ ചില ദിവസങ്ങളിൽ വളരെ ഉയരും, ചില ദിവസങ്ങളിൽ പെട്ടെന്ന് താഴും. ഈ അനിശ്ചിതമായ ഉയർച്ച താഴ്ചകൾ ശരീരത്തെയും തലച്ചോറിനെയും കൺഫ്യൂഷനിലാക്കുന്നു.

പല സ്ത്രീകളും ആദ്യം ശ്രദ്ധിക്കുന്നത് മറവിയാണ്. ഫ്രിഡ്ജ് തുറന്നിട്ട് എന്തിനാണ് തുറന്നതെന്ന് ഓർക്കാൻ പറ്റാതെ നിൽക്കുക. ഫോൺ എവിടെ വച്ചെന്ന് കണ്ടെത്താൻ വീട്ടിലാകെ തിരയുക. ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് വന്നിട്ട് കാര്യം മറക്കുക. പലരും ഇതിനെ പ്രായത്തിന്റെ തുടക്കമോ ബുദ്ധിശക്തി കുറയുന്നതിന്റെ ലക്ഷണമോ ആയി തെറ്റിദ്ധരിക്കും. എന്നാൽ ഗവേഷണങ്ങൾ കാണിക്കുന്നത് ഈസ്ട്രജൻ തലച്ചോറിലെ ഓർമ്മയും ഏകാഗ്രതയും നിയന്ത്രിക്കുന്ന ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ അതിന്റെ വ്യതിയാനങ്ങൾ ബ്രെയിൻ ഫോഗ് എന്നറിയപ്പെടുന്ന അവസ്ഥയ്ക്ക് കാരണമാകാം എന്നാണ്. ഇത് വെറും മറവിയല്ല. പല സ്ത്രീകൾക്കും ഒരു ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. മുമ്പ് വളരെ എളുപ്പത്തിൽ ചെയ്തിരുന്ന കാര്യങ്ങൾ പോലും ഇപ്പോൾ കഠിനമാണെന്ന് തോന്നും. ഒരു അധ്യാപികയ്ക്ക് ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ വാക്കുകൾ കിട്ടാതെ വരാം. ഒരു ബാങ്ക് ഉദ്യോഗസ്ഥയ്ക്ക് ഫയലുകൾ ഓർക്കാൻ പ്രയാസപ്പെടാം. ഒരു ഡോക്ടർക്ക് പോലും ചിലപ്പോൾ ഏകാഗ്രത കുറയാം. ഇത് കഴിവ് നഷ്ടപ്പെടുന്നതിന്റെ ലക്ഷണമല്ല, ശരീരം കടന്നു പോകുന്ന ഹോർമോൺ പരിവർത്തനത്തിന്റെ പ്രതിഫലനമാണ്. വൈകാരികമായ മാറ്റങ്ങളാണ് പലപ്പോഴും കുടുംബജീവിതത്തെ കൂടുതൽ ബാധിക്കുന്നത്. ചെറിയ ശബ്ദങ്ങൾ പോലും അസഹനീയമായി തോന്നാം. പങ്കാളി ഒരു സാധാരണ ചോദ്യം ചോദിച്ചാൽ പോലും ഉള്ളിൽ വലിയ ദേഷ്യം ഉയർന്നു വരാം. കുട്ടികളോട് പെട്ടെന്ന് ശബ്ദമുയർത്തി പറയാം, പിന്നീട് അതിന്റെ പേരിൽ കുറ്റബോധം അനുഭവപ്പെടും. ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല എന്ന് സ്ത്രീകൾ പലപ്പോഴും പറയുന്നത് അതുകൊണ്ടാണ്. ചില സ്ത്രീകൾക്ക് പെട്ടെന്ന് ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നത് പോലെ അനുഭവപ്പെടാം. വർഷങ്ങളായി കുടുംബവും ജോലിയും മികച്ച രീതിയിൽ കൈകാര്യം ചെയ്തിരുന്ന ഒരാൾക്ക് തന്നെ ഞാൻ ഒന്നിനും കൊള്ളാത്തവളാണ് എന്ന തോന്നൽ വരാം. സ്വന്തം നേട്ടങ്ങളെ പോലും സംശയത്തോടെ കാണാൻ തുടങ്ങാം. മനഃശാസ്ത്രജ്ഞർ ഇതിനെ ഇംപോസ്റ്റർ സിൻഡ്രോം എന്ന് വിളിക്കുന്നു. ഹോർമോൺ വ്യതിയാനങ്ങളും ഉറക്കക്കുറവും ചേർന്ന് ഈ അവസ്ഥ കൂടുതൽ രൂക്ഷമാക്കാം. ഉറക്കമാണ് ഏറ്റവും കൂടുതൽ തകരാറിലാകുന്ന മറ്റൊരു മേഖല. രാത്രി കിടന്നുറങ്ങാൻ കഴിയാതിരിക്കുക, ഇടയ്ക്ക് പലതവണ ഉണരുക, നെഞ്ചിടിപ്പോടെ ഞെട്ടിയെഴുന്നേൽക്കുക, AC മുറിയിലായിട്ടും വിയർത്ത് കുളിക്കുക, ഇതെല്ലാം ആയിരക്കണക്കിന് സ്ത്രീകൾ ദിവസേന അനുഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ചില പഠനങ്ങൾ പ്രകാരം പെരിമെനോപോസ് അനുഭവിക്കുന്ന സ്ത്രീകളിൽ ഏകദേശം പകുതിയോളം പേർക്ക് ഉറക്ക സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഉറക്കം തകരുമ്പോൾ അതിന്റെ ആഘാതം അടുത്ത ദിവസം മുഴുവൻ നീളും. ക്ഷീണം കൂടും, ദേഷ്യം കൂടും, ശ്രദ്ധ കുറയും, ശരീരവേദനകൾ വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ പെരിമെനോപോസിൽ ഉറക്ക പ്രശ്നങ്ങൾ ഒരു ലക്ഷണം മാത്രമല്ല, മറ്റ് പ്രശ്നങ്ങളെ ഇരട്ടിയാക്കുന്ന ഒരു ഘടകവുമാണ്. ശരീരവും ഈ കാലഘട്ടത്തിൽ പല ഭാഷകളിൽ സംസാരിക്കും. ചിലപ്പോൾ സന്ധികൾ വേദനിക്കും, കൈകാലുകളിൽ തരിപ്പ് അനുഭവപ്പെടും, ചിലർക്ക് വയറെപ്പോഴും വീർത്തതുപോലെ തോന്നും, ചിലർക്ക് മലബന്ധം വരാം, ചിലർക്ക് ദഹന പ്രശ്നങ്ങൾ കൂടാം. ചില സ്ത്രീകൾ പെട്ടെന്ന് ശരീരഭാരം കൂടുന്നതായി ശ്രദ്ധിക്കും, പ്രത്യേകിച്ച് വയറിന്റെ ഭാഗത്ത്. ചർമ്മവും മാറും, മുമ്പില്ലാതിരുന്ന വരൾച്ചയും ചൊറിച്ചിലും ഉണ്ടാകാം, മുടികൊഴിച്ചിൽ കൂടാം, കണ്ണുകൾ വരണ്ടു പോകുന്നത് പോലെ ചില സ്ത്രീകൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ചിലർക്ക് ഹൃദയമിടിപ്പ് അസാധാരണമായി അനുഭവപ്പെടാം, ചിലർക്ക് തലവേദന വർദ്ധിക്കും. ഈ കാലഘട്ടത്തിലെ ഏറ്റവും കുറച്ച് സംസാരിക്കപ്പെടുന്ന വിഷയങ്ങളിൽ ഒന്നാണ് ലൈംഗികാരോഗ്യം. ഈസ്ട്രജൻ കുറയുന്നതോടെ യോനിയിലെ ടിഷ്യൂകൾ വരണ്ടതും നേർത്തതുമായി മാറാം. അതിനാൽ ലൈംഗിക ബന്ധത്തിനിടെ വേദനയും അസ്വസ്ഥതയും ഉണ്ടാകാം. പല സ്ത്രീകളും ഈ പ്രശ്നം തുറന്നു പറയാൻ മടിക്കുന്നു. പല ഭർത്താക്കന്മാർക്കും യഥാർത്ഥ കാരണം അറിയില്ല. അങ്ങനെ തെറ്റിദ്ധാരണകൾ ദാമ്പത്യത്തിൽ അകലം സൃഷ്ടിക്കുന്നു. ഈ അവസ്ഥയെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് പല കുടുംബങ്ങളെയും കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത്.

ഒരു സ്ത്രീയുടെ പെരുമാറ്റം മാറുമ്പോൾ അത് മനഃപൂർവമാണെന്ന് കരുതുന്നത് എളുപ്പമാണ്. എന്നാൽ പലപ്പോഴും അവൾ തന്നെ സ്വന്തം ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അവൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് വിമർശനമല്ല, മനസ്സിലാക്കലാണ്. പെരിമെനോപോസ് ഒരു രോഗമല്ല, ജീവിതത്തിലെ സ്വാഭാവികമായ ഒരു പരിവർത്തനമാണ്. പക്ഷെ അതിനെ നിസ്സാരമായി കാണാനും പാടില്ല. കാരണം ചില സ്ത്രീകൾക്ക് ഇതിന്റെ ലക്ഷണങ്ങൾ അവരുടെ ജോലിയെയും ബന്ധങ്ങളെയും മാനസിക ആരോഗ്യത്തെയും ഗൗരവമായി ബാധിക്കാം. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ ശരീരത്തെ ശ്രദ്ധിക്കേണ്ടത് പ്രധാനമാണ്. കാൽസ്യം, വിറ്റാമിൻ ഡി, പ്രോട്ടീൻ എന്നിവ അടങ്ങിയ ഭക്ഷണം ആവശ്യമാണ്. സ്ഥിരമായ വ്യായാമം ഹോർമോൺ വ്യതിയാനങ്ങളാൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ദിവസവും നടക്കുക, യോഗ ചെയ്യുക, ശ്വസന വ്യായാമങ്ങൾ ശീലമാക്കുക എന്നിവ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായകരമാണ്. ലക്ഷണങ്ങൾ വളരെ തീവ്രമാവുകയാണെങ്കിൽ ഡോക്ടറെ സമീപിക്കണം. ഗൈനക്കോളജിസ്റ്റുകളും മെനോപോസ് വിദഗ്ധരും ആവശ്യമായ പരിശോധനകൾ നിർദ്ദേശിക്കും. ചിലർക്ക് ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി ഗുണം ചെയ്യാം. ചിലർക്ക് മറ്റ് ചികിത്സകളും ജീവിതശൈലി മാറ്റങ്ങളും മതിയാകും. ചികിത്സ ഓരോ സ്ത്രീക്കും വ്യത്യസ്തമാണ്. അതിനാൽ സ്വയം മരുന്ന് കഴിക്കുന്നതിനേക്കാൾ വിദഗ്ധ ഉപദേശം തേടുന്നതാണ് നല്ലത്. ഈ ലേഖനത്തിന്റെ അവസാനം ഒരു കാര്യം മാത്രം ഓർക്കാം. ഒരു സ്ത്രീ പെട്ടെന്ന് മാറിപ്പോയതല്ല, അവളുടെ ശരീരം ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അവൾക്ക് ക്ഷമ വേണം, അവൾക്ക് വിശ്രമം വേണം, അതിലുപരി അവൾക്ക് മനസ്സിലാക്കപ്പെടണം. കാരണം പലപ്പോഴും അവൾ പറയുന്നത് ഇത്രമാത്രമാണ്, എനിക്ക് ദേഷ്യമല്ല വേണ്ടത്, ആരെങ്കിലും എന്നെ മനസ്സിലാക്കിയാൽ മതി. പെരിമെനോപോസിനെ കുറിച്ചുള്ള അറിവ് ഒരു മെഡിക്കൽ വിഷയം മാത്രമല്ല, അത് കുടുംബങ്ങളെ കൂടുതൽ കരുതലുള്ളതാക്കുന്ന ഒരു മനുഷ്യ പാഠം കൂടിയാണ്. ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഈ പരിവർത്തന കാലത്തെ നാം മനസ്സിലാക്കുമ്പോൾ അവളുടെ ആരോഗ്യത്തെയും ആത്മാഭിമാനത്തെയും ബന്ധങ്ങളെയും ഒരുപോലെ സംരക്ഷിക്കാനാകും. സ്നേഹത്തോടെയുള്ള ഒരു സംഭാഷണം, കുറ്റപ്പെടുത്താതെ കേൾക്കുന്ന ഒരു ചെവി, ആവശ്യമായ വൈദ്യസഹായം, പലപ്പോഴും അതാണ് ഈ യാത്രയെ എളുപ്പമാക്കുന്ന ഏറ്റവും വലിയ മരുന്ന്. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. പിഎം ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. സർക്കാർ തീരുമാനം ഉപസമിതി റിപ്പോർട്ടിന് ശേഷമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ച ഇന്ന് സമാപിക്കും. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ വിഷൻ 2031 നയരേഖയ്ക്ക് രൂപം നൽകിയതായി വനം മന്ത്രി ഷിബു ബേബി ജോൺ. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിപ്പിക്കുന്നതിന് കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കി ഹൈക്കോടതി. നിയമാനുസൃതം 4 ആഴ്ചയ്ക്കകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ നിർദ്ദേശം. 2 വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ എത്തുന്ന ആദ്യ തുറമുഖം എന്ന നേട്ടം സ്വന്തമാക്കാൻ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഫിഫ ലോകകപ്പിൽ കോംഗോയെ ഏകപക്ഷീയമായ 1 ഗോളിന് തകർത്ത് കൊളംബിയ നോക്കൌട്ടിലേക്ക്. വാർത്തകൾ വിശദമായി. പിഎം ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിൽ പൊതുസമൂഹത്തിനുണ്ടായ ആശങ്ക സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് പി പ്രസാദാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. നിയമപരമായ മാർഗത്തിലൂടെ സർക്കാരിന് പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ LDF സർക്കാർ ഒപ്പിട്ട പദ്ധതിയാണ് പിഎം ശ്രീയെന്നും ഉപസമിതി റിപ്പോർട്ടിന് ശേഷം മാത്രമേ സർക്കാർ തീരുമാനമുണ്ടാകുകയുള്ളൂവെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ മറുപടി നൽകി.
1: ഈ പദ്ധതി കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടതാണ്. സർക്കാർ MOU ഒപ്പിട്ടതിനെ തുടർന്ന് ഒപ്പിടാത്തതിന്റെ പേരിൽ തടഞ്ഞു വെച്ചിരുന്ന SSK ഫണ്ട് 92.41 പിന്നീട് 6.86 അങ്ങനെ 99.27 കോടി രൂപ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കൈപ്പറ്റിയിട്ടുള്ളത്. സർ, എല്ലാം ചെയ്തത് കഴിഞ്ഞ സർക്കാരാണ്. പുതിയ സർക്കാർ വല്ല കരാറും ഒപ്പുവെക്കുകയോ തുടർ നടപടികൾ വല്ലതും സ്വീകരിക്കുകയോ ഇതുവരെ ചെയ്തിട്ടില്ല.
0: മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. നിയമസഭയിൽ പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ച ഇന്ന് സമാപിക്കും. നാളെ മുതൽ 28 വരെ സഭ ചേരില്ല. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് വിഷൻ 2031 നയരേഖയ്ക്ക് വനംവകുപ്പ് രൂപം നൽകിയതായി മന്ത്രി ഷിബു ബേബി ജോൺ. വനസംരക്ഷണം, ജനപങ്കാളിത്തം, ആധുനിക സാങ്കേതിക വിദ്യ എന്നിവ ഏകോപിപ്പിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു.
2: മൃഗങ്ങൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത് തടയുന്നതിനായി വന്യമൃഗങ്ങളെ കാട്ടിനുള്ളിൽ തന്നെ നിലനിർത്തുക, കണ്ടെയ്ൻമെന്റ്, മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ തീവ്രത ലഘൂകരിക്കുക, മിറ്റിഗേഷൻ എന്നിവയ്ക്കാണ് സർക്കാർ മുൻഗണന നൽകുന്നത്. വനത്തിനുള്ളിൽ ഭക്ഷണ ജല ലഭ്യത കൂട്ടുക, സൌരോർജ വേലികൾ സ്ഥാപിക്കുക, AI, ഡ്രോൺ എന്നീ ആധുനിക സാങ്കേതിക വിദ്യകളുടെ തത്സമയ മുന്നറിയിപ്പ് നൽകുക, ദ്രുതപ്രതികരണ സംഘങ്ങളുടെ പ്രവർത്തനം ഊർജിതപ്പെടുത്തുക തുടങ്ങിയ സമഗ്ര പരിപാടികൾ വിഭാവന ചെയ്ത് മനുഷ്യ വന്യജീവി സംഘർഷത്തെ തുടർന്നുണ്ടാകുന്ന മരണങ്ങൾ, പരുക്കുകൾ, കൃഷിനാശം എന്നിവയ്ക്ക് വേഗത്തിലുള്ള നഷ്ടപരിഹാരവും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ വിഭാവനം ചെയ്തിട്ടുണ്ട്.
0: സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച മദ്യനയത്തിലെ ഇളവ് കേരള കർണാടക മദ്യ ഇടനാഴിക്കുള്ള ശ്രമമാണെന്ന് BJP MLA BB ഗോപകുമാർ. ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിക്കിടെയാണ് നികുതി കുറച്ച് മദ്യമൊഴുക്കാനുള്ള സർക്കാരിന്റെ നീക്കം. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകിയ നടപടി പുനഃപരിശോധിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മയക്കുമരുന്ന് കടത്ത് ശൃംഖലകൾ വിവിധ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ച് പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ഏകോപിത നടപടികൾക്കായി ഈ നീക്കം. ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗം വിളിച്ച് അന്തർസംസ്ഥാന മയക്കുമരുന്ന് കടത്തിനെതിരെ സംയുക്ത പദ്ധതി രൂപീകരിക്കണമെന്ന് മുഖ്യമന്ത്രി കത്തിൽ അഭ്യർത്ഥിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കി ഹൈക്കോടതി. വിവിധ ദൈവങ്ങൾ, രക്തസാക്ഷികൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്നിവയുടെ നാമത്തിൽ എടുത്ത സത്യപ്രതിജ്ഞയാണ് അസാധുവാക്കിയത്. നിയമത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള രീതിയിൽ 4 ആഴ്ചയ്ക്കകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനുള്ള ക്രമീകരണം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കണമെന്ന് കോടതി നിർദ്ദേശം നൽകി. അതേസമയം ഹൈക്കോടതി വിധി പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് മേയർ വി.വി. രാജേഷ് അറിയിച്ചു. 2 വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ എത്തുന്ന ലോകത്തെ ആദ്യ തുറമുഖം എന്ന നേട്ടത്തിലേക്ക് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. മദർഷിപ്പ് MSC ലൂസിയാന ഇന്ന് വൈകിട്ട് എത്തുന്നതോടെ ഈ നേട്ടം വിഴിഞ്ഞത്തിന് സ്വന്തമാകും. തുറമുഖത്തിൽ ആദ്യ വാണിജ്യ കപ്പലായ സാൻ ഫെർണാൻഡോ 2024 ജൂലൈ 11 എത്തിയത്. സംസ്ഥാനത്ത് 15 ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. 5 ജില്ലകളിലാണ് രോഗബാധ. ഈ മാസം 165 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം നിപ ബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ 11 പേരെ നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കി. നിരീക്ഷണവേളയിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാകാത്തതിനെ തുടർന്നാണിത്. ഈ മാസത്തെ വിവിധ ക്ഷേമ പെൻഷനുകളുടെ വിതരണം ഇന്ന് ആരംഭിക്കും. ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കി. അടുത്ത മാസം 3 തീയതിക്ക് മുൻപ് പെൻഷൻ വിതരണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഫിഫ ലോകകപ്പിലെ നിർണായക മത്സരത്തിൽ കോംഗോയെ ഏകപക്ഷീയമായ 1 ഗോളിനെ തകർത്ത് കൊളംബിയ നോക്കൌട്ടിൽ പ്രവേശിച്ചു. ഗ്രൂപ്പ് കെയിലെ മറ്റൊരു മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ എതിരില്ലാത്ത 5 ഗോളിനെ തകർത്ത് പോർച്ചുഗൽ ആദ്യ ജയം സ്വന്തമാക്കി. ഇരട്ട ഗോൾ നേടിയ നായകൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തുടർച്ചയായി 6 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന താരമെന്ന അത്യപൂർവ റെക്കോർഡിന് ഉടമയായി. ഗ്രൂപ്പ് എല്ലിലെ മുൻനിരക്കാരായ ഇംഗ്ലണ്ടിനെ ആഫ്രിക്കൻ ശക്തിയായ ഘാന ഗോൾരഹിത സമനിലയിൽ തളച്ചു. ഇന്ന് രാത്രി 12:30 ഗ്രൂപ്പ് ബിയിൽ കാനഡ സ്വിറ്റ്സർലൻഡിനെയും ഖത്തർ ബോസ്നിയയെയും നേരിടും. എഥനോൾ മിശ്രിത പെട്രോളുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോകൾ അടിസ്ഥാനരഹിതമാണെന്ന് കേന്ദ്ര സർക്കാർ. എഥനോൾ മിശ്രിത ഇന്ധനത്തെക്കുറിച്ച് അനാവശ്യമായ ആശങ്കകൾ സൃഷ്ടിക്കുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായി പഴയ ചിത്രങ്ങളും വീഡിയോകളും വീണ്ടും പ്രചരിപ്പിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. എഥനോൾ മിശ്രിത പെട്രോൾ സംരംഭം ശാസ്ത്രീയമായി സാക്ഷ്യപ്പെടുത്തിയതാണെന്നും സർക്കാർ ഇത് തുടർച്ചയായി നിരീക്ഷിച്ചു വരികയാണെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം വ്യക്തമാക്കി. ഏലയ്ക്ക സംഭരണം വ്യാപാരികൾ സജീവമാക്കിയതോടെ വിപണിയിൽ വില വീണ്ടും ഉയരുന്നു. ഏലയ്ക്ക വില കിലോയ്ക്ക് 2500 നിന്ന് 2800 രൂപയായി വർദ്ധിച്ചിട്ടുണ്ട്. 3 മാസത്തിനിടെ ആദ്യമായാണ് വർദ്ധന. ഓൺലൈൻ ലേലങ്ങളിൽ ഗുണമേന്മയേറിയ ഏലയ്ക്കയ്ക്ക് 3500 രൂപ വരെയാണ് വില. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ സംഘർഷങ്ങളെ തുടർന്ന് കഴിഞ്ഞ 3 മാസമായി ഏലയ്ക്ക കയറ്റുമതിയിൽ വൻ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ വരും ദിവസങ്ങളിൽ കയറ്റുമതി പുനരാരംഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. വേനൽ മഴയുടെ കുറവ് മൂലം ഹൈറേഞ്ച് മേഖലകളിൽ ഏലച്ചെടികൾക്ക് ഉണക്ക് ബാധിച്ചിരുന്നു. നിലവിൽ മഴ ലഭിക്കുന്നുണ്ടെങ്കിലും ഉൽപാദനം പൂർണ്ണതോതിൽ ഉയരാത്തതും വിപണിയിൽ വില വർദ്ധിക്കാൻ കാരണമായി. ഇതോടെ മുൻപ് 2 ലക്ഷം രൂപ വരെ നൽകി ഏക്കറിന് പാട്ടത്തിനെടുത്തിരുന്ന കർഷകർ ഇപ്പോൾ കൂടുതൽ തുക നൽകി ഭൂമി ഏറ്റെടുക്കാൻ തയ്യാറാകുന്നുണ്ട്. മുൻപ് 2019 ഓഗസ്റ്റിലാണ് ഏലം വില റെക്കോർഡിലെത്തിയത്. എന്നാൽ പിന്നീട് വില കുത്തനെ ഇടിഞ്ഞ് കിലോയ്ക്ക് 950 രൂപ വരെ എത്തി. അവിടെ നിന്നാണ് ഇപ്പോൾ വിപണി വീണ്ടും തിരിച്ചുവരവിന്റെ പാതയിലെത്തിയിരിക്കുന്നത്.
0: രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തിൽ. സെൻസെക്സ് 699 പോയിന്റ് ഉയർന്ന് 76,900 നിഫ്റ്റി 178 പോയിന്റ് ഉയർന്ന് 24,002 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില പവന് 200 രൂപ കുറഞ്ഞ് 1,05,840 രൂപയും ഗ്രാമിന് 13,230 രൂപയുമാണ് വില. സംസ്ഥാനത്ത് മുഹറം വെള്ളിയാഴ്ച ആചരിക്കുന്ന സാഹചര്യത്തിൽ വ്യാഴാഴ്ചത്തെ പൊതു അവധി വെള്ളിയാഴ്ചയിലേക്ക് മാറ്റി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. വ്യാഴാഴ്ച പ്രവൃത്തി ദിവസമായിരിക്കും. ഇറാനെതിരായ സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാനുള്ള പ്രമേയം US സെനറ്റ് പാസാക്കി. തുടർന്നുള്ള സൈനിക നീക്കത്തിന് മുൻപ് US കോൺഗ്രസിന്റെ അനുമതി വാങ്ങണമെന്ന് നിർബന്ധമാക്കുന്ന ബില്ലാണ് ഉപരിസഭയായ സെനറ്റ് 48-50 വോട്ടുകൾക്ക് പാസാക്കിയത്. സെനറ്റിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ 4 അംഗങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. അമേരിക്കൻ ചരിത്രത്തിൽ ആദ്യമായാണ് യുദ്ധാധികാര പ്രമേയം ഇരുസഭകളും പാസാക്കുന്നത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ഹോർമുസ് കടലിടുക്കിൽ കുടുങ്ങിയ 11,000-ലധികം കപ്പൽ ജീവനക്കാരെ സുരക്ഷിതമായി ഒഴിപ്പിക്കാൻ അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ പദ്ധതി പ്രഖ്യാപിച്ചു. അമേരിക്കയും ഇറാനും തമ്മിൽ ഒപ്പുവച്ച ധാരണാപത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. അതിനിടെ ഹോർമുസിലൂടെയുള്ള വാണിജ്യ കപ്പലുകളുടെ ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചതായി UNലെ ഇറാന്റെ സ്ഥിരം പ്രതിനിധി അറിയിച്ചു. നിലവിലെ സാഹചര്യങ്ങൾ അടുത്ത 60 ദിവസത്തിന് ശേഷം പുനഃപരിശോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 മണിക്ക്. പ്രധാന വാർത്തകൾ വീണ്ടും. പിഎം ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. സർക്കാർ തീരുമാനം ഉപസമിതി റിപ്പോർട്ടിന് ശേഷമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ച ഇന്ന് സമാപിക്കും. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ വിഷൻ 2031 നയരേഖയ്ക്ക് രൂപം നൽകിയതായി വനമന്ത്രി ഷിബു ബേബി ജോൺ. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിപ്പിക്കുന്നതിന് കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കി ഹൈക്കോടതി. നിയമാനുസൃതം 4 ആഴ്ചയ്ക്കകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ നിർദ്ദേശം. രണ്ടു വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ എത്തുന്ന ആദ്യ തുറമുഖം എന്ന നേട്ടം സ്വന്തമാക്കാൻ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഫിഫ ലോകകപ്പിൽ കോംഗോയെ ഏകപക്ഷീയമായ 1 ഗോളിന് തകർത്ത് കൊളംബിയ നോക്കൌട്ടിലേക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ആഗോള സുരക്ഷാ വെല്ലുവിളികളെ നേരിടുന്നതിന് ശക്തമായ സഹകരണം ആവശ്യമാണെന്ന് ബ്രിക്സ് കൂട്ടായ്മ. രാജ്യത്തിന്റെ മൊത്തം വ്യാപാരം കഴിഞ്ഞ 3 മാസം 5.4% വളർച്ച കൈവരിച്ചതായി നിതി ആയോഗ് റിപ്പോർട്ട്. കേരളത്തിൽ PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിലെ ആശങ്ക സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. ഐക്യരാഷ്ട്രസഭാ യോഗത്തിൽ പാകിസ്ഥാൻ കശ്മീർ പ്രശ്നം ഉന്നയിച്ചതിനെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഇറാനെതിരായ സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള പ്രമേയം US സെനറ്റ് പാസാക്കി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കോംഗോയെ പരാജയപ്പെടുത്തി കൊളംബിയ നോക്കൌട്ടിൽ പ്രവേശിച്ചു. വാർത്തകൾ വിശദമായി. ആഗോള സുരക്ഷാ വെല്ലുവിളികളെ നേരിടുന്നതിന് ശക്തമായ സഹകരണം ആവശ്യമാണെന്ന് ബ്രിക്സ് കൂട്ടായ്മ. ന്യൂഡൽഹിയിൽ നടന്ന 16-ാമത് ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ ഉന്നതതല യോഗത്തിലാണ് പ്രഖ്യാപനം. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ സ്ഥാനത്തിന് പൂർണ്ണ പിന്തുണ അറിയിച്ച രാഷ്ട്രനേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കുന്നതിലും വെല്ലുവിളികൾ നേരിടുന്നതിലും ബ്രിക്സ് കൂട്ടായ്മ നിർണായക പങ്ക് വഹിക്കുന്നതായി പ്രധാനമന്ത്രി.

0: മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 3 മാസത്തിൽ രാജ്യത്തിന്റെ മൊത്തം വ്യാപാരം 5.4% വളർച്ച കൈവരിച്ചതായി നിതി ആയോഗ് ഉപാധ്യക്ഷൻ അശോക് കുമാർ ലാഹിരി. ന്യൂഡൽഹിയിൽ ട്രേഡ് വാച്ച് ക്വാർട്ടർലി റിപ്പോർട്ടിന്റെ ഏറ്റവും പുതിയ പതിപ്പ് പുറത്തിറക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ പാദത്തിൽ ഇന്ത്യയുടെ കയറ്റുമതി 1.84 ട്രില്യൺ ഡോളറിലെത്തിയെന്നും ഇറക്കുമതി 6.5% വർദ്ധിച്ചതായും ശ്രീ അശോക് കുമാർ ലാഹിരി പറഞ്ഞു. ഇന്ത്യ അമേരിക്ക ഉഭയകക്ഷി വ്യാപാര കരാർ പുനരുജ്ജീവിപ്പിക്കുന്നതിനും പുതുക്കി രൂപപ്പെടുത്തുന്നതിനുമായി ഉന്നതതല വ്യാപാര ചർച്ചകൾ ആരംഭിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിൽ ഈ വർഷം ആദ്യം ചർച്ച ചെയ്ത വ്യാപാര ചട്ടക്കൂടിനെ അമേരിക്കയുടെ പുതിയ തീരുവ നയം ബാധിച്ചതിനെ തുടർന്നാണ് വീണ്ടും ചർച്ച ആരംഭിച്ചത്. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ, അമേരിക്കൻ വ്യാപാര പ്രതിനിധി ജെയിമിസൺ ഗ്രീർ, ഇന്ത്യയിലെ അമേരിക്കൻ അംബാസിഡർ സെർജിയോ ഗോർ എന്നിവരുമായി ഇന്നലെ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഒരു റിപ്പോർട്ട്.
1: വ്യാപാര പങ്കാളി രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ 10% താൽക്കാലിക തീരുവ ജൂലൈ 24 അവസാനിക്കാനിരിക്കെ അതിനു മുൻപ് തന്നെ ഒരു ഇടക്കാല വ്യാപാര കരാറിലെത്താനാണ് ഇരു രാജ്യങ്ങളും ലക്ഷ്യമിടുന്നത്. ഉഭയകക്ഷി വ്യാപാര സംഘർഷങ്ങളിൽ അയവ് വന്നതിനെ തുടർന്ന് ഇന്ത്യയിൽ നിന്നുള്ള ഭൂരിഭാഗം ഉൽപ്പന്നങ്ങൾക്കും അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന തീരുവ 18% കുറയ്ക്കുകയും നിലവിലുണ്ടായിരുന്ന 25% അധിക തീരുവ പിൻവലിക്കുകയും ചെയ്തിരുന്നു. അതേസമയം അമേരിക്കയിൽ നിന്നുള്ള ചില വ്യാവസായിക കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ നിലവിലുള്ള തീരുവ കുറയ്ക്കുകയോ പൂർണ്ണമായും ഒഴിവാക്കുകയോ ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: 14th പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തും വിദേശത്തുമുള്ള എല്ലാ പാസ്പോർട്ട് അധികൃതർക്കും ആശംസകൾ നേർന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. പാസ്പോർട്ട് സേവാ പ്രോഗ്രാം 2.0 നടപ്പിലാക്കൽ, ചിപ്പ് ഘടിപ്പിച്ച ഈ പാസ്പോർട്ടുകൾ, പുതിയ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളുടെയും പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളുടെയും പ്രവർത്തനം, റെക്കോർഡ് തോതിലുള്ള പാസ്പോർട്ട് വിതരണം എന്നിവ ജനങ്ങളുടെ യാത്ര കൂടുതൽ സുഗമമാക്കുന്നതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിലൂടെ വ്യക്തമാക്കി. കേന്ദ്രീയ വിദ്യാലയങ്ങൾക്കായുള്ള 2025-26 36th ദേശീയ യുവജന പാർലമെന്റ് മത്സരത്തിന്റെ സമ്മാനദാന ചടങ്ങ് നാളെ ന്യൂഡൽഹിയിൽ പാർലമെന്ററികാര്യ സഹമന്ത്രി അർജുൻ റാം മെഘ്വാൾ നിർവഹിക്കും. ദേശീയതലത്തിൽ 1st നേടിയ ന്യൂഡൽഹി ഡോക്ടർ രാജേന്ദ്രപ്രസാദ് കേന്ദ്രീയ വിദ്യാലയത്തിന് സർദാർ വല്ലഭായ് പട്ടേൽ റണ്ണിംഗ് പാർലമെന്ററി ഷീൽഡും ട്രോഫിയും സമ്മാനിക്കും. പ്രാദേശിക തലത്തിൽ കേരളത്തിൽ നിന്നും തിരുവനന്തപുരം പള്ളിപ്പുറം കേന്ദ്രീയ വിദ്യാലയത്തിനും പുരസ്കാരം ലഭിക്കും. നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: PM-SHRI പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിൽ പൊതുസമൂഹത്തിനുണ്ടായ ആശങ്ക സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് P. Prasad അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. PM-SHRI വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റേത് ലജ്ജാകരമായ കീഴടങ്ങലാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. കഴിഞ്ഞ LDF സർക്കാർ ഒപ്പിട്ട പദ്ധതിയാണ് PM-SHRI എന്നും പുതിയ സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കുകയാണ് ചെയ്തതെന്നും മന്ത്രി N. Shamsuddin മറുപടിയായി പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു.
0: മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് വിഷൻ 2031 നയരേഖയ്ക്ക് വനം വകുപ്പ് രൂപം നൽകിയതായി മന്ത്രി ഷിബു ബേബി ജോൺ. വനസംരക്ഷണം, ജനപങ്കാളിത്തം, ആധുനിക സാങ്കേതിക വിദ്യ എന്നിവ ഏകോപിപ്പിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഐക്യരാഷ്ട്രസഭാ യോഗത്തിൽ പാകിസ്ഥാൻ കശ്മീർ വിഷയം ഉന്നയിച്ചതിനെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഇസ്ലാമാബാദ് UN വേദിയെ രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നും നിഷ്പക്ഷമായ നിലപാടെടുക്കേണ്ട സഹ അധ്യക്ഷ സ്ഥാനം ദുരുപയോഗം ചെയ്തുവെന്നും ഇന്ത്യ വിമർശിച്ചു. പാകിസ്ഥാന്റെ സ്ഥിരം പ്രതിനിധി അസീം ഇഫ്തിഖർ അഹമ്മദിന്റെ അഭിപ്രായങ്ങൾക്ക് മറുപടിയായി ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി P. Harish ഈ വിമർശനങ്ങൾ ഉന്നയിച്ചത്. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ച് മുഖ്യമന്ത്രി V. D. Satheesan. മയക്കുമരുന്ന് കടത്ത് ശൃംഖലകൾ വിവിധ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ച് പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ഏകോപിത നടപടികൾക്കായി ഈ നീക്കം. ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗം വിളിച്ച് അന്തർ സംസ്ഥാന മയക്കുമരുന്ന് കടത്തിനെതിരെ സംയുക്ത പദ്ധതി രൂപീകരിക്കണമെന്ന് മുഖ്യമന്ത്രി കത്തിൽ അഭ്യർത്ഥിച്ചു. രണ്ടു വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ കൈകാര്യം ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന തുറമുഖങ്ങളിലൊന്നായി മാറാനൊരുങ്ങി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. വിശദാംശങ്ങളിലേക്ക്.
1: മദർഷിപ്പ് MSC ലൂസിയാന ഇന്ന് വൈകിട്ട് 5 മണിയോടെ തുറമുഖത്ത് എത്തിച്ചേരുമെന്ന് അധികൃതർ അറിയിച്ചു. ആദ്യ കപ്പലെത്തി 2 വർഷം പൂർത്തിയാകും മുമ്പെയാണ് 1000 കപ്പലുകൾ ബെർത്ത് ചെയ്തെന്ന ചരിത്രപരമായ നേട്ടം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കൈവരിക്കുന്നത്. ആദ്യ വാണിജ്യ കപ്പലായ സാൻ ഫെർണാണ്ടോ 2024 ജൂലൈ 11 വിഴിഞ്ഞത്ത് എത്തിയത്. തുറമുഖത്ത് പൂർണ്ണതോതിൽ വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് 2024 ഡിസംബർ 3 അന്താരാഷ്ട്ര കപ്പൽ ചാലിനോട് ചേർന്നുള്ള ഭൂമിശാസ്ത്രപരമായ സവിശേഷതയും വലിയ കപ്പലുകളെ ഉൾക്കൊള്ളാനുള്ള സ്വാഭാവിക ആഴവും വിഴിഞ്ഞത്തിന് ആഗോളതലത്തിൽ വലിയ മേൽക്കൈ നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇറാനെതിരായ സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള പ്രമേയം US സെനറ്റ് പാസാക്കി. കൂടുതൽ നടപടികൾ സ്വീകരിക്കുന്നതിന് മുൻപ് കോൺഗ്രസിന്റെ അംഗീകാരം തേടണമെന്നും ബില്ലിൽ വ്യക്തമാക്കുന്നു. US കോൺഗ്രസിന്റെ 2 സഭകളും ഒരുപോലെ പാസാക്കിയ ആദ്യ യുദ്ധാധികാര പ്രമേയമാണ് ഇത്. ഇറാനിലെ സുരക്ഷാസ്ഥിതി മെച്ചപ്പെട്ടതിനാൽ ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി ഇന്ത്യൻ പൌരന്മാർക്കുള്ള പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. സമാധാന നീക്കങ്ങൾ വേഗത്തിൽ നടക്കുന്നുണ്ടെങ്കിലും ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഇന്ത്യൻ പൌരന്മാർ ഇറാനിലേക്കുള്ള അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് എംബസി അറിയിച്ചു. നിലവിൽ ഇറാനിൽ താമസിക്കുന്ന ഇന്ത്യൻ പൌരന്മാരും ഒഴിവാക്കാനാവാത്ത കാരണങ്ങളാൽ ഇറാനിലേക്ക് പോകേണ്ടി വരുന്നവരും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഫിഫ ലോകകപ്പിലെ നിർണായക മത്സരത്തിൽ കോംഗോയെ ഏകപക്ഷീയമായ 1 ഗോളിന് തകർത്ത് കൊളംബിയ നോക്കൌട്ടിൽ പ്രവേശിച്ചു. ശക്തമായി പൊരുതിയ കോംഗോയ്ക്കെതിരെ 76-ാം മിനിറ്റിൽ കൊളംബിയ വിജയഗോൾ നേടി. ഗ്രൂപ്പ് കെയിലെ മറ്റൊരു മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ എതിരില്ലാത്ത 5 ഗോളിന് തകർത്ത് പോർച്ചുഗൽ ആദ്യ ജയം സ്വന്തമാക്കി. മത്സരത്തിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത നായകൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ 2 ഗോളുകൾ നേടി ടീമിന്റെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചു. ഈ ഗോളുകളോടെ റൊണാൾഡോ 6 ലോകകപ്പ് ടൂർണമെന്റുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരം എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി. ഗ്രൂപ്പ് എല്ലിലെ മുൻനിരക്കാരായ ഇംഗ്ലണ്ടിനെ ഖാന ഗോൾരഹിത സമനിലയിൽ തളച്ചു. പനമയെ എതിരില്ലാത്ത 1 ഗോളിന് ക്രൊയേഷ്യ പരാജയപ്പെടുത്തി. ഇന്ന് രാത്രി 12:30 ഗ്രൂപ്പ് ബിയിൽ കാനഡ സ്വിറ്റ്സർലൻഡിനെയും ഖത്തർ ബോസ്നിയയെയും നേരിടും. ഗ്രൂപ്പ് സിയിൽ നാളെ പുലർച്ചെ 3:30 ബ്രസീൽ സ്കോട്ട്ലൻഡിനെതിരെ കളത്തിലിറങ്ങും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കി ഹൈക്കോടതി. വിവിധ ദൈവങ്ങൾ, രക്തസാക്ഷികൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്നിവയുടെ നാമത്തിൽ എടുത്ത സത്യപ്രതിജ്ഞയാണ് അസാധുവാക്കിയത്. നിയമത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള രീതിയിൽ 4 ആഴ്ചയ്ക്കകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനുള്ള ക്രമീകരണം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കണമെന്ന് കോടതി നിർദ്ദേശം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള സുരക്ഷാ വെല്ലുവിളികളെ നേരിടുന്നതിന് ശക്തമായ സഹകരണം ആവശ്യമാണെന്ന് ബ്രിക്സ് കൂട്ടായ്മ. രാജ്യത്തിന്റെ മൊത്തം വ്യാപാരം കഴിഞ്ഞ 3 മാസം 5.4% വളർച്ച കൈവരിച്ചതായി നിതി ആയോഗ് റിപ്പോർട്ട്. കേരളത്തിൽ PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിലെ ആശങ്ക സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ നിന്നും പ്രതിപക്ഷ വാക്കൌട്ട്. ഐക്യരാഷ്ട്രസഭാ യോഗത്തിൽ പാകിസ്ഥാൻ കശ്മീർ പ്രശ്നം ഉന്നയിച്ചതിനെ ശക്തമായി അപലപിച്ച ഇന്ത്യ. ഇറാനെതിരായ സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള പ്രമേയം US സെനറ്റ് പാസാക്കി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കോംഗോയെ പരാജയപ്പെടുത്തി കൊളംബിയ നോക്കൌട്ടിൽ പ്രവേശിച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30. 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സിനിമാ വിശേഷങ്ങൾ, ചലച്ചിത്ര ലോകത്തെ പുത്തൻ വിശേഷങ്ങൾ.
2: വില്യം ഷേക്സ്പിയറുടെ ലോക പ്രശസ്തമായ ഒഥല്ലോ എന്ന ദുരന്ത നാടകത്തെ ആധാരമാക്കി 1997 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് കളിയാട്ടം.

0: ജയരാജിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നത് സുരേഷ് ഗോപി, മഞ്ജു വാര്യർ എന്നിവരാണ്. ഷേക്സ്പിയറിന്റെ ഒഥല്ലോ എന്ന നാടകത്തിൽ നാം കണ്ട കഥയെ കേരളീയവൽക്കരിച്ച് മനോഹരമായ ഒരു ചലച്ചിത്രം മലയാളത്തിന് സമ്മാനിക്കുകയായിരുന്നു ജയരാജ്.
1: നിങ്ങൾ പണിക്കരെ എന്ന് വിളിക്കുമ്പോ തീയാ മനസ്സിൽ. ഒരു മലയം പണിക്കിന്റെ സ്ഥാനം എനിക്ക് നഷ്ടപ്പെട്ടില്ലേ?
2: സാരില്ലടോ, ആ താമരക്കുട്ടീനെ വിടാണ്ടിരുന്നാ മതി. ഇക്കാര്യം എന്നെ ഓടെ സാധിച്ചു തന്നേനെ.
3: ആ ദമയന്തിയോട് പറഞ്ഞിരുന്നേലേ.
0: ഒഥല്ലോ എന്ന ഷേക്സ്പിയർ കഥാപാത്രത്തെ തെയ്യം കലാകാരനിലേക്ക് സന്നിവേശിപ്പിച്ച് പരമ്പരാഗത കലാരൂപത്തിന്റെ പശ്ചാത്തലത്തിൽ കഥ പറയുമ്പോൾ ആ കഥ ആസ്വാദക മനസ്സുകളിൽ ആഴത്തിൽ തങ്ങി നിൽക്കുന്നു. ഒഥല്ലോ നാടകത്തിന്റെ പശ്ചാത്തലത്തെ കേരളത്തിന്റെ മണ്ണിലേക്ക് കൊണ്ടുവരുന്നതിനോടൊപ്പം തന്നെ പ്രമേയപരമായും കേരളീയതയെ മുന്നിലേക്ക് നിർത്താൻ കളിയാട്ടത്തിന്റെ തിരശീലയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് സാധിച്ചു.
3: നിങ്ങൾ കണ്ടായിരുന്നോ ഓൻ ചിരിച്ചത്?
4: നമ്മടത്തം കാട്ടിട്ട്
3: നിങ്ങളാ പട്ട് കണ്ട? നിങ്ങളെ ഭാര്യയ്ക്ക് കൊടുത്ത വില പിടിച്ച സമ്മാനം ഞാൻ തരാന്ന് പറഞ്ഞ തെളിവ്.
0: കണ്ണൻ പെരുമലയൻ എന്ന തെയ്യം കലാകാരൻ താമരയെ പ്രണയിച്ചു വിവാഹം കഴിക്കുന്നു. സന്തോഷം നിറഞ്ഞു നിന്ന ആ ദാമ്പത്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന പനിയൻ എന്ന നാട്ടുപ്രമാണി. താമരയെക്കുറിച്ച് പനിയൻ പറയുന്ന അപവാദങ്ങൾ പെരുമലയൻ വിശ്വസിക്കുന്നു. സംശയത്തിന്റെ മൂർധന്യ അവസ്ഥയിൽ പെരുമലയൻ തന്റെ ഭാര്യയെ വധിക്കുന്നു. പിന്നീട് പനിയന്റെ ചതി മനസ്സിലാക്കിയ പെരുമലയൻ അയാളെ ആക്രമിക്കുകയും തീയിൽ ചാടി ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്നു. കിരീടം തലയിൽ വെക്കുമ്പോൾ ദൈവമായി മാറുന്ന പെരുമലയൻ തിരശീലയിൽ നയനമനോഹരമായ കാഴ്ചയാണ്. കിരീടം അഴിച്ചു വെക്കുമ്പോൾ സാധാരണക്കാരിൽ ഒരാളായി അയാളും മാറുന്നു. ഒഥല്ലോയുടെ ഭാര്യ ഡെസ്റ്റിമോണ, കളിയാട്ടത്തിലത് പെരുമലയന്റെ ഭാര്യ താമര. രണ്ട് കഥാപാത്രങ്ങളും രണ്ട് സംസ്കാരങ്ങളിൽ നിൽക്കുമ്പോഴും കേരളത്തിന്റെ മണ്ണിൽ താമര നിൽക്കുന്നത് നാം പലരും കണ്ടുമറന്ന പല മുഖങ്ങളിലൂടെയാണ്. ജീവിതത്തിന്റെ നിറമേറിയ സ്വപ്നങ്ങളുമായി പുതിയൊരു കൂടുതേടി പറന്നുയർന്ന പല പെൺകുട്ടികളും താമര എന്ന കഥാപാത്രത്തിനുള്ളിൽ ഉറങ്ങിക്കിടക്കുന്നു. സംശയം, അതിന്റെ പേരിലുള്ള സംഘട്ടനം, പരിഷ്കാരങ്ങൾ സമൂഹത്തിൽ എത്രയധികം ഉണ്ടായാലും വിദ്യാസമ്പന്നർ പോലും അമിതമായി സ്നേഹിക്കുകയും അതിന്റെ പേരിൽ പൊസസീവ്നെസ് എന്നതിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. കാലം എത്ര തന്നെ മുന്നോട്ട് സഞ്ചരിച്ചാലും പ്രസക്തിയുള്ള പ്രമേയം, ആ പ്രമേയത്തെ ദൃശ്യവൽക്കരിച്ചതിനു പിന്നിലെ മികവ്, ഇത് തന്നെയാണ് കളിയാട്ടം എന്ന ചിത്രത്തിന്റെ വിജയം. പകുതിമാഞ്ഞ ചമയത്തോടെയാണ് പെരുമലയൻ താമരയുടെ അടുത്തേക്ക് എത്തുന്നത്. കിരീടമില്ലാത്ത അയാൾ അവളെ കൊല്ലുന്ന രംഗം ചിത്രത്തിലെ കലാപരമായ മികവിന്റെ ഉത്തമ ഉദാഹരണമാണ്.
3: മരിക്കാൻ തയ്യാറാകാത്ത ജീവനെ എനിക്ക് കൊല്ലാൻ കഴിയില്ല.
5: കൊല്ലാനോ? ഏട്ടന് എന്താ പറ്റിയ? ഞാൻ എന്ത് തെറ്റ് ചെയ്തു?
3: അതുകൊണ്ട് തന്നെയാണ് നീ മരിക്കാൻ പോകുന്നത്. ഞാൻ കണ്ട പട്ട് നീ കാന്തന് കൊടുത്തു.
5: എന്റെ ദേവിയാണ്, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല.
0: അങ്ങനെ പരമ്പരാഗത കലാരൂപം വിശ്വോത്തരമായ ഒരു കഥാപാത്രത്തെ വളരെ മനോഹരമാക്കുന്നത് കളിയാട്ടത്തിൽ ദർശിക്കാം. ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ചിത്രം കളിയാട്ടം.
6: സിനിമാ വിശേഷം തയ്യാറാക്കി അവതരിപ്പിച്ചത് സൂഷ്മ. സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ഇതിഹാസ കഥകളും കഥാപാത്രങ്ങളും.
1: കേവലം കഥാപാത്രങ്ങളുടെ വീരസാഹസികതകൾ അവതരിപ്പിക്കുകയോ അവരുടെ അമ്പരപ്പിക്കുന്ന കാര്യങ്ങൾ പറയുകയോ ചെയ്യുക എന്നതല്ല ഈ പംക്തിയുടെ ലക്ഷ്യം. പകരം കഥാപാത്രങ്ങളെ മനഃശാസ്ത്രത്തിന്റെ കണ്ണിലൂടെ ഒരു രസത്തിന് നോക്കിക്കാണാനുള്ള ശ്രമം മാത്രമാണിത്. ഇന്ന് ഈ പംക്തിയിൽ വിഭാണ്ടകൻ എന്ന കഥാപാത്രത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. കൗശികി നദീതീരത്ത് പർണശാലയിൽ പാർത്തിരുന്ന മുനിവര്യനാണ് വിഭാണ്ടകൻ. അപ്സരസിനെ കണ്ട് ഭ്രമിച്ച വിഭാണ്ടകന്റെ സ്കലനം നദിയിൽ വീഴുകയും ആ വെള്ളം കുടിച്ചതിലൂടെ സ്കലനം ഉള്ളിലായിപ്പോയ പേടമാൻ ഒരു ആൺകുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്യുന്നു. ആ ആൺകുഞ്ഞാണ് ഋഷ്യശൃംഗൻ. അക്കാരണത്താൽ മകനെ മറ്റൊരു മനുഷ്യജീവിയെ കാണിക്കാതെയാണ് വിഭാണ്ടകൻ വളർത്തിക്കൊണ്ടുവന്നത്. ഋഷ്യശൃംഗനെയാണ് അംഗരാജ്യത്തിൽ മഴ പെയ്യിപ്പിക്കുന്നതിന് യാഗമനുഷ്ഠിക്കാൻ ലോമപാദ രാജാവിൻ്റെ ആളുകൾ അയാളുടെ അച്ഛനറിയാതെ മോഷ്ടിച്ചു കൊണ്ടുവന്നത്. മഴ പെയ്യിപ്പിച്ചതിൻ്റെ ആനന്ദത്തിൽ കൃതജ്ഞാലുവായ രാജാവ് ഋഷ്യശൃംഗനെ രാജാവായി അഭിഷേകം ചെയ്യുകയും ചെയ്തു. മകനെ തേടി വിഭാണ്ടകൻ വരും എന്നറിയുന്ന രാജാവിൻ്റെയും മന്ത്രിയുടെയും ഭയചാപല്യങ്ങൾക്കിടയിലേക്ക് ക്രുദ്ധനായി കടന്നു വന്ന് ഒടുവിൽ മനം മാറി തിരിച്ചു പോകുന്ന വിഭാണ്ടകനാണ് കഥയിലെ കേന്ദ്ര കഥാപാത്രം. മകനെ കാണാഞ്ഞതുകൊണ്ട് ക്രുദ്ധനായി വന്ന ഒരാളാണ് വിഭാണ്ടകൻ എന്ന് പറഞ്ഞുകൂടാ. അല്ലെങ്കിലും അയാൾ ദേഷ്യം മാത്രമുള്ള ഒരു പിതാവാണ്. ചെറിയ കാര്യങ്ങൾക്കു പോലും അയാൾ മകനെ ശകാരിച്ചുകൊണ്ടേയിരുന്നു. അപ്സരസിന്റെ അഴകിൽ അറിയാതെ സ്കലിച്ചു പോയത് അപമാനമായി അയാൾ കരുതുന്നു. അതിൻ്റെ കുറ്റബോധവും അതിൽ നിന്നുടലെടുക്കുന്ന നൈരാശ്യവുമാണ് അയാളുടെ ദേഷ്യത്തിൻ്റെ ഉറവിടം. സദാ അസ്വസ്ഥനായിരുന്നു വിഭാണ്ടകൻ. മകനെ ചെറിയ കാര്യങ്ങളിൽ പോലും ഉച്ചത്തിൽ ശകാരിച്ചിരുന്ന പിതാവ്, പാറക്കെട്ടുകളെപ്പോലും നിശ്ചലമാക്കാൻ പോന്ന ധാർഷ്ട്യം, സിംഹഗർജനങ്ങളെപ്പോലും നോട്ടം കൊണ്ട് നിശബ്ദമാക്കാൻ പോന്ന സ്ഥൈര്യം, അഹന്ത, അസ്വസ്ഥനും ക്രുദ്ധനുമായിരുന്ന വിഭാണ്ടകനെയാണ് വളരെ ലളിതവും അതിലേറെ പ്രായോഗികവുമായ ഒരു വിദ്യയിലൂടെ രാജഗുരു മനം മാറ്റിയെടുക്കുന്നത്. മകനെ തേടിയെത്തുന്ന വിഭാണ്ടകൻ അംഗരാജ്യത്തെ ശപിച്ച് വെണ്ണീറാക്കുമെന്ന് ഉറപ്പായി. സൈന്യത്തെ അയച്ച് അയാളെ തടയാമെന്ന് രാജാവ് പറയുന്നു. സൈന്യത്തിന് വ്യക്തിയെ തടയാനേ കഴിയൂ, അയാളുടെ ക്രോധത്തെ തടയാനാവില്ലെന്ന് രാജഗുരു പറയുന്ന മറുപടി പ്രസക്തമാണ്. പകരം അംഗരാജ്യത്ത് വന്നിറങ്ങി ആരോടെന്ത് ചോദിച്ചാലും ഋഷ്യശൃംഗൻ്റേത് എന്ന് പറയാൻ ഗുരു നിർദ്ദേശിക്കുന്നു. അപ്രകാരം ആളുകളെ വിന്യസിക്കുന്നു. ചോരച്ച കണ്ണുകളുമായി ക്രുദ്ധനായി പല്ലുറുമ്മി ശപിക്കാൻ വരുന്ന വിഭാണ്ഡകൻ ആദ്യം കാണുന്ന ആളുകളെ പിടിച്ചു കുലുക്കി ചോദിക്കുന്നു, നിങ്ങൾ ആരുടെ ആളുകൾ? അവർ വിനയാന്വിതരായി മറുപടി പറഞ്ഞു, ഞങ്ങൾ ഋഷ്യശൃംഗൻ്റെ ആളുകൾ. വിളഞ്ഞു പാകമായി കിടക്കുന്ന ഈ കരിമ്പിൻ തോട്ടങ്ങൾ ആരുടേതാണ്? ഋഷ്യശൃംഗൻ്റെ. പൂത്തുലഞ്ഞ് സുരഭിലമായി കിടക്കുന്ന ഈ ഉദ്യാനങ്ങൾ ആരുടെ? അതും ഋഷ്യശൃംഗൻ്റെ. അപ്പോൾ മത്സ്യസമൃദ്ധമായ ഈ പുഴകൾ ആരുടെ? ഋഷ്യശൃംഗൻ്റെ. ഈ കൃഷിയിടങ്ങൾ, ഈ ഗ്രാമങ്ങൾ, ഈ പട്ടണപ്രവിശ്യകൾ എല്ലാം ഋഷ്യശൃംഗൻ്റെ. ഈ കൊട്ടാരം, ഈ സിംഹാസനം, അതും ഋഷ്യശൃംഗ രാജാവിൻ്റേത്. അപ്പോൾ മാത്രം മുന്നോട്ട് വന്ന അംഗരാജ്യാധിപനായ ലോമപാദനെ കണ്ട് കൈകൾ കൂപ്പി വിഭാണ്ടകൻ പറഞ്ഞു, 18 വർഷങ്ങൾ എന്റെ മകൻ എനിക്ക് സാധിച്ചു കൊടുക്കാൻ കഴിയാത്തത് അങ്ങ് സാധിച്ചു കൊടുത്തു. അവനെ രാജാവാക്കി. ഇതേക്കാൾ കൂടുതൽ ഒരു പിതാവിന് മറ്റെന്ത് കിട്ടാനാണ്? എന്നെ സന്തോഷത്തോടെ പോകാൻ അനുവദിച്ചാലും. കൗശികി നദീതീരത്തെ ആശ്രമത്തിലെ വിഭാണ്ടകന്റെ പിന്നീടുള്ള ജീവിതത്തെക്കുറിച്ച് പരാമർശങ്ങളൊന്നും മഹാഭാരതത്തിലില്ല. ഉന്നത ചിന്തകളാൽ സൗമ്യനും സ്വസ്ഥനുമായി അയാൾ പിന്നീടുള്ള കാലം ജീവിച്ചിട്ടുണ്ടാവും. അത്രമേൽ അയാളെ ബൗദ്ധികമാക്കാൻ അംഗീകാരവും പ്രതിബദ്ധതയും ചേർത്ത് രാജഗുരു ഉണ്ടാക്കിയ വിദ്യക്ക് സാധിച്ചുവെന്ന് വേണം കരുതാൻ.
2: ഇതിഹാസ കഥകളും കഥാപാത്രങ്ങളും അവതരണം പ്രസന്നകുമാർ. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ. സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.

പബ്ലിക് കംഫർട്ട് സ്റ്റേഷനിൽ കയറിയിട്ട് വെള്ളമൊഴിക്കുക എന്നത് വ്യക്തിത്വത്തിന്റെ ഭാഗമാണ്. മര്യാദ എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ഇതാണ്. ഇതൊന്നും ചെയ്യാതെ കാലു തൊട്ട് തൊഴുന്നതാണ് മര്യാദ എന്ന് കരുതരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കണ്ടുപിടുത്തങ്ങളുടെ പിന്നിൽ കണ്ടുപിടുത്തങ്ങൾക്ക് പുറകിലെ വിസ്മയങ്ങൾ അറിയാം.
1: കുപ്പികളില്ലാതെ ഇന്ന് നമുക്ക് ജീവിക്കാനാകുമോ? പെട്ടെന്ന് ചിലരെങ്കിലും പറയും, ഇല്ലേ ഇല്ല, കുപ്പിയില്ലാതെ പറ്റില്ല. എന്നാൽ ആ അർത്ഥത്തിലല്ല കേട്ടോ ഈ പറയുന്നത്. ഇടുങ്ങിയ കഴുത്തോടുകൂടിയതും യാത്രകളിലും മറ്റും വെള്ളം കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്നതുമായ കുപ്പികൾ. വെള്ളം മാത്രമല്ല, എണ്ണയും മണ്ണെണ്ണയും എല്ലാം കുപ്പികളിൽ നമ്മൾ സൂക്ഷിക്കുന്നു. കുപ്പി കണ്ടുപിടിച്ചത് ആരാവും? അങ്ങനെ വ്യക്തമായി ഒരാളുടെ പേര് പറയാനാവില്ല തന്നെ. ഏകദേശം BC 200 ഈജിപ്തിലായിരിക്കണം കുപ്പികൾ ഉണ്ടാക്കപ്പെട്ടത് എന്ന് കരുതപ്പെടുന്നു. ഉരുകിയ ഗ്ലാസ് മണലിന്റെ അച്ചുകൂട്ടിലൊഴിച്ചാണ് കുപ്പികൾ ഉണ്ടാക്കിയത്. ഗ്ലാസ് തണുത്തു കഴിയുമ്പോൾ ഇതിൽ നിന്നും മണൽ പുറത്തു കളയും. വളരെ വ്യാപകമായി കുപ്പി നിർമ്മാണം ആരംഭിച്ചത് 17-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലായിരുന്നു. വലിയ കൽക്കരി അടുപ്പുകളിൽ ഗ്ലാസ് ഉരുക്കും, വൻതോതിൽ കുപ്പികൾ ഉണ്ടാക്കും. അതോടെ കുപ്പികളുടെ വില കുറഞ്ഞു. വൈൻ സൂക്ഷിക്കാൻ വേണ്ടിയായിരുന്നു കുപ്പികൾ കൂടുതലും ഉണ്ടാക്കിയിരുന്നത്. സുഗന്ധദ്രവ്യങ്ങൾ സൂക്ഷിക്കുക എന്നതും കുപ്പികളുടെ നിർമ്മാണത്തിൽ പ്രധാനമായിരുന്നു. പ്രതിവർഷം 3 മില്യൺ കുപ്പികൾ ഇംഗ്ലണ്ടിൽ നിർമ്മിച്ചിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. യൂറോപ്പിലാകെ കുപ്പി വ്യവസായം പച്ചപിടിച്ചതോടെ ജനജീവിതത്തിൽ അവിഭാജ്യ ഘടകമായി കുപ്പികൾ മാറിയെന്ന് വേണം പറയാൻ. കുപ്പികളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ മൈക്കിൾ ജെ ഓവൻ എന്നയാളെ മാറ്റി നിർത്താനാവില്ല. 1903 ഓഹിയോവിൽ മണിക്കൂറിൽ 1800 കുപ്പികൾ നിർമ്മിക്കാൻ കഴിയുന്ന യന്ത്രം അദ്ദേഹം നിർമ്മിച്ചു. 1909 ആയപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ കുപ്പി വ്യവസായം ഓവന്റേതായി മാറി. പ്ലാസ്റ്റിക്കിന്റെ കണ്ടുപിടുത്തത്തോടെ ഗ്ലാസ് കുപ്പികളുടെ പ്രാധാന്യം കുറഞ്ഞു. യാത്രകൾക്കും കൈകാര്യം ചെയ്യുന്നതിനും ഗ്ലാസ് കുപ്പികളേക്കാൾ എളുപ്പം പ്ലാസ്റ്റിക് കുപ്പികൾക്കായി മാറി. എന്നാലും ഗുണനിലവാരം ഇന്നും എന്നും ഗ്ലാസ് കുപ്പികൾക്ക് തന്നെയാണ്.
0: കണ്ടുപിടുത്തങ്ങളുടെ പിന്നിൽ അവതരണം ഗായത്രി, തയ്യാറാക്കിയത് LR മധുജൻ, സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ധരുണാ സായി റേഡിയോ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മിനിറ്റ്.
1: മനസ്സോട് ചേർക്കാം

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കഥാപ്രസംഗം. പ്രമുഖ കാതികരുടെ കഥാപ്രസംഗം കേൾക്കാം.
1: ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് സ്പാർട്ടക്കസ് എന്ന കഥാപ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം. കഥാപ്രസംഗാവിഷ്കാരം വി ഹർഷകുമാർ.
2: ശരീരമാസകരം കുന്തങ്ങൾ തറക്കപ്പെട്ടതിൽ ഇട്രാബാ ദിനം പതിച്ചു. അതൊരു സാധാരണ മരണമായിരുന്നില്ല, ഉജ്ജലമായ രക്തസാക്ഷിതമായിരുന്നു. യജമാനന് മനസ്സിലായി ഇതൊരു പ്രതിഷേധമാണ്, അവന്റെ ജീവിതം കൊണ്ട് അവൻ പകരം വീട്ടിരിക്കുന്നു.
3: ഇതൊരു കാട്ടുതീയായി നാളെ ആളിപ്പടരും, ഇത് വിടമ്പ ചൂതിക്കെടുത്തണം. യജമാൻ ഒരു വലിയ കുന്തം കൊണ്ടുവന്ന കുന്തം അവന്റെ ശവശരീരത്തിൽ കുത്തിയിറക്കി.
2: അടിമകളെല്ലാം കാണാൻ വേണ്ടി ആ ശവം ആ മുള്ളുവേലിക്ക് സമീപം നാട്ടി.
4: രാത്രിയായി, വരിണിയും സ്പാർട്ടക്കസും അടുത്തടുത്ത് കിടക്കുന്നു. പക്ഷെ സ്പാർട്ടക്കസ് ഈ അവസരത്തിലും ഉറങ്ങുന്നു. ഉറക്കത്തിൽ അയാൾ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു, പിച്ചും പേയും പറയുന്നത് പോലെ.
5: ട്രാബാ, നീ എനിക്ക് വേണ്ടി മരണപ്പെട്ടു. ട്രാബാ,
4: എന്റെ പൊന്നെ, എന്തിനാ ഉറക്കത്തിൽ അതും ഇതൊക്കെ വിളിച്ചു പറയുന്നത്? പേടിയുണ്ടോ? പേടിയുണ്ടെങ്കിൽ എന്റെ അടുത്തോട്ട് കടാ.
2: അയാൾ കണ്ണു തുറന്നു. പരിണിയ, വരാൻ പോകുന്ന പോരാട്ടത്തിൽ ഒരുപക്ഷെ ഞാൻ കൊല ചെയ്യപ്പെട്ടാൽ നീ ആത്മഹത്യ ചെയ്യുക. പരിണിയ, അങ്ങ് മരിച്ചപ്പോൾ ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? നീ ആത്മഹത്യ ചെയ്യരുത്, നീ ജീവിക്കണം. അടിമകളുടെ മോചനത്തിന് വേണ്ടി ജീവിക്കണം. പറയൂ, ആത്മഹത്യ ചെയ്യില്ലെന്ന് പറയൂ. ഇല്ല, ഞാൻ ആത്മഹത്യ ചെയ്യില്ല. നേരമെടുത്തു. അടിമകളെല്ലാം അടുക്കളിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ കൈകൾ ഞെരിഞ്ഞെരിഞ്ഞ് അവരൊന്നും പ്രതികാരത്താൽ എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല. എന്തൊക്കെ ചെയ്യണമെന്നുണ്ട്? യജമാനൻ്റെ ചാട്ടവാറമായി അവരുടെ സമീപത്തേക്ക് ചാടി വീണു.
5: നന്ദി കെട്ട നായ്ക്കളെ, മരുഭൂമിയിൽ നിന്നും മരണക്കുഴിയിൽ ഞാൻ നിന്നെയൊക്കെ വിളിച്ചോണ്ട് വന്നു കൂട്ടിന് പെണ്ണുങ്ങളെയും നിന്ന് സുഹിക്കാൻ. എന്നിട്ട് എന്നോട് നന്ദി കേട് കാണിച്ചിരിക്കുന്ന അല്ലടാ, കൊണ്ടുവാ ഒരു കറുത്ത പട്ടിയെ.
4: ഒരു ആഫ്രിക്കക്കാരനായ അടിമയെ ഇതാ വലിച്ചടിച്ചുകൊണ്ട് വരുന്നു.
5: അവനെ കൊല്ലാൻ കൊണ്ടുവരിക. എന്നാ കൊല്ലല്ലേ,
4: അവൻ ഉറക്കെ നിലവിളിക്കുന്നുണ്ടായിരുന്നു. അവന്റെ നിലവിളി ആരും കേൾക്കാൻ.
2: കുറെ പട്ടാളക്കാരിഞ്ഞുകൊണ്ട് വന്നു, അവന്റെ കൈക്കും കാലിനും ചവിട്ടി പിടിച്ചു. യജമാൻ ഒരു വലിയ കുന്തം കൊണ്ടു അവന്റെ നെഞ്ചിന് മുകളിലേക്ക് ഉയർത്തി.
4: ആ ശവശരീരം മറ്റൊരു കുന്തത്തിൽ കുരുത്തെടുത്ത തലേ ദിവസം കൊല ചെയ്യപ്പെട്ട ട്രാബയുടെ ശവശരീരത്തിന് സമീപം നാട്ടി. കുടൽമാല പുറത്തേക്കിയാടി രണ്ട് ശവശരീരങ്ങൾ അന്തരീക്ഷത്ത് തൂങ്ങിക്കിടക്കുന്നു. അടിമകളെല്ലാം ഇത് കണ്ടുകൊണ്ട് ആ മുള്ളുവേലിക്ക് സമീപം നിൽക്കുന്നു. സ്പാർട്ടക്കസ് ഉൾപ്പെടെയുള്ള അടിമകൾ, അവരുടെ കൈവിരലുകൾ ആ മുള്ളുവേലി ഞെരിഞ്ഞ് ഞെരിഞ്ഞ് ഞെരിഞ്ഞ് അവരുന്നുണ്ടായിരുന്നു.
2: ചോര വാർന്നു വാർന്നു ഒടുങ്ങുന്ന വിവരം അറിഞ്ഞില്ല. ഒരു അടിമ ചെറുപ്പക്കാൻ ഓടി വന്നു. സ്പാർട്ടക്കസ്, നിങ്ങളിത് കാണുന്നില്ലേ? അവരെന്ത് തെറ്റ് ചെയ്തു പറയൂ. ആ ശവശരീരങ്ങൾ കണ്ടോ? ആര് പറഞ്ഞു അത് ശവങ്ങളാണെന്ന്? ഇല്ല, അത് ശവശരീരങ്ങളല്ല,
4: അത് നമ്മുടെ ഹൃദയങ്ങളാണ്. സ്പാർട്ടക്കസ്, നിങ്ങൾ ജീവിതത്തിൽ ഇനി ഏതെങ്കിലും ഒരു നിമിഷം ഒരു അടിമയ്ക്കെതിരെ യുദ്ധം വിട്ടു, ആയുധം കയ്യിലെടുക്കൂ.
2: ഇല്ല, യജമാന് പണമുണ്ടാക്കാൻ വേണ്ടി ജീവിതത്തിൽ ഒരു നിമിഷം പോലും ഞാൻ ഒരു അടിമയ്ക്കെതിരായി ആയുധം കയ്യിലെടുക്കില്ല. ഇത് കേട്ട അടിമകൾ സ്പാർട്ടക്കസിനെ കെട്ടിപ്പിടിക്കുന്നു, ചുംബിക്കുന്നു. അന്ന് അടിമകളെല്ലാം അടുക്കളിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു.
5: ഭക്ഷണം കഴിക്കുന്നെങ്കിലും അവരുടെ വിരലുകൾ പ്രതികാരത്താൽ ഞെരിഞ്ഞെരിഞ്ഞെരിഞ്ഞ് അവരുന്നുണ്ടായിരുന്നു. സ്പാർട്ടക്കസ് അഗ്നി സ്ഫുലിംഗം പോലെ ചാടി എഴുന്നേറ്റു. ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുവോ? എന്റെ നിർദ്ദേശം നടപ്പിലാക്കുവോ?
6: നടപ്പിലാക്കാം.
5: അങ്ങനെയാണെങ്കിൽ
4: ആരെങ്കിലും ഒരാൾ അടുക്കുള്ള വാതിൽ അകത്ത് നടത്തി സാക്ഷിയിടണം.
5: അതെന്തിനാ?
2: അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ വെളിയിൽ കാവൽ നിൽക്കുന്ന റോമൻ പട്ടാളക്കാരെ നമ്മെ എതിർക്കാൻ ശ്രമിക്കും. നമ്മുടെ പ്രതിഷേധം, നമ്മുടെ കലാപം, ആ കൊരുത്തീർത്തിരിക്കുന്ന ശവങ്ങൾ,
4: ആ സംഭവത്തോടുള്ള പ്രതിഷേധം നാം അങ്ങനെ നിർവഹിക്കും.
2: ആരുടെ നിർദ്ദേശം നടപ്പിലാക്കും?
4: ഒരു ചെറുപ്പക്കാരൻ, അടിമ ചെറുപ്പക്കാരൻ ആവേശത്തോടെ ചാടി എഴുന്നേറ്റു.
2: അവര് ഉയർത്തിപ്പിടിച്ച കൈകളുമായി അടുക്കള വാതിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് നടന്നു ചെല്ലുന്നു.
6: അകത്തു നടച്ച് സാക്ഷിയിട്ടു. അങ്ങനെ ആജ്ഞാപിക്കാനൊരു നേതാവുണ്ടായി, അനുസരിക്കാൻ അനുയായികളുണ്ടായി. ലോകചരിത്രത്തിലെ ആദ്യത്തെ സംഭവം, മാനവ മോചന പോരാട്ടത്തിന്റെ തുടക്കം, സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാനവരാശി ആരംഭിച്ച സമര പരമ്പരകളുടെ തുടക്കം, അതിന് നേതൃത്വം കൊടുത്തത് സ്പാർട്ടക്കസ് ആയിരുന്നു. സ്പാർട്ടക്കസ് അടിമ

0: ഇതിനിടയിൽ അടിമകൾ പ്രതീക്ഷിച്ച പോലെ തന്നെ കാര്യങ്ങൾ സംഭവിച്ചു. വെളിയിൽ കാവുന്ന റോമൻ പട്ടാളക്കാർ അടുക്കള വാതിൽ ചവിട്ട് പൊളിച്ച് അകത്തേക്ക് പ്രവേശിച്ചു.
1: തുടർന്ന് നടന്ന അതിഘോരമായ അതിഭയങ്കരമായ യുദ്ധം, നിരായുധരായ അടിമകളും സായുധരായ പട്ടാളക്കാരും തമ്മിൽ തമ്മിലുള്ള പൊരിഞ്ഞ യുദ്ധം, ആ യുദ്ധത്തിൽ വിജയിച്ചത് നിരായുധരായ അടിമകളായിരുന്നു. വിജയസൂചകമായ ആയുധം ഉയർത്തി പിടിച്ചുകൊണ്ട് ചരിത്രത്തിലെ ആദ്യത്തെ നായകൻ സ്പാർട്ടക്കസ് പ്രഖ്യാപിച്ചു, നാം സ്വാതന്ത്ര്യത്തിന്റെ കനകഭൂമിയിലേക്ക് കാലെടുത്ത് കുത്തുകയാണ്. വരാൻ പോകുന്ന പോരാട്ടം വിധ നിർണായകമാണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി, മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്.
0: അടിമകളെല്ലാം അന്ന് സ്പാർട്ടക്കസ് നേതൃത്വത്തിൽ അന്ന് ആ കുന്നിൻ ചെരുവിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു. അവരവിടെ നിന്നുകൊണ്ട് അങ്ങകലേക്ക് നോക്കിയപ്പോ റോമൻ പട്ടാളക്കാർ അവർ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇതാ മാർച്ച് ചെയ്ത് കടന്നു വരുന്നു. ഒരു വലിയ അരുവി. അരുവിയുടെ ഒരു കരയിൽ പട്ടാളക്കാരും മറ്റേ കരയിൽ അടിമകളും, നിരായുധരായ അടിമകളും. സ്പാർട്ടക്കസ് അവസരത്തിന് ഉടർന്നു. നാം പേടിക്കേണ്ട കാര്യമില്ല, നമ്മളുടെ കയ്യിൽ നല്ല ആയുധങ്ങളുണ്ട്. മറ്റൊന്നുമല്ല, കല്ലുകൾ, പാറക്കല്ലുകൾ, വലിച്ചെറിയും പാറക്കല്ലുകൾ. ഭൂരിഭാഗം പട്ടാളക്കാരും മരിച്ചു വീണു, ബാക്കിയുള്ളവർ ജീവനം കൊണ്ട് സ്ഥലം വിട്ടു. അങ്ങനെ ആ പോരാട്ടത്തിലും അടിമകൾ വിജയിച്ചു. അന്ന് സ്പാർട്ടക്കസ് തന്റെ അനുയായികളോട് പ്രസംഗിക്കുന്നു. ജീവിതത്തിൽ ആദ്യമായി അയാൾ പ്രസംഗിക്കുകയാണ്. ആദ്യത്തെ പ്രസംഗം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്റെ അച്ഛനോ എന്റെ അപ്പൂപ്പനോ ഈ സ്വാതന്ത്ര്യം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. ജീവിതത്തിൽ ആദ്യമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ, ഞാൻ ഇവിടെ ഒരു സ്വാതന്ത്ര്യ അല്ല ഒരു സ്വതന്ത്ര മനുഷ്യനായി ഞാനിതാ ഇവിടെ നിലകൊള്ളുന്നു. ഞാൻ തുറന്നു പറയട്ടെ, നമ്മൾ ചില സ്വഭാവ ദൂഷ്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു പയറ്റുമല്ലിന് ഒരു ഭാര്യയാകാവൂ. നാം വിഭാവനം ചെയ്യുന്ന സമൂഹത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യതയായിരിക്കും. അടിമയും ഉടമയും ഇല്ലാത്ത ഒരു പുതിയ ലോകം ഇന്നല്ലെങ്കിൽ നാളെ നാം ഈ പ്രപഞ്ചത്തിൽ പടുത്തുയർത്തും. അടിമത്തത്തിന്റെ കൈച്ചങ്ങലെ പൊട്ടിച്ചെറിഞ്ഞ് നാം മുമ്പോട്ട് കുതിക്കും. സ്പാർട്ടക്കസും വരീണിയും ആ ഏകാന്തത ഒത്തുചേർന്നിരിക്കുന്നു. അവൾ തന്റെ പ്രിയപ്പെട്ടവന്റെ മാറിടത്തിലേക്ക് പറ്റിച്ചേർന്നങ്ങനെ കിടന്നു, വെണ്ണയിൽ പറ്റിപ്പിടിച്ച താമര നൂല് പോലെ. അല്പം കഴിഞ്ഞപ്പോൾ അവൾ ആരാധനയോടെ സ്പാർട്ടക്കസിന്റെ മുഖത്തേക്ക് നോക്കി. അയാൾ വർണ്ണിച്ച് വർണ്ണിച്ച് പാടി. നിമിഷങ്ങൾ അടന്നു വീണുകൊണ്ടിരുന്നപ്പോ അവളുടെ പാട്ട് ഒരു സമൂഹത്തിന്റെ പാട്ടായി. അടിമകളെല്ലാവരും ചേർന്ന് സ്പാർട്ടക്കസിനെ വർണ്ണിച്ച് വർണ്ണിച്ച് പാടി. വരീണിയ പാടി, ബാക്കിയുള്ളവരെല്ലാം ഏറ്റുപാടി.

അടിമയും ഉടമയുമുലകിൽ വാഴും അധർമ്മലോകം പോകണം. അസുലപസ്നേഹപരാഗം ചൊരിയും പ്രപഞ്ചമുടരണം. അടിമയും ഉടമയും ഉലകിൽ വാഴും അധർമ്മലോകം പോകണം. അസുലപസ്നേഹപരാഗം ചൊരിയും.

വരീണിയ, നമ്മുടെ മുമ്പിൽ ഒരു വലിയ ശക്തി ഉയർന്നിരിക്കുന്നു, ഒരു വലിയ ആയുധശക്തി, മറ്റൊന്നുമല്ല റോം. ഇന്നല്ലെങ്കിൽ നാളെ നാം റോമിനെ നശിപ്പിക്കും. പണ്ട് മുതലേ നമ്മുടെ പൂർവികന്മാർ ഈ റോമൻ സാമ്രാജ്യത്തിനെതിരായി പടപൊരുതിയിട്ടുണ്ട്. അന്നൊക്കെ ഈ കഷ്മലന്മാർ നമ്മുടെ അമ്മഭംഗന്മാരുടെ ചരിത്രം

പറഞ്ഞെടുത്തിട്ടുണ്ട്, നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങളെ തിളച്ച വെള്ളത്തിൽ മുക്കി കൊന്നിട്ടുണ്ട്, അതിലൂടെ കണ്ണുകൾ തുറന്നെടുത്തിട്ടുണ്ട്. ഇനി അത് സാധ്യമല്ല. ലോകത്തെമ്പാടുമുള്ള പ്രമാണിമാരോട് ഇടിമുഴക്കത്തിന്റെ ശബ്ദത്തിൽ പ്രതികാരത്തിന്റെ ഭാഷയിൽ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ വിളിച്ചു ചോദിക്കും.

0: ഇനി ഒരു നിമിഷം പോലും നിങ്ങളുടെ കടത്തം ഇല്ല, സഹിക്കില്ല ഇനി ഒരു നിമിഷം പോലും ദുസ്സഹമടിമത്തം.
1: റോമിലെ സെനറ്റ് കൂടുന്നു. സെനറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ സെനറ്റർമാരാകെ വരണ്ടിരിക്കുന്നു. അവർക്കൊരു പുതിയ വാർത്ത കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അടിമകൾ റോമിലെ പ്രധാന നഗരമായ കപവ കീഴടക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് സെനറ്റ് കൂടി ഒരു തീരുമാനമെടുത്തു, അടിമകളെ കീഴടക്കാൻ റോമിലെ 6 പ്രബല സൈന്യ വിഭാഗം ഉടൻ തന്നെ കപവ നഗരത്തിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് മാർച്ച് ചെയ്യുക.
2: ആദ്യം കിട്ടിയ വാർത്ത സന്തോഷപ്രദമായിരുന്നു, പക്ഷെ പിന്നീട് കിട്ടിയ വാർത്ത വല്ലാത്ത വാർത്തയായിരുന്നു. വാർത്ത ഇതായിരുന്നു, അങ്ങോട്ടേ 6 പ്രബല സൈന്യ വിഭാഗങ്ങളെയും അടിമകൾ പാടെ നശിപ്പിച്ചിരിക്കുന്നു. ഒരു പട്ടാളക്കാരൻ മാത്രം രക്ഷപ്പെട്ടത് ആ സെനറ്റിന് മുമ്പിൽ വന്ന് നിൽക്കുന്നു. രക്ഷപ്പെട്ട് വന്നവന്റെ കോലം കണ്ടാൽ ശത്രുക്കൾ പോലും സഹിക്കത്തില്ല. അവന്റെ ശരീരം മൊത്തം ഡാമേജ്, മൊത്തം വെച്ച് കെട്ടിരിക്കുക. കണ്ട ശൂന്യാകാശ സഞ്ചാരിയുടെ വേഷം.
1: എവന്റെ ഈ രൂപം കൂടെ കണ്ടപ്പോ സെനറ്റർമാരാകെ വരണ്ടു,
2: കസേരം പൊക്കിയെടുത്ത് നിൽക്കുക. അവരാകെ ഭയം നിറച്ചു നിൽക്കുന്നു.
1: അദ്ദേഹം ചോദിച്ചു, നിന്റെ പേര്? കൈയൊടിഞ്ഞ ആ പട്ടാളക്കാരൻ വരണ്ടു നിൽക്കുന്നു. നിന്റെ പേര്?
2: എന്റെ പേര്? എടാ കഞ്ഞി, നിന്റെ പേരെന്താന്നാ ചോദിച്ചത്? എന്റെ പേര് അരലൂസ്. അരലൂസ്? നിന്നെ കണ്ടിട്ട് മുഴു ലൂസാണെന്ന് തോന്നല്ലോ.
1: നിങ്ങൾ പട്ടാളക്കാർ കപവ നഗരത്തെ ലക്ഷ്യം വെച്ച് യാത്ര തുടങ്ങുന്നതിന് ശേഷം ഉണ്ടായ സംഭവവികാസങ്ങൾ ഒന്നൊഴിയാതെ റോമിന്റെ പരമാധികാര സഭയായി സെനറ്റിന് മുമ്പിൽ പറയണം. പറയൂ.
2: അരലൂസ് കുറേശ്ശെ സംസാരിക്കാൻ തുടങ്ങി. ഞങ്ങൾ കാൽനടയായി സഞ്ചരിക്കുകയായിരുന്നു. അയ്യോ, സഞ്ചരിച്ചപ്പോ കുറെ ദൂരം ചെന്നപ്പോ ഞങ്ങൾ അങ്ങ് ക്ഷീണിച്ചു പോയി. അയ്യോ, എന്നിട്ട് ഞങ്ങൾ ആ മൈതാനി കിടന്ന് ഉറങ്ങുകയായിരുന്നു. യുദ്ധം ചെയ്യാൻ പോയവന്മാര് മൈതാനി കിടന്ന് ഉണങ്ങുകയായിരുന്നു. എന്നിട്ടെന്തായി? മൈതാനി കിടന്ന് ഉറങ്ങുമ്പോ ഞങ്ങൾ ഏതോ ഒരു ശബ്ദം കേട്ടു. നാലു ദിവസം നോക്കിയപ്പോ അടിമകൾ ഞങ്ങളെ വലയം ചെയ്തിരിക്കുന്നു. അവർ അവരുടെ കയ്യിൽ നിന്ന് ആയുധങ്ങൾ ഞങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് വലിച്ചെറിയുന്നു. എന്റെ ശരീരത്തിൽ എന്തൊക്കെയോ കൊണ്ടുകയറി. ഞാൻ ബോധം കെട്ട് നിലത്ത് വീണു. നേരം വെളുപ്പാങ്കാരമായപ്പോഴാണ് എനിക്ക് ബോധം തെളിഞ്ഞത്. ഞാൻ തലപൊക്കി നോക്കുമ്പോൾ എന്റെ കൂടെയുള്ള പട്ടാളക്കാരെല്ലാം മരിച്ചു കിടക്കുന്നു. എനിക്ക് മാത്രമേ ഉള്ളൂ ജീവനുള്ളതായിട്ട്. കുറെ അടിമകൾ ഇങ്ങോട്ട് വന്നു, എന്നെ പൊക്കി അങ്ങ് എടുത്തു. ഞാൻ ശ്വാസം പിടിച്ചു കിടന്നു. അവരെ ഞാൻ മുറുക്കകത്തോട്ട് കൊണ്ടുപോയി. അവിടോട്ട് ചെന്നപ്പോ
1: ആ കട്ടിലിരിക്കുന്നു അടിമകളുടെ നേതാവ്. അത് മാത്രമോ, ആ കട്ടിൽ കിടക്കുന്നു നമ്മുടെ റോമിന്റെ അധികാരതണ്ടായ ആനക്കൊമ്പ്, നമ്മുടെ സർവ്വസൈന്യാധികാരിയെ ഇന്ന് പിടിച്ചെടുത്തതാ.
2: അവിടെ നിന്ന് അടിമ നേതാവ് ഈ സെനറ്റ് അറിയാൻ വേണ്ടി ഒരു സന്ദേശം എന്നോട് പറഞ്ഞയച്ചു. അദ്ദേഹം ചോദിച്ചു,
1: എന്താണ് അവൻ പറഞ്ഞയച്ച സന്ദേശം?
2: ഞാനത് പറയൂല്ല. റോമിന്റെ പരമാധികാര സഭയുടെ മുമ്പിൽ ഒരു അടിമയുടെ സന്ദേശം ഞാൻ പറയുകയില്ല.
1: പറയണം, ഞങ്ങൾക്കിത് കേൾക്കണം.
2: സെനറ്റ് ഏകകണ്ഠമായി വിളിച്ചു പറഞ്ഞു. അടിമ നേതാവ് പറഞ്ഞയച്ച സന്ദേശം, സെനറ്റർമാര് കേൾക്കാൻ വേണ്ടി പറഞ്ഞയച്ച സന്ദേശം ആ പട്ടാളക്കാരൻ വായിച്ചു. ആ സന്ദേശം ഇതായിരുന്നു,
1: പോയകാല സംസ്കാരത്തിന് പകരം ഒരു പുതിയ സംസ്കാരമായി ഞങ്ങൾ അടിമകൾ ഇതാ ഉയർത്തെഴുന്നേൽക്കുന്നു. നിങ്ങളുടെ മാന്യ സെനറ്റർമാരെ എന്തോ വരുത്തും വലിച്ച് താഴെ കൊണ്ടുവന്ന് നിർത്തും, നടുറോട്ട് നിർത്തും, നഗ്നരാക്കി നിർത്തും.
2: എന്നിട്ട് ഞങ്ങളുടെ രീതിബോധവുമായി അവരെ ഒന്ന് വിചാരണ ചെയ്യും.
1: അതിനുശേഷം നല്ല മനുഷ്യരും നല്ല ചിന്തകളും നല്ല സ്വപ്നങ്ങളും നല്ല പ്രതീക്ഷകളും മാത്രമുള്ള ഒരു നല്ല ലോകം ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ ഈ പ്രപഞ്ചത്തിൽ പടുത്തുയർത്തും. ഇത് പറഞ്ഞത് ഒരടിമയുടെ മകനായി മറ്റൊരടിമയാണെന്ന് പറയൂ. അവന്റെ പേര് കൂടി പറഞ്ഞേക്കൂ, സ്പാർട്ടക്കസ്.
2: സെനറ്റർമാരാകെ വരണ്ടു,
1: അവരാകെ ചാടി എഴുന്നേറ്റു. ഈ പ്രപഞ്ച മാസകല സ്പാർട്ടക്കസ് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന പോലെ തോന്നി.
2: അവനാണ് കുഴപ്പക്കാരൻ, അവനാണ് കലാപകാരി, അവനാണ് ഇതിന്റെ എല്ലാം പിന്നിലുള്ളത്.
1: അന്ന് റോമിലെ തെരുവീഥിയിലൂടെ ഒരു കുതിരവണ്ടി കടന്നു വരുന്നു. കുതിരവണ്ടിക്കകത്ത് 3 പേരിരിപ്പുണ്ട്. ഒരു തത്വചിന്തകൻ, മറ്റൊരാൾ റോമിലെ പുതിയ സർവ്വസൈന്യാധിപൻ, മൂന്നാമത്തെ ആൾ നേരത്തെ മല്ലയുദ്ധം കാണാൻ വന്നെത്തിയ സ്ത്രൈണ സ്വഭാവക്കാരൻ. തത്വചിന്തകൻ താടി തടവിക്കൊണ്ട് പറഞ്ഞു, പട്ടാള നായക, സർവ്വസൈന്യാധിപ, എന്തു വേണം? അടിമകൾ അവരുടെ വിജയ സ്മാരകങ്ങൾ പടുത്തുയർത്തിയിരിക്കുന്നു. റോഡ് സൈഡിലോട്ട് എണ്ണു നോക്കിയാൽ കാണാം രാക്ഷസാകാരനായ ഒരു അടിമയുടെ പ്രതിമ. അവന്റെ കയ്യിൽ ഒരു പൊട്ടിയ ചങ്ങലത്തുണ്ട്.
2: അവന്റെ നെഞ്ചോട് ചേർന്നൊരു പിഞ്ചു കുഞ്ഞ്. ആ പിഞ്ചു കുഞ്ഞ് അവന്റെ കരടെ സ്നേഹത്തിന്റെ പ്രതിരൂപമാണ്.
1: ആ പ്രതിമ ആരുടെ പ്രതിമയാണെന്ന് അറിയാവോ?
2: സ്പാർട്ടക്കസിന്റെ പ്രതിമ.
1: വീണ്ടും നടന്നു ചെല്ലുമ്പോൾ 3 പയറ്റുമല്ലന്മാരുടെ ഭീമാകാരമായ പ്രതിമകൾ.
2: അവരുടെ സമീപത്തെ ഒരു സുന്ദരിയായ പെണ്ണിന്റെ പ്രതിമ. ആ പെണ്ണാരാണെന്നറിയോ? വരീണിയ. തത്വ ഇന്ദകാരങ്ങൾക്ക് തെറ്റുപറ്റി. നിങ്ങൾ ഇപ്പോ അങ്ങോട്ട് എന്നാൽ ആ പ്രതിമയൊന്നും അവിടെ കാണില്ല.
3: എന്തുപറ്റി? പ്രതിമയെല്ലാം നടന്നുപോയോ?
2: ഇല്ല, ഈ കഴിഞ്ഞ രാത്രി റോമൻ സെനറ്റിന്റെ നിർദ്ദേശപ്രകാരം അടിമകൾ പടുത്തുയർത്തി വിജയസ്മാരങ്ങളെല്ലാം ഞങ്ങൾ പട്ടാളക്കാര് പൊള്ളങ്കുപാത്രം തല്ലി ഉടക്കുന്ന പോലെ തല്ലി തകർത്ത് തരിപ്പണമാക്കി.
3: കഷ്ടം, ഒരു തത്വശാസ്ത്രത്തെ വാളുകൊണ്ട് തല്ലി ഉടക്കാൻ നിങ്ങൾ കഴിയില്ല. നിങ്ങൾക്കറിയൂ, സ്പാർട്ടക്കസിന്റെ സമരം സ്നേഹത്തിന്റെ സമരമാണ്.
2: ഈ ലോകത്തിൽ ഏറ്റവും പരിശുദ്ധമായ വികാരമാണ് സ്നേഹം. സ്നേഹത്തിന്റെ മഹനീയത വ്യക്തമാക്കുന്ന ഒരു കൊച്ചു കഥ, ഒരു നാടുകൂടി കഥ റോമിലുണ്ട്.
4: പണ്ട് റോമിൽ ഒരമ്മയുണ്ടായിരുന്നു.
5: ഒരമ്മ

0: ഇന്ന് അവനൊരു കൊച്ചു കുഞ്ഞല്ല, ഒരു യുവാവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു യുവാവായപ്പോ അത് സംഭവിച്ചു. ആ പ്രായത്തിൽ സംഭവിക്കേണ്ടത് സംഭവിച്ചു. സംഭവിച്ചതിതാ,
1: അവന്റെ ഹൃദയം കവർന്നെടുത്തു അതുല്യയായ ഒരു സുന്ദരി.
0: അതാണ് സംഭവിച്ചത്. അസാധാരണമായി സൗന്ദര്യമുള്ളൊരു പെണ്ണ്.

0: ഒരു ദിവസം ശുദ്ധാത്മാവായ കാമുകന്റെ അടുത്തേക്ക് വന്നു.
1: കാമുക,
0: എന്തു വേണം കാമുകി?
1: എനിക്കൊരു സമ്മാനം വേണം കാമുക, എനിക്കൊരു സമ്മാനം തരുമോ?

0: എനിക്ക് വേണ്ടുന്ന സമ്മാനം എന്താണെന്ന് പറയട്ടെ. കാമുകനത് കേൾക്കാൻ തിടുക്കമായി. പറയൂ, എന്താണ് നിനക്ക് വേണ്ടത്?
1: എനിക്ക് വേണ്ടത് മറ്റൊന്നുമല്ല, നിങ്ങൾ ജീവനതുല്യം സഹിക്കുന്ന നിങ്ങളുടെ അമ്മയുടെ ഹൃദയം.
0: ഇത് കേട്ട കാമുകൻ പരിസരം മറന്നു, അമ്മയെ മറന്നു,
1: സ്നേഹം മറന്നു, കടപ്പാട് മറന്നു. അവൻ വീട്ടിലേക്ക് ചെന്നപ്പോ അമ്മ കിടന്നുറങ്ങുന്നു. നൊന്തു നോറ്റ് പ്രസവിച്ച അവന്റെ അമ്മ, 10 മാസം ചുവന്ന് നൊന്തു നോറ്റ് പ്രസവിച്ച അവന്റെ അമ്മ. അവന്റെ കയ്യിലിടുന്ന കഠാര അമ്മയുടെ നെഞ്ചിനു മുകളിലേക്ക് ഉയർന്നു.
0: ചോരവരന്റെ അമ്മയുടെ ഹൃദയം വലിച്ചു പറിച്ചെടുത്തു.
1: ആ ഹൃദയം കൊണ്ട് അവൻ ഓടുകയായിരുന്നു കാമുകിയുടെ അടുത്തേക്ക്. ഓടുന്നതിനിടയിൽ അവനൊരു വൃക്ഷത്തിന്റെ വേരുത്തട്ടി തടന്നു വീണു.
0: കയ്യിലിടുന്ന ഹൃദയം അകലേക്കെങ്ങോ തെറിച്ചുപോയി അമ്മയുടെ ഹൃദയം. അവൻ വേച്ചു വേച്ച് എഴുന്നേറ്റു, കാൽമുട്ട് പുറഞ്ഞു, ആ ഹൃദയത്തിനടുത്തേക്ക് നടന്നു ചെല്ലുകയായിരുന്നു.
1: അപ്പോഴും തുടിപ്പ് നിലച്ചിട്ടില്ലാത്ത അമ്മയുടെ ഹൃദയം, സ്നേഹത്തിന് വേണ്ടി തുടിക്കുന്ന, മകന് വേണ്ടി തുടിക്കുന്ന അമ്മയുടെ ഹൃദയം ആ മകനോട് ചോദിക്കുന്നു,

അതാണ് അമ്മയുടെ ഹൃദയം, അതാണ് സ്നേഹം. സ്പാർട്ടക്കസിന്റെ സമരവും സ്നേഹത്തിന്റെ സമരമായിരുന്നു. ആ സ്നേഹത്തിന്റെ സമരത്തെ എന്ത് വില കൊടുത്തും തല്ലിയുടക്കാൻ റോമൻ പട്ടാളക്കാർ തീരുമാനിച്ചു കഴിഞ്ഞു. ഒന്നുകിൽ റോം വിജയിക്കുക, അല്ലെങ്കിൽ പാടെ നശിക്കുക. അപ്പുറത്തടിമകളുടെ തീരുമാനം ഇതായിരുന്നു, ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ മരണം. അന്തിമ പോരാട്ടത്തിനുള്ള തയ്യാറെടുപ്പോടെ സ്പാർട്ടക്കസ് വരീണിയുടെ സമീപത്തേക്ക് വന്നു. വരീണിയ, ഞാൻ യുദ്ധക്കളത്തിലേക്ക് പോവുകയാണ്. ഒരു പക്ഷേ ഇത് നമ്മുടെ അവസാനത്തെ കൂടിക്കാഴ്ചയാണെന്ന് വരാം. ഞാൻ പൊയ്ക്കൊള്ളട്ടെ വരീണിയ. ഞാനും വരുന്നു. പറ്റില്ല, ഇന്നലെ വരെ നീ ഞങ്ങളോടൊപ്പം യുദ്ധം ചെയ്തു, നിനക്കറിയാവല്ലോ വരീണിയ, നീ ഇന്ന് പൂർണ്ണ ഗർഭിണിയാണ്. നിന്നെ ആദ്യമായി കണ്ടുമുട്ടിയ നിമിഷം ഞാൻ ഓർക്കുകയാ, ഞാൻ ആ നിലവറയ്ക്കകത്ത് കിടന്നുറങ്ങുകയായിരുന്നു. തികച്ചും അപ്രതീക്ഷിതമായി നീ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. നിന്റെ ശരീരം അസകലം മുറിവുകളായിരുന്നു. കുറെ കഴിഞ്ഞ് നീ എന്റെ സമീപത്ത് തടന്നു കിടന്നുറങ്ങി. വീണുറങ്ങിന്റെ നിന്നെ നോക്കി അന്ന് ഞാനൊരു പാട്ടുപാടി. പിരിഞ്ഞു പോകുന്ന ഈ നിമിഷം എന്റെ വരീണിയ, ഞാൻ ആ പാട്ടൊന്നുകൂടെ പാടട്ടെ വരീണിയ.

0: ഞാൻ പൊയ്ക്കൊള്ളട്ടെ വരീണിയ, ഒരു തുള്ളി കണ്ണുനീര് പോലും വീഴ്ത്താതെ എനിക്ക് യാത്രാനുമതി നൽകൂ വരീണിയ. അവൾ മൗനമായി യാത്രാനുമതി നൽകി. റോമിലെ അനന്തമായ വിശാലമായ ഒരു തെരുവീഥി, നോക്കത്താത്തവണ്ണം നീണ്ടുകിടക്കുന്ന വീഥി. ആ തെരുവീഥിയുടെ രണ്ടു വശത്തേക്കും സൂക്ഷിച്ചു നോക്കൂ, നൂറുകണക്കിന് കുരിശകൾ നാട്ടിയിരിക്കുന്നു. ആ തെരുവീഥിയിൽ മാത്രം 6000 കുരിശകളുണ്ട്. ഓരോ കുരിശിൽ ഓരോ മനുഷ്യജീവിയെ ചേർത്ത് തറച്ചിരിക്കുന്നു. ആരാണ് ഈ കുരിശിൽ തറക്കപ്പെട്ടത്? അടിമകൾ. കഴിഞ്ഞ 4 വർഷകാലമായി റോമാ സാമ്രാജ്യത്തെ വിറകൊള്ളിച്ച അടിമകൾ, അവരെയാണ് ആ കുരിശിൽ അങ്ങനെ വറച്ചിരിക്കുന്നത്. ഒടുവിൽ ആ കുന്നിൻ ചെലുവിൽ ചതും സംഭവിച്ചു. സ്പാർട്ടക്കസും കൂട്ടരും ബന്ധിതരായി. അടിമകളുടെ കൈകളിലേക്ക് വീണ്ടും ചങ്ങല വന്ന് വീണു. എന്നാൽ യഥാർത്ഥ സ്പാർട്ടക്കസ് ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഇതുവരെ റോമൻ പട്ടാളക്കാർ കഴിഞ്ഞില്ല. അടിമകളെ കാമ്പൗണ്ടിലേക്ക് നേരത്തെ നേരത്തെ നേരത്തെ നിർത്തി റോമിലെ പുതിയ സർവ്വ സൈന്യാധിപനും കൂട്ടരും വന്നു. അടിമകളെ പറയും, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് സ്പാർട്ടക്കസ്? സ്പാർട്ടക്കസിനെ കുറിച്ചുള്ള തെളിവ് നൽകുന്ന അടിമയെ മാത്രം ജീവനോടെ വിടും, അല്ലാതെ ഉള്ളവനേക്ക് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. പറയൂ, സ്പാർട്ടക്കസിനെ കുറിച്ചുള്ള തെളിവ് നൽകൂ, ഇഷ്ടമുള്ള സമ്മാനങ്ങൾ വാങ്ങൂ. ആരും മിണ്ടിയില്ല. മറുപടി പറയാതെ നിൽക്കുന്ന ഈ ധിക്കാരികൾക്ക് ഉചിതമായി ശിക്ഷ കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു. യവനെയെല്ലാം ക്രൂരമായി കുരിശിലേറ്റി വധിക്കുക. പക്ഷേ അതിനും ഓരോ അടിമയും രഹസ്യമായി എന്ന് വിളിച്ചു ചോദിച്ചാൽ എന്തെങ്കിലും തെളിവ് കിട്ടാതിരിക്കില്ല. റോബർട്ട് എന്ന അടിമയെ വലിച്ചെടുത്തോണ്ട് വന്നു. പറയൂ, ആരാണ് സ്പാർട്ടക്കസ്? അവൻ എവിടെ നിൽക്കുന്നു? ആരോടൊപ്പം നിൽക്കുന്നു? അവനെ കണ്ടുപിടിച്ചെന്ന് വൃത്തിയുള്ളൂ. അവനെ കണ്ടുപിടിക്കാനുള്ള ഒരു അടയാളം പറഞ്ഞതാ. നിനക്ക് എന്ത് സമ്മാനം വേണം? പറയൂ, ആരാണ് സ്പാർട്ടക്കസ്? അവൻ തന്റെ ഇടത്തോടെ മറുപടി പറഞ്ഞു, ഞാനാണ് സ്പാർട്ടക്കസ്. മറ്റൊരു അടിമയെ കൊണ്ടുവന്നു പോളിമസ്. പറയൂ, നീയെങ്കിലും പറഞ്ഞു തരൂ, ആരാണ് സ്പാർട്ടക്കസ്? ഞങ്ങൾക്ക് അവനെ കിട്ടില്ലെന്ന് വൃത്തിയുള്ളൂ. നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ആ നിഷേധി? ആരാണ് ആ കലാപകാരി? ആരാണ് സ്പാർട്ടക്കസ്? അവനും പറഞ്ഞു, ഞാനാണ് സ്പാർട്ടക്കസ്. യഥാർത്ഥ സ്പാർട്ടക്കസ് ആരാണെന്നറിയാതെ അയാളെയും വലിച്ചൊടിച്ചോണ്ട് വന്നു. അയാളോടും ചോദിച്ചു, നീയും സ്പാർട്ടക്കസ് ആണോ? അതെ, ഞാനും ഒരു സ്പാർട്ടക്കസ് ആണ്. ഇഞ്ചിഞ്ചായിട്ട് അതിഭീകരമായിട്ട് മർദ്ദിച്ച് ചോര ചിന്നിച്ചു തീർന്ന മട്ടിൽ മർദ്ദിച്ച് അവസരാക്കുമ്പോഴും ആ പട്ടിണിപ്പാവങ്ങൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് തോണ്ടി വിളിച്ചു പറഞ്ഞു, ഞാനാണ് സ്പാർട്ടക്കസ്. ഞങ്ങൾ ലോകം കണ്ടുള്ള ഏറ്റവും വലിയ സൗഹൃദം. നൂറുകണക്കിന് കുരിശുകൾ കൊണ്ടുവരപ്പെട്ടു. കുരിശിലേറ്റപ്പെടുന്നതിന് മുമ്പ് സ്പാർട്ടക്കസിന്റെ ആഗ്രഹം എവിടെ വരീണിയ? അവസാനമായി അവളെ ഒന്നുകൂടി കാണണം. വരീണി ഉൾപ്പെടെയുള്ള അടിമസ്ത്രീകൾ ദൂരെ നിൽക്കുന്നു. അവർ നോക്കുന്ന അവരുടെ പ്രിയപ്പെട്ട പുരുഷന്മാരെ വലിച്ചെടുത്തുകൊണ്ട് പോകുന്നു. റോബർട്ടിനെ, ഡേവിഡിനെ, പോളിമസിനെ, സ്പാർട്ടക്കസ് ആരാണെന്നറിയാതെ, യഥാർത്ഥ സ്പാർട്ടക്കസ് ആരാണെന്നറിയാതെ അയാളെയും വലിച്ചെടുത്തുകൊണ്ട് വന്നു. ആ കുരിശ് എങ്ങനെ പിടിച്ചു മലർത്തി കിടത്തി. ആ കൈകൾ നിവർത്തി വെച്ചു. ആ കൈകൾ അടിമത്തത്തിനായി ഇടിമുഴക്കം സൃഷ്ടിച്ച ആ കൈകൾ കാലിൽ പച്ച മാംസത്തിലേക്ക് ചാരുംപാണികൾ തെറഞ്ഞു കയറുമ്പോഴും ജീവരക്തം 4 വശത്തേക്കും ചെതറിത്തെറിക്കുമ്പോഴും മരണത്തിന്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരി നോക്കിയ സമരനായക, നിങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ അനശ്വരനായി നിലകൊള്ളുന്നു. അനശ്വരനായി സ്വാതന്ത്ര്യം കൊതിക്കുന്ന ജനകൂടികളുടെ ഹൃദയത്തിൽ സ്പാർട്ടക്കസിനെ തറച്ച കുരിശ് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു. ആ തല ഒരു വശത്തേക്ക് കരിഞ്ഞു. ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ആ നാവ് കിടന്ന് പിടയുന്നു. ആരും അത് കൊടുക്കുന്നില്ല, കൊടുക്കാൻ സമ്മതിക്കുന്നില്ല. കുരിശിൽ അങ്ങനെ കിടക്കുമ്പോഴും അയാളുടെ ഓർമ്മ വരീണിയെ കുറിച്ചായിരുന്നു. വരീണിയ, അവളെ പിരിഞ്ഞാരംഗം അയാൾ ഓർക്കുന്നു. വരീണിയ, ഞാൻ യുദ്ധക്കളത്തിലേക്ക് പോവുകയാണ്. നിന്റെ ഉദരത്തിൽ രൂപം കൊണ്ടിരിക്കുന്ന ഈ കുഞ്ഞൊരു ആൺകുഞ്ഞാണെങ്കിൽ അവന് മറ്റൊരു സ്പാർട്ടക്കസായി വളർത്തണം. എന്റെ മകൻ ഒരിക്കലും ഒരു ഭീരുവാകരുത്. ഒരു വിഷമം എനിക്കുള്ളൂ, എന്റെ കുഞ്ഞിനെ ഒന്ന് കാണുന്നതിന് മുമ്പ് ഇല്ല, ഞാൻ അധീനനാകാൻ പാടില്ല. ആ ഓർമ്മയാണ് അയാളുടെ മനസ്സുമറി. ആ കുരിശിന്റെ ചുവട്ടിൽ കുറെ പ്രമാണിമാർ കൂടിയിരിക്കുന്നു. പലരും മരണപ്പെട്ടു. ചീഞ്ഞലഞ്ഞ ശവശരീരങ്ങളുടെ ദുർഗന്ധ സഹിക്കവയ്യാതെ വന്നപ്പോ ചില പ്രമാണിമാർ സുഗന്ധ തൈലത്തിൽ മുക്കി കൈലേശ് മൂക്കത്ത് പൊത്തിപ്പിടിച്ചുകൊണ്ട് മരണം കണ്ടു രസിക്കുന്നു. ആ പ്രമാണിമാരെ കേൾക്കാൻ വേണ്ടി ആകാവുന്നത്ര ശക്തി സംഭരിച്ചുകൊണ്ട് ആ സമരധീരൻ വിളിച്ചു പറഞ്ഞു,
1: പൊരു മരിച്ചവർ തിരിച്ചു വരും, ജനകോടികളായി ഞങ്ങൾ വരും, ഞങ്ങൾ വരും, ഞങ്ങൾ വരും, ഞങ്ങൾ വരും, വരും, വരും.

0: സൃഷ്ടിക്കും ഞങ്ങൾ വരും.
1: കുരിശിലെങ്ങനെ കിടക്കുന്ന സ്പാർട്ടക്കസ് അല്പം അകലേക്ക് നോക്കിയപ്പോ, ബന്ധപ്പെട്ട് കൺപോളം എടുത്ത് നോക്കിയപ്പോ, ആരോ തേങ്ങിക്കരയും വരീണിയ ഒറ്റക്കല്ല, ആ ചോര കുഞ്ഞുണ്ട്. പ്രസവിച്ചിട്ട് അധിക നേരമായിട്ടില്ല, കുഞ്ഞിനെ കൊണ്ട് അവൾ നിന്ന് വിറയ്ക്കുകയാണ്. നീരാവിൽ നിന്നെടുത്ത ഒരു ചോര കുഞ്ഞ് അവളുടെ മാരണത്തോട് പറ്റിച്ചേർന്നിരിക്കുന്നു. അവൾ തന്റെ പ്രിയപ്പെട്ടവന്റെ ശരീരത്തിലേക്ക് നോക്കി, ആ ശരീരത്തിലെ രക്തമെല്ലാം വാർന്നുപോയി. എന്തോ പറയാൻ വേണ്ടി ആ നാവ് തുടിക്കുന്നില്ലേ, ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. കണ്ടോ, കാണാവോ, നമ്മുടെ മോൻ അങ്ങ് ആഗ്രഹിച്ച പോലെ തന്നെ. മോൻ, പൊന്നുമോനെ കാണാവോ, എന്താവും മിണ്ടാത്ത. നമ്മുടെ പൊന്നുണ്ണിക്കുട്ടന് ഞാനൊരു പേരിട്ടു, മോന്റെ പേര് കേൾക്കണ്ടേ? നമ്മുടെ കുഞ്ഞിന്റെ പേര് സ്പാർട്ടക്കസ്. നല്ല പേരല്ലേ? പറയൂ, ഇതിലും ഇതിലും നല്ല പേരുണ്ട് ഈ ലോകത്ത്, പറയൂ. അങ്ങതൻ പേരു ഞാൻ നൽകി.

മനപുത്രനെ അനുഗ്രഹിക്കൂ. റോമിലെ സർവസൈന്യാധിപൻ ആഗ്രഹം ആ പരമദുഷ്ടന് ഞാനവന്റെ ഭാര്യയാകണമെന്ന്. ഞാൻ വെറുതെ അങ്ങ് സമ്മതിച്ചു ഒരു നിബന്ധനയുടെ അടിസ്ഥാനത്തിൽ. എന്നെ അടിമത്തത്തിൽ ലോകത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാമെങ്കിൽ ഞാനവന്റെ ഭാര്യയാകാമെന്നേറ്റ്. എന്റെ പൊന്നുമോനെയും കൊണ്ട് ഞാൻ അടിമത്തത്തിൽ ലോകത്തിൽ നിന്ന് പുറത്തേക്ക് കിടക്കുമ്പോൾ ആ ദുഷ്ടന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ആൾക്കാരവിടെ ഉണ്ടാകും. യാത്ര ചോദിക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ പോയിക്കൊള്ളട്ടെ. പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി. നമ്മുടെ മോനെ മറ്റൊരു സ്പാർട്ടക്കസായി ഞാൻ വളർത്തും. മനുഷ്യാവകാശങ്ങൾ ചവിട്ടി മെരിക്കപ്പെടുമ്പോൾ എന്റെ പൊന്നുമോൻ അവിടെ ഓടിയെത്തും. അവനവിടെ മരിച്ചു വീണാൽ അവന്റെ ചങ്കിലെ ചോരയിൽ നിന്നും 1000 മക്കൾ ജനിച്ചു വരും. ഞാൻ പ്രസവിച്ചില്ലെങ്കിൽ അവരല്ല എന്റെ പൊന്നാമന മക്കളാണ്. ഞാൻ പൊക്കൊള്ളട്ടെ. എനിക്കൊരു ജീവിതം തന്നവനെ, ഞാൻ എവിടെ പോയാലും എന്റെ മനസ്സുകളിൽ കുരിശി തറക്കപ്പെട്ടിരുവായിരിക്കും. പൊയ്ക്കൊള്ളട്ടെ, പൊയ്ക്കൊള്ളട്ടെ. അകന്നകന്നകന്നു പോകുന്ന വരീണിയെയും കുഞ്ഞിനെയും സ്പാർട്ടക്കസ് അവ്യക്തതയിൽ കണ്ടു. അയാളുടെ ചുണ്ടുകൾ അവസാനമായി മന്ത്രിച്ചു. ശക്തിയുടെ ശബ്ദം, സ്വാതന്ത്ര്യത്തിന്റെ ശബ്ദം, ശുഭപ്രതീക്ഷയുടെ ശബ്ദം, മനുഷ്യമോചനത്തിന്റെ ശബ്ദം. സ്പാർട്ടക്കസ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ബുധനാഴ്ച പ്രത്യേക പോക്കുവയിൽ. പ്രത്യേക പോക്കുവയിലിൽ ഒരു അതിഥിയുമായി വന്ന് ഏറെ സല്ലാപങ്ങളും അതിലേറെ പാട്ടുകളും ഒരുപക്ഷെ അതിലേറെ കാര്യങ്ങളും കവിതകളും ഒക്കെയായി ഒരു പോക്കുവയിൽ നേരം ഇങ്ങനെ ഹൃദ്യമായി തീരുക എന്നതിനേക്കാൾ ചാരിതാർത്ഥ്യമായി സത്യത്തിൽ ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ വേറൊന്നും എടുക്കുവാനില്ല എന്ന് തന്നെ. ഒരുപാടൊരുപാട് ജോലികൾ ചെയ്യുന്നുവെങ്കിലും ഈ ബുധനാഴ്ച പോക്കുവയിൽ നേരം എൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ശ്രോതാക്കളുടെ പലരുടെയും ജീവിതത്തിൽ എന്ന പോലെ ഏറ്റവും ഹൃദ്യമായിരിക്കുന്നു, ചാരുതയാർന്നിരിക്കുന്നു, സമ്മോഹനമായിരിക്കുന്നു എന്നതിൽ ഒരു സംശയവുമില്ല. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ പ്രത്യേക പോക്കുവയിലിൽ നമുക്കറിയാം ഓരോ ബുധനാഴ്ചയും ഓരോരോ സുഹൃത്തുക്കളുമായിട്ടാണ് ഞാൻ വരാറുള്ളത്. അതിഥി എന്ന് പറയാറുണ്ടെങ്കിലും അവരെല്ലാവരും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന സുഹൃത്തുക്കൾ തന്നെയാണ്. ഇന്നും അതേപടി തന്നെ എത്രയോ കാലങ്ങളായി പരിചയമുള്ള, ഒരുപക്ഷെ ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞ, ഏറ്റവും സ്നേഹം എന്നോട് കാത്തു സൂക്ഷിക്കുന്ന, അതുപോലെ ഞാൻ മനസ്സുകൊണ്ടും അത്രയേറെ സ്നേഹം കാത്തു സൂക്ഷിക്കുന്ന പ്രിയപ്പെട്ട കവി കുറിഞ്ചിലക്കോട് ബാലചന്ദ്രൻ സാറാണ് ഇന്ന് പ്രത്യേക പോക്കുവയിലിൽ നമ്മുടെ സുഹൃത്തായി അതിഥിയായി ഒപ്പമുള്ളത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വിരമിച്ച വ്യക്തിയാണ് അദ്ദേഹം. അതിനേക്കാളൊക്കെ ഉപരി എനിക്ക് അദ്ദേഹത്തെ ഏറ്റവും പരിചയം പാരലൽ കോളേജിലെ അധ്യാപകരായിരുന്നു എന്നുള്ളതാണ്. ഞാനെന്തു പഠിപ്പിച്ചിരുന്നു എന്നുള്ളത് പ്രസക്തമല്ല. അദ്ദേഹം കവിയായിരുന്നതുകൊണ്ട് മലയാള അധ്യാപകനായിരുന്നു. ഞാനും വളരെ യാദൃച്ഛികമായി എന്തൊക്കെയോ പഠിപ്പിച്ചു. ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു സൗഹൃദമാണ്. പിന്നെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അദ്ദേഹം കവിയായി വന്ന് ഞങ്ങളുടെയൊക്കെ പാരലൽ കോളേജിൽ മനോഹരമായി കവിത ചൊല്ലിയത് ഇന്നലെ എന്നതുപോലെ മനസ്സിൽ തെളിയുന്നു എന്ന് പറയുവാനാണ് എനിക്കിഷ്ടം. മച്ചകങ്ങൾ എന്ന കവിതാ സമാഹാരവും ഒറ്റയായി പോയ ഒരൊച്ച എന്ന കവിതാ സമാഹാരവും ഹൃദ്യമായി എഴുതി മലയാളി മനസ്സിൽ ചേക്കേറിയ കവിയാണ് കുറിഞ്ചിലക്കോട് ബാലചന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ ആദ്യ കവിതാ സമാഹാരം മച്ചകങ്ങളാണെങ്കിൽ ഒറ്റയായി പോയ ഒരൊച്ച എന്ന കവിതാ സമാഹാരം ഇറങ്ങിയിട്ട് അധികം നാളായിട്ടില്ല. ഏതാണ്ട് ഒരു 3, 4, 5, 6 മാസമേ ആവുന്നുള്ളൂ ആ കവിതാ സമാഹാരം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജനുവരിയോടുകൂടിയാണ് ആ കവിതാ സമാഹാരം പുറത്തിറങ്ങുന്നത്. ഒരുപാട് ഹൃദ്യമായ കവിതകളോടുകൂടിയ ഒരു കവിതാ സമാഹാരമാണ്. അങ്ങനെ ഒരു കവി നമ്മളോട് ഒപ്പമുള്ളപ്പോൾ അദ്ദേഹത്തെ വിളിക്കാം, കവിതകൾ കേൾക്കാം, കവിതകളെക്കുറിച്ച് സംസാരിക്കാം, പാട്ടുകളും ചോദിക്കാം, സല്ലപിക്കാം, വർത്തമാനം പറയാം. പ്രിയ ശ്രോതാക്കളെ, ഞാൻ അദ്ദേഹത്തെ ഇന്നത്തെ പ്രത്യേക പോക്കുവയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി കുറിഞ്ചിലക്കോട് ബാലചന്ദ്രൻ സാറിനെ, സാർ ഹൃദ്യമായി ഈ പ്രത്യേക പോക്കുവയിലേക്ക് അങ്ങേ സ്വാഗതം ചെയ്യുന്നു.
1: നമസ്കാരം സാർ. നന്ദി.
0: ശ്രോതാക്കൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കാം 8891773912. ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ. ഹലോ, റേഡിയോയുടെ ശബ്ദം കുറച്ച് വെച്ച് സംസാരിക്കാം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കവി കുറിഞ്ചിലക്കോട് ബാലചന്ദ്രൻ സാറാണ്. സാറിനോട് നമസ്കാരം പറഞ്ഞ് സംസാരിക്കാം. കേൾക്കുന്നുണ്ടോ?
2: ആ,
0: കുറിഞ്ചിലക്കോട് ബാലേന്ദ്ര സാറാണ്, കവിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തോട് സംസാരിക്കാം, സംസാരിച്ചോളൂ.
1: ഓ, സുഖം തന്നെ, സുഖം തന്നെയാണ്. സാറിന്റെ പേര്?
2: കേൾക്കുന്നതിനും
0: എനിക്കാണ് ബാലേന്ദ്ര സാർ.
1: ആരാണ്? പേര് പറഞ്ഞില്ലല്ലോ. ഈ സംസാരിക്കുന്ന ആളുടെ പേര് പറഞ്ഞില്ലല്ലോ.
2: പേര് അബ്ദുൽ സലാം.
1: സാർ എവിടെ നിന്നാ വിളിക്കുന്നത്?
2: ഞാനിപ്പോ കൊല്ലത്തുനിന്ന്.
1: കൊല്ലത്തുനിന്ന്.
2: വണ്ടിയൊക്കെ ഇടിച്ച് മാറി വീണിട്ടുണ്ട്. അങ്ങനെ പരിപാടിയൊക്കെ കൊള്ളാം. എല്ലാം നല്ല സുഖം.
1: കേട്ടാനുള്ളത്
2: ഫിറോസ്, റംസി, നസീബ്, അസീബ്, ഷംന, സബീർ, അവരൊക്കെ അവിടുത്തെ പിന്നെ മേടവും വിടവും ഇതിനൊക്കെ സുഖമായിട്ടിരിക്കുന്നു. അവർക്ക് അവരും കൂടി കേട്ടിട്ട്
0: എല്ലാവരും സുഖമായിരിക്കുന്നു.
2: എല്ലാവരും സുഖമായിരിക്കും. നല്ല പരിപാടി അല്ല വളരെ. ബുധനാഴ്ച പ്രത്യേകിച്ച് നല്ല ഒരുപാട് ചിരിയും തമാശകളും നേരം മുഴുവൊക്കെ കൊള്ളാം. വളരെ
0: ഇഷ്ടപ്പെട്ടിരിക്കും.
2: സന്തോഷമായിട്ടിരിക്കുന്നോ?
1: എല്ലാവരും സന്തോഷമായിരിക്കും.
2: എല്ലാരും ഊണം ഊണൊക്കെ കഴിച്ചോ?
1: ഊണം എല്ലാം കഴിച്ചു. സന്തോഷം.
0: ഒരു കവിത കേൾക്കണോ പാട്ട് കേൾക്കണോ? ആദ്യം രണ്ടുപേര് കവിത കേൾക്കണോ അതോ പാട്ട് കേൾക്കണോ? രണ്ടുപേര് കവിത കേൾക്കാം അല്ലേ. കുറിഞ്ചലക്കോട് ബാലചന്ദ്രൻ കവിയാണ്. അപ്പൊ രണ്ടുപേര് കവിത ആദ്യം കേൾക്കാതെ തീർച്ചയായിട്ടും. അപ്പം നമുക്ക് ശ്രോതാക്കൾക്കൊക്കെ വേണ്ടിയിട്ടും പ്രത്യേകിച്ച് അങ്ങേക്ക് വേണ്ടിയിട്ടും സാറിനോട് ഞാൻ അപേക്ഷിക്കാം രണ്ടുപേര് കവിത ചൊല്ലാൻ.
1: സന്തോഷം. ഞാൻ ഒരു കവിത കവിത പൂർണ്ണമായി ചൊല്ലുന്നില്ല, ഒരു എന്റെ ഞാൻ എഴുതിയ ഒരു പാലം എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്. പഴയ ഒരു കവിതയാണ്. അതിലെ കുറച്ച് വരി ഞാൻ പറയാം. ചിന്തയിലന്തി ചായുമ്പോഴെന്നെ നീ കൊണ്ടുപോകൂ പുറത്തെടുക്കാതെ. പിണ്ടമണ്ണിൻ കണക്കെടുത്തോലകൾ തന്നുപോകൂ വിലങ്ങൻ കിനാക്കളെ. ഏകലോകം തുരുമ്പിച്ച നെഞ്ചൂക്കൊരൊറ്റ വേദം കടം കൊണ്ട ഭാവനയ്ക്കൊത്ത പോലെ അനുപൂരകം ജീനിയസറ്റുപോകാത്ത പേരും പ്രകാരവും. യജ്ഞഭാഗം പകർന്നെൻ്റെ ദേശികൻ വിത്തുപാകി മുളപ്പിച്ച ദർശനം. കണ്ണുപൊട്ടിത്തിളയ്ക്കുന്ന ശാപമായി മുന്നിൽ നിൽക്കുന്നു കാഴ്ചക്കിടങ്ങുകൾ. ഇങ്ങനെ അങ്ങ് മുന്നോട്ട് പോകും കവിത.
0: സന്തോഷായില്ലേ? ഒരു കവിത കേട്ട് തുടങ്ങാന്ന് പറയുന്ന അതിനേക്കാൾ ഹൃദയമായ വേറൊന്നില്ല. ഇന്ന് ഏത് പാട്ടാ വേണ്ടേ? പാട്ടും കൂടെ വേണമല്ലോ.
2: എന്നെ ഇപ്പ കണ്ട് എന്താ പഴയ ഒരു തമിഴ് ശിവാജി ഗണേശൻ ജയലളിതയൊക്കെ ഉള്ള കാലത്തുള്ള അമ്മ തിയേറ്ററിനകത്ത് മണ്ണി തറയും മണ്ണും
0: ഒക്കെ
2: മണ്ണിനകത്തൊക്കെ ഇരുന്ന് പഴയ കാലത്ത്
0: രണ്ടാം മാസത്തില് ചടഞ്ഞിരുന്ന് കണ്ട കാലം. അപ്പൊ ആ പാട്ടാണ് വേണ്ടത് അല്ലേ. അപ്പൊ കുറിഞ്ചിലക്കോട് ബാലേന്ദ്ര സാറിനോട് ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് പാട്ടിലോട്ട് പോവാം. പറഞ്ഞോളൂ കേട്ടോ, സാറിനോട് ഒരു നമസ്കാരം കൂടെ പറഞ്ഞിട്ട് നമുക്ക് പാട്ടിലോട്ട് പോവാം.
1: ഓ, സാർ വിളിച്ചതിൽ സന്തോഷം. നന്ദി. എല്ലാവിധമായ സ്നേഹ അന്വേഷണങ്ങളും അറിയിക്കുന്നു. നന്ദി കേട്ടോ. വളരെ വളരെ സന്തോഷം. വളരെ സന്തോഷം. നന്ദി.
0: പാട്ടിലേക്ക്.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പൂക്കുവയിലേക്ക് നമുക്ക് തിരികെ എത്താം. തിരികെ എത്തുമ്പോൾ നമ്മളോടൊപ്പമുള്ളത് പ്രിയപ്പെട്ട സുഹൃത്തും കവിയും മച്ചകങ്ങൾ ഒറ്റയായി പോയ ഒരൊച്ച എന്നീ കാവ്യ സമാഹാരങ്ങളുടെ രചയിതാവുമായ പ്രിയപ്പെട്ട കുറിഞ്ചലക്കോട് ബാലചന്ദ്രൻ സാറാണ് നമ്മളോടൊപ്പമുള്ളത്. പ്രിയ ശ്രോതാക്കളെ, ഈ പ്രത്യേക പൂക്കുവയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കാം 8891773912. ഒരു ശ്രോതാവ് ഇപ്പം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ, ഞാൻ കാറ്റാണി നോക്കാനാണ് സാർ.
0: വളരെ സന്തോഷം. എല്ലാം കേട്ടോണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വളരെ മനോഹരമായ കവിതകൾ, എന്ന് വെച്ചാൽ ഹൃദയത്തിൽ തൊടുന്ന കവിതകൾ, കുറിക്കുകൊള്ളുന്ന കവിതകൾ എഴുതുന്ന കുറിഞ്ചിലക്കോട് ബാലചന്ദ്രൻ സാറാണ്. അങ്ങനെയാണ് പറയാം, കുറിക്കുകൊള്ളുന്ന കവിതകൾ എഴുതുന്ന കുറിഞ്ചിലക്കോട് ബാലചന്ദ്രൻ സാറാണ്. അപ്പൊ അദ്ദേഹത്തോട് സംസാരിക്കാം.
2: നമസ്കാരം, നമസ്കാരം, നമസ്കാരം.
1: ഞാനൊരു പാട്ട് ചോദിച്ചിട്ടില്ല, ആദ്യം പറയാം. ചിലപ്പോ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ മറന്നു
2: പോകും.
1: ഞാൻ ചോദിച്ചിരിക്കുന്ന പാട്ട് കണ്ടും ഈ പാട്ടാണ്
2: മനോഹരമായ കെ പി എസ് സിയുടെ പഴയ ഗാനം.
1: അതായത് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ മറന്നു പോകും, കാരണം ഞാൻ ഇച്ചിരി പ്രായം കുറഞ്ഞാൽ
0: കഴിഞ്ഞ ആഴ്ച എന്തോ അല്ലേ 22 വയസ്സിന്റെ ആഘോഷം നടന്നത്.
1: അപ്പൊ ഇങ്ങനെ അതുകൊണ്ടാണ് ഞാൻ വേറെ ചേട്ടനെ പറഞ്ഞത്. എനിക്ക് ഇത്തിരി തമാശ കൂടെ ഉണ്ട്. സാറെ, സാറെ എവിടെ താമസം പറഞ്ഞു?
2: കുറിഞ്ചിലക്കോട്. മക്കള് രണ്ടു പേരുണ്ട്, രണ്ട് ആൺമക്കളാണ്. മൂത്ത മോന് രണ്ടാമത്തെ മോൻ പഠിക്കുന്നു, മൂത്ത മകൻ IT കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് ഇപ്പോ. ജീവിതം സന്തോഷകരമാണ്. പ്രായം എന്താ, ഈ പ്രായമൊക്കെ തീരുമാനിക്കാൻ
1: നമ്മളല്ലേ?
2: നമ്മുടെ നമ്മുടെ ശരീരത്തിന് മാത്രമേ പ്രായമാവുന്നുള്ളൂ, മനസ്സ് നമുക്ക് ഒരിക്കലും പ്രായമാവുന്നില്ല. അതാണ്, മനസ്സ് നമുക്ക് ഒരിക്കലും പ്രായമാവില്ല. മനസ്സിങ്ങനെ എപ്പോഴും സന്തോഷപ്രദമായിട്ട് വെക്കുക, നമുക്കൊരിക്കലും
1: ചില വാക്കുകൾ തന്നെ നമ്മൾ സംസാരിക്കുമ്പോഴേ അത് ഭയങ്കര പ്രശ്നം വരുന്ന വാക്കുകളുണ്ട്. പണ്ട് കൃഷിമംഗലം കിസന്നായെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ആസിയുടെ ഒരു നടനുണ്ടായിരുന്നു. അങ്ങേരെ ഒരു ഭരിത കഥയാണ്. ഇങ്ങനെയാണ് എന്നു വെച്ചാൽ, ഒരു സ്ഥലത്ത് തങ്കപ്പനും തങ്കമ്മയും കൂടി ഒരു സ്ഥലത്ത് താമസിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിനടുത്തൊരു ക്ഷേത്രമുണ്ട്. ക്ഷേത്രത്തിൽ ഉത്സവം കാണാം എന്നിങ്ങനെ തങ്കപ്പൻ്റെ കൂടെ തങ്കമ്മ പറയും, നമുക്ക് ഉത്സവം കാണണം എന്നൊക്കെ പറയും. അങ്ങനെ എനിക്ക് ഒരു ദിവസം പറഞ്ഞ് എന്തായാലും 5-6 വർഷം കൊണ്ട് പറയായിരുന്നു, നമുക്ക് ഈ വർഷം എന്തായാലും പോവാം. റെഡിയായിക്കോളാം പറഞ്ഞു. അങ്ങനെ റെഡിയായി, ഉത്സവകാലം തുടങ്ങി. അപ്പം ഈ ഉത്സവകാലം നടക്കേണ്ടത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകിച്ച് വരച്ച് ഇരിക്കാൻ വേണ്ടി ഇടയ്ക്കൂടെ ഒരു കയറിങ്ങനെ വലിച്ചിട്ടുള്ള പതിവുണ്ടായിരുന്നു.
2: അതെങ്ങനെയാണ്, പഴയ കാലത്ത് അങ്ങനെയാണല്ലോ ഉത്സവപ്പറമ്പിലൊക്കെ അങ്ങനെ ചെയ്യുക.
1: അപ്പൊ അങ്ങനെ ഈ തങ്കമ്മയെ കൊണ്ടുവന്ന് തങ്കത്തം ഉത്സവപ്പറമ്പിൽ സ്ത്രീകൾ ഇരിക്കടത്തൂടെ കൊണ്ടിരുത്തി ഇരുത്തിയിട്ട് അവിടെ ഒരു മുറുക്കാങ്കടന്ന് ഒരു സിഗരറ്റ് വാങ്ങിച്ച് വലിച്ചും കൊണ്ട് തങ്കമ്മ ഇരിക്കുന്ന സ്ഥലത്തോട്ട് നോക്കി. നോക്കിയപ്പോ ഒരു പയ്യൻ അടുത്തുകൂടെ എന്തോ സംസാരിച്ചോണ്ട് പോകുന്നു. സംസാരിച്ചോണ്ട് പോകണമെന്ന് പറഞ്ഞ് ചുണ്ടനങ്ങുന്നത് മാത്രമേ കണ്ടുള്ളൂ, മറ്റത് കേൾക്കാൻ പോകില്ല. അപ്പൊ അങ്ങേര് പറഞ്ഞിട്ട് പോയ എന്തിനാണെന്ന് അറിയാം ആ പയ്യൻ. പയ്യൻ പറഞ്ഞിട്ട് പോയത് വേറെ ഒന്നുമല്ല, വെളി പറയരുത് എന്ന് പറഞ്ഞിട്ട്
2: പോയി.
1: വെളി പറയുന്നത് പറഞ്ഞിട്ട് അങ്ങ് പോവേന്ന് പ്രത്യേകിച്ച് ആരോടും പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ ചുണ്ടനങ്ങനെ കൊണ്ട് തങ്കപ്പം ഓടിഞ്ഞു വന്ന് വന്നിട്ട് തങ്കമ്മന്നൊക്കെ ചോദിച്ചു ആ പയ്യൻ എന്ത് പറഞ്ഞിട്ട് പോരെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ പയ്യൻ വേറെ ഒന്നും പറഞ്ഞില്ല, വെളി പറയരുത് എന്ന് പറഞ്ഞിട്ടാണ്
2: പോയത്.
1: അപ്പൊ കൂടെ ഇരുന്ന സ്ത്രീകളെല്ലാം പറഞ്ഞു എന്തായാലും ഭർത്താവല്ലേ, നിങ്ങൾക്ക് പറയാമല്ലോ. അപ്പോഴും പറഞ്ഞു നിങ്ങൾ വേണമെന്നേ അങ്ങേത് പറഞ്ഞിട്ട് വേറെ ഒന്നുമല്ല വെളിയിൽ പറയരുത്. അത് പോരെ സാറേ, ഈ കുടുംബം കരക്കാം
0: ധാരാളം.
1: ഒരു വാക്കാണ് പ്രശ്നം. അതുപോലെ തന്നെ നമുക്ക് ചികിത്സിച്ച മാറാത്ത ഒരു അസുഖം ഉണ്ട്, ഏതെന്നറിയോ? സംശയരോഗം. അതിന് പ്രൂഫാണ് അത് വന്നു കലങ്ങും. ചികിത്സിക്കാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ ചില ചില ചില കാര്യങ്ങളൊക്കെ ഉണ്ട്.
0: പാട്ട് ഏതോ ഒന്നുകൂടെ ഓർമ്മയുണ്ട്, അതാ മറന്നുപോയ.
1: ഓ ഏ ഇപ്പൊ ഓർമ്മയുണ്ട് സാറേ.
0: മാരിവില്ലൻ തേൻമലരെ അല്ലേ? ഓർമ്മശക്തി പരീക്ഷിച്ചു നോക്കിയതാണ്.
2: തീർച്ചയായിട്ടും
0: ഇത്രയും വർത്താനം പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ച പിന്നെ ചോദിക്കും അയ്യോ മറന്നുപോയി എന്ന് പറയും.
1: ഞാനും അങ്ങനെ ഒരു സംശയം കൊണ്ടാണ് പറഞ്ഞായിരുന്നേ.
0: അപ്പൊ ഇത്രയൊക്കെ പറയാൻ കഴിഞ്ഞത് തന്നെ എന്നുവെച്ചാൽ ഭാഗ്യാണ്.
1: അപ്പൊ
0: അങ്ങനെ ഒരാളെ കുറിച്ച് ഞാനും കേട്ടിട്ടുണ്ട്.
1: പക്ഷെ യഥാർത്ഥത്തിൽ നല്ലൊരു മനസ്സുള്ള സുഹൃത്ത് എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. കാരണം ഈ റേഡിയോയിൽ കൂടെയൊക്കെ സംസാരം കേട്ടിട്ടുള്ളു. അവിടെ ചെന്നാൽ പൈസ ഇല്ലെങ്കിലും ഒരു ചായ കുഴിച്ചു കൊടുക്കുമെന്നാണ് പറയുന്നത്.
0: വലിയ രണ്ട് മനസ്സാണുള്ളത്, ഒരു മനസ്സല്ല.
1: അപ്പൊ അതൊരു നല്ല മനസ്സല്ലേ?
0: അതെ, ഇരട്ട ചങ്കം എന്ന് പറയുമ്പോൾ അത് രണ്ട് മനസ്സാണ്.
1: അപ്പൊ ആ സുഹൃത്തിനെ നമുക്ക് കളയാൻ
0: പറ്റില്ല. അപ്പം കുറിഞ്ചിലക്കോട് ബാലേന്ദ്ര സാറിനോട് ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം ഒക്കെ പറഞ്ഞാൽ നമുക്ക് പാട്ടിലേക്ക്
2: പോകാം. വിളിച്ചതിൽ വളരെ സന്തോഷം. നന്ദി, നമസ്കാരം. നമസ്കാരം.
0: അപ്പൊ അങ്ങ് പാട്ട് കേൾക്കാം. കണ്ണമ്പള്ളി രവിചേട്ടൻ.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് നമുക്ക് തിരികെ എത്താം. പ്രത്യേക പോക്കുവയിലേക്ക് നമ്മൾ തിരികെ എത്തുമ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വളരെ പ്രിയപ്പെട്ട സുഹൃത്തും അയൽപക്കം എന്ന് തന്നെ പറയാം. വെള്ളനാടിൻ്റെ വളരെ അടുത്ത അയൽപക്കമാണ് കുറിഞ്ചിലക്കോട് എന്ന് പറയുന്നത്. കുറിഞ്ചിലക്കോട് ബാലചന്ദ്രൻ സാറാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ഒരു എന്താണ, മനസ്സിൽ തൊടുന്ന, നേരത്തെ പറഞ്ഞ പോലെ കുറുക്കി കൊള്ളുന്ന കവിതകൾ എഴുതുന്ന ഇഷ്ടപ്പെട്ട കവിയാണ് കുറിഞ്ചിലക്കോട് ബാലചന്ദ്രൻ സാറ്. സാറിനെ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കാം 8891773912. ഒരു ശ്രോതാവ് ഇപ്പം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ സാർ, ഞാൻ ശങ്കരൻ നായർ.
0: വളരെ വളരെ സന്തോഷം. താങ്കളുടെ
1: അയൽവക്കക്കാരനും
0: എനിക്ക് കുറിഞ്ചിലക്കോടുന്ന് കേൾക്കുമ്പോൾ വിളിക്കാതിരിക്കാൻ അങ്ങേക്ക് കഴിയൂല. അപ്പൊ നിങ്ങളായി, നിങ്ങളെ പാടായി എന്ന് പറയും പോലെ സംസാരിച്ചോ. ഇല്ല, ഇവിടെ തന്നെ ഉണ്ട്, എന്നാലും സംസാരിച്ചോ.
1: ഹലോ
2: അണ്ണാ, നമസ്കാരം.
1: നമസ്കാരം. നമസ്കാരം രണ്ടു പേർക്കല്ല, മൂന്ന് പേർക്കാണ്. കാരണം നമ്മളെ ഒരു പ്രിയപ്പെട്ട ഒരാളും അതിനകത്ത് എവിടെയോ കാണും.
0: യാരത്? എന്നാലും ടീച്ചർ അത് കേൾക്കുന്നുണ്ട്.
1: കുറിഞ്ചിലക്കോട്ട്
2: എവിടെയാ? കുറിഞ്ചിലക്കോട്ട്. കുറിഞ്ചിലക്കോട്ട്.
0: അങ്ങനെയല്ലേ, തിരിച്ച് നമ്മളൊരു ചോദ്യം ചോദിക്കട്ടെ. ശങ്കരേട്ടാ, മുണ്ടേല എവിടെയാണ്
1: താമസിക്കുന്നത്?
0: അങ്ങനെ അപ്പൊ പിന്നെ സാറ് പറഞ്ഞേ പറ്റൂ. കുറിഞ്ചിലക്കോട് എവിടെയാണ് താമസിക്കുന്നത് പറഞ്ഞേ പറ്റൂ.
2: കുറിഞ്ചിലക്കോട്, ഞാൻ ഇപ്പൊ താമസിക്കുന്നത് കുറിഞ്ചിലക്കോട് അല്ല, അതിന് കുറച്ച് നമ്മുടെ കോക്കോതമംഗലം. കോക്കോതമംഗലത്ത് അവിടെ ഒരു നമ്മുടെ ഒരു റോഡ് സൈഡിലൊരു കുളം ഉണ്ടല്ലോ, ആ പച്ചക്കുളം, അതിന് നേരെ ഓപ്പോസിറ്റ് ആണ്.
0: സന്തോഷം, സമാധാനമായില്ലേ?
1: അപ്പൊ എന്തായിരുന്നാലും നമ്മുടെ ഇത്രയും അടുത്തുള്ള ഒരാൾ വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോ നമുക്ക് വിളിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കും.
2: എന്റെ ശരിക്കുള്ള എന്റെ വീട് അവിടെ മണ്ണാറമ്പാറ അമ്പലത്തിന്റെ ബാക്ക് സൈഡിലാണ്. അവിടെ ആയിരുന്നു എന്റെ കുടുംബം. ഞാൻ ജനിച്ചത് അവിടെയാണ്. ഞാൻ ഇപ്പൊ താമസിക്കുന്നത് ഇവിടെയാണ്.
1: എന്റെ കുടുംബം എന്ന് പറയുന്നത് നമ്മുടെ കാണിക്കപ്പെട്ടിയിൽ അവിടെ നിന്ന് കുറച്ച് താഴോട്ട് ഇറങ്ങുമ്പോ വല്ല സൈഡില് തമ്പുപേടെന്ന് പറയും. മറ്റേ പുരുഷുവിനേക്ക് അറിയാം സാർ,
2: പോലീസിലുണ്ടായിരുന്നു.
1: പുരുഷു എന്റെ മാമിയുടെ മോനാണ്. അവിടെ അതിന്റെ അവിടെ ആയിരുന്നു ഞങ്ങളുടെ കുടുംബ, അച്ഛന്റെ കുടുംബ വീട്. ഞാൻ ഇപ്പൊ താമസിക്കുന്നത് ഇവിടെ കാവോള ട്രൈബൽ സ്കൂളിന്റെ അടുത്ത്.
0: പുരുഷു എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ പുരുഷു അല്ലല്ലോ.
1: അല്ല.
2: ഞാന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു ജോലി, റിട്ടയർ ചെയ്തു. അങ്ങനെ മദീന സാർ എന്റെ വളരെ വർഷങ്ങളായിട്ടുള്ള എന്റെ ഒരു സുഹൃത്താണ്. അങ്ങനെ സാറെ വിളിച്ച് ഞാൻ ഇങ്ങോട്ട് വന്നത്.
1: വരാതിരിക്കാൻ
2: പറ്റില്ല.
0: അതാ കവിത കേൾക്കണോ പാട്ട് കേൾക്കണോ ആദ്യം?
1: കവിത ഞാൻ പറയാം സാർ. എനിക്ക് ഞാനൊരു ആദ്യം ഞാനൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട്.
0: ഏതാണ്?
1: അത് ഈ ഓടയിൽ നിന്ന് എന്ന സിനിമയിലെ കാറ്റിൽ ഇളം കാറ്റിൽ ഒഴുകി വരും ഗാനം എന്ന് തുടങ്ങുന്ന ഒരു പാട്ട്. അപ്പൊ ആ പാട്ട് നമ്മളിപ്പോ പാട്ട് കേൾക്കണം എന്ന് പറയുമ്പോ പാട്ട് കേൾക്കുക മാത്രമല്ല, ആ പാട്ടിന്റെ ആ രംഗം ഞാനിതായിപ്പോ എന്റെ മനസ്സിൽ കണ്ടോണ്ടിരിക്കുകയാണ്. കാരണം ഒരു കോളേജിൽ നടക്കുന്ന ഒരു ഫംഗ്ഷനാണ്. ഫംഗ്ഷനിൽ വെച്ച് ആ കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി പാടുന്ന ഒരു പാട്ടാണ്. അപ്പൊ അതിങ്ങനെ നമ്മുടെ മനസ്സിലിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്.
0: സത്യൻ അതിഗംഭീരമായി അഭിനയിച്ച സിനിമ, വയലാർ രാമവർമ്മയുടെ രചന, പി സുശീലയുടെ ആലാപനം അല്ലേ?
1: പി സുശീല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഗായികയാണ് പഴയ.
0: അതെ അതെ അതെ.
1: അപ്പൊ ഞാന് ഈ മധുജൻ സാറിനെ കുറിച്ച് ഞാൻ ഒന്ന് ഒരു കാര്യം പറഞ്ഞോട്ടെ. മുൻപ് ഈ പോക്കുവയിൽ ചില ദിവസം ടീച്ചർ ഇല്ലാത്ത ചില ദിവസങ്ങളിൽ ഈ പരിപാടി അവതരിപ്പിക്കാൻ മധുജൻ സാർ വരും.
0: പകരക്കാരനായിട്ട്
1: വരും. അപ്പൊ ഒരു പകരക്കാരനായിട്ട് വരുമ്പോ പറയും, എനിക്ക് ഈ പാട്ടൊന്നും വശമില്ല, സിനിമ ഏതെന്ന് അറിഞ്ഞുകൂടാ, ആ എഴുതിയെന്ന് അറിഞ്ഞുകൂടാ, ടീച്ചറാണെങ്കിൽ ഇതൊക്കെ പറയുമായിരുന്നു. ഞാൻ എനിക്ക് വന്നു ഇപ്പൊ എനിക്ക് തോന്നുന്നത് ടീച്ചറെ കാലം ഒരുപാട് മോളിലല്ലയോ
3: പഠിക്കാതെ വരാൻ പറ്റൂ, പഠിച്ച്
2: ആവശ്യം വരുമ്പോ പഠിച്ചല്ലേ.
1: അതെ അതെ അതാണ്, കാരണം ഇപ്പൊ നമ്മളൊരു പാട്ട് ചോദിച്ചാ അതിന്റെ ആ സിനിമയുടെ തിരക്കഥ എഴുതിയതാരെന്നും കൂടെ വേണമെങ്കിൽ പറയും.
3: എനിക്ക് ഡെയിലി ഇഷ്ടഗാനങ്ങൾ എഴുത്തും ഇഷ്ടഗാനങ്ങളെ കുറിച്ച് വിശദവരം എഴുത്താണ് പണിയൊന്നും മറന്നുപോരുത്.
1: അറിയാമല്ലോ, കാരണം കരുണാസായിയുടെ കൂടെ ഈ അവതരിപ്പിക്കുന്നത് ആരായിരുന്നാലും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു കൈ മധുരൻ സാറാണല്ലോ.
3: അണിയറ പ്രവർത്തനം ഉണ്ടാവുമ്പോ ഇതെല്ലാം കാണാതെ പഠിച്ചേ പറ്റും.
1: ഇപ്പൊ ഗായത്രി ദേവി ആയാലും ആരായാലും അവരൊക്കെ വളരെ വിശാലമായിട്ട് സംസാരിച്ചങ്ങ് പോണെങ്കിലും അവരെ കൊണ്ട് സംസാരിപ്പിക്കുന്ന ഒരു കൈ പറകിലുണ്ടല്ലോ.
3: അതുകൊണ്ട് ഈ പാട്ടൊക്കെ ഇപ്പൊ കാണാൻ പാടോ? ഈ പറഞ്ഞതിൽ തെറ്റൊന്നും ഇല്ലല്ലോ.
1: ജി
3: ദേവരാജന്റെ സംഗീതമാണ് അതിഗംഭീരമായ 1965 അത്തരത്തിലൊരു സിനിമ വരിക, അത് കേശവദേവനെ പോലെ ഒരാൾ എഴുതിയ നോവല്, അത് സിനിമയാവുക, ആളുകളുടെയൊക്കെ ഹൃദയം പടപടാ മിടിച്ചു കണ്ട സിനിമയാണ്. ഒരുപാട് പേരെ നല്ല ചിന്തകരാക്കിയ സിനിമയാണ്. അപ്പൊ ഞാനല്ല വർത്താനം പറയാൻ, കവിയാണ് വർത്താനം പറയാൻ. എന്നോട് പറഞ്ഞു
1: സാറേ, വീണ്ടും വന്നോടെ നമസ്കാരം. ഒരുപാട് കവിതകൾ ഇനിയും സാറിന്റെ സമാഹാരത്തിൽ
2: ആഗ്രഹിക്കുന്നു. സംസാരിച്ചതില് സന്തോഷം, സ്നേഹം, എല്ലാ സ്നേഹവും അറിയിക്കുന്നു.
3: ശങ്കരചേട്ടന് സാറിന്റെ ഒരു രണ്ടുപേര് ഞാൻ എന്തായാലും ചൊല്ലിച്ചു. അപ്പൊ ആ കവിത കൂടെ കേട്ടിട്ടേ പോകാവോ? കേൾക്കണം.
2: ശരി, ഞാൻ എന്റെ ഒരു കവിത രണ്ടു വരി ഞാൻ ചൊല്ലാം. അത് നേരറിവ് എന്നൊരു കവിത ഞാൻ എഴുതിയിട്ടുണ്ട്. നേരറിവ് എന്നാണ് കവിതയുടെ പേര്. അതിലുള്ള രണ്ടു മൂന്ന് വരിയാണ് ഞാനൊന്ന് ചൊല്ലാം. ഉയിരു നൽകി ഞാൻ സ്വീകരിക്കാം നിന്റെ അരുമ ജീവൻ.

0: കടം തന്ന വാക്കിനെ എരിവിൽ നീറി നീ കണ്ട സ്വപ്നങ്ങൾ എന്നറിവിൽ വിങ്ങും കനൽക്കട്ടയാകുന്നു. മുളകൾ നീ എന്നിൽ അർപ്പിച്ച വാക്കുകൾ വിളകളാകാ തമസ്സിൻ പുരക്കളത്തിരവു പൊട്ടിച്ചുരത്തുന്നു. ശോകം എന്നകമുണർത്തുന്ന ദീപ്തസ്വരങ്ങളായി. ബാക്കി പിന്നെ ചൊല്ലാം.
1: അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോകാമോ? ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിലെ കാറ്റിൽ ഇളം കാറ്റിൽ ജി ദേവരാജന്റെ സംഗീതത്തിന് ഈണത്തിന് വയലാർ രാമവർമ്മയുടെ വരികൾ പി സുശീല പാടിയ ആ പാട്ട് നമുക്ക് എല്ലാവർക്കും ആയിട്ട് കേൾപ്പിക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിൽ തുടരുന്നു. പ്രത്യേക പോക്കുവയിലിൽ ഇന്ന് നമ്മളോടൊപ്പം സുഹൃത്തായുള്ളത് കവിയായ കുറുഞ്ചിലക്കോട് ബാലചന്ദ്രൻ സാറാണ്. മച്ചകങ്ങൾ, ഒറ്റയായി പോയൊരൊച്ച എന്നീ രണ്ട് കവിതാ സമാഹാരങ്ങളിലൂടെ മലയാള കാവ്യ ആസ്വാദകരുടെ ഹൃദയങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ കവിയാണ് കുറുഞ്ചിലക്കോട് ബാലചന്ദ്രൻ സാറ്. ശ്രോതാക്കൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891 8849912. സന്ദേശങ്ങൾ അയക്കാം 8891 7739912. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ സാറേ, ഞാൻ നിർമ്മല.
0: കുറളിയോടുന്ന് നിർമ്മല.
1: കുറളിയോടുന്ന് നിർമ്മല,
0: അങ്ങനെ പറയണം. ഇനി അങ്ങനെയാണ്, ഞാൻ നിർമ്മല എന്നുള്ളതിനേക്കാൾ ഉപരി കുറളിയോടുന്ന് നിർമ്മല. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കവിയായ കുറുഞ്ചിലക്കോട് ബാലേന്ദ്ര സാർ.
1: ഞാൻ കേട്ടോണ്ടിരിക്കുന്നു സാറിനെ. നമസ്കാരം.
2: നമസ്കാരം.
1: ഏതൊക്കെ ട്യൂട്ടോറിയലാണ് പഠിപ്പിച്ചിരുന്നത്?
2: ഞാന് കൊറേ കാലം തങ്ങൾ ട്യൂട്ടോറിയലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വർഷങ്ങൾക്ക് മുമ്പാണ്. പിന്നെ അത് സർക്കാർ സർവീസിലൊക്കെ പോയി, ഇപ്പൊ റിട്ടയർ ചെയ്ത് അങ്ങനെ സ്വസ്ഥമായിരിക്കെ.
1: കവിത എഴുത്ത് മാത്രമേ ഉള്ളൂ.
2: കവിത എഴുത്ത് മാത്രമേ ഉള്ളൂ.
1: നല്ല കവിതയായിരുന്നു. കുറച്ച് മുമ്പേ ചൊല്ലിയ, നേരത്തെ ചൊല്ലിയ കവിത
2: അത് കേട്ടല്ലേ.
1: ഞാൻ എല്ലാം കേട്ടോണ്ടിരിക്കുകയാണ്. ഇപ്പൊ കവിത മാത്രല്ലേ ഉള്ളു, വേറെ
2: ജോലിയൊന്നും ഇല്ലല്ലോ.
1: അല്ല, നമ്മളെ സ്വയം തൊഴിലുണ്ടല്ലോ, കൃഷി
0: അതിന്റെ ഒന്നും ആവശ്യമില്ല. പണ്ട് സിനിമ പറയുമ്പോ എന്തിന് ആറക്ക ശമ്പളം, അല്ല ആറക്ക പെൻഷൻ. കവിതാ പുസ്തകത്തിൽ കിട്ടുന്ന റോയൽറ്റി വേറെ.
1: അല്ല, ശരീരത്തിനൊരു വ്യായാമം കൂടെ വേണ്ടേ സാറേ?
2: അതൊക്കെ ചെയ്യുന്നുണ്ട്, അതിനു വേണ്ടിയുള്ള അത്യാവശ്യമൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ സുഖമായിട്ട് സന്തോഷമായിട്ടുള്ള റെസ്റ്റ് എടുത്തുള്ള ജീവിതമാണ്.
0: എവിടെയാണ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നാണ് അങ്ങോട്ടും സാറ് ചോദിച്ചത്.
1: ഞാൻ കൊത്തപ്പണിക്കാണ് പോണത്, മേശപ്പണിക്ക്. ഇന്ന് പണിയില്ല, രണ്ടുമൂന്ന് ദിവസം കൊണ്ട് പണിയില്ല. ഇനി അടുത്തൊരു പണി തുടങ്ങിയല്ലേ ഉള്ളൂ. പിന്നെ എനിക്ക് രണ്ട് മക്കളുണ്ട്, രണ്ടുപേരും കല്യാണം കഴിച്ച് വേറെയാണ്. ഞാൻ ഇപ്പൊ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്.
0: ഇത്രയൊക്കെ തന്നെയാണ് എന്റെ വിശേഷം എന്ന് പറയുമ്പോഴും ഒരാൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നു, അപ്പോഴും ജോലിക്ക് പോകുന്നു, അധ്വാനിക്കുന്നു, അത് വെച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നു എന്നത് ഇത്രയൊക്കെയുള്ളൂ എന്റെ വിശേഷം എന്ന് അളന്നെടുക്കേണ്ടതല്ല. വലിയ വിശേഷമാണ്
1: എനിക്ക്. അമേരിക്ക അമേരിക്ക എന്ന ചിത്രത്തിലെ ഏതോ ജന്മബന്ധ നിലയിൽ കണ്ടു ഞാൻ
0: എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഏതോ ജന്മ കൽപ്പനയിലൊക്കെ കേട്ടിട്ടുണ്ട്.
1: അതാണ്, ഏതോ ജന്മ കൽപ്പനയിൽ മാത്രമേ കേട്ടിട്ടുള്ളൂ. ഈ പാട്ടൊന്നും അങ്ങനെ കേൾക്കാറില്ല.
0: ഏതോ ഇതെന്താണ്? ഏതോ
1: ഏതോ ജന്മ ബന്ധം നിന്നിൽ കണ്ടു ഞാൻ. ആ പാട്ട്
0: അറിഞ്ഞൂടാ, അങ്ങനെ പറയരുത്. പറ്റുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്.
1: നീ വിളിക്കാൻ വേണം.
0: ഏത് സിനിമ, മറ്റു കാര്യങ്ങളൊക്കെ അറിയുമോ?
1: അമേരിക്ക അമേരിക്ക എന്ന ചിത്രമാണ്.
0: ചിത്രമാണ്,
1: അത്രേ അറിയാവൂ.
0: കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമായിരിക്കാനാണ് സാധ്യത. പഴയ പാട്ടുകളുടെ രീതിയിൽ ഇട്ടതായിട്ട് ഏതോ ഒരു സംഗതി ഉണ്ട്. ബിച്ചു തിരുമലയുടെ രചന. ബിച്ചു തിരുമലയുടെ രചന.
1: ബിച്ചു തിരുമല എഴുതിയത് തന്നെ.
0: എസ് കെ ശ്യാമിന്റെ സംഗീതം. അതെന്നെ സ്റ്റുഡിയോയിൽ നിന്ന് സഹായിച്ചു. തീർച്ചയായിട്ടും കേൾക്കണം. ഇത് ഇങ്ങനെ എനിക്കൊരു ഓർമ്മയിലേ ഉള്ളൂ, അല്ലാതെ വ്യക്തമായി എനിക്ക് ആ പാട്ട് കിട്ടിയില്ല. അതാണ് സത്യം. നന്ദൻ എന്നെ സഹായിച്ചത് കൊണ്ട് എനിക്ക് ശ്യാം എന്ന് പറയാൻ പറ്റി. പക്ഷെ ബാക്കിയെ കറക്റ്റ് ആയി, രണ്ടര മാർക്കിനുള്ളത് കറക്റ്റ് ആയിട്ട് എഴുതി.
1: രണ്ടര മാർക്ക്.
0: അഞ്ചു മാർക്ക്. അതെ. അപ്പൊ സാറിനോട് വീണ്ടും സംസാരിച്ച് നമുക്ക് പാട്ടിലോട്ട് പോവാം.
1: ശരി സാറേ, പിന്നെ ഇനിയും ഒരുപാട് കവിതകൾ എഴുതി പ്രശസ്തി നേടട്ടെന്ന്
2: ആശംസിക്കുന്നു.
1: നല്ലൊരു നമസ്കാരം, രണ്ടുപേർക്കും നമസ്കാരം.

0: സാർ.
1: നമസ്കാരം സാർ.
2: നമസ്കാരം നമസ്കാരം.
1: പിന്നെ എന്റെ പേര് വിജയകുമാരി എന്നാണ്, ഞാൻ വെമ്പന്നൂർ എന്നാണ് വിളിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച വായനാ ദിനത്തിന്റെ അന്ന് മേഡത്തിന് കിട്ടിയായിരുന്നു. അങ്ങനെ ഒത്തിരി നാള് കൊണ്ട് വിളിച്ചതിന് ശേഷം കിട്ടുന്ന അന്നത്തെ ആ ദിവസമാണ്, ഭയങ്കര ഹാപ്പി ആയിപ്പോയി. കിട്ടിയല്ലോ സാറേ, തുടങ്ങിയ തൊട്ട് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു.
2: അപ്പൊ ഇന്ന്
1: സാറിനോട് സംസാരിക്കാനൊന്നൊരു അവസരം കിട്ടിയില്ലേ, മജന സാറിനോടും. പിന്നെ സുഖാണോ സാറേ?
2: സുഖമാണ് സുഖമാണ്.
1: കുറഞ്ചിലപ്പോട് അമ്പലത്തിലൊക്കെ നമ്മള് വന്നിട്ടുണ്ട്, അതുവഴിയാണ് നെടുമങ്ങാട് കൂടുതലും പോകുന്നത്. പിന്നെ മോന് കവിതയൊക്കെ എഴുതും, കവിതയും കഥയൊക്കെ എഴുതുന്ന ഒരാളാണ്. സ്കൂളിലെ മോളെ, മോന്റെ പേര് അഖിൽ,
2: അഖിൽ
1: തുളസീധർ. അവൻ വെള്ളനാട് സ്കൂളിലാണ്. അവൻ ഇപ്പം ക്ലാസ്സിലല്ല സാറേ, അവൻ ഇപ്പം മാതൃഭൂമി ന്യൂസിലാണ്. അവനാണ് ഇപ്പൊ ഈ ക്രിക്കറ്റ് ഫുട്ബോളിന്റെ ഒക്കെ പരിപാടിയൊക്കെ അവനാണ്
2: രാവിലത്തെ.
0: നമ്മുടെ വണക്കം, ഒരാളെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഒന്ന് അലസമായി ഇരുന്നതാണ്, അത് കേട്ടപ്പോഴാണ് ഉഷാറായത്. അദ്ദേഹത്തിന് ഒന്നുകൂടെ വണക്കം
1: ഞാൻ പറയാം, മോനോട് പറയാം. അവര് രണ്ടുപേരും വെള്ളനാട് സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. മധു സംസാരണം ഞാൻ കണ്ടിട്ടുണ്ട് ഒത്തിരി പ്രാവശ്യം, അവിടെ ഫംഗ്ഷനും അതിനൊക്കെ വന്നിട്ട് അങ്ങനെ കണ്ടിട്ടുണ്ട്. പിന്നെ രണ്ട് മക്കളും കവിതയൊക്കെ എഴുതും, അവര് ജി കെയിലൊക്കെ എഴുതുന്ന വ്യക്തികളാണ്. മോള് മാറനെല്ലൂർ ക്രൈസ്റ്റ് നഗർ കോളേജ് ലെക്ചറാണ്.
0: അങ്ങനെയൊക്കെ.
1: മോളെ പേര് ബിന്ദുജ.
0: ഏത് സബ്ജക്ട്?
1: ജേർണലിസ്റ്റാണ് സാറേ.
0: ഓ അത് ശരി. ആ കോളേജും നമ്മളും ഒക്കെ ആയിട്ട് വളരെ അടുപ്പമുണ്ട് പല ഡിപ്പാർട്ട്മെന്റും, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്.
1: ബിന്ദുജയാണ്. പിന്നെ നമ്മുടെ വെള്ളനാടുള്ള ഒരു അഖില ഉണ്ട്, സാറിന് അറിയായിരിക്കും. അവള് പി എച്ച് ഡി ഒക്കെ റാങ്ക് ഒക്കെ കിട്ടിയ ഒരു അഖില അറിയായി, ശശി അണ്ണന്റെ മോള്. അവര് രണ്ടും കൂടെ ഒരുമിച്ചാണ് പോകുന്നതും. അങ്ങനെ പിന്നെ വേറെ എന്താ സാറേ, സംസാരിച്ചപ്പോ എനിക്ക് ഭയങ്കര എന്താ ഒരു
0: സന്തോഷം
1: സാറിന്.
0: സന്തോഷമാണ്, ഞങ്ങള് രണ്ടുപേരും കൂടെ ഇവിടെ വന്നിരുന്ന് സൗഹൃദമൊക്കെ പുതുക്കി. എന്താണ് വിളിക്കുന്ന ആൾക്കാരൊക്കെ ട്രോളിയാണ് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
1: ഞാൻ ഈ റേഡിയോയുടെ ഒരു എന്താ പറയുന്ന, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എനിക്കിതാണ് സാറേ ഒരു ആശ്രയം. 11 മണിക്ക് ഈ റേഡിയോ ഓഫ് ചെയ്യുന്നേരെ എന്റെ ജീവിത ആ ഇതിലാണ് എന്റെ ഒരു ഇത്.
0: അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, നമ്മൾ എന്തെങ്കിലും മാറ്റണോ, പുതുതായിട്ട് എന്തെങ്കിലും വേണോ?
1: മാറ്റണം അങ്ങനെയല്ല, എങ്കിലും കഥാപ്രസംഗം കേൾക്കുന്നോണ്ട് സാറിന്റെ പരിപാടികൾ ഇതൊന്നും വിടില്ല, എല്ലാം ഉള്ള കേട്ടോണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഞാനും വീട്ടിൽ ഒറ്റയ്ക്കാണ്, അപ്പൊ പിന്നെ ഇതൊക്കെ തന്നെ റേഡിയോ അല്ലേ എനിക്കും ആശ്രയം. മോനും പോയി കഴിയുമ്പം പിന്നെ ആരുമില്ല, പുള്ളിക്കാരൻ 4 വർഷമായി പറയാൻ മിസ്സിംഗ് ആണ്. അങ്ങനെ പുള്ളി അങ്ങനെയൊക്കെ കുറെ നമ്മൾ മാനസികമായിട്ടൊക്കെ കുറെ പ്രശ്നത്തിലാണ്. കാരണം അന്വേഷണം നമ്മള് കേസൊക്കെ കൊടുത്ത് പുള്ളി മദ്യത്തിന് അടിമയായിപ്പോയി സാറേ. അങ്ങനെ ഒത്തിരി ഞങ്ങള് ചെയ്യാനുള്ള എല്ലാം ചെയ്തു, പക്ഷെ പുള്ളിക്കാരെ ഇപ്പൊ എവിടെയാണെന്ന് അറിയില്ല. അങ്ങനെ സ്റ്റേഷനില് കേസെല്ലാം കൊടുത്ത് അവര് കൊറേയൊക്കെ അന്വേഷിച്ച്. മജൻ സാറും കണ്ടിട്ടുണ്ടായിരിക്കും, എന്റെ പുള്ളിക്കാരനെ കണ്ടിട്ടുണ്ടായിരിക്കും. എന്ന് വെച്ചാൽ വെള്ളനാട് അമ്പലത്തിലെ ഉത്സവം തുടങ്ങിയാൽ ഫുള്ള അവിടെ കാണും, എല്ലാത്തിനും സുമാരാണ് എന്റെ കൂടെ. അറിയായിരിക്കും പുള്ളിക്കാരനെ, അറിയായിരിക്കും. അങ്ങനെ മദ്യത്തിന് അടിമയായിപ്പോയി സാറേ, നമ്മുടെ ജീവിതം ഇങ്ങനെ ഒരു വല്ലാത്തൊരു ഇതായിപ്പോയി.
0: ശരി. എന്നാലും കുട്ടികൾ നല്ല പൊസിഷനിലാണ്,
1: കുട്ടികൾ നല്ല
0: എനിക്ക് തരത്തിലാണ് അവർ രണ്ടുപേരും,
1: നല്ല രണ്ട് മക്കളും നല്ല.
0: അതിനെ കുറിച്ച്
1: കാരണം ഞാൻ അത്രയും അവരെ അത്രയും കഷ്ടപ്പെട്ട് ഞാൻ പഠിപ്പിച്ചു സാറേ. ഞാൻ എനിക്ക് പഠിക്കാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ അവരെ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട് ഞാൻ അവരെ രണ്ടുപേരെയും പഠിപ്പിച്ചു. രണ്ടുപേർക്കും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ചെറിയ പണികളാണെങ്കിലും അവർക്ക് അത് ഒരു വലിയൊരു ഇതല്ലേ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു
2: സന്തോഷിക്കാം.
1: എന്നാലും എനിക്ക് അതിൽ എനിക്ക് ഭയങ്കര അഭിമാനമാണ്.
2: നല്ല നിലയിൽ എത്തുന്നത്.
1: പിന്നെ ഞാനൊരു രണ്ടുപേര്
2: പാടാം,
1: ഒരു ലളിത ഗാനം പാടാ സാറേ.
3: ഓടക്കുഴൽ വീണി ഒഴുകി ഒഴുകി വരും ഒരു

0: விரல் விழி ஒழுகி ஒழுகி வரும் ஒரு துவாபரயுக சுந்தியில்.
1: സ്കൂളിലെ യൂത്ത് ഫെസ്റ്റിവൽ നിൽക്കും പോലെ എനിക്ക് തോന്നി. സ്കൂളിലെ യൂത്ത് ഫെസ്റ്റിവൽ നിൽക്കും പോലെ തോന്നി. സത്യം,
2: മനോഹരമായിട്ട് പാടിയായിരുന്നു.
0: സ്കൂളിന് എനിക്ക് സമ്മാനം കിട്ടിയ കവിതയാണ് ഇത്. ലളിതാനാണ് സാറേ, അതുകൊണ്ട് എനിക്ക് ഒരിക്കലും ഇത് മറക്കാൻ പറ്റൂല.
2: അതാണ്
1: അടുത്ത അനുപല്ലവിടെ വന്നിരുന്ന ഞാൻ കൃത്യമായിട്ട് മാർക്ക്
0: ഇടുവായിരുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച കിട്ടിയപ്പോഴും ഞാൻ മാഡത്തിന് ഒരു പാട്ടൊക്കെ പാടി കൊടുത്തു. എനിക്ക് പാട്ടും ഡാൻസും എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു ഹരമാണ് സാറേ. എനിക്ക്
1: ഒന്നും വിട്ടുകളയരുത്, എല്ലാം വേണം. സമയം കിട്ടുമ്പോഴെല്ലാം പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ജീവിതം ആഘോഷിക്കണം.
0: അങ്ങനെയാണ്. എന്റെ കൊച്ചുമോക്ക് ഇപ്പൊ 4 വയസ്സായി. അവള് പറയും, ഒരു ടിവിയിലെ ഒരു പാട്ട് എന്നും പറയും, അമ്മ എണീറ്റ് വാ നമുക്ക് ഡാൻസ് കളിക്കാം.
1: അതൊക്കെ വളരെ സന്തോഷം.
0: പിന്നെ രാജഹംസമേ എന്നുള്ള പാട്ട് ഞാൻ പറഞ്ഞിരുന്നു,
1: ഭരതന്റെ സിനിമയിലെ. മനോജ് കെ ജയനും മുരളിയും ഒക്കെ തകർത്ത് അഭിനയിച്ച ഗംഭീരമായ ചലച്ചിത്രത്തിലെ മറക്കാനാകാത്ത പാട്ടാണ് അല്ലേ. അതിലെ രണ്ട് പാട്ടുകൾ, ഒന്ന് വളരെ താളബോധമുള്ള പാട്ടും മറ്റൊന്ന് രാഗബോധമുള്ള പാട്ടുമാണെന്ന് വേണമെങ്കിൽ പറയാം. കെ എസ് ചിത്ര, മൂന്ന് പാട്ടുണ്ട്. അതെ, കെ എസ് ചിത്ര ആലപിച്ച പാട്ടാണ് ഇപ്പൊ ചോദിച്ചിരിക്കുന്നത്.
0: എല്ലാവർക്കും
1: അറിയുമോ ഈ പാട്ടിന്? 1993 or 1994 കെ എസ് ചിത്രക്ക് എന്താണ് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ലഭിച്ച പാട്ടാണ്. പുരസ്കാര ഗീതങ്ങളിൽ ഞാൻ ഉൾപ്പെടുത്തിയത് കൊണ്ട് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. പിന്നെ ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ ഇതിന്റെ സംഗീതം എന്ന് പറയുന്നത് ജോൺസന്റെ സംഗീതമാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ ആ നല്ല മനോഹരമായ ആ പാട്ട് എന്താണ് ചോദിച്ചതിൽ തന്നെ വലിയൊരു കൈതപ്രത്തിന്റെ രചനയാണ്, മനോഹരമാണ്.
0: പിന്നെ ഡെഡിക്കേഷൻ, എന്റെ കുടുംബ വീട് ജീരാജ സ്കൂളിന്റെ അവിടെയാണ് സാറേ. അവിടെയാണ് അച്ഛനും അമ്മയും അനിയത്തിയും അനിയനും ഒക്കെ താമസിക്കുന്നത്. അപ്പം അവർക്ക് എല്ലാവർക്കും, നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും, കരുണാസായിലുള്ള എല്ലാവർക്കും, ടീച്ചറിനോട് പ്രത്യേകം പറയണം, ഞാനൊന്ന് വിളിച്ചു എനിക്ക് കിട്ടി, അവന് ഭയങ്കര സന്തോഷമാണ്. സാറിനോട് സംസാരിക്കാൻ പറ്റിയല്ലോ, അതാണ് ഏറ്റവും വലിയ ഒരു ഇത്.
1: ഞങ്ങൾക്ക് രണ്ടുപേർക്കും സന്തോഷമുണ്ട്. ഒന്ന് നല്ലൊരു ഗായിക, പിന്നെ എന്താണ് രണ്ട് മക്കളെ കുറിച്ച് അഭിമാനം കൊള്ളുന്നു.
0: അതില് ഭയങ്കര ഇതാണ് സാറേ. എനിക്ക് ഏറ്റവും വലിയ, എനിക്ക് എന്റെ ഒരു മനസ്സിന്റെ ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ എന്റെ മക്കളുടെ ഒരു ജീവിതം.
1: കോളേജ് ലെക്ചറായ ടീച്ചറോടും പിന്നെ ഇപ്പോ എന്താണ് കമന്ററി പറയുന്ന സാറിനോടും, ഞങ്ങളെ എന്റെയും ബാലേന്ദ്ര അഖിൽ സാറിനോടും എന്റെയും ബാലേന്ദ്ര സാറിന്റെയും അകമഴിഞ്ഞ സ്നേഹമൊക്കെ അറിയിക്കണം. ഇന്ന് തന്നെ വിളിച്ചു പറയണം.
2: കൃത്യമായിട്ട് ആദ്യം ഇത് തന്നെ പറയണം.
0: എന്തായാലും
2: സ്നേഹം, എല്ലാ എല്ലാ സ്നേഹാന്വേഷണങ്ങളും അറിയിക്കുന്നു.
1: പാട്ടിലേക്ക് പോവാം.
0: താങ്ക് യു സാർ. താങ്ക് യു.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പൂക്കുവയിലേക്ക് നമുക്ക് വീണ്ടും തിരികെ എത്താം. എത്ര പെട്ടെന്നാണ് സമയം നമ്മുടെ മുന്നിലൂടെ ഓടി അകലുന്നത്. ഇനി വെറും അരമണിക്കൂർ മാത്രമേ നമ്മുടെ മാത്രം ഇല്ല. അതിനിടയിൽ തന്നെ ഇത്രയും ശ്രോതാക്കളുമായി നമുക്ക് സംസാരിക്കാനും ചിരിക്കാനും വർത്തമാനം പറയാനും പാട്ടുകൾ കേൾക്കാനും ഒക്കെ കഴിഞ്ഞു. ഇതിനെയൊക്കെയാണ് ശരിക്കും ഭാഗ്യം എന്നൊക്കെ പറയേണ്ടത്. അല്ലാതെ മറ്റ് ഭാഗ്യങ്ങളൊന്നുമില്ല. ഇതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ശബ്ദം കൊണ്ട് മാത്രം പരിചയപ്പെടുക, ശബ്ദം കൊണ്ട് മാത്രം അറിയാനാവുക, ശബ്ദം കൊണ്ട് മാത്രം സ്നേഹിക്കാനാവുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ കാര്യമാണ് എന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇന്ന് പ്രത്യേക പോക്കുവേലിൽ അതിഥിയായും സുഹൃത്തായും നമ്മളോടൊപ്പമുള്ളത് കുറുഞ്ചലക്കോട് ബാലചന്ദ്രൻ സാറാണ്. സാറിനോട് സംസാരിക്കാം ശ്രോതാക്കൾക്ക്. വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ.
0: ഹലോ.
1: ഞാൻ മലപ്പുറത്തു നിന്നാണ്. നദീറ മലപ്പുറം. മലപ്പുറം ജില്ലയിലെ തിരുനാവായ അടുത്താണ്. കേട്ടിട്ടുണ്ടോ?
2: തിരുനാവായ?
1: തിരുനാവായ.
2: ഇവിടുന്ന്
1: 6 കിലോമീറ്റർ ഉള്ളു.
0: മാമാങ്കം മറക്കൂലല്ലോ.
1: ഇപ്പൊ അടുത്ത് കുംഭമേള ഉണ്ടായിരുന്നു. ഇപ്പൊ അടുത്ത് കുംഭമേള.
0: മാമാങ്കം മറക്കാൻ പറ്റില്ല. അപ്പൊ തിരുനാവായ മറക്കാൻ പറ്റൂല.
1: അതെ അതെ, മാമാങ്കത്തിനല്ല പരിപാടി.
0: ഇത് ആദ്യമായിട്ടാണോ ഈ പ്രത്യേക പോക്കുവെയിൽ വിളിക്കുന്നത്?
1: അല്ല അല്ല, ടീച്ചറെ ഇടയ്ക്ക് സംസാരിക്കാറുണ്ട്. ഇപ്പൊ കുറച്ചായി, 5 മാസമായി വിളിച്ചിട്ട്. രേഖ ടീച്ചറല്ലേ?
0: ചങ്ങായിമാരാണ്.
1: ഞാൻ സാറിട്ട് ആദ്യമായിട്ട് വിളിക്കണം. അപ്പൊ ഞാൻ മെനക്കെട്ട് വിളിച്ചാൽ ഒരു എന്താ പറയാ, പാചകത്തിന്റെ ആളാണ് ഞാൻ. അപ്പൊ ഒരു എന്തൊരു ഓർഡർ ഉണ്ട്, അപ്പൊ ഉണ്ടായി കൊണ്ടുപോയി കേട്ടുങ്ങാണ്ട് ഇങ്ങനെ വർക്ക് ചെയ്യായിരുന്നു. നമുക്ക് റേഡിയോ അങ്ങനെയാണല്ലോ, നമ്മളെ പണി നടക്കും, കേൾക്കും ചെയ്യാം.
0: തീർച്ചയായിട്ടും ഭയങ്കര ഇഷ്ടമാണ്.
1: കേട്ട് കേട്ട് സാറേ, കവിത കേട്ടു. സാറേ എന്തൊക്കെയാ വിശേഷം?
2: വിശേഷം നല്ല വിശേഷമാണ്, വളരെ സന്തോഷം.
1: അതെ,
2: സന്തോഷമായിട്ട് സുഖമായിട്ട് ഇരിക്കുന്നു. സുഖമാണല്ലോ?
1: സുഖാണ്, സുഖമായിട്ട് സന്തോഷമായി പോണു.
0: ഒരു കാര്യം ചോദിക്കട്ടെ, എന്താ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്?
1: ഞാന് ചിക്കൻ ആട് ഉണ്ടായിക്കോളും. ഞാൻ അവിടെ അത് കൊടുത്തായിരുന്നു ടീച്ചർക്ക്. രണ്ട് ഐറ്റം കൊടുത്തില്ല, നമ്മള് റേഡിയോയിലേക്ക് കൊടുത്തയച്ചിട്ടുണ്ട്. ഞാന് അത് കഴിച്ചിട്ട് ടീച്ചറ് നല്ല അഭിപ്രായം. നദീറ മലപ്പുറം. പിന്നെന്താ പറയാ, അപ്പൊ അങ്ങനെയൊക്കെ എന്റെ അതാണ്, എനിക്ക് എന്റെ പാഷന് പാചകം.
0: ഇത് എന്താ, ആർക്കാ വേണ്ടിട്ട്? ഫങ്ഷൻ വേണ്ടിട്ടുണ്ടോ?
1: അല്ല അല്ല, ആങ്ങളുടെ മകള് ഗൾഫിലുണ്ട്. അപ്പൊ നാളെ മരുമോന് പോകുന്നുണ്ട്. അപ്പൊ ഇപ്പൊ സ്കൂള് പൂട്ടിട്ടുണ്ടല്ലോ. അപ്പൊ മക്കളെ നാട്ടിൽ കൊണ്ടുവരാൻ വേണ്ടിട്ട് പോകുന്നുണ്ട്. ആങ്ങളെ അവിടെ ഉണ്ട്, അവിടെ ഫാർമസിസ്റ്റാണ്. അപ്പൊ രണ്ടായിരം കോഴിയടിയും പിന്നെ ഉണ്ണിയപ്പം പിന്നെ അരിഞ്ഞം നിറയും. വേറൊരു
0: പലഹാരം,
1: അരീരപ്പം.
0: കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്.
1: അരിപ്പം ചിക്കൻ അടന്നും എത്ര പെട്ടെന്ന് കേടുവരില്ല. കുറച്ച് സഹിക്കുന്ന സാധനമാണ്.
0: ചിക്കൻ ചേർത്തുണ്ടാക്കുന്നതാണ്?
1: ചിക്കൻ നല്ല ക്രിസ്പി ആക്കും നമ്മള്. വെള്ളിയുള്ളി,
0: വെള്ളിയുള്ളി
1: അല്ല, വെള്ളിയുള്ളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ നന്നായിട്ട്, അത് വെള്ളി വെള്ളിയുള്ളി ഞാൻ പൊരിച്ചെടുത്ത്, എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളിയും വറുത്തെടുത്ത് ചിക്കന് പൊരിച്ചൊക്കെ കൂടെ മിക്സ് ചെയ്ത് ഉരുളിയിലിട്ടൊന്ന് ക്രിസ്പി ആക്കും. അപ്പൊ നമുക്ക് ഒരിക്കലും കേട് വരില്ല. അതായത് മൈദാല് മൈദ നെയ്യ് ഒഴിച്ച് സൂപ്പൊക്കെ ഇട്ടിട്ട് കുഴച്ച് പരത്തിയിട്ട് ഗ്ലാസ് കൊണ്ട് കട്ട് ചെയ്തിട്ട് ഉള്ളിൽ ഫില്ലിംഗ് വെച്ചിട്ട് കൈകൊണ്ട് ഇങ്ങനെ മുടങ്ങിയെടുക്കും. കുറച്ച് റിസ്ക് ആണ് ഈ പണി.
0: നിങ്ങൾ ഇതുവരെ കേട്ടത്
2: പാചകലോകം.
1: അതൊന്നും കുഴപ്പമില്ല. അത് നമ്മള് എത്ര റെസിപ്പി പറഞ്ഞു കൊടുത്താലും നമ്മൾ ഓരോരുത്തർക്കൊരു കൈപ്പുണ്യം ഉണ്ട് മാഡം സാറേ. അത് നമ്മള് നമ്മൾ ഉണ്ടാക്കിയ മാതിരല്ല മറ്റാൾ ഉണ്ടാക്കുമ്പോ. അതല്ല പാചകത്തിന്, മത്സരങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ കൈരളിയിലെ ബിരിയാണിക്കൂല് പങ്കെടുത്തിട്ട് തിരുവനന്തപുരത്ത് 4 ദിവസം ഉണ്ടായിരുന്നു. അവിടെ നമ്മളെ ലക്ഷ്മിനാര പ്രോഗ്രാമില് 4 റൗണ്ട് മത്സരം, 3 റൗണ്ട് വരെ പോയി. ഫൈനലിൽ എത്താൻ പറ്റില്ല. 3 വെറൈറ്റി ബിരിയാണി ഉണ്ടാക്കി. പിന്നെ മാതൃഭൂമി റോസ് ബാൻഡ് എന്ന മത്സരം മലപ്പുറം ജില്ലാ
0: റാണിയിട്ടുണ്ട്.
1: സാറേ ഒരു കവിത ആയിക്കോട്ടെ, നമ്മള് പാചകത്തെ പറഞ്ഞാൽ അങ്ങനെ പോകും. ഒരു കവിത സാറത് കേൾക്കാൻ ആഗ്രഹമുണ്ട്.
2: കവിത പൂർണ്ണമായിട്ടും ചൊല്ലുന്നില്ല,
1: രണ്ട് വരി ആയിക്കോട്ടെ. മതി മതി മതി.
2: ഞാനൊരു പഴയ ഒരു കവിതയാണ് കേട്ടോ, നമ്മുടെ കുടുംബ ബന്ധത്തെ പറ്റിയൊക്കെ എഴുതിയിട്ടുള്ള കവിതയാണ്. അത് മച്ചകങ്ങൾ എന്നാണ് കവിതയുടെ പേര്. വിടുമാറണം നിരാലംബമൻ ഹൃദയത്തിൻ വാടക കുടിശിക തീർക്കണം. കവിതയ്ക്ക് ചേക്കേറാനിടം കണ്ടു കേറണം. നിഴലുള്ളം നികത്താ ചെരിപ്പുറമെത്തണം. അകത്ത് തീരുന്നേതു പൂർവികൻ പഴം കഥകൾ കുറിക്കുന്നു. വീടന്നാൽ കുഞ്ഞേ കാലം പുതയ്ക്കും കൂരാപ്പല്ല, നിനക്ക് കുനിക്കൂടാനൊരുക്കും മേലാപ്പല്ല. വീടന്നാലൊരുമയിൻ ഒരുമൈ തഴയ്ക്കുന്നു, രാതിമാതാവിൻ അസ്ഥിത്തറ തന്നുയിരല്ലോ. ഏതു സ്നേഹത്തിൻ നാളീ ബന്ധനം നിന്നെ ചുറ്റി, വീടുമാറുവാനൊരു കടമായി നിൽക്കുന്നുവോ. ഉത്തരം താങ്ങും പല്ലി മുട്ടകളുടെയാതെ മച്ചിന്മേൽ തിടം വെച്ച തെക്കുപാട്ടെടുക്കണം. ഇങ്ങനെ അങ്ങ് നീണ്ടു പോകുന്നതാണ് കവിത.
1: മാഷാല്ലാ മാഷാല്ലാ, കവിത കേട്ടപ്പോ എന്താ പറയാ, പഴയ എനിക്ക് മനസ്സുണ്ട് പോയി. ഭയങ്കര രസം, നല്ലതുണ്ട് കേൾക്കാൻ, നല്ല ഇഷ്ടമായി. പഴയ കവിത പ്രത്യേകിച്ച് ഒത്തിരി ഇഷ്ടമായി.
0: എനിക്ക് വീടിന്റെ EMI അടയ്ക്കുന്ന വാടക അടയ്ക്കുന്ന ഒക്കെയാണ് ഓർമ്മ വന്നത്.
1: പല്ലി മുട്ടൊക്കെ പറഞ്ഞപ്പോ പഴയ കാലത്ത് പല്ലിന്റെ മുട്ടകളൊക്കെ ഇങ്ങനെ ശരിക്കും നമ്മളെ പഴയ കാലത്തെ കൂട്ടിക്കൊണ്ടുപോയി കവിത.
0: ഒരു കവിത ഇങ്ങനെ സുഖമായി കേൾക്കുന്നതിനേക്കാൾ വേറെന്തല്ലേ.
1: അതെ അതെ, സത്യം.
0: ചിക്കന് കൂടുതൽ രുചിയുണ്ടാവട്ടെ.
1: ഓക്കെ ഓക്കെ.
2: മോഹൻലാലിന്റെ
1: ഒരു സൗണ്ട് വന്ന മതി. മോഹൻലാലിന്റെ ഒരു
0: ഡയലോഗ് എനിക്ക് രണ്ടു ദിവസം ജലദോഷം.
1: മോഹൻലാലിന്റെ അതേ സൗണ്ട്, സത്യം.
0: ഇനി എല്ലാ ദിവസവും ജലദോഷാവട്ടെ.
1: ആ ചെലപ്പോ ജലദോഷം ഇങ്ങാണ്ട് പാട്ട് പാടുമ്പോ തീർ സുഖം ഉണ്ടാവും.
0: അതെ അതെ അതെ അതെ,
1: അതുപോലെയാണ് ഇപ്പൊ സാറ് സൗണ്ട് കേട്ടപ്പോ മോഹൻലാലിന്റെ ചെറിയൊരു സൗണ്ട് അവിടെ എത്തി.
0: രണ്ടു ദിവസം എനിക്ക് നല്ല കോൾഡ് ആയിരുന്നു.
1: അപ്പൊ എല്ലായിടത്തും പനിയാണ്, എല്ലാവർക്കും പനി, നല്ല ബോഡി പെയിൻ ഒക്കെ ഉണ്ട്.
0: മലപ്പുറത്ത് എവിടെ എന്നാ പറഞ്ഞേ?
1: മലപ്പുറം കോട്ടക്കലും തിരുനാവായന്റെ ഇടയിൽ. കോട്ടക്കാരും അടുത്താണ്, കോട്ടക്കലും അടുത്താണ്, ഒക്കെ അടുത്താണ്. നടുവിൽ പുത്തനത്താണി തന്നെ.
0: ശങ്കരൻചേട്ടൻ പറയാൻ പറയും, എന്താണ് ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്നു കാര്യങ്ങൾ.
1: തിരൂർ അതുപോലെ, തിരൂര് അറിയില്ലേ, തിരൂര് പിന്നെ നമ്മളെ തുഞ്ചമ്പറമ്പ്, അതൊക്കെ നമ്മളെ അടുത്തടുത്ത നമ്മളെ. അപ്പൊ ഒത്തിരി സന്തോഷം രണ്ട് സാറും സംസാരിക്കാൻ പറ്റിയില്ല. ഞാൻ ടീച്ചറായിട്ട് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. അപ്പൊ ഇന്ന് ഇങ്ങനെ കേട്ടപ്പോ എനിക്കൊരാഗ്രഹം. അപ്പൊ രണ്ട് ഫോണിൽ ഞാൻ വെല്ലടിച്ചപ്പോ എനിക്ക് കിട്ടി. ഹസ്ബൻഡ് ഉണ്ടാവും ഇരുന്ന് കേൾക്കണം. ഹസ്ബൻഡിന്റെ ഫോൺ എന്റെ ഫോണിലും വിളിച്ചു. ഹസ്ബൻഡ് ഇപ്പൊ നാട്ടിൽ വന്നാണ്, രണ്ട് മാസമായി ഗൾഫിൽ നിന്ന് വന്നാണ് ചാർജ്. അപ്പൊ എന്നോട് പറഞ്ഞു എനിക്ക് കവിത തരാൻ, ഒരു കവിത നല്ല പാചകം അറിയുള്ളു പറഞ്ഞു.
2: സന്തോഷം. പാട്ട് ഏതാണെന്ന് പറഞ്ഞില്ലല്ലോ.
1: പാട്ട് നരേന്ദ്രൻ മകൻ ജയകാന്തൻ വകേല കറുത്ത രാവിൻ ഒരു പാട്ടില്ലേ എന്നെ. എനിക്ക് പാട്ട് ഞാൻ നല്ല അറിയില്ല, പാട്ട് നല്ല
0: ആസ്വദിക്കുന്നു. കവിതയും ചൊല്ലിച്ചിട്ട് നിങ്ങൾ മാത്രം സൂചിച്ചിരിക്കുക.
1: സത്യമായിട്ട് സാറെ അറിയില്ല, ഞാൻ ചെറുതായിട്ട് പാടും. പക്ഷെ ഞാൻ പാടിയിട്ടുണ്ടെങ്കിൽ എല്ലാ റേഡിയോ ഓഫ് ആക്കി
2: പോകും.
1: ഈ വരികൾ, ഇതിന്റെ വരികൾ എനിക്കറിയില്ല.
0: മുല്ലനേടി രചിച്ച് ജി വേണുഗോപാൽ ആലപിച്ച മനോഹരമായ പാട്ടാണ്.
1: കവിത പോലത്തെ ഒരു പാട്ടാണ്.
0: ജോൺസന്റെ ഈണമാണ്, അതാണ് അതിന്റെ സുഖം എന്ന്
1: പറയുന്നത്. നല്ല സുഖമാണ് പാട്ട് കേൾക്കാൻ.
0: തീർച്ചയായിട്ടും ഒരു ആൽബം സോങ് പോലെ കേൾക്കാൻ പറ്റുന്ന മനോഹരമായ. അപ്പൊ സാറിനോട്, ബാലേന്ദ്ര സാറിനോട് ഒരിക്കൽ കൂടെ നന്ദിയും ഒക്കെ പറഞ്ഞുകൊണ്ട്.
1: ഓക്കെ സാറേ, ഒരുപാട് സന്തോഷം. ആ കവിത ചെല്ലി തന്നെ ഒത്തിരി ഇഷ്ടമായി. സംസാരിക്കാൻ പറ്റിയ ഒരുപാട് സന്തോഷമായി. ഇനി ഇടയ്ക്കൊക്കെ
2: വരണട്ടാ, വിളിക്കണം.
1: ആ വിളിക്കണം,
2: വിളിക്കണം ഇടയ്ക്ക്. ഞാനും വരാം. കേട്ടതില് എന്തായാലും കുറച്ച് പാചക റെസിപ്പി ഒക്കെ പഠിക്കാൻ കഴിഞ്ഞതില് സന്തോഷം. നന്ദി നന്ദി.
0: പിന്നെ എനിക്ക് പറയാനുള്ളത്, ഗൾഫിലേക്ക് മാത്രമല്ല തിരുവനന്തപുരത്തേക്കും അയക്കാം.
1: ഇങ്ങോട്ട്
0: അയച്ചാലും കൊറിയർ കിട്ടും.
1: തീർച്ചയായും കൊടുത്തേക്കാം കേട്ടോ. സന്തോഷമുണ്ടാക്കിയ ഒരാരും വീട്ടിൽ വന്നാലും ഞാൻ ഉണ്ടാക്കി കൊടുക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ വന്നാൽ നേരത്തെ അറിയാം, ഞാൻ തന്നെ ഉണ്ടാക്കും. ബിരിയാണി ആയാലും എല്ലാം ഉണ്ടാക്കി കൊടുക്കും. അത് നമുക്കൊരു സന്തോഷമാണ്. അത്
0: ഭക്ഷണം കൊടുക്കുന്നതിനേക്കാൾ സന്തോഷവും സുഖവും വേറെ എന്താ അല്ലേ.
1: ആ സത്യം സത്യം.
0: അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോവാമോ?
1: ഓക്കെ ഓക്കെ. താങ്ക് യു സാർ. എന്താൾക്കും

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പൂക്കുവയിലേക്ക് നമുക്ക് വീണ്ടും തിരികെ എത്താം. മുന്നിലുള്ള വളരെ കുറച്ച് സമയം ഇത് കൂടുതൽ വർത്തമാനങ്ങൾക്കും പാട്ടുകൾക്കുമായി നമുക്ക് സൗഹൃദപൂർവ്വം പങ്കുവയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ഒട്ടും ചെറുതല്ല. മഴ മാറി ഒരു പൂക്കുവയിൽ നേരമാണ്, എങ്കിലും കാലവർഷം കനിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പറയാം. ഈ ദിവസം, ഇപ്പോൾ, ഈ വൈകുന്നേരം അല്ലെങ്കിൽ ഈ സായാഹ്നം നമ്മളോടൊപ്പമുള്ളത് പ്രിയപ്പെട്ട സുഹൃത്തും കവിയുമായ മച്ചകങ്ങൾ ഒറ്റയായി പോയൊരൊച്ച എന്നീ കവിതാ സമാഹാരങ്ങളുടെ കർത്താവായ രചയിതാവായ കുറുഞ്ചിലക്കോട് ബാലചന്ദ്രൻ സാറാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുറിക്കുകൊള്ളുന്ന കവിതകൾ എഴുതുന്ന കുറുഞ്ചിലക്കോട് ബാലചന്ദ്രൻ സാറാണ് ഇന്ന് നമ്മളോടൊപ്പം സുഹൃത്തായി ഉള്ളത്. വളരെ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നു, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ.
0: ഹലോ
1: ഹലോ, നമസ്കാരം സാർ.
0: വളരെ നല്ല നമസ്കാരം. നമ്മളോടൊപ്പം ഉള്ളത് കുറിഞ്ചിലക്കോട് ബാലേന്ദ്ര സാറാണ്.
1: ബാലേന്ദ്ര സാറിന് നമസ്കാരം.
2: നമസ്കാരം. നമസ്കാരം. നമസ്കാരം.
1: ഞാൻ മലയടി വലിയകളം.
2: എവിടുന്ന? ആരെ?
1: മലയടി വലിയകളം സത്യഭാമ.
2: മലയടി
1: ചിറ്റിപ്പാറയിൽ അവിടെയാണ് എന്റെ വീട്.
2: ചിറ്റിപ്പാറ. അത് ശരി.
1: എനിക്കൊരു പാട്ട് വേണം.
2: സാറോട് പറഞ്ഞോളൂ, ഏത് പാട്ടാണ്?
1: നിന്നിഷ്ടം എന്നിഷ്ടം എന്ന ചിത്രത്തിലെ ജാനകി അമ്മയും പാടിയ പാട്ട്.
0: ഇളം മഞ്ഞിൽ
1: കുളിരുമായൊരു കുയിൽ തകർന്നു പാടും ത്യാഗം ശോകം ഗീതം ത്യാഗം ശോകം ഇളം മഞ്ഞിൽ കുളിരുമായൊരു കുയിൽ മിഴിച്ചിമ്മിൻ വികര കഥന കടൽ.
0: പിന്നെ നിന്നിഷ്ടം ഇന്നിഷ്ടം എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ ആദ്യം വരുന്നത് ഇളം മഞ്ഞൻ കുളിരുമായൊരു എന്നാണ്. അത് ഏത് മലയാളിക്കും അങ്ങനെ വരൂ അല്ലേ? കണ്ണൂർ രാജൻ സംഗീത സംവിധാനം ചെയ്ത്, മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ രചന നിർവഹിച്ച്, കെ ജെ യേശുദാസ് പാടി, അതിമനോഹരമായ പാട്ടാണ് അല്ലേ? തെറ്റിയിട്ടൊന്നുമില്ലല്ലോ എനിക്ക്.
1: ഇല്ല. പിന്നെ രണ്ട് സർമാരിക്ക്
2: നമസ്കാരം.
1: ഞാൻ വിളിച്ചോണ്ടിരുന്ന എന്നെ അപ്പൊ മാഡം പറഞ്ഞു മാഡത്തിന്റെ അവിടെ എടുക്കണ ചേച്ചി പറഞ്ഞു കുറച്ച് ദിവസത്തേക്ക് കേൾക്കണ്ട, വേറെ ആൾക്കാര് കേൾക്കാനുണ്ട്, അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് വേണ്ട.
0: പിന്നെ
1: അതുകൊണ്ട് നിർത്തി. ഇപ്പൊ സാറിന്റെ ബാലേന്ദ്ര സാറിനാണ് ഇതിന്റെ അതൊക്കെ കേട്ട് പാട്ടൊക്കെ കേട്ടപ്പോഴത്തേക്ക്
0: പിന്നെ അങ്ങനെ അങ്ങനെ ആരെങ്കിലും വിളിക്കരുത് എന്ന് പറഞ്ഞാലൊന്നും ഒരു കാരണവശാലും വിളിക്കാതിരിക്കും, വിളിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ബാലേന്ദ്ര സാറിന്റെ കവിതകളൊക്കെ കേട്ടില്ലേ ഇടയ്ക്ക്?
1: കവിതകളൊക്കെ.
0: അപ്പൊ വിളിക്കാതിരുന്ന എങ്ങനെ? ഇതൊക്കെ നമുക്ക് അറിയാനും പറയാനും ഒക്കെ പറ്റും. അതെ അതെ. അപ്പൊ സാറിനോട് എന്തെങ്കിലും വിശേഷങ്ങൾ വേറെ പറയാനുണ്ടെങ്കിൽ പറയണം.
1: സാറിന്റെ രണ്ടു വരി പാടണം.
2: കവിതകളൊക്കെ ചൊല്ലിയത് കേട്ടതാണല്ലോ.
0: പക്ഷെ അതൊരു ഓർഡർ.
1: അതൊരു
2: ആജ്ഞയാണ്. ശരി, ഞാൻ പാടി പാടാം. പാടാൻ
1: പോകും.
2: രണ്ടു വരിയേ പാടുള്ളു കേട്ടോ. നീ എനിക്കൊരു ജീവവൃക്ഷം തണലു നേരുമ്പോൾ കോടി പുണ്യ പുരാണ വൃത്ത കവിത നുരയുന്നു മനസ്സിൽ കവിത നിറയുന്നു. കാട്ടുപാതകൾ കഠിന കഥകൾ കാത്തിരിക്കും കറുക നാമ്പുകൾ വചനമില്ലാ കനവുമായി വന്നീറനായി മനമാകെ നിറയും കഥന ഭാരമിറക്കി വച്ചൊരു കവിത നിറയുന്നു. കവിത നിറയും കാലം എന്ന് പറയുന്ന കവിതയിലെ വരികളാണ് ഞാൻ ഇപ്പൊ ചൊല്ലിയത്. കവിത ഇഷ്ടപ്പെട്ടോ?
1: ഓ, മനസ്സ് മനസ്സ് കുളിർന്നു.
2: ഓ, സന്തോഷം സന്തോഷം.
0: കവിതയുടെ പ്രത്യേകത അതാണ്, അതും നമ്മുടെ മനസ്സിനെ വല്ലാതെ ഇങ്ങനെ എന്താണ് കുളിരു കോരിക്കും. കവിത ഇങ്ങനെ എത്ര കേട്ടാലും മതിയാവില്ല, അങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ തോന്നും. അതാണ് കവിതയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. പാട്ടും അതെ, ഇപ്പൊ ചോദിച്ച പാട്ടെന്തോ അതൊരു കവിതയല്ലേ, ഇളം മഞ്ഞിൻ കുളിരുമായൊരു കുയിൽ അല്ലേ, അതൊരു കവിത തന്നെയാണ്.
1: പ്രയാസവും ദുഃഖവും ഒക്കെ ഉള്ള ഒരുപാട് പ്രയാസവും ദുഃഖവും ഒക്കെ ഉള്ള ഒരു ജീവിതമാണ് സാറ്.
0: എല്ലാവരുടെ ജീവിതത്തിൽ അങ്ങനെയല്ലേ,
1: പറഞ്ഞിട്ട് കാര്യമില്ല.
0: അപ്പൊ ഞാൻ ചോദിക്കട്ടെ, സുഖം മാത്രമുള്ള പ്രയാസമൊന്നുമില്ലാത്ത ജീവിതം നയിച്ച ഒരാളിന്റെ പേര് ഈ ലോകത്തില്, ഈ ഭൂലോകത്തില് ഒരാളുടെ
1: ആരുമില്ല സാറേ,
0: അത്രേ ഉള്ളൂ. അപ്പൊ ഇനി സന്തോഷം മാത്രമുള്ള, അതെ
1: എന്റെ കൂടെ
0: പിന്നല്ലാതെ
1: അത്രേ അങ്ങനെ വിഷമമാക്കാരുമ്പോ സകലം ഒന്ന് മാറി അപ്പുറം വിളയിലേക്കോ അങ്ങോട്ട് ഇങ്ങോട്ടോ മാറി.
0: അങ്ങനെ ചെയ്യരുത്, വിഷമമുള്ള സമയത്ത് കരുണാസായി റേഡിയോ ഓൺ ചെയ്യുക, കേൾക്കുക, എല്ലാ വിഷമവും പറ പമ്പ കിടക്കും.
1: നമുക്ക് ദുഃഖവും ദുരിതവും എല്ലാം വച്ചിരിക്കണല്ലേ
0: പിന്നെ, അല്ലെങ്കിൽ തന്നെ ഇടക്കിടക്ക് പ്രയാസവും ഒന്നും ഇല്ല എങ്കിൽ ഈ ജീവിതം എത്ര വിരസമായി പോവും.
1: ജീവിതത്തിന് ഒരു
0: അർത്ഥം ഉണ്ടാവൂല,
1: അർത്ഥമൊന്നുമില്ല.
0: അപ്പൊ അതുകൊണ്ട് അങ്ങനെ പരാതികളൊന്നും വേണ്ട, ജീവിതം നന്നായിട്ട് എൻജോയ് ചെയ്യുക. അപ്പൊ സാറിനോട്, കുറിഞ്ചിലക്കോട് ബാലചന്ദ്രൻ സാറിനോട് ഒരിക്കൽ കൂടെ,
1: ബാലചന്ദ്രൻ സാറിന് നമസ്കാരം. നമസ്കാരം,
2: നമസ്കാരം, നന്ദി നന്ദി, വിളിച്ചതിൽ സന്തോഷം. നന്ദി നന്ദി, ഇനിയും വിളിക്കണം.
0: അപ്പൊ നമുക്ക്
1: വിളിക്കാം സാർ, വിളിക്കാം.
0: അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോവാമോ? പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രത്യേക പോക്കുവെയിലിന് തിരശ്ശീല വീഴാൻ സമയമായിരിക്കുകയാണ്. വളരെ ഹൃദ്യമായി പാട്ടും കവിതയും ഒക്കെയായി ഒരു പകൽ നേരം ഇങ്ങനെ സമ്പന്നമാവും സമൃദ്ധമായി മുന്നോട്ട് പോവുക എന്നത് നേരത്തെ പറഞ്ഞതുപോലെ എത്രമാത്രം ചേതോഹരമാണ്. സാർ, സത്യമായിട്ടും ആ കവിതകൾ ഈ ആൾക്കാർ പറയുന്നില്ല, കുളിരുകോരി എന്ന് പറഞ്ഞ് വെറുതെ അല്ല, ഒരു കവിത കേട്ടിരിക്കുമ്പോൾ ഉണ്ടാവുന്നൊരു സന്തോഷം വളരെ ചാരുതയാർന്നതാണ്. ഇനിയും ധാരാളം കവിതകൾ നമസ്തേ മലയാളത്തിലും കരുണാസായി റേഡിയോയിലും ഒക്കെ സാറിൻ്റെ കവിതകൾ കേൾക്കാൻ എല്ലാ ശ്രോതാക്കൾക്കും സാധിക്കട്ടെ. സാറ് വരണം, കവിതകൾ ചൊല്ലണം. എന്നാൽ ഇന്ന് ഇത്രയും ശ്രോതാക്കളുമായിട്ട് നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമാണ്. അതിനുള്ള സാധാരണ ഞങ്ങൾ നന്ദി എന്ന് പറയുന്നില്ല, സ്നേഹത്തിൻ്റെ ഈ കടം കടമായി തന്നെ നിൽക്കട്ടെ എന്ന് തന്നെയാണ് സാറിനോട് പറയേണ്ടത്.
2: ഇങ്ങനെ ഈ എൻ്റെ ചിരകാല സുഹൃത്തായ സാറിനോട് ഇങ്ങനെ വന്നിരുന്ന് ഇത്രയും വർത്തമാനം പറയാൻ, ഇത്രയും ആളുകളോട് സംവദിക്കാൻ കഴിഞ്ഞതിൽ, സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷം. ഇത്തരം പരിപാടിയിൽ ഇനിയും സമയം കിട്ടുമ്പോഴൊക്കെ ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. എല്ലാവർക്കും എന്നെ വിളിച്ച എല്ലാവർക്കും, മധുജൻ സാറിനും എന്നെ വിളിച്ച എല്ലാവർക്കും, കരുണാസായിയുടെ എല്ലാ പ്രവർത്തകർക്കും നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
0: പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് സുഹൃത്തായി കുറിഞ്ചിലക്കോട് ബാലചന്ദ്രൻ, ഞാൻ മധുജൻ, പ്രിയപ്പെട്ട സൗണ്ട് എഞ്ചിനീയർ നന്ദകുമാർ. വീണ്ടും നമുക്ക് പ്രത്യേക പോക്കുവെയിലിൽ വീണ്ടും കേൾക്കാം അടുത്ത ബുധനാഴ്ച. അതുവരെ നന്ദി, നമസ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

കൃഷിയിടങ്ങളിൽ കളകൾ കയറാതെ സംരക്ഷിച്ചാൽ മാത്രമേ മെച്ചപ്പെട്ട ഫലം ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ചിന്തയും. ചിന്തകൾ കാടുകയറിയാൽ മനുഷ്യൻ മനുഷ്യനല്ലാതായി മാറും. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

0: സ്വാസ്ഥ്യം, പ്രത്യേക പോഷകാഹാര പരിപാടി.
1: ഗർഭാവസ്ഥയിൽ ഫോളിക് ആസിഡിന്റെ പ്രാധാന്യം. വിറ്റാമിൻ B9 എന്നും ഫോളസിൻ എന്നും അറിയപ്പെടുന്ന ഫോളേറ്റ് ബി കോംപ്ലക്സ് ഇനത്തിൽപ്പെട്ട ഒരു വിറ്റാമിനാണ്. ഫോളേറ്റിന്റെ നിർമ്മിത രൂപമായ ഫോളിക് ആസിഡാണ് സപ്ലിമെന്റായും ഫുഡ് ഫോർട്ടിഫിക്കേഷൻ അഥവാ ഭക്ഷ്യ ബലപ്പെടുത്തൽ എന്ന പ്രവർത്തനത്തിലും ഉപയോഗിക്കുന്നത്. ഇതിന് കാരണം ഫോളേറ്റ് എന്ന രൂപത്തേക്കാൾ സംസ്കരണത്തിലും സംഭരണശേഷിയിലും മികച്ചത് ഫോളിക് ആസിഡ് ആയതിനാലാണ്. ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിൽ അത്യാവശ്യ പോഷക ഘടകങ്ങളും വിറ്റമിനുകളും ചേർക്കുന്ന പ്രക്രിയയാണ് മുൻപ് സൂചിപ്പിച്ച ഫുഡ് ഫോർട്ടിഫിക്കേഷൻ. അയഡിൻ ഫോർട്ടിഫൈ ചെയ്ത ഉപ്പും ഫോർട്ടിഫൈഡ് അരിയും വിറ്റമിൻ ഡി ഉൾപ്പെടെ മറ്റ് പല വിറ്റമിനുകളും ഫോർട്ടിഫൈ ചെയ്ത വെളിച്ചെണ്ണയും ഇന്ന് വിപണിയിൽ സുലഭമാണ്. ഫോളിക് ആസിഡിലേക്ക് നമുക്ക് തിരിച്ചുവരാം. ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ച ക്രമീകരിക്കുന്നതിനും ആരോഗ്യം കാത്തുസൂക്ഷിക്കുന്നതിനും ഫോളിക് ആസിഡ് അനിവാര്യമാണ്. ഫോളേറ്റ് വൈറ്റമിന്റെ സിന്തറ്റിക് രൂപമായ ഫോളിക് ആസിഡ് ഗർഭധാരണത്തിനു മുമ്പും ഗർഭകാലത്തും നിർണായകമായ ഒരു ഘടകമാണ്. ഫോളിക് ആസിഡിന്റെ കുറവ് മൂലം കുഞ്ഞിന് ജന്മനാ വൈകല്യങ്ങൾ ഉണ്ടാകാനും അമ്മയ്ക്ക് വിളർച്ചയുണ്ടാകാനും സാധ്യതയുണ്ട്. ഗർഭിണിയായി ആദ്യ 4 ആഴ്ചയ്ക്കുള്ളിൽ ഭ്രൂണത്തിൽ രൂപം കൊള്ളുന്ന ന്യൂറൽ ട്യൂബാണ് കുഞ്ഞിന്റെ തലച്ചോറിന്റെയും സ്പൈനൽ കോഡിന്റെയും ആദ്യ രൂപം. ന്യൂറൽ ട്യൂബിന്റെ ശരിയായ വികസനത്തിനായി ഫോളിക് ആസിഡ് അനിവാര്യമാണ്. അതായത് കുഞ്ഞിന്റെ ബൗദ്ധിക വളർച്ചയിൽ ഫോളിക് ആസിഡിന് ഒരു പ്രധാന പങ്കുണ്ട് എന്നർത്ഥം. സാധാരണഗതിയിൽ മാസമുറ തെറ്റി 1-2 ആഴ്ചകൾക്ക് ശേഷമാണ് ഗർഭിണിയാണെന്ന് ഒരു സ്ത്രീ മനസ്സിലാക്കുന്നത്. കുടുംബാംഗങ്ങളുമായി ആലോചിച്ച് ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്തെത്താൻ വീണ്ടും 1 ആഴ്ചയെടുക്കുന്നു. അങ്ങനെ പലപ്പോഴും ഗർഭകാലത്തെ ആദ്യ 3-4 ആഴ്ചകൾക്കു ശേഷമാണ് ഭൂരിഭാഗം സ്ത്രീകളും ഫോളിക് ആസിഡ് തുടങ്ങുന്നത്. അപ്പോഴേക്കും ന്യൂറൽ ട്യൂബിന്റെ വളർച്ചയുടെ 90% പൂർത്തിയായിട്ടുണ്ടാകും. ആയതിനാൽ ഗർഭിണിയാകാൻ തയ്യാറെടുക്കുന്നതു മുതൽ ഫോളിക് ആസിഡ് കഴിച്ചു തുടങ്ങണം. കൗമാരപ്രായത്തിൽ തന്നെ അയൺ ഫോളിക് ആസിഡ് സപ്ലിമെന്റ് വിതരണം സർക്കാർ മേൽനോട്ടത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തുടർന്നു വരുന്നുണ്ട്. സ്പൈന ബൈഫിഡയും മറ്റു ന്യൂറൽ ട്യൂബ് വൈകല്യങ്ങളും ഉണ്ടാകുന്നത് തടയാൻ ഗർഭധാരണത്തിനു മുൻപ് ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ ശുപാർശ ചെയ്യുന്നു. ഇത് ഗർഭാവസ്ഥയുടെ ആദ്യ 3 മാസങ്ങളിൽ ദിവസവും കുറഞ്ഞത് 0.4 mg വീതവും ഗർഭാവസ്ഥയിൽ 0.6 mg വീതവുമാണ് ശുപാർശ ചെയ്യപ്പെടുന്നത്. മുലയൂട്ടുന്ന കാലയളവിലും കുറഞ്ഞത് ആദ്യ 6 മാസത്തേക്കെങ്കിലും ഇത് തുടരേണ്ടതാണ്. കൂടാതെ ഇലക്കറികൾ പോലെയുള്ള ഫോളിക് ആസിഡ് അടങ്ങിയ ഭക്ഷണങ്ങളും കഴിക്കണം. ഫോളിക് ആസിഡ് അടങ്ങിയ ഭക്ഷണങ്ങൾ കൃത്യമായ അളവിൽ കഴിക്കേണ്ടത് ഗർഭകാലത്ത് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. ഫോളിക് ആസിഡിന്റെ കുറവ് മൂലം മുൻ സൂചിപ്പിച്ച സങ്കീർണതകൾ കൂടാതെ ഗർഭമലസൽ, മാസം തികയാതെയുള്ള പ്രസവം, നവജാത ശിശുവിന്റെ തൂക്കക്കുറവ്, ശാരീരിക വൈകല്യങ്ങൾ, തലച്ചോറിന്റെ വളർച്ചയിലെ അപാകതകൾ എന്നിവ മറ്റു സാധ്യതകളാണ്. പ്രതിരോധ മാർഗമായി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഫോളിക് ആസിഡ് സപ്ലിമെന്റ് കഴിക്കുകയും ഫോളിക് ആസിഡിന്റെ ഭക്ഷ്യ ഉറവിടങ്ങളായ ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, ചീര, ബ്രൊക്കോളി, ചേമ്പില, പാവയ്ക്ക, കോളിഫ്ലവർ, വെണ്ടയ്ക്ക, പേരയ്ക്ക, പപ്പായ, ഇലക്കറികൾ എന്നിവ നിത്യേനയുള്ള ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുകയും വേണം. ഫോളേറ്റ് വൈറ്റമിനുകൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടാത്തതുകൊണ്ട് തന്നെ അവ ഭക്ഷണത്തിലൂടെ ലഭ്യമാക്കേണ്ടതുണ്ട്. ഗർഭാവസ്ഥയിലും അതിനുശേഷവും അമ്മമാർ നേരിടാറുള്ള വിവിധതരം ഗർഭകാല സങ്കീർണതകളിൽ നിന്നും സംരക്ഷണം നൽകാൻ ഫോളിക് ആസിഡ് സഹായിക്കുന്നു. ഗർഭകാല രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, വിവിധതരം അർബുദങ്ങൾ, മറവി രോഗം എന്നിവ വരാനുള്ള സാധ്യത കുറയ്ക്കാനും ഫോളിക് ആസിഡ് ഉത്തമമാണ്. ഗർഭകാലത്തെ ചെറിയ ചെറിയ കരുതലുകൾ അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തിൽ സമ്പുഷ്ടമായ ഗുണമേന്മയുള്ള മാറ്റങ്ങൾ വരുത്തുമെന്ന് ഓർക്കുക. ഗർഭകാലത്തെ കരുതലോടെയും സമ്പുഷ്ടിയോടെയും പരിപാലിക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

30,000 രൂപയുടെ വാച്ചും 300 രൂപയുടെ വാച്ചും കാണിക്കുന്നത് ഒരേ സമയം തന്നെയാണ്. 3,000 രൂപയുടെ പണസഞ്ചിയോ 30 രൂപയുടെ പണസഞ്ചിയോ കൊണ്ടു നടന്നാലും അതിലുള്ള പണത്തിന് മാറ്റം വരുന്നില്ല. 1,00,000 രൂപയുടെ വാഹനമോടിച്ചാലും 500,000 രൂപയുടെ വാഹനമോടിച്ചാലും വഴിയും അകലവും ഒന്നായിരിക്കും. രണ്ടും ഒരുപോലെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുകയും ചെയ്യും. താമസിക്കുന്ന വീട് ചെറുതായാലും വലുതായാലും അനുഭവിക്കുന്ന ഏകാന്തത ഒരുപോലെയായിരിക്കും. ഫസ്റ്റ് ക്ലാസ്സിൽ സഞ്ചരിച്ചാലും സാധാരണ സീറ്റിൽ യാത്ര ചെയ്താലും വിമാനം തകർന്നാൽ വീഴുന്നത് ഒരേ താഴ്ചയിലായിരിക്കും. പൊതുജനശ്രവണാർത്ഥം കരുണാസായി റേഡിയോ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: നീതിയും ന്യായവും.

0: പോലീസിങ്ങുമായി ബന്ധപ്പെട്ട പ്രധാനമായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളാണ് ഇന്നത്തെ നീതിയും ന്യായവും ചർച്ച ചെയ്യുന്നത്. ക്രമസമാധാന പാലനത്തിനു വേണ്ടി ബലം പ്രയോഗിക്കുമ്പോൾ അമിതമായി ബലപ്രയോഗം നടത്തുന്നത് മനുഷ്യാവകാശ ലംഘനമാണ്. അറസ്റ്റ് സമയത്തെ അമിത ബലപ്രയോഗവും തുടർന്ന് കസ്റ്റഡിയിൽ വച്ച് ശാരീരികമായി പീഡിപ്പിക്കലും മനുഷ്യാവകാശ ലംഘനമാണ്. വ്യാജ ഏറ്റുമുട്ടലുകൾ സൃഷ്ടിക്കുക, നിയമവിരുദ്ധമായ മാർഗങ്ങളിലൂടെ ആളുകളെ കസ്റ്റഡിയിലെടുക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്യുക, നിയമവിരുദ്ധമായ തിരച്ചിലുകൾ നടത്തുക, മതിയായ കാരണങ്ങളില്ലാതെ വസ്ത്രമുരിഞ്ഞ് പരിശോധിക്കുക, വസ്തുവകകളും വാഹനങ്ങളും മറ്റും നിയമവിരുദ്ധമായി പിടിച്ചെടുക്കുക, വ്യക്തികളുടെ സ്വത്ത്, പണം, രേഖകൾ, സാധനങ്ങൾ എന്നിവ കേടുവരുത്തുക, ആളുകളെ അസഭ്യം പറയുകയും അവരോട് പരുഷമായി പെരുമാറുകയും ചെയ്യുക എന്നതെല്ലാം മനുഷ്യാവകാശ ലംഘനങ്ങളാണ്. ഇത്തരം പ്രവർത്തികൾ പൊതുജനങ്ങൾക്ക് പോലീസിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുകയും അറപ്പുളവാക്കുകയും ചെയ്യും. ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന മനുഷ്യാവകാശങ്ങൾ പോലീസ് ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകൾ ലംഘിക്കുന്നു എന്നു കണ്ടതിനാലാണ് 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമം പാർലമെന്റ് പാസാക്കിയതും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും രൂപീകരിച്ചതും. അന്വേഷണ സമയത്ത് കസ്റ്റഡിയിലുള്ള ആളിനെ പീഡിപ്പിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്ന പ്രാകൃതവും വികലവുമായ മൂന്നാം മുറ അവസാനിപ്പിക്കുവാൻ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിനു സാധിക്കുന്നു. ശാസ്ത്രീയമായ രീതിയിൽ കുറ്റവാളികളെയും സംശയിക്കപ്പെടുന്നവരെയും ബുദ്ധിപരമായി ചോദ്യം ചെയ്യാനുള്ള രീതികൾ ഈ നിയമം ഉറപ്പുവരുത്തുന്നു.
1: നീതിയും ന്യായവും അവതരണം വിഷ്ണു മോഹൻ, തയ്യാറാക്കിയത് എൽ ആർ മധുജൻ, സാങ്കേതിക നിർവഹണം അബി സ്റ്റീഫൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

നമ്മെ മനസ്സിലാക്കുന്നവരോട് അധികമൊന്നും പറയേണ്ടതില്ല, കാരണം അവർക്കത് മനസ്സിലാവും. നമ്മെ മനസ്സിലാക്കാത്തവരോടും അധികമൊന്നും പറയേണ്ടതില്ല, കാരണം അവർക്കത് മനസ്സിലാവില്ല. പൊതുജന ശ്രവണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2.

0: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്ന് അവൾ പറയുന്നു. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ 0 ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ? അല്ലെ, നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: പ്രബോധന ചിന്ത.
3: ഗംഗയിലെറിഞ്ഞ ഉപ്പ്. ഭിക്ഷുക്കളെ, ഒരാൾ ഒരു ചെറിയ പാത്രത്തിലെ വെള്ളത്തിൽ ഒരുപിടി ഉപ്പ് വാരിയിട്ടുവെങ്കിൽ ആ പാത്രത്തിലെ കുറച്ചു മാത്രമുള്ള വെള്ളത്തെ ആ ഉപ്പ് കുടിക്കാൻ കൊള്ളാത്തതാക്കി തീർക്കും. ഭിക്ഷുക്കളെ, അങ്ങനെയല്ലേ? ഭഗവാനെ, അങ്ങനെ തന്നെ. ഭിക്ഷുക്കളെ, എന്തുകൊണ്ട്? ഭഗവാനെ, പാത്രത്തിൽ വെള്ളം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അതിനാൽ ഒരുപിടി ഉപ്പ് അത് ഉപ്പുമയമാക്കി കുടിക്കാൻ കൊള്ളാത്തതാക്കി മാറ്റി. ഭിക്ഷുക്കളെ, ഒരാൾ ഒരുപിടി ഉപ്പ് ഗംഗയിലേക്ക് എറിഞ്ഞുവെന്ന് കരുതുക. ഗംഗയിലെ വെള്ളം ഉപ്പ്

ആവുകയും കുടിക്കാൻ കൊള്ളാതാവുകയും ചെയ്യുമോ? ഭഗവാനെ, തീർച്ചയായും ഇല്ല. ഭിക്ഷുക്കളെ, എന്തുകൊണ്ടില്ല? ഭഗവാനെ, ഗംഗാപ്രവാഹം അത്ര വലുതാണ്, ഒരുപിടി ഉപ്പ് ഗംഗാജലത്തെ ഉപ്പുമയമാക്കുകയില്ല, കുടിക്കാൻ കൊള്ളാത്തതാക്കുകയുമില്ല. ഭിക്ഷുക്കളെ, അതേമാതിരി ഒരു ചെറിയ കുറ്റത്തിന് നരകത്തിൽ പോകേണ്ടി വന്ന ഒരുവനുണ്ട്. അതേ ചെറിയ കുറ്റം ചെയ്ത് ഈ ജന്മത്തിൽ തന്നെ പ്രായശ്ചിത്തം ചെയ്ത മറ്റൊരുവനുമുണ്ട്. ആദ്യത്തെ ആൾ ദേഹം നോക്കാൻ അറിയാത്തവനും ശീലം പാലിക്കാത്തവനും മനസ്സിന് ഏകാഗ്രതയില്ലാത്തവനും പ്രജ്ഞയില്ലാത്തവനുമാണ്. അങ്ങനത്തെ ചെറിയ തെറ്റും നരകത്തിലേക്ക് നയിക്കുന്നു. രണ്ടാമത്തെയാൾ പ്രായശ്ചിത്തം ചെയ്യുന്നു. അയാൾക്ക് ദേഹസുരക്ഷ അറിയാം, ശീലം വേണ്ട പോലെ പാലിക്കുന്നു, മനസ്സ് ഏകാഗ്രമാണ്, പ്രജ്ഞാവാനാണ്. അവന് വേലികളില്ല, കെട്ടുകളില്ല. അവൻ അതേ ചെറിയ തെറ്റു ചെയ്താലും ഈ ജന്മത്തിൽ തന്നെ അതിന് പ്രായശ്ചിത്തവും ചെയ്യുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ജൂൺ 24, 1509 ജൂൺ 24, ഇംഗ്ലണ്ടിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ദുഷ്പേര് സമ്പാദിച്ച രാജാവ് ഹെൻറി 8-ൻ്റെ കിരീടധാരണം നടക്കുന്നു. 1812 ജൂൺ 24, നെപ്പോളിയൻ റഷ്യ ആക്രമിക്കുന്നു. 1968 ജൂൺ 24, ഒരു വലിയ ജാഥ വാഷിംഗ്ടൺ നഗരത്തിൽ വന്നു ചേരുന്നു. റാലി നയിക്കുന്നത് മാർട്ടിൻ ലൂഥർ കിങ്. ജാഥയുടെ ആവശ്യകത, ദരിദ്ര ജനവിഭാഗങ്ങൾക്കെല്ലാം തൊഴിലും പാർപ്പിടവും നൽകണം.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സാന്ധ്യരാഗങ്ങൾ.
1: പ്രിയ ശ്രോതാക്കളെ, സാന്ധ്യരാഗം കേൾക്കാം. സാന്ധ്യരാഗത്തിൽ ഇന്ന് ആദ്യം സ്വാമി അയ്യപ്പൻ എന്ന ചിത്രത്തിലെ പാട്ട് കേൾക്കാം. ആലപിച്ചത് അമ്പിളി.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാന്ദ്യരാഗങ്ങൾ.
1: മണവാട്ടി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ആലപിച്ചത് കെ ജെ യേശുദാസ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ബുധനാഴ്ച പ്രത്യേക പോക്കുവയിൽ. പ്രത്യേക പോക്കുവയിലിൽ ഒരു അതിഥിയുമായി വന്ന് ഏറെ സല്ലാപങ്ങളും അതിലേറെ പാട്ടുകളും ഒരുപക്ഷെ അതിലേറെ കാര്യങ്ങളും കവിതകളും ഒക്കെയായി ഒരു പോക്കുവയിൽ നേരം ഇങ്ങനെ ഹൃദ്യമായി തീരുക എന്നതിനേക്കാൾ ചാരിതാർത്ഥ്യമായി സത്യത്തിൽ ഇപ്പോൾ എന്റെ ജീവിതത്തിൽ വേറൊന്നും എടുക്കുവാനില്ല എന്ന് തന്നെ. ഒരുപാടൊരുപാട് ജോലികൾ ചെയ്യുന്നുവെങ്കിലും ഈ ബുധനാഴ്ച പോക്കുവയിൽ നേരം എന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ശ്രോതാക്കളുടെ പലരുടെയും ജീവിതത്തിൽ എന്ന പോലെ ഏറ്റവും ഹൃദ്യമായിരിക്കുന്നു, ചാരുതയാർന്നിരിക്കുന്നു, സമ്മോഹനമായിരിക്കുന്നു എന്നതിൽ ഒരു സംശയവുമില്ല. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ പ്രത്യേക പോക്കുവയിലിൽ നമുക്കറിയാം ഓരോ ബുധനാഴ്ചയും ഓരോരോ സുഹൃത്തുക്കളുമായിട്ടാണ് ഞാൻ വരാറുള്ളത്. അതിഥി എന്ന് പറയാറുണ്ടെങ്കിലും അവരെല്ലാവരും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന സുഹൃത്തുക്കൾ തന്നെയാണ്. ഇന്നും അതേപടി തന്നെ എത്രയോ കാലങ്ങളായി പരിചയമുള്ള, ഒരുപക്ഷെ ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞ, ഏറ്റവും സ്നേഹം എന്നോട് കാത്തുസൂക്ഷിക്കുന്ന, അതുപോലെ ഞാൻ മനസ്സുകൊണ്ടും അത്രയേറെ സ്നേഹം കാത്തുസൂക്ഷിക്കുന്ന പ്രിയപ്പെട്ട കവി കുറിഞ്ചിലക്കോട് ബാലചന്ദ്രൻ സാറാണ് ഇന്ന് പ്രത്യേക പോക്കുവയിലിൽ നമ്മുടെ സുഹൃത്തായി അതിഥിയായി ഒപ്പമുള്ളത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിരമിച്ച വ്യക്തിയാണ് അദ്ദേഹം. അതിനേക്കാളൊക്കെ ഉപരി എനിക്ക് അദ്ദേഹത്തെ ഏറ്റവും പരിചയം പാരലൽ കോളേജിലെ അധ്യാപകരായിരുന്നു എന്നുള്ളതാണ്. ഞാനെന്തു പഠിപ്പിച്ചിരുന്നു എന്നുള്ളത് പ്രസക്തമല്ല. അദ്ദേഹം കവിയായിരുന്നതുകൊണ്ട് മലയാള അധ്യാപകനായിരുന്നു. ഞാനും വളരെ യാദൃച്ഛികമായി എന്തൊക്കെയോ പഠിപ്പിച്ചു. ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു സൗഹൃദമാണ്. പിന്നെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അദ്ദേഹം കവിയായി വന്ന് ഞങ്ങളുടെയൊക്കെ പാരലൽ കോളേജിൽ മനോഹരമായി കവിത ചൊല്ലിയത് ഇന്നലെ എന്നതുപോലെ മനസ്സിൽ തെളിയുന്നു എന്ന് പറയുവാനാണ് എനിക്കിഷ്ടം. മച്ചകങ്ങൾ എന്ന കവിതാ സമാഹാരവും ഒറ്റയായി പോയ ഒരൊച്ച എന്ന കവിതാ സമാഹാരവും ഹൃദ്യമായി എഴുതി മലയാളി മനസ്സിൽ ചേക്കേറിയ കവിയാണ് കുറിഞ്ചിലക്കോട് ബാലചന്ദ്രൻ. അദ്ദേഹത്തിന്റെ ആദ്യ കവിതാ സമാഹാരം മച്ചകങ്ങളാണെങ്കിൽ ഒറ്റയായി പോയ ഒരൊച്ച എന്ന കവിതാ സമാഹാരം ഇറങ്ങിയിട്ട് അധിക നാളായിട്ടില്ല. ഏതാണ്ട് ഒരു 3, 4, 5, 6 മാസമേ ആവുന്നുള്ളൂ ആ കവിതാ സമാഹാരം. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജനുവരിയോടുകൂടിയാണ് ആ കവിതാ സമാഹാരം പുറത്തിറങ്ങുന്നത്. ഒരുപാട് ഹൃദ്യമായ കവിതകളോടുകൂടിയ ഒരു കവിതാ സമാഹാരമാണ്. അങ്ങനെ ഒരു കവി നമ്മളോട് ഒപ്പമുള്ളപ്പോൾ അദ്ദേഹത്തെ വിളിക്കാം, കവിതകൾ കേൾക്കാം, കവിതകളെക്കുറിച്ച് സംസാരിക്കാം, പാട്ടുകളും ചോദിക്കാം, സല്ലപിക്കാം, വർത്തമാനം പറയാം. പ്രിയ ശ്രോതാക്കളെ, ഞാൻ അദ്ദേഹത്തെ ഇന്നത്തെ പ്രത്യേക പോക്കുവയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി കുറിഞ്ചിലക്കോട് ബാലചന്ദ്രൻ സാറിനെ സാർ ഹൃദ്യമായി ഈ പ്രത്യേക പോക്കുവയിലേക്ക് അങ്ങേ സ്വാഗതം ചെയ്യും.
2: നമസ്കാരം സാർ. നന്ദി.
1: ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ. ഹലോ, റേഡിയോയുടെ ശബ്ദം കുറച്ച് വെച്ച് സംസാരിക്കാം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കവി കുറിഞ്ചിലക്കോട് ബാലചന്ദ്രൻ സാറാണ്. സാറിനോട് നമസ്കാരം പറഞ്ഞ് സംസാരിക്കാം. കേൾക്കുന്നുണ്ടോ?
3: ആ,
1: കുറിഞ്ചിലക്കോട് ബാലചന്ദ്രൻ സാറാണ്, കവിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തോട് സംസാരിക്കാം, സംസാരിച്ചോളൂ.
2: ഓ, സുഖം തന്നെ, സുഖം തന്നെയാണ്. സാറിന്റെ പേര്?
3: പരിപാടിയൊക്കെ കൊള്ളാം. നല്ല ബുധനാഴ്ച ഇടുന്ന കേൾക്കുന്നതിനും ഈ സംസാരിക്കുന്നതിന് മോഹൻലാലിന്റെ സൗണ്ട് ആണ്.
1: എനിക്കാണ്
3: നല്ല ചിരിയും സംഭാഷണം ഒക്കെ കൊള്ളാം.
2: ആരാണ്? പേര് പറഞ്ഞില്ലല്ലോ. ഈ സംസാരിക്കുന്ന ആളുടെ പേര് പറഞ്ഞില്ലല്ലോ.
3: പേര് അബ്ദുൽ സലാം.
2: സാർ എവിടെ നിന്ന് വിളിക്കുന്നത്?
3: ഞാനിപ്പോ കൊല്ലത്തുനിന്ന്.
2: കൊല്ലത്തുനിന്ന്? സാർ എന്ത് ചെയ്യാണ് ഇപ്പോ?
3: ജോലിയൊന്നും ഇല്ല, ചുമ്മാ ഇരിക്കട്ടെ. അല്ല, ചെയ്യാത്ത ജോലികളൊന്നും ഇല്ല, ഒരുപാട് ജോലികളൊക്കെ ഉണ്ട്. ഇപ്പൊ അങ്ങ് ആവശ്യമൊക്കെ ആയി. എന്നൊരു കുടുംബ ജോലികളൊക്കെ ആയിരുന്നു. എന്നാലും ചുമ്മാ ഇരിക്കത്തില്ല, ഏത് പണികളൊക്കെ
2: ചെയ്യും.
3: ഇടയ്ക്ക് സുഖമില്ല, ശ്വാസം മുട്ടലും ഒക്കെ ഉണ്ട്. വണ്ടിയൊക്കെ ഇടിച്ച് മാറി വീണിട്ടുണ്ട്. അങ്ങനെ
2: പോകുന്ന
3: പരിപാടിയൊക്കെ കൊള്ളാം. എല്ലാം നല്ല സുഖം, എല്ലാ സംഭാഷണങ്ങളൊക്കെ ബുധനാഴ്ച
2: വെച്ചിരിക്കുന്നത്. കൃത്യമായി കേൾക്കാറുണ്ടല്ലേ?
3: കേട്ടാനുള്ളത് ഷിറോസ്, റംസി, നസീബ്, അസീബ്, ഷംന, സബീർ, അവരൊക്കെ അവിടുത്തെ പിന്നെ മേടവും വീടവും ഇതിനൊക്കെ സുഖമായിട്ടിരിക്കുന്നു. അവർക്ക് അവർക്ക് കൂടി കേട്ടെ.
1: എല്ലാവരും സുഖമായിരിക്കുന്നു.
3: എല്ലാവരും സുഖമായിരിക്കുന്നു. നല്ല പരിപാടി അല്ല വളരെ. ബുധനാഴ്ച പ്രത്യേകിച്ച് നല്ല പരിപാടി, ചിരിയും തമാശകളും നേരം പുസ്തകമൊക്കെ കൊള്ളാം. വളരെ
1: ഇഷ്ടപ്പെട്ടിരിക്കും.
3: അങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്നോ?
2: എല്ലാവരും സന്തോഷമായിരിക്കുന്നു.
3: എല്ലാരും ഊണം ഊണൊക്കെ കഴിച്ചോ?
2: ഊണം എല്ലാം കഴിച്ചു. സന്തോഷം.
1: ഒരു കവിത കേൾക്കണോ പാട്ട് കേൾക്കണോ ആദ്യം? രണ്ടുപേരി കവിത കേൾക്കണോ അതോ പാട്ട് കേൾക്കണോ? രണ്ടുപേരി കവിത കേൾക്കാം അല്ലേ. കുറിഞ്ചലക്കോട് ബാലചന്ദ്രൻ കവിയാണ്. അപ്പൊ രണ്ടുപേരി കവിത ആദ്യം കേൾക്കാതെ തീർച്ചയായിട്ടും. അപ്പം നമുക്ക് ശ്രോതാക്കൾക്കൊക്കെ വേണ്ടിയിട്ടും പ്രത്യേകിച്ച് അങ്ങക്ക് വേണ്ടിയിട്ടും സാറിനോട് ഞാൻ അപേക്ഷിക്കാം രണ്ടുപേരി കവിത ചൊല്ലാൻ.
2: അപ്പൊ ഓക്കെ, വിളിച്ചൊരു സന്തോഷം. ഞാൻ ഒരു കവിത പൂർണ്ണമായി ചൊല്ലുന്നില്ല, ഒരു എന്റെ ഞാൻ എഴുതിയ ഒരു പാലം എന്ന് പറഞ്ഞൊരു കവിത ഉണ്ട്, പഴയ ഒരു കവിതയാ. അതിലെ കുറച്ച് വരി ഞാൻ പറയാം. ചിന്തയിലന്തി ചായുമ്പോഴെന്നെ നീ കൊണ്ടുപോകൂ പുറത്തെടുക്കാതെ, വിണ്ടമണ്ണിൻ കണക്കെടുത്തോലകൾ തന്നുപോകൂ വിലങ്ങൻ കിനാക്കളെ. ഏകലോകം തുരുമ്പിച്ച നെഞ്ചൂക്കൊരൊറ്റ വേദം കടം കൊണ്ട ഭാവനയ്ക്കൊത്ത പോലനുപൂരകം, ജീനിയസ് അറ്റുപോകാത്ത പേരും പ്രകാരവും, യജ്ഞഭാഗം പകർന്നെൻ്റെ ദേശികൻ വിത്തുപാകി മുളപ്പിച്ച ദർശനം, കണ്ണുപൊട്ടിത്തിളയ്ക്കുന്ന ശാപമായി മുന്നിൽ നിൽക്കുന്നു കാഴ്ചക്കിടങ്ങുകൾ. ഇങ്ങനെ അങ്ങ് മുന്നോട്ട് പോകും കവിത.
1: സന്തോഷായില്ലേ? ഒരു കവിത കേട്ട് തുടങ്ങാന്ന് പറയുന്ന അതിനേക്കാൾ ഹൃദയമായ വേറൊന്നില്ല. ഇന്ന് ഏത് പാട്ടാ വേണ്ടേ? പാട്ടും കൂടെ വേണമല്ലോ.
3: പിന്നെ ഇപ്പ കണ്ട് മെല്ലെ പഴയ ഒരു തമിഴ് ശിവാജി ഗണേശൻ ജയലളിതയൊക്കെ ഉള്ള കാലത്തുള്ള അന്ന് തിയേറ്ററിനകത്ത് മണ്ണി തറയും മണ്ണും ഒക്കെയാ
1: കുത്തിയിരുന്ന് കണ്ട കാലം.
3: മണ്ണിനകത്തൊക്കെ ഇരുന്ന് പഴയ കാലത്ത്
1: കുത്തിയിരുന്ന് കണ്ടെന്ന് പറയാൻ പറ്റില്ല, ചടഞ്ഞിരുന്ന് കണ്ട
3: കാലം.
1: അപ്പൊ ആ പാട്ടാണ് വേണ്ടത് അല്ലേ. അപ്പൊ കുറിഞ്ചിലക്കോട് ബാലേന്ദ്ര സാറിനോട് ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് പാട്ടിലോട്ട് പറഞ്ഞോളൂ കേട്ടോ. സാറിനോട് ഒരു നമസ്കാരം കൂടെ പറഞ്ഞിട്ട് നമുക്ക് പാട്ടിലോട്ട് പോവാം.
2: ഓ, സാർ വിളിച്ചതിൽ സന്തോഷം, നന്ദി. എല്ലാവിധമായ സ്നേഹ അന്വേഷണങ്ങളും അറിയിക്കുന്നു. നന്ദി കേട്ടോ. വളരെ വളരെ സന്തോഷം, വളരെ സന്തോഷം. നന്ദി.
1: പാട്ട് കേൾക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പൂക്കുവയിലേക്ക് നമുക്ക് തിരികെയെത്താം. തിരികെയെത്തുമ്പോൾ നമ്മളോടൊപ്പമുള്ളത് പ്രിയപ്പെട്ട സുഹൃത്തും കവിയും മച്ചകങ്ങൾ ഒറ്റയായി പോയ ഒരൊച്ച എന്നീ കാവ്യ സമാഹാരങ്ങളുടെ രചയിതാവുമായ പ്രിയപ്പെട്ട കുറിഞ്ചലക്കോട് ബാലചന്ദ്രൻ സാറാണ് നമ്മളോടൊപ്പമുള്ളത്. ഒരു ശ്രോതാവ് ഇപ്പൊ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ, ഞാൻ കാറ്റാണി.
0: വളരെ സന്തോഷം. എല്ലാം കേട്ടോണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വളരെ മനോഹരമായ കവിതകൾ, എന്ന് വെച്ചാൽ ഹൃദയത്തിൽ തൊടുന്ന കവിതകൾ, കുറിക്കുകൊള്ളുന്ന കവിതകൾ എഴുതുന്ന കുറിഞ്ചിലക്കോട് ബാലചന്ദ്രൻ സാറാണ്. അങ്ങനെയാണ് പറയാം, കുറിക്കുകൊള്ളുന്ന കവിതകൾ എഴുതുന്ന കുറിഞ്ചിലക്കോട് ബാലചന്ദ്രൻ സാറാണ്. അപ്പൊ അദ്ദേഹത്തോട് സംസാരിക്കാം.
2: നമസ്കാരം. നമസ്കാരം. നമസ്കാരം.
1: ഞാൻ പാട്ട് ചോദിച്ചിട്ട് ആദ്യം പറയാം, ചിലപ്പോ ഞാൻ പറഞ്ഞു തരാൻ മറന്നു.
2: പറയണം പറയണം.
1: ഞാൻ ചോദിച്ചിട്ട് ഞാൻ പാട്ട് തരണം. ഈ പാട്ടാണ്
2: മനോഹരമായ കെ പി എസ് സിയുടെ പഴയ ഗാനം.
1: അതായത് ഇങ്ങനെ കണ്ടടിച്ചോണ്ടിരിക്കും മറന്നു, കാരണം ഞാൻ ഇത്തിരി പ്രായം കുറഞ്ഞാൽ വയസ്സായ വൃദ്ധനാണ് കേട്ടോ സാറേ.
0: ഈ കഴിഞ്ഞ ആഴ്ച എന്തോ അല്ലേ 22 വയസ്സിന്റെ ആഘോഷം നടന്നത്.
1: അപ്പൊ ഇങ്ങനെ അതുകൊണ്ടാണ് ഞാൻ വേറെ ചേരം പറഞ്ഞത്. എനിക്ക് ഇത്തിരി തമാശ കൂടെ ഉണ്ട് സാറേ. സാറേ എവിടെ താമസം പറഞ്ഞു? കുറിഞ്ചിലക്കോട്.
2: കുറിഞ്ചിലക്കോട്. കുറിഞ്ചിലക്കോട്. മക്കൾ രണ്ടു പേരുണ്ട്, രണ്ട് ആൺമക്കളാണ്.
1: അവർക്ക് പണിയുള്ളവരൊക്കെ?
2: മൂത്ത മോന്, രണ്ടാമത്തെ മോൻ പഠിക്കുന്നു, മൂത്ത മകൻ IT കമ്പനിയിൽ ജോലി ചെയ്യാണ് ഇപ്പോ.
1: ജീവിതം സന്തോഷമാണ്.
2: ജീവിതം സന്തോഷകരമാണ്.
1: നമുക്ക് ഇത്തിരി പ്രായം പറയാം, കാരണം ഞാനിപ്പോ ഒറ്റയ്ക്കാണ്, എന്റെ മോളെ വീട്ടിലാണ്.
2: ഓ, പ്രായം എന്താ? ഈ പ്രായമൊക്കെ തീരുമാനിക്കും നമ്മളല്ലേ.
1: എന്നാലും
2: നമ്മുടെ നമ്മുടെ ശരീരത്തിന് മാത്രമേ പ്രായമാവുന്നുള്ളൂ, മനസ്സ് നമുക്ക് ഒരിക്കലും പ്രായമാവുന്നില്ല. അതാണ്, മനസ്സ് നമുക്ക് ഒരിക്കലും പ്രായമാവില്ല. മനസ്സ് ഇങ്ങനെ എപ്പോഴും സന്തോഷപ്രദമായിട്ട് വെക്കുക, നമുക്കൊരിക്കലും
1: ചില വാക്കുകൾ തന്നെ നമ്മൾ സംസാരിക്കുമ്പോഴേ അത് ഭയങ്കര പ്രശ്നം വരുന്ന വാക്കുകളുണ്ട്. പണ്ട് ഋഷിമംഗലം കിഷൻ നായർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു ഹാസ്യയുടെ ഒരു നടനുണ്ടായിരുന്നു. അങ്ങേരെ ഒരു ഭരിത കഥയാണ്. ഇങ്ങനെയാണ് എന്നു വെച്ചാൽ, ഒരു സ്ഥലത്ത് തങ്കപ്പനും തങ്കമ്മയും കൂടി ഒരു സ്ഥലത്ത് താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിനടുത്തൊരു ക്ഷേത്രമുണ്ട്. ക്ഷേത്രത്തിൽ ഉത്സവം കാണാം എന്നിങ്ങനെ തങ്കപ്പൻ്റെ കൂടെ തങ്കമ്മ പറയും, നമുക്ക് ഉത്സവം കാണണം കാണുമ്പോ എന്നൊക്കെ പറയും. അങ്ങനെ എനിക്ക് ഒരു ദിവസം പറഞ്ഞു, എന്തായാലും 5-6 വർഷം കൊണ്ട് പറയരുത്, നമുക്ക് ഈ വർഷം എന്തായാലും പോവാം, റെഡിയായിക്കോളാം പറഞ്ഞു. അങ്ങനെ റെഡിയായി, ഉത്സവകാലം തുടങ്ങി. അപ്പം ഈ ഉത്സവകാലം നടക്കേണ്ടത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകിച്ച് വരുത്തി ഇരിക്കാൻ വേണ്ടി ഇടയ്ക്കൂടെ ഒരു കയറിങ്ങനെ വലിച്ചിട്ടുള്ള പതിവ് ഉണ്ടായിരുന്നു.
2: അതങ്ങനെയാണ്, പഴയ കാലത്ത് അങ്ങനെയാണല്ലോ ഉത്സവപ്പറമ്പിലൊക്കെ അങ്ങനെ ചെയ്യുക.
1: അപ്പൊ അങ്ങനെ ഈ തങ്കമ്മയെ കൊണ്ടുവന്ന് തങ്കത്തം ഉത്സവപ്പറമ്പിൽ സ്ത്രീകൾ ഇരിക്കടുത്തൂടെ കൊണ്ടിരുത്തി എഴുതിയിട്ട് അവിടെ ഒരു മുറുക്കാങ്കടന്ന് ഒരു സിഗരറ്റ് വാങ്ങിച്ച് വലിച്ചും കൊണ്ട് തങ്കമ്മ ഇരിക്കുന്ന സ്ഥലത്തോട്ട് നോക്കി. നോക്കിയപ്പോ ഒരു പയ്യൻ അടുത്തുകൂടെ എന്തോ സംസാരിച്ചോണ്ട് പോകുന്നു. സംസാരിച്ചോണ്ട് പോകണമെന്ന് പറഞ്ഞ് ചുണ്ടനങ്ങനെ മാത്രമേ കണ്ടുള്ളൂ, മറ്റത് കേൾക്കാൻ ഒക്കില്ല. അപ്പൊ അങ്ങേര് പറഞ്ഞിട്ട് പോയ എന്തിനാണെന്നറിയാം? ആ പയ്യൻ പറഞ്ഞിട്ട് പോയത് വേറെ ഒന്നുമല്ല, വെളി പറയരുത് എന്ന് പറഞ്ഞിട്ട് പോയി.
2: വെളി പറയരുത് എന്ന് പറഞ്ഞു.
1: വെളി പറയുന്നത് പറഞ്ഞിട്ട് അങ്ങ് പോവേന്ന് പ്രത്യേകിച്ച് ആരോടും പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ ചുണ്ടനങ്ങനെ കൊണ്ട് തങ്കപ്പം ഓടിഞ്ഞു വന്ന് വന്നിട്ട് തങ്കമ്മന്നൊക്കെ ചോദിച്ച ആ പയ്യൻ എന്ത് പറഞ്ഞിട്ട് പോരെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ പയ്യൻ വേറെ ഒന്നും പറഞ്ഞില്ല, വെളി പറയരുത് എന്ന് പറഞ്ഞിട്ടാണ്
2: പോയത്.
1: അപ്പൊ കൂടെ ഇരുന്ന സ്ത്രീകളെല്ലാം പറഞ്ഞു, എന്തായാലും ഭർത്താവല്ലേ, നിങ്ങൾക്ക് പറയാമല്ലോ. അപ്പോഴും പറഞ്ഞു, നിങ്ങളാണെന്നെ അങ്ങേത് പറഞ്ഞിട്ട് വേറെ ഒന്നുമല്ല വെളി പറയരുത്. അത് പോലെ സാറ ഈ കുടുംബം കലക്കെ
0: ധാരാളം
1: ഒരു വാക്കാണ് പ്രശ്നം. അതുപോലെ തന്നെ നമുക്ക് ചികിത്സിച്ച മാറാത്ത ഒരു അസുഖം ഉണ്ട്, ഏതെന്നറിയോ? സംശയരോഗം. അതിന് പ്രൂഫ് ആണ് അത് വന്നു കലങ്ങും.
2: നമുക്ക് ആർക്ക് ചികിത്സിക്കാൻ പറ്റില്ല.
0: പാട്ട് ഏതോ ഒന്നുകൂടെ ഓർമ്മ ഉണ്ട്, അതാ മറന്നുപോയാ? മാരിവില്ലൻ തേൻമലര് അല്ലേ, ഓർമ്മ ശക്തി പരീക്ഷിച്ചു നോക്കിയതാണ്. ഇത്രയും വർത്താനം പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ച പിന്നെ ചോദിക്കും അയ്യോ മറന്നുപോയി എന്ന് പറയുന്നു. അപ്പൊ ഇത്രയൊക്കെ പറയാൻ കഴിഞ്ഞത് തന്നെ എന്നുവെച്ചാൽ ഭാഗ്യാണ്.
1: അപ്പൊ
0: പറയണം,
1: കണ്ണമ്പുള്ളി രവി എന്ന് പറഞ്ഞില്ലേ ഒരു സുഹൃത്ത്?
0: അങ്ങനെ ഒരാളെ കുറിച്ച് ഞാനും കേട്ടിട്ടുണ്ട്.
1: പക്ഷെ യഥാർത്ഥത്തിൽ നല്ലൊരു മനസ്സുള്ള സുഹൃത്ത് എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. കാരണം ഈ റേഡിയോയിൽ കൂടെയൊക്കെ സംസാരം കേട്ടിട്ടുള്ളു. അവിടെ ചെന്നാൽ പൈസ ഇല്ലെങ്കിലും ഒരു ചായ കുഴിച്ചു കൊടുക്കും എന്നാണ് പറയുന്നത്.
0: വലിയ രണ്ട് മനസ്സാണുള്ളത്, ഒരു മനസ്സല്ല.
1: അപ്പൊ അതൊരു നല്ല മനസ്സല്ലേ?
0: അതെ, ഇരട്ട ചങ്കം എന്ന് പറയുമ്പോൾ അത് രണ്ട് മനസ്സാണ്.
1: അപ്പൊ ആ സുഹൃത്തിനെ നമുക്ക് കളയാൻ
0: പറ്റില്ല. അപ്പം കുറിഞ്ചിലക്കോട് ബാലേന്ദ്ര സാറിനോട് ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം ഒക്കെ പറഞ്ഞാൽ നമുക്ക് പാട്ടിലേക്ക്
1: പോകാം.
2: നമസ്കാരം, നമസ്കാരം സാർ, വിളിച്ചതിൽ വളരെ സന്തോഷം, നന്ദി, നമസ്കാരം, നമസ്കാരം.
0: അപ്പൊ അങ്ങ് പാട്ട് കേൾക്കാം, കണ്ണമ്പള്ളി രവിച്ചേട്ടനെ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീവിജയ. പ്രധാന വാർത്തകൾ. ആഗോള വെല്ലുവിളികൾ നേരിടാൻ പരസ്പര വിശ്വാസമുള്ള പങ്കാളികൾ തമ്മിലുള്ള സഹകരണം പ്രധാനമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഐക്യരാഷ്ട്രസഭാ യോഗത്തിൽ ഇന്ത്യയെ ലക്ഷ്യമിട്ട് നടത്തിയ പരാമർശങ്ങൾക്ക് പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകി ഇന്ത്യ. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലൂടെ താൽക്കാലിക സമുദ്ര ഇടനാഴി തുറക്കുന്നതായി പ്രഖ്യാപിച്ച് ഒമാൻ. ഇടപെടൽ ഐക്യരാഷ്ട്രസഭയുടെ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷനുമായി ചേർന്ന്. സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചത് കേരളത്തിന്റെ ഭാവി സാധ്യതകൾ തിരിച്ചറിഞ്ഞുള്ള വികസനാത്മക ബജറ്റെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. രണ്ടു വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ എത്തിയ ചരിത്ര നേട്ടം കൈവരിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നാളെ പുലർച്ചെ ബ്രസീൽ സ്കോട്ട്ലൻഡ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ആഗോള വെല്ലുവിളികൾ നേരിടാൻ ഇന്ത്യയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സിയോളിൽ ദക്ഷിണ കൊറിയൻ വിദേശകാര്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. നിലവിലെ അന്താരാഷ്ട്ര സാഹചര്യത്തിൽ പരസ്പര വിശ്വാസമുള്ള പങ്കാളികൾ തമ്മിലുള്ള സഹകരണം പ്രധാനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
1: It is clearly our responsibility to take this relationship forward, to oversee what different parts of the government and different parts of our economy, of our country, do with each other in their interaction, in coordinating that and really, I would say, fashioning a more forward-looking, a more contemporary relationship in a more difficult world.
0: വ്യാപാരം, പ്രതിരോധം, സാങ്കേതിക വിദ്യ, ഹരിതോർജ്ജം, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങി വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണവും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലൂടെ താൽക്കാലിക സമുദ്ര ഇടനാഴി തുറക്കുന്നതായി പ്രഖ്യാപിച്ച് ഒമാൻ. ഐക്യരാഷ്ട്രസഭയുടെ അന്താരാഷ്ട്ര സമുദ്ര സംഘടനയുമായി സഹകരിച്ചാണ് പുതിയ റൂട്ടുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഗൾഫ് മേഖലയിലെ സംഘർഷങ്ങളെ തുടർന്ന് മാസങ്ങളായി കുടുങ്ങിക്കിടക്കുന്ന 11,000-ത്തിലധികം കപ്പൽ ജീവനക്കാരെ സുരക്ഷിതമായി പുറത്തെത്തിക്കാനും വാണിജ്യ ഗതാഗതം പുനഃസ്ഥാപിക്കാനുമാണ് നീക്കം. ഇടനാഴിയിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് യാത്രാ ഫീസ് ഈടാക്കില്ലെന്നും ഒമാൻ വ്യക്തമാക്കി. അതേസമയം ഹോർമൂസ് കടലിടുക്കിലെ ദീർഘകാല സുരക്ഷയ്ക്കായി ഒമാനും ഇറാനും ചേർന്ന് സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പ് രൂപീകരിക്കാനും ധാരണയായിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതി യോഗത്തിൽ ഇന്ത്യയെ ലക്ഷ്യമിട്ട് നടത്തിയ പരാമർശങ്ങൾക്ക് പാകിസ്ഥാന് കടുത്ത മറുപടി നൽകി ഇന്ത്യ. യു എൻ വേദിയെ ഇസ്ലാമാബാദ് രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നും നിഷ്പക്ഷ നിലപാടെടുക്കേണ്ട സഹ അധ്യക്ഷ സ്ഥാനം പാകിസ്ഥാൻ ദുരുപയോഗം ചെയ്തതായും ഐക്യരാഷ്ട്രസഭയുടെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് ചൂണ്ടിക്കാട്ടി. കശ്മീർ പ്രശ്നം ഉന്നയിച്ച പാകിസ്ഥാൻ പ്രതിനിധി അസിം ഇഫ്തിഖർ അഹമ്മദിന്റെ പരാമർശങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം.
2: I also refer to the unwarranted remarks made by the representative of Pakistan. It is incredible that a co-chair expected to be balanced and unbiased in conduct has chosen to politicize this forum. I would only like to stress for brevity of time that the Union Territory of Jammu and Kashmir is a matter strictly internal to India. It has always been, is and will remain so.
0: കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ, യുഎസ് വ്യാപാര പ്രതിനിധി അംബാസഡർ ജെയിംസൺ ഗ്രീർ ഉൾപ്പെടെയുള്ള പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയിൽ ഇന്ത്യ യുഎസ് വ്യാപാര ചർച്ചകളുടെ പുരോഗതി അവലോകനം ചെയ്തതായും സാമ്പത്തിക പങ്കാളിത്തം മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ച ചർച്ചകൾ നടന്നതായും ശ്രീ ഗോയൽ സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ പറഞ്ഞു. ഇരു രാജ്യങ്ങൾക്കും ഗുണകരമാകുന്ന ഒരിടക്കാല വ്യാപാര കരാറിലേക്ക് ഉടൻ എത്തിച്ചേരാനും ചർച്ചകളിൽ ധാരണയായി. രണ്ടു വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ കൈകാര്യം ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന തുറമുഖമെന്ന നേട്ടം കൈവരിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. മദർഷിപ്പ് MSC ലൂസിയാന ഇന്ന് വൈകിട്ട് 5 മണിയോടെ തുറമുഖത്തെത്തിയതോടെയാണ് വിഴിഞ്ഞം ഈ നേട്ടം കൈവരിച്ചത്. ആദ്യ വാണിജ്യ കപ്പലായ സാൻ ഫെർണാൻഡോ 2024 ജൂലൈ 11 വിഴിഞ്ഞത്തെത്തിയത്. തുറമുഖത്ത് പൂർണ്ണതോതിൽ വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് 2024 ഡിസംബർ 3. ദേശീയപാതകളിലെ അനധികൃത പാർക്കിംഗും കയ്യേറ്റങ്ങളും ഒഴിവാക്കാനുള്ള നടപടികൾ ശക്തമാക്കി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ നടപടി. ഇതിന്റെ ഭാഗമായി രാജ്യത്തുടനീളം 595 അനധികൃത പാർക്കിംഗ് കേന്ദ്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവ നീക്കം ചെയ്യാൻ സംസ്ഥാന സർക്കാരുകളുമായും എൻഫോഴ്സ്മെന്റ് ഏജൻസികളുമായും ചേർന്ന് പ്രവർത്തിക്കുമെന്ന് അതോറിറ്റി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: വികസനാത്മകമായ ബജറ്റാണ് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ പറഞ്ഞു. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിന്മേലുള്ള ചർച്ചയിൽ മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. കേരളത്തിന്റെ ഭാവി സാധ്യതകൾ വിലയിരുത്തി കൃത്യമായ ദിശാബോധം നൽകുന്ന ബജറ്റാണിതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു.
4: നോളജ് എക്സ്പ്ലോഷൻ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ കേരളത്തിന്റെ സാധ്യതകൾ എന്താണ് എന്ന് പരിശോധിച്ച് നമ്മുടെ അഡ്വാൻറ്റേജസ് എന്താണ്, നമ്മുടെ ഡിസഡ്വാൻറ്റേജസ് എന്താണ് എന്ന് കൃത്യമായി പരിശോധിച്ചാണ് ഈ ബജറ്റ് തയ്യാറാക്കിയത്. ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് ബജറ്റാണ്. ഭാവിയിൽ എന്ത് ചെയ്യണം കേരളം എന്ന് കൃത്യമായ ദിശാബോധം നൽകുന്ന ഒരു ബജറ്റാണ്. ആ രീതിയിലാണ് ഞങ്ങൾ അവതരിപ്പിച്ചത്. അതോടൊപ്പം ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ കൃത്യമായി പ്രതിഫലിക്കുക കൂടി ചെയ്യുന്ന ഒരു ബജറ്റാണ്.
0: വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനം UDFൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ബജറ്റിന്മേലുള്ള പൊതുചർച്ച പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഈ മാസം 29 സഭ വീണ്ടും ചേരും. PM ശ്രീ പദ്ധതി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് രാവിലെ സഭയിൽ നിന്ന് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തിയിരുന്നു. സംസ്ഥാനത്തെ പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹയെ നിയമിച്ചു. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. നിലവിലെ ചീഫ് സെക്രട്ടറി A.J.തിലക് ഈ മാസം 30 വിരമിക്കുന്ന ഒഴിവിലേക്കാണ് നിയമനം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി N.ശേഷാദ്രിനാഥനെ നിയമിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. തന്ത്രപ്രധാന പ്രതിരോധ സഹകരണത്തിന്റെ പുരോഗതി വിലയിരുത്തുന്നതിനായി ഇന്ത്യയും UAE ഇന്ന് ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. പ്രതിരോധ വ്യവസായ സഹകരണം വിപുലീകരിക്കൽ, അത്യാധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തൽ, സമുദ്രസുരക്ഷ വർദ്ധിപ്പിക്കൽ തുടങ്ങിയ വിഷയങ്ങളിലൂന്നിയായിരുന്നു ചർച്ചകളെന്ന് പ്രതിരോധ മന്ത്രാലയം സാമൂഹ്യമാധ്യമത്തിൽ അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 ഗ്രൂപ്പ് ബിയിൽ കാനഡ സ്വിറ്റ്സർലൻഡിനെയും ഖത്തർ ബോസ്നിയയെയും നേരിടും. ഗ്രൂപ്പ് സിയിൽ നാളെ പുലർച്ചെ 3:30 ബ്രസീൽ സ്കോട്ട്ലൻഡിനെതിരെ കളത്തിലിറങ്ങും. ഇന്ന് നടന്ന മത്സരത്തിൽ കോംഗോയെ ഏകപക്ഷീയമായ 1 തകർത്ത് കൊളംബിയ നോക്കൌട്ടിൽ പ്രവേശിച്ചു. മറ്റൊരു മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ എതിരില്ലാത്ത 5 തകർത്ത് പോർച്ചുഗൽ ആദ്യ ജയം സ്വന്തമാക്കി. മത്സരത്തിൽ 2 നേടിയ നായകൻ ക്രിസ്ത്യാനോ റൊണാൾഡോ 6 ലോകകപ്പ് ടൂർണമെന്റുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരം എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി. US ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യൻ താരങ്ങൾക്ക് മുന്നേറ്റം. വനിതാ ഡബിൾസിൽ ഇന്ത്യയുടെ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യം സ്പാനിഷ് ജോഡിയെ തകർത്ത് 2 റൌണ്ടിൽ കടന്നു. പുരുഷ സിംഗിൾസിൽ ഫ്രാൻസ് ചൈനീസ് തായ്പേയി താരങ്ങളെ ഇന്ത്യയുടെ റൌണക് ചൌഹാൻ പരാജയപ്പെടുത്തി. ഇന്ത്യൻ താരം ശങ്കർ മുത്തുസ്വാമിയാണ് അടുത്ത റൌണ്ടിൽ റൌണക്കിന്റെ എതിരാളി. നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10th ഉന്നതതല യോഗം ന്യൂഡൽഹിയിൽ മറ്റന്നാൾ നടക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ആണ് യോഗം സംഘടിപ്പിക്കുന്നത്. രാജ്യത്തുടനീളമുള്ള മയക്കുമരുന്ന് കടത്തും മയക്കുമരുന്ന് ദുരുപയോഗവും ചെറുക്കുന്നതിനുള്ള ശ്രമങ്ങൾ അവലോകനം ചെയ്യുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനുമായാണ് യോഗം സംഘടിപ്പിക്കുന്നതെന്ന് ആഭ്യന്തരമന്ത്രാലയം അറിയിച്ചു. 2026-29 നാർക്കോട്ടിക്സ് നിയന്ത്രണത്തെക്കുറിച്ചുള്ള ദർശനരേഖ ശ്രീ ഷാ യോഗത്തിൽ പുറത്തിറക്കും. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി കർണാടക തമിഴ്നാട് പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ച് മുഖ്യമന്ത്രി VD സതീശൻ. മയക്കുമരുന്ന് കടത്ത് ശൃംഖലകൾ വിവിധ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ഏകോപിത നടപടികൾക്കായി ഈ നീക്കം. കൊൽക്കത്തയിലെ താരാതലയ്ക്ക് സമീപം നിർമ്മാണത്തിലിരുന്ന ഗോഡൌൺ തകർന്നുണ്ടായ അപകടത്തിൽ 3 മരിച്ചു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവർക്കായുള്ള രക്ഷാപ്രവർത്തനം ദേശീയ ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ്. ആഗോള വെല്ലുവിളികൾ നേരിടാൻ പരസ്പര വിശ്വാസമുള്ള പങ്കാളികൾ തമ്മിലുള്ള സഹകരണം പ്രധാനമെന്ന് വിദേശകാര്യമന്ത്രി S.ജയശങ്കർ. ഐക്യരാഷ്ട്രസഭാ യോഗത്തിൽ ഇന്ത്യയെ ലക്ഷ്യമിട്ട് നടത്തിയ പരാമർശങ്ങൾക്ക് പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകി ഇന്ത്യ. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലൂടെ താൽക്കാലിക സമുദ്ര ഇടനാഴി തുറക്കുന്നതായി പ്രഖ്യാപിച്ച് ഒമാൻ. ഇടപെടൽ ഐക്യരാഷ്ട്രസഭയുടെ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷനുമായി ചേർന്ന് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചത് കേരളത്തിന്റെ ഭാവി സാധ്യതകൾ തിരിച്ചറിഞ്ഞുള്ള വികസനാത്മക ബജറ്റ് എന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 2 വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ എത്തിയ ചരിത്ര നേട്ടം കൈവരിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നാളെ പുലർച്ചെ ബ്രസീൽ സ്കോട്ട്ലൻഡ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് നമുക്ക് തിരികെ എത്താം. പ്രത്യേക പോക്കുവയിലേക്ക് നമ്മൾ തിരികെ എത്തുമ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വളരെ പ്രിയപ്പെട്ട സുഹൃത്തും അയൽപക്കം എന്ന് തന്നെ പറയാം, വള്ളനാടിന്റെ വളരെ അടുത്ത അയൽപക്കമാണ് കുറുഞ്ചിലക്കോട് എന്ന് പറയുന്നത്. കുറുഞ്ചിലക്കോട് ബാലചന്ദ്രൻ സാറാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ഒരു എന്താണ, മനസ്സിൽ തൊടുന്ന, നേരത്തെ പറഞ്ഞ പോലെ കുറുക്കി കൊള്ളുന്ന കവിതകൾ എഴുതുന്ന ഇഷ്ടപ്പെട്ട കവിയാണ് കുറുഞ്ചിലക്കോട് ബാലചന്ദ്രൻ സാറ്. ഒരു ശ്രോതാവ് ഇപ്പം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
2: ഹലോ സാർ, ഞാൻ ശങ്കരൻ നായർ.
1: വളരെ വളരെ സന്തോഷം. താങ്കളുടെ
2: അയൽവക്കക്കാരനും
1: കുറുഞ്ചിലക്കോടെന്ന് കേൾക്കുമ്പോ വിളിക്കാതിരിക്കാൻ അങ്ങേക്ക് കഴിയൂല. അപ്പൊ നിങ്ങളായി നിങ്ങളെ പാടായി എന്ന് പറയും പോലെ സംസാരിച്ചോ. ഇല്ല, ഇവിടെ തന്നെ ഉണ്ട്, എന്നാലും സംസാരിച്ചു.
2: ഹലോ
3: അണ്ണ. അണ്ണാ നമസ്കാരം.
2: നമസ്കാരം.
3: മനസ്സിലായി.
2: നമസ്കാരം രണ്ടു പേർക്കല്ല, മൂന്ന് പേർക്കാണ്. കാരണം നമ്മളെ ഒരു പ്രിയപ്പെട്ട ഒരാളും അതിനകത്ത് എവിടെയോ കാണും.
1: യാരത് നന്ദകുമാരാ?
2: അല്ല, നമ്മളെ പ്രിയപ്പെട്ട ആളാരാ, നമ്മളെ ടീച്ചറല്ലേ?
1: ആ ടീച്ചർ. ടീച്ചർ ഇപ്പൊ സ്റ്റുഡിയോയിൽ ഇല്ല, എന്നാലും ടീച്ചർ അത് കേൾക്കുന്നുണ്ട്. കുറിഞ്ചിലക്കോട്ട് എവിടെയാ?
3: കുറിഞ്ചിലക്കോട്ട്.
2: കുറിഞ്ഞിലക്കോട്ട്.
1: അങ്ങനെയല്ലേ തിരിച്ച് നമ്മളൊരു ചോദ്യം ചോദിക്കട്ടെ. ശങ്കരേട്ടാ മുണ്ടേല എവിടെയാണ് താമസിക്കുന്നത്? അങ്ങനെ. അപ്പൊ പിന്നെ സാറ് പറഞ്ഞേ പറ്റൂ കുറിഞ്ചിലക്കോട് എവിടെയാണ് താമസിക്കുന്നത് പറഞ്ഞേ പറ്റൂ.
3: കുറിഞ്ചിലക്കോട്. ഞാൻ ഇപ്പൊ താമസിക്കുന്നത് കുറിഞ്ചിലക്കോട് അല്ല, അതിന് കുറച്ച് നമ്മുടെ കോക്കോതമംഗലം. കോക്കോതമംഗലത്ത് അവിടെ ഒരു നമ്മുടെ ഒരു റോഡ് സൈഡിലൊരു കുളം ഉണ്ടല്ലോ. ആ പച്ചക്കുളം. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. അവിടെയാണ് ഞാൻ താമസം. അവിടെയാണ് എന്റെ വീട്.
1: സന്തോഷം സമാധാനമായില്ലേ?
2: അപ്പൊ എന്തായിരുന്നാലും നമ്മുടെ ഇത്രയും അടുത്തുള്ള ഒരാൾ വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോ നമുക്ക് വിളിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കും.
3: എന്റെ എന്റെ ശരിക്കുള്ള എന്റെ വീട് അവിടെ മണ്ണാറമ്പാറ അമ്പലത്തിന്റെ ബാക്ക് സൈഡിലാണ്. അവിടെ ആയിരുന്നു എന്റെ കുടുംബം. ഞാൻ ജനിച്ചത് അവിടെയാണ്. ഞാൻ ഇപ്പൊ താമസിക്കുന്നത് ഇവിടെയാണ്.
2: എന്റെ ഞങ്ങളുടെ എന്റെ കുടുംബം എന്ന് പറയുന്നത് നമ്മുടെ കാണിക്കപ്പെട്ടിയിൽ അവിടെ നിന്ന് കുറച്ച് താഴോട്ട് ഇറങ്ങുമ്പോ വല്ല സൈഡില് തമ്പുപേട് എന്ന് പറയും. മറ്റേ പുരുഷനേക്ക് അറിയാം സാർ,
3: പോലീസിലുണ്ടായിരുന്നു.
2: പുരുഷു എന്റെ മാമിയുടെ മോനാണ്. അവിടെ അതിന്റെ അവിടെ ആയിരുന്നു ഞങ്ങളുടെ കുടുംബ അച്ഛന്റെ കുടുംബ വീട്. ഞാൻ ഇപ്പൊ താമസിക്കുന്നത് ഇവിടെ കാവോള ട്രൈബൽ സ്കൂളിന്റെ അടുത്ത്.
1: പുരുഷു എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ പുരുഷു അല്ലല്ലോ.
2: അല്ല.
3: ഞാന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു ജോലി. റിട്ടയർ ചെയ്തു. അങ്ങനെ മദീന സാർ എന്റെ വളരെ വർഷങ്ങളായിട്ടുള്ള എന്റെ സുഹൃത്താണ്. അങ്ങനെ സാറെ വിളിച്ച് ഞാൻ ഇങ്ങോട്ട് വന്നത്.
2: വരാതിരിക്കാൻ
3: പറ്റില്ല.
1: കവിത കേൾക്കണോ പാട്ട് കേൾക്കണോ ആദ്യം?
2: കവിത ഞാൻ പറയാം സാർ. എനിക്ക് ഞാനൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട്.
1: ഏതാണ്
2: അത്? ഈ ഓടയിൽ നിന്ന് എന്ന സിനിമയിലെ കാറ്റിൽ ഇളം കാറ്റിൽ ഒഴുകി വരും ഗാനം എന്ന് തുടങ്ങുന്ന ഒരു പാട്ട്. അപ്പൊ ആ പാട്ട് നമ്മളിപ്പോ പാട്ട് കേൾക്കണം എന്ന് പറയുമ്പോ പാട്ട് കേൾക്കുക മാത്രമല്ല, ആ പാട്ടിന്റെ ആ രംഗം ഞാനിതായിപ്പോ എന്റെ മനസ്സിൽ കണ്ടോണ്ടിരിക്കുകയാണ്. കാരണം ഒരു കോളേജിൽ നടക്കുന്ന ഒരു ഫംഗ്ഷനാണ്. ഫംഗ്ഷനിൽ വെച്ച് ആ കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി പാടുന്ന ഒരു പാട്ടാണ്. അപ്പൊ അതിങ്ങനെ നമ്മുടെ മനസ്സിലിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്.
1: സത്യൻ അതിഗംഭീരമായി അഭിനയിച്ച സിനിമ.
2: അതെ.
1: വയലാർ രാമവർമ്മയുടെ രചന.
2: അതെ.
1: പി സുശീലയുടെ ആലാപനം അല്ലേ? ദേവരാജൻ, ജി ദേവരാജൻ.
2: അതെ, പി സുശീല എന്ന് പറഞ്ഞാൽ നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഗായികയാണ് പഴയ.
1: അതെ അതെ അതെ.
2: അപ്പൊ ഞാന് ഈ മധുജൻ സാറിനെ കുറിച്ച് ഞാൻ ഒന്ന് ഒരു കാര്യം പറഞ്ഞോട്ടെ. മുൻപ് ഈ പോക്കുവയിൽ ചില ദിവസം ടീച്ചർ ഇല്ലാത്ത ചില ദിവസങ്ങളിൽ ഈ പരിപാടി അവതരിപ്പിക്കാൻ മധുജൻ സാർ വരും.
1: പകരക്കാരനായിട്ട്
2: വരും. അപ്പൊ ഒരു പകരക്കാരനായിട്ട് വരുമ്പോ പറയും, എനിക്ക് ഈ പാട്ടൊന്നും വശമില്ല, സിനിമ ഏതെന്ന് അറിഞ്ഞുകൂടാ, ആ രചതിയെന്ന് അറിഞ്ഞുകൂടാ, ടീച്ചറാണെങ്കിൽ ഇതൊക്കെ പറയുമായിരുന്നു ഞാൻ. എനിക്ക് വന്നു ഇപ്പൊ എനിക്ക് തോന്നണത് ടീച്ചറെ കാലം ഒരുപാട് മോളിലല്ലയോ
1: പഠിക്കാതെ വരാൻ പറ്റൂ. പഠിച്ച്
3: ആവശ്യം വരുമ്പോ പഠിച്ചല്ലേ.
2: അതാണ് കാരണം ഇപ്പൊ നമ്മളൊരു പാട്ട് ചോദിച്ചാ അതിന്റെ ആ സിനിമയുടെ തിരക്കഥ എഴുതിയ കാരണം കൂടെ വേണമെങ്കിൽ പറയും.
1: എനിക്ക് ഡെയിലി ഇഷ്ടഗാനങ്ങൾ എഴുത്തും ഇഷ്ടഗാനങ്ങളെ കുറിച്ച് വിശദവരെ എഴുത്താണ് പണിയൊന്നും മറന്നുപോരുത്.
2: അറിയാമല്ലോ കാരണം കരുണാസായിയുടെ കൂടെ ഈ അവതരിപ്പിക്കുന്നത് ആരായിരുന്നാലും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു കൈ മദിയൻ സാറാണല്ലോ.
1: അണിയറ പ്രവർത്തനം ഉണ്ടാവുമ്പോ ഇതെല്ലാം കാണാതെ പഠിച്ചേ പറ്റും.
2: ഗായത്രി ദേവി ആയാലും ആരായാലും അവരൊക്കെ വളരെ വിശാലമായിട്ട് സംസാരിച്ചങ്ങ് പോണെങ്കിലും അവരെ കൊണ്ട് സംസാരിപ്പിക്കുന്ന ഒരു കൈ പറങ്കിലുണ്ടല്ലോ.
1: അതുകൊണ്ട് ഈ പാട്ടൊക്കെ ഇപ്പൊ കാണാൻ പാടോ? ഈ പറഞ്ഞതിൽ തെറ്റൊന്നും ഇല്ലല്ലോ. പി സുശീല ജി ദേവരാജന്റെ സംഗീതമാണ് അതിഗംഭീരമായ 1965 അത്തരത്തിലൊരു സിനിമ വരിക. അത് കേശവദേവനെ പോലെ ഒരാൾ എഴുതിയ സിനിമയാവുക, ആളുകളുടെ ഒക്കെ ഹൃദയം പടപടാ മിടിച്ചു കണ്ട സിനിമയാണ്. ഒരുപാട് പേരെ നല്ല ചിന്തകരാക്കിയ സിനിമയാണ്. അപ്പൊ ഞാനല്ല വർത്തമാനം പറയാൻ, കവിയാണ് വർത്തമാനം പറയാൻ. എന്നോട് പറഞ്ഞു
2: സാറേ വീണ്ടും വന്നോട് നമസ്കാരം. ഒരുപാട് കവിതകൾ ഇനിയും സാറിന്റെ സമാഹാരത്തിൽ
3: ആഗ്രഹിക്കുന്നു. സംസാരിച്ചതില് ഒക്കെ സന്തോഷം, സ്നേഹം, എല്ലാ സ്നേഹവും അറിയിക്കുന്നു.
1: ശങ്കരചേട്ടന് സാറിന്റെ ഒരു രണ്ടുപേര് ഞാൻ എന്തായാലും ചൊല്ലിച്ചു. അപ്പൊ ആ കവിത കൂടെ കേട്ടിട്ടേ പോകാവോ? കേൾക്കണം.
3: ശരി, ഞാൻ എന്റെ ഒരു കവിത രണ്ടു വരി ഞാൻ ചൊല്ലാം. അത് നേരറിവ് എന്നൊരു കവിത ഞാൻ എഴുതിയിട്ടുണ്ട്. നേരറിവ് എന്നാണ് കവിതയുടെ പേര്. അതിലുള്ള രണ്ടു മൂന്ന് വരിയാണ് ഞാനൊന്ന് ചൊല്ലാം. ഉയിരു നൽകി ഞാൻ സ്വീകരിക്കാം നിന്റെ അരുമ ജീവൻ കടം തന്ന വാക്കിനെ. എരിവിൽ നീറി നീ കണ്ട സ്വപ്നങ്ങൾ എന്നറിവിൽ വിങ്ങും കനൽക്കട്ടയാകുന്നു. മുളകൾ നീ എന്നിൽ അർപ്പിച്ച വാക്കുകൾ വിളകളാകാ തമസ്സിൻ പുരക്കളത്തിരവു പൊട്ടിച്ചുരത്തുന്നു. ശോകം എന്നകമുണർത്തുന്ന ദീപ്തസ്വരങ്ങളായി. ബാക്കി പിന്നെ ചൊല്ലാം.
1: അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോകാമോ? ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിലെ കാറ്റിൽ ഇളം കാറ്റിൽ ജി ദേവരാജന്റെ സംഗീതത്തിന് ഈണത്തിന് വയലാർ രാമവർമ്മയുടെ വരികൾ പി സുശീല പാടിയ ആ പാട്ട് നമുക്ക് എല്ലാവർക്കും ആയിട്ട് കേൾപ്പിക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിൽ തുടരുന്നു. പ്രത്യേക പോക്കുവയിലിൽ ഇന്ന് നമ്മളോടൊപ്പം സുഹൃത്തായുള്ളത് കവിയായ കുറുഞ്ചിലക്കോട് ബാലചന്ദ്രൻ സാറാണ്. മച്ചകങ്ങൾ, ഒറ്റയായി പോയൊരൊച്ച എന്നീ രണ്ട് കവിതാ സമാഹാരങ്ങളിലൂടെ മലയാള കാവ്യ ആസ്വാദകരുടെ ഹൃദയങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ കവിയാണ് കുറുഞ്ചിലക്കോട് ബാലചന്ദ്രൻ സാറ്. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ സാറേ, ഞാൻ നിർമ്മല.
0: കുറളിയോടുന്ന്
1: നിർമ്മല.
0: അങ്ങനെ പറയണം, ഇനി അങ്ങനെയാണ്. ഞാൻ നിർമ്മല എന്നുള്ളതിനേക്കാൾ ഉപരി കുറളിയോടുന്ന് നിർമ്മല. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കവിയായ കുറുഞ്ചിലക്കോട് ബാലേന്ദ്ര സാറാണ്.
1: ഞാൻ കേട്ടോണ്ടിരിക്കുന്നു സാറിന്. നമസ്കാരം
2: ബാലേന്ദ്ര സാർ.
1: ഓക്കെ സാർ, ഏതൊക്കെ ട്യൂട്ടോറിയലാണ് പഠിപ്പിച്ചിരുന്നത്?
2: ഞാന് കൊറേ കാലം തങ്ങൾ ട്യൂട്ടോറിയലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വർഷങ്ങൾക്ക് മുമ്പാണ്. പിന്നെ അത് സർക്കാർ സർവീസിലൊക്കെ പോയി, ഇപ്പൊ റിട്ടയർ ചെയ്ത് അങ്ങനെ സ്വസ്ഥമായിരിക്കേ.
1: ഇപ്പൊ
2: കവിത എഴുത്ത് മാത്രമേ ഉള്ളൂ.
1: നല്ല കവിതയായിരുന്നു, കുറച്ച് മുമ്പേ ചൊല്ലിയ, നേരത്തെ ചൊല്ലിയ കവിത.
2: അത് കേട്ടു അല്ലേ?
1: കേട്ടു, ഞാൻ എല്ലാം കേട്ടോണ്ടിരിക്കാണ്.
2: ഓ സന്തോഷം സന്തോഷം സന്തോഷം. പറയണ വിശേഷം പറഞ്ഞു. ജോലിക്കെടുക്കൂലോ?
1: അല്ല, നമ്മളെ സ്വയം തൊഴിലുണ്ടല്ലോ, കൃഷി
2: അങ്ങനെയുള്ള.
0: അതിന്റെ ഒന്നും ആവശ്യമില്ല. പണ്ട് സിനിമ പറയുമ്പോലെ എന്തിന് ആറക്ക ശമ്പളം, അല്ല ആറക്ക പെൻഷൻ. കവിതാ പുസ്തകത്തിന് കിട്ടുന്ന റോയൽറ്റി വേറെ.
1: അല്ല, ശരീരത്തിനൊരു വ്യായാമം കൂടെ വേണ്ടേ സാറേ?
2: ചെയ്യുന്നുണ്ട്, അതിനു വേണ്ടിയുള്ള അത്യാവശ്യം ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ സുഖമായിട്ട് സന്തോഷമായിട്ടുള്ള റെസ്റ്റ് എടുത്തുള്ള ജീവിതമാണ്.
0: എവിടെയാണ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നാണ് അങ്ങോട്ടും സാറ് ചോദിച്ചത്.
2: പറയണം
1: എന്തൊക്കെയാണ്? ഞാൻ കൊത്തപ്പണിക്കാണ് പോണത്, മേശപ്പണിക്ക്. ഇന്ന് പണിയില്ല, രണ്ടു ദിവസം കൊണ്ട് പണിയില്ല. ഇനി അടുത്തൊരു പണി തുടങ്ങിയല്ലേ ഉള്ളൂ. പിന്നെ എനിക്ക് രണ്ട് മക്കളുണ്ട്, രണ്ടുപേരും കല്യാണം കഴിച്ച് വേറെയാണ്. ഞാൻ ഇപ്പൊ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്.
2: ഒറ്റയ്ക്കാണ് താമസം അല്ലേ?
1: ഇതൊക്കെ തന്നെ എന്റെ വിശേഷം.
2: എന്തായാലും വളരെ സന്തോഷത്തോടെ കഴിയുന്നല്ലോ.
1: ഓ സന്തോഷം, സമാധാനം.
0: ഇത്രയൊക്കെ തന്നെയാണ് എന്റെ വിശേഷം എന്ന് പറയുമ്പോഴും ഒരാൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നു, അപ്പോഴും ജോലിക്ക് പോകുന്നു, അധ്വാനിക്കുന്നു, അത് വെച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നു എന്നത് ഇത്രയൊക്കെ ഉള്ളൂ എന്റെ വിശേഷം എന്ന് അളന്നെടുക്കേണ്ടതല്ല. വലിയ വിശേഷമാണ് അല്ലേ സാർ?
2: ശരിയല്ലേ? ജീവിക്കാന്ന് പറയുന്നത്
0: എന്ത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് അമേരിക്ക അമേരിക്ക എന്ന ചിത്രത്തിലെ ഏതോ ജന്മബന്ധ നിലയിൽ കണ്ടു ഞാൻ എന്നുള്ളത്.
0: നീ പാട്ടൊക്കെ എടുത്തോണ്ട് വരുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഏതോ ജന്മ കൽപ്പനയിലൊക്കെ കേട്ടിട്ടുണ്ട്.
1: അതാണ്, ഏതോ ജന്മ കൽപ്പനയിൽ മാത്രമേ കേട്ടിട്ടുള്ളൂ. ഈ പാട്ടൊന്നും അങ്ങനെ കേൾക്കാറില്ല.
0: ഏതോ ഇതെന്താണ്?
1: ഏതോ ജന്മബന്ധം നിന്നിൽ കണ്ടു ഞാൻ. ആ പാട്ട്
0: ബാക്കിയുടെ പോട്ട് അങ്ങനെ പറയരുത്, മിക്കവാറും പറ്റുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാവട്ടെ. അപ്പം ഏത് സിനിമ മറ്റു കാര്യങ്ങളൊക്കെ അറിയുമോ?
1: അമേരിക്ക അമേരിക്ക എന്ന ചിത്രമാണ്. അത്രേ അറിയാവൂ.
0: കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമായിരിക്കാനാണ് സാധ്യത. പഴയ പാട്ടുകളുടെ രീതിയിൽ ഇട്ടതായിട്ട് ഏതോ ഒരു സംഗതി ഉണ്ട്. ബിച്ചു തിരുമലയുടെ രചന. ബിച്ചു തിരുമലയുടെ രചന. യെസ്, ശ്യാമിന്റെ സംഗീതം. അതെന്നെ സ്റ്റുഡിയോയിൽ നിന്ന് സഹായിച്ചു.
1: അല്ലെങ്കിൽ
0: തീർച്ചയായിട്ടും കേൾക്കണം. ഇത് ഇങ്ങനെ എനിക്കൊരു ഓർമ്മയിലേ ഉള്ളൂ, അല്ലാതെ

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിൽ നേരമാണ്. പ്രത്യേക പോക്കുവയിലേക്ക് നമുക്ക് തിരിച്ചെത്താം. ഇന്ന് നമ്മളോടൊപ്പം പ്രിയ സുഹൃത്തായി അതിഥിയായി നമ്മളോടൊപ്പമുള്ളത് പ്രിയപ്പെട്ട കവി കുറിഞ്ചലക്കോട് ബാലചന്ദ്രൻ സാറാണ്. ശ്രോതാക്കൾക്ക് വിളിക്കാം, സല്ലപിക്കാം, പാട്ടുകൾ ചോദിക്കാം, കവിതകൾ കേൾക്കാം. അങ്ങനെ ഒരു നല്ല വൈകുന്നേരമാണ് ഇന്ന് നമ്മളോടൊപ്പം ദാ ഇങ്ങനെ കടന്നു പോകുന്നത് സുഖത സുന്ദരമായി. ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ.
0: ഹലോ,
1: നമസ്കാരം സാർ.
0: നല്ല നമസ്കാരം. റേഡിയോയുടെ ശബ്ദം
1: എല്ലാവർക്കും നല്ല നമസ്കാരം.
2: നമസ്കാരം, നമസ്കാരം, നല്ല നമസ്കാരം.
0: അതിനിടയിൽ കൂടെ റേഡിയോയുടെ ശബ്ദം ലേശം കൂടെ അങ്ങ് കുറയ്ക്കണം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കുറിഞ്ചലക്കോട്

0: ബാലേന്ദ്ര സാറാണ് സംസാരിക്കുന്നത്.
1: നമസ്കാരം സാർ.
2: നമസ്കാരം. നമസ്കാരം.
1: പിന്നെ എന്റെ പേര് വിജയകുമാരി എന്നാണ്, ഞാൻ വെമ്പന്നൂർ എന്നാണ് വിളിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച വായനാ ദിനത്തിന്റെ അന്ന് മാഡത്തിനെ കിട്ടിയായിരുന്നു. അങ്ങനെ ഒത്തിരി നാള് കൊണ്ട് വിളിച്ചതിന് ശേഷം കിട്ടുന്ന അന്നത്തെ ആ ദിവസമാണ് ഭയങ്കര ഹാപ്പി ആയിപ്പോയി.
2: കിട്ടിയല്ലോ
1: സാറേ, തുടങ്ങിയ തൊട്ട് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു.
2: അപ്പൊ ഇന്ന്
1: സാറിനോട് സാറിനോട് സംസാരിക്കാനൊന്നൊരു അവസരം കിട്ടിയില്ലേ. മജ്നു സാറിനോടും പിന്നെ സുഖാണോ സാറേ?
2: സുഖമാണ്, സുഖമാണ്.
1: കുറഞ്ചിലപ്പോട് അമ്പലത്തിലൊക്കെ നമ്മൾ വന്നിട്ടുണ്ട്. അതുവഴിയാണ് നെടുമങ്ങാട് കൂടുതലും പോകുന്നത്. പിന്നെ മോന് കവിതയൊക്കെ എഴുതും, കവിതയും കഥയൊക്കെ എഴുതുന്ന ഒരാളാണ്.
2: മോന്റെ പേര്
1: സ്കൂളിലെ മോളാ, മോന്റെ പേര് അഖിൽ.
2: അഖിൽ
1: തുളസീധർ. അവൻ വെള്ളനാട് സ്കൂളിലാണ്. അവൻ ഇപ്പം ക്ലാസ്സിലല്ല സാറേ, അവൻ ഇപ്പം മാതൃഭൂമി ന്യൂസിലാണ്. അവനാണ് ഇപ്പൊ ഈ ക്രിക്കറ്റ് ഫുട്ബോളിന്റെ ഒക്കെ പരിപാടിയൊക്കെ അവനാണ്.
0: നമ്മുടെ വണക്കം,
1: സന്തോഷം സാറേ.
0: പിന്നെ ഫുട്ബോളിന്റെ കമന്ററി ഒക്കെ പറയുന്ന ഒരാളെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഒന്ന് അലസമായി ഇരുന്നതാണ്, അത് കേട്ടപ്പോഴാണ് ഉഷാറായത്. അദ്ദേഹത്തിന് ഒന്നും വണക്കം.
1: ഞാൻ പറയാം, മോനോട് പറയാം. പിന്നെ അവര് രണ്ടുപേരും അവര് രണ്ടുപേരും വെള്ളനാട് സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. മജി സാറിനെ ഞാൻ കണ്ടിട്ടുണ്ട് ഒത്തിരി പ്രാവശ്യം, അവിടെ ഫംഗ്ഷനും അതിനൊക്കെ വന്നിട്ട് അങ്ങനെ കണ്ടിട്ടുണ്ട്. പിന്നെ രണ്ട് മക്കളും കവിതയൊക്കെ എഴുതും, അവര് ജി കെയിലൊക്കെ എഴുതുന്ന വ്യക്തികളാണ്. മോള് മാറനെല്ലൂർ ക്രൈസ്റ്റ് നഗർ കോളേജിലെ ലെക്ചറാണ്.
0: അങ്ങനെയൊക്കെ.
1: മോളെ പേര് ബിന്ദുജ.
0: ഏത് സബ്ജക്ട്?
1: ജേർണലിസ്റ്റ് ആണ് സാറേ.
0: ഓ, അത് ശരി. ആ കോളേജും നമ്മളും ഒക്കെ ആയിട്ട് വളരെ അടുപ്പമുണ്ട് പല ഡിപ്പാർട്ട്മെന്റും, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്.
1: ബിന്ദുജയാണ്. പിന്നെ നമ്മുടെ വെള്ളനാടുള്ള ഒരു അഖിലയുണ്ട്, സാറിന് അറിയായിരിക്കും. അവള് പി എച്ച് ഡി ഒക്കെ റാങ്ക് ഒക്കെ കിട്ടിയ ഒരു അഖില അറിയായിരിക്കും. ശശി അണ്ണന്റെ മോള്, അവര് രണ്ടും കൂടെ ഒരുമിച്ചാണ് പോകുന്നതും. അങ്ങനെ പിന്നെ വേറെ എന്തോ സാറേ സംസാരിച്ചപ്പോ എനിക്ക് ഭയങ്കര എന്തോ ഒരു
0: സന്തോഷം
1: സാറിന്. സന്തോഷം,
0: നമുക്ക് സന്തോഷമാണ്. ഞങ്ങള് രണ്ടുപേരും കൂടെ ഇവിടെ വന്നിരുന്ന് സൗഹൃദമൊക്കെ പുതുക്കി എന്താണ് വിളിക്കുന്ന ആൾക്കാരൊക്കെ ട്രോളിയാണ് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
1: ഞാൻ ഈ റേഡിയോയുടെ ഒരു എന്താ പറയുന്ന രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എനിക്കിതാണ് സാറേ ഒരു ആശ്രയം. 11 മണിക്ക് ഈ റേഡിയോ ഓഫ് ചെയ്യുന്നേരെ എന്റെ ജീവിത ആ ഇതിലാണ് എന്റെ ഒരു ഇത്.
0: അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ എന്തെങ്കിലും മാറ്റണോ? പുതുതായിട്ട് എന്തെങ്കിലും വേണോ?
1: മാറ്റണം അങ്ങനെയല്ല, എങ്കിലും ഞാൻ കഥാപ്രസംഗം കേൾക്കുന്നുണ്ട്. സാറിന്റെ പരിപാടികൾ ഇതൊന്നും വിടില്ല, എല്ലാം ഉള്ള കേട്ടോണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഞാനും വീട്ടിൽ ഒറ്റയ്ക്കാണ്. അപ്പൊ പിന്നെ ഇതൊക്കെ തന്നെ റേഡിയോ എനിക്കും ആശ്രയം. മോനും പോയി കഴിയുമ്പോ പിന്നെ ആരുമില്ല. പുള്ളിക്കാരൻ 4 വർഷമായി പറയാം, മിസ്സിംഗ് ആണ്. അങ്ങനെ പുള്ളി അങ്ങനെയൊക്കെ കുറെ നമ്മൾ മാനസികമായിട്ടൊക്കെ കുറെ പ്രശ്നത്തിലാണ്. കാരണം
2: അന്വേഷണം
1: നമ്മള് കേസൊക്കെ കൊടുത്ത് പുള്ളി മദ്യത്തിന് അടിമയായിപ്പോയി സാറേ. അങ്ങനെ ഒത്തിരി ഞങ്ങള് ചെയ്യാനുള്ള എല്ലാം ചെയ്തു. പക്ഷെ പുള്ളിക്കാരൻ ഇപ്പൊ എവിടെയാണെന്ന് അറിയില്ല. അങ്ങനെ സ്റ്റേഷനിൽ കേസെല്ലാം കൊടുത്ത് അവര് കൊറേയൊക്കെ അന്വേഷിച്ച്. മജൻ സാറും കണ്ടിട്ടുണ്ടായിരിക്കും, എന്റെ പുള്ളിക്കാരനും കണ്ടിട്ടുണ്ടായിരിക്കും. എന്ന് വെച്ചാൽ വെള്ളനാട് അമ്പലത്തിലെ ഉത്സവം തുടങ്ങിയാൽ ഫുള്ള അവിടെ കാണും. എല്ലാത്തിനും സുമാരാണ് എന്റെ കൂടെ. അറിയായിരിക്കും പുള്ളിക്കാരനെ, അറിയായിരിക്കും. അങ്ങനെ മദ്യത്തിന് അടിമയായിപ്പോയി സാറേ. നമ്മുടെ ജീവിതം ഇങ്ങനെ ഒരു വല്ലാത്തൊരു ഇതായിപ്പോയി.
0: ശരി, എന്നാലും കുട്ടികൾ നല്ല പൊസിഷനിലാണ്.
1: കുട്ടികൾ നല്ല,
0: എനിക്ക് അതിൽ ഏറ്റവും വലിയ
1: രണ്ട് മക്കളും നല്ല
0: അതിനെ കുറിച്ച്.
1: കാരണം ഞാൻ അത്രയും അവരെ അത്രയും കഷ്ടപ്പെട്ട് ഞാൻ പഠിപ്പിച്ചു സാറേ. ഞാൻ എനിക്ക് പഠിക്കാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ അവരെ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട് ഞാൻ അവരെ രണ്ടുപേരെയും പഠിപ്പിച്ചു. രണ്ടുപേർക്കും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ചെറിയ പണികളാണെങ്കിലും അവർക്ക് അത് ഒരു വലിയൊരു ഇതല്ലേ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു സന്തോഷിക്കാം.
2: ചെറിയ പണിയൊന്നും അല്ലല്ലോ.
1: എന്നാലും എനിക്ക് അതിൽ എനിക്ക് ഭയങ്കര അഭിമാനമാണ്.
2: നല്ല നിലയിൽ എത്തുന്നത്.
1: പിന്നെ ഞാനൊരു രണ്ടുപേരും
2: പാടാം.
0: സന്തോഷം.
1: ഒരു ലളിത ഗാനം പാടാം സാറേ.
3: കുഴൽ വീണി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാ

0: நிழல் விழி ஒழுகி ஒழுகி வரும் ஒரு துவாபரயுகசுந்தியில்.
1: സ്കൂളിലെ യൂത്ത് ഫെസ്റ്റിവലിൽ നിൽക്കും പോലെ എനിക്ക് തോന്നി. സ്കൂളിലെ യൂത്ത് ഫെസ്റ്റിവലിൽ നിൽക്കും പോലെ തോന്നി. സത്യം,
2: മനോഹരമായിട്ട് പാടിയായിരുന്നു.
0: സ്കൂളിന് എനിക്ക് സമ്മാനം കിട്ടിയ കവിതയാണ് ഇത്. ലളിതാനാണ് സാറേ, അതുകൊണ്ട് എനിക്ക് ഒരിക്കലും ഇത് മറക്കാൻ പറ്റൂല.
2: അതാണ്
1: അടുത്ത അനുപല്ല വീട് വന്നിരുന്ന ഞാൻ കൃത്യമായിട്ട് മാർക്ക്
0: ഇടുവായിരുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച കിട്ടിയപ്പോഴും ഞാൻ മാഡത്തിന് ഒരു പാട്ടൊക്കെ പാടി കൊടുത്തു. എനിക്ക് പാട്ടും ഡാൻസും എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു ഹരമാണ് സാറേ. എനിക്ക്
1: ഒന്നും വിട്ടുകളയരുത്, എല്ലാം വേണം. സമയം പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ജീവിതം ആഘോഷിക്കണം.
0: അങ്ങനെയാണ്. എന്റെ കൊച്ചുമോക്ക് ഇപ്പൊ 4 വയസ്സായി. അവള് പറയും, ഒരു ടിവിയിൽ ഒരു പാട്ട് കേൾക്കും, പറയും അമ്മ എണീറ്റ് വാ നമുക്ക് ഡാൻസ് കളിക്കാം.
1: അതൊക്കെ വളരെ സന്തോഷം.
0: അതാണ് പിന്നെ
1: എന്താ പറയാ,
0: ഞാൻ രാജഹംസമേ എന്നുള്ള പാട്ട് ഞാൻ പറഞ്ഞിരുന്നു.
1: ഭരതന്റെ സിനിമയിലെ മനോജ് കെ ജയനും മുരളിയും ഒക്കെ തകർത്ത് അഭിനയിച്ച ഗംഭീരമായ ചലച്ചിത്രത്തിലെ മറക്കാനാകാത്ത പാട്ടാണ് അല്ലേ. അതിലെ രണ്ട് പാട്ടുകൾ, ഒന്ന് വളരെ താളബോധമുള്ള പാട്ടും മറ്റൊന്ന് രാഗബോധമുള്ള പാട്ടുമാണെന്ന് വേണമെങ്കിൽ പറയാം. മൂന്ന് പാട്ടുണ്ട്. അതെ, കെ എസ് ചിത്ര ആലപിച്ച പാട്ടാണ് ഇപ്പൊ ചോദിച്ചിരിക്കുന്നത്.
0: എല്ലാവർക്കും
1: അറിയുമോ ഈ പാട്ടിന്?
0: 1993 or 1994
1: കെ എസ് ചിത്രക്ക് എന്താണ് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ലഭിച്ച പാട്ടാണ്. പുരസ്കാര ഗീതങ്ങളിൽ ഞാൻ ഉൾപ്പെടുത്തിയത് കൊണ്ട് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. പിന്നെ ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ ഇതിന്റെ സംഗീതം എന്ന് പറയുന്നത് ജോൺസന്റെ സംഗീതമാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ ആ നല്ല മനോഹരമായ ആ പാട്ട് എന്താണ് ചോദിച്ചതിൽ തന്നെ വലിയൊരു കൈതപ്രത്തിന്റെ രചനയാണ്, മനോഹരമാണ്.
0: പിന്നെ ഡെഡിക്കേഷൻ എന്റെ കുടുംബ വീട് ജീരാജ സ്കൂളിന്റെ അവിടെയും സാറേ, അവിടെയാണ് അച്ഛനും അമ്മയും അനിയത്തിയും അനിയനും ഒക്കെ താമസിക്കുന്നത്. അപ്പം അവർക്ക് എല്ലാ പേർക്കും, നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാ പേർക്കും, കരുണാസായിലുള്ള എല്ലാ പേർക്കും ടീച്ചറിനോട് പ്രത്യേകം പറയണം. ഞാനിന്ന് വിളിച്ചു, എനിക്ക് കിട്ടി, അവന് ഭയങ്കര സന്തോഷമാണ്. സാറിനോട് സംസാരിക്കാൻ പറ്റിയല്ലോ, അതാണ് ഏറ്റവും വലിയ ഒരു ഇത്.
1: ഞങ്ങൾക്ക് രണ്ടുപേർക്കും സന്തോഷമുണ്ട്. ഒന്ന് നല്ലൊരു ഗായിക, പിന്നെ എന്താണ് രണ്ട് മക്കളെ കുറിച്ച് അഭിമാനം കൊള്ളുന്ന.
0: അതില് ഭയങ്കര ഇതാണ് സാറേ, എനിക്ക് ഏറ്റവും വലിയ, എനിക്ക് എന്റെ ഒരു മനസ്സിന്റെ ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ എന്റെ മക്കളുടെ ഒരു ജീവിതം.
1: കോളേജ് ലെക്ചറായ ടീച്ചറോടും പിന്നെ ഇപ്പോ എന്താണ് കമന്ററി പറയുന്ന സാറിനോടും, ഞങ്ങളെ എന്റെയും ബാലേന്ദ്ര അഖിൽ സാറിനോടും എന്റെയും ബാലേന്ദ്ര സാറിന്റെയും അകമഴിഞ്ഞ സ്നേഹമൊക്കെ അറിയിക്കണം. ഇന്ന് തന്നെ വിളിച്ചു പറയണം.
2: കൃത്യമായിട്ട് ആദ്യം ഇത് തന്നെ പറയണം. ഞങ്ങൾ
0: രാവിലത്തെ
2: സന്തോഷം, സ്നേഹം, എല്ലാ എല്ലാ സ്നേഹാന്വേഷണങ്ങളും അറിയിക്കുന്നു.
1: പാട്ടിലേക്ക് പോവാം.
0: താങ്ക് യു സർ, താങ്ക് യു.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് നമുക്ക് വീണ്ടും തിരികെ എത്താം. എത്ര പെട്ടെന്നാണ് സമയം നമ്മുടെ മുന്നിലൂടെ ഓടിയകലുന്നത്. ഇനി വെറും അരമണിക്കൂർ മാത്രമേ നമ്മുടെ മാത്രയില്ല. അതിനിടയിൽ തന്നെ ഇത്രയും ശ്രോതാക്കളുമായി നമുക്ക് സംസാരിക്കാനും ചിരിക്കാനും വർത്തമാനം പറയാനും പാട്ടുകൾ കേൾക്കാനും ഒക്കെ കഴിഞ്ഞു. ഇതിനെയൊക്കെയാണ് ശരിക്കും ഭാഗ്യം എന്നൊക്കെ പറയേണ്ടത്. അല്ലാതെ മറ്റു ഭാഗ്യങ്ങളൊന്നുമില്ല. ഇതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ശബ്ദം കൊണ്ട് മാത്രം പരിചയപ്പെടുക, ശബ്ദം കൊണ്ട് മാത്രം അറിയാനാവുക, ശബ്ദം കൊണ്ട് മാത്രം സ്നേഹിക്കാനാവുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ കാര്യമാണ് എന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇന്ന് പ്രത്യേക പോക്കുവെയിലിൽ അതിഥിയായും സുഹൃത്തായും നമ്മളോടൊപ്പമുള്ളത് കുറുഞ്ചലക്കോട് ബാലചന്ദ്രൻ സാറാണ്. സാറിനോട് സംസാരിക്കാം ശ്രോതാക്കൾക്ക്. വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 8891884912. ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ.
0: ഹലോ.
1: ഞാൻ മലപ്പുറത്തുനിന്നാണ്.
2: പറയണം.
1: നദീറ മലപ്പുറം. മലപ്പുറം ജില്ലയിലെ തിരുനാവായ അടുത്താണ്. കേട്ടിട്ടുണ്ടോ?
2: തിരുനാവായ.
1: തിരുനാവായ
2: കേട്ടിട്ടുണ്ട്. അറിയാം.
1: ഇവിടുന്ന് 6 കിലോമീറ്റർ ഉള്ളു.
0: മാമാങ്കം മറക്കൂലല്ലോ.
1: ഇപ്പൊ അടുത്ത് കുംഭമേള ഉണ്ടായിരുന്നു. ഇപ്പൊ അടുത്ത് കുംഭമേള.
0: എന്നാലും മാമാങ്കം മറക്കാൻ പറ്റില്ല. അപ്പൊ തിരുനാവായ മറക്കാൻ പറ്റില്ല.
1: അതെ അതെ, മാമാങ്കത്തിനല്ല.
0: ഇത് ആദ്യമായിട്ടാണോ ഈ പ്രത്യേക പോക്കുവെയിലിൽ വിളിക്കുന്നത്?
1: അല്ലല്ല, ടീച്ചറെ അടുത്ത് സംസാരിക്കാറുണ്ട്. ഇപ്പൊ കുറച്ചായി, 5 മാസമായി വിളിച്ചിട്ട്. ജഗ
0: ടീച്ചറല്ല, ചങ്ങായിമാരാണ്.
1: ഞാൻ സാറിട്ട് ആദ്യമായിട്ട് വിളിക്കണം. അപ്പൊ ഞാൻ മെനക്കെട്ട് വിളിച്ചാല് ഒരു എന്താ പറയാ, പാചകത്തിന്റെ ആളാണ് ഞാൻ. അപ്പൊ ഒരു എന്തൊരു ഓർഡർ ഉണ്ട്, അപ്പൊ ഉണ്ടായി കൊണ്ടുപോയി കേട്ടുങ്ങാണ്ട് ഇങ്ങനെ വർക്ക് ചെയ്യായിരുന്നു. നമുക്ക് റേഡിയോ അങ്ങനെയാണല്ലോ, നമ്മളെ പണി നടക്കും, കേൾക്കും ചെയ്യാം.
0: തീർച്ചയായിട്ടും.
1: ഭയങ്കര ഇഷ്ടമാണ് റേഡിയോ.
0: കവിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. കവിയോട് സംസാരിക്കാം.
1: കേട്ട് കേട്ട് സാറേ, കവിത കേട്ടു. സാറേ എന്തൊക്കെയാ വിശേഷം?
2: വിശേഷം നല്ല വിശേഷമാണ്. വളരെ സന്തോഷം.
1: അതെ,
2: സന്തോഷമായിട്ട് സുഖമായിട്ടിരിക്കുന്നു. സുഖമാണല്ലോ.
1: സുഖാണ്, സുഖമായിട്ട് സന്തോഷമായി പോണു.
0: കൊതിപ്പിക്കില്ലെങ്കിൽ ഒരു കാര്യം ചോദിക്കട്ടെ, എന്താ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്?
1: ഞാന് ചിക്കനാട് ഉണ്ടായിക്കോളൂ. ഞാൻ അവിടെ അത് കൊടുത്തയച്ചിട്ടുണ്ട് ടീച്ചർക്ക്. രണ്ട് ഐറ്റം കൊടുത്തില്ല, നമ്മള് റേഡിയോയിലേക്ക് കൊടുത്തയച്ചിട്ടുണ്ട് ഞാന്. അത് കഴിച്ചിട്ട് ടീച്ചർ നല്ല
0: അഭിപ്രായം.
1: മലപ്പുറം. പിന്നെന്താ പറയാ, അപ്പൊ അങ്ങനൊക്കെ എന്റെ അതാണ്, എനിക്ക് എന്റെ പാഷൻ പാചകമാണ്.
0: ഇത് എന്താ, ആർക്കാ വേണ്ടിട്ട്? ഫങ്ഷൻ വേണ്ടിട്ട്?
1: അല്ലല്ല, ആങ്ങളുടെ മകൾ ഗൾഫിലുണ്ട്. അപ്പൊ അവൾ നാളെ മരുമോന് പോകുന്നുണ്ട്. അപ്പൊ ഇപ്പൊ സ്കൂള് പൂട്ടിട്ടുണ്ടല്ലോ. അപ്പൊ മക്കളെ നാട്ടിൽ കൊണ്ടുവരാൻ വേണ്ടിട്ട് പോകുന്നുണ്ട്. ആങ്ങളെ അവിടെ ഉണ്ട്, അവിടെ ഫാർമസിസ്റ്റാണ്. അപ്പൊ 2 കോഴിയടിയും പിന്നെ ഉണ്ണിയപ്പം പിന്നെ അരിഞ്ചം നറി വേറൊരു
0: പലഹാരം.
1: അരിപ്പം ചിക്കനടൊന്നും എത്ര പെട്ടെന്ന് കേടുവരില്ല, കുറച്ച് സഹിക്കുന്ന സാധനമാണ്.
0: ചിക്കൻ ചേർത്തുണ്ടാക്കുന്നതാണ്.
1: ചിക്കൻ നല്ല ക്രിസ്പി ആക്കും നമ്മള്. വെള്ളിയുള്ളി
0: ടൈപ്പില്.
1: വെള്ളിയുള്ളി അല്ല, വെള്ളിയുള്ളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ നന്നായിട്ട്, അത് വെള്ളിയുള്ളി ഞാൻ പൊരിച്ചെടുത്ത്, എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളിയും വറുത്തെടുത്ത് ചിക്കന് പൊരിച്ചൊക്കെ കൂടെ മിക്സ് ചെയ്ത് ഉരുളിയിലിട്ടൊന്ന് ക്രിസ്പി ആക്കും. അപ്പൊ നമുക്ക് ഒരിക്കലും കേടുവരില്ല. അതിനോട് മൈദ നെയ്യ് ഒഴിച്ച് സൂപ്പൊക്കെ ഇട്ടിട്ട് വെച്ച് പരത്തിയിട്ട് ഗ്ലാസ് കൊണ്ട് കട്ട് ചെയ്തിട്ട് ഉള്ളിൽ ഫില്ലിംഗ് വെച്ചിട്ട് കൈ കൊണ്ട് ഇങ്ങനെ മുടങ്ങിയെടുക്കും. കുറച്ച് റിസ്ക് ആണ് ഈ പണി.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് പാചകലോകം.
1: അതൊന്നും കുഴപ്പമില്ല. അത് നമ്മള് എത്ര റെസിപ്പി പറഞ്ഞു കൊടുത്താലും നമ്മൾ ഓരോരുത്തർക്ക് ഓരോ കൈപ്പുണ്യം ഉണ്ട് സാറേ. അത് നമ്മളുണ്ടാക്കി മാറ്റല്ല, മറ്റാളുണ്ടാക്കുമ്പോ. അതല്ല പാചകത്തിന് മത്സരങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ കൈരളിയിലെ ബിരിയാണിക്കൂല് പങ്കെടുത്തിട്ട് തിരുവനന്തപുരത്ത് 4 ദിവസം ഉണ്ടായിരുന്നു അവിടെ. നമ്മളെ ലക്ഷ്മിനാര പ്രോഗ്രാമില് 4 റൗണ്ട് മത്സരം, 3 റൗണ്ട് വരെ പോയി. ഫൈനലിൽ എത്താൻ പറ്റില്ല. 3 വെറൈറ്റി ബിരിയാണി ഉണ്ടാക്കി. പിന്നെ മാതൃഭൂമി റോസ് ബാൻഡ് നടത്ത മത്സരം മലപ്പുറം ജില്ലാ
0: റാണിയിട്ടുണ്ട്.
1: പിന്നെ സാറേ ഒരു കവിത ആയിക്കോട്ടെ, നമ്മള് പാചകത്തെ പറഞ്ഞാൽ അങ്ങനെ പോകും. ഒരു കവിത സാറത് കേൾക്കാൻ
2: ആഗ്രഹമുണ്ട്.
1: ആയിക്കോട്ടെ,
2: പഴയ ഒരു കവിതയാണ്. നമ്മുടെ കുടുംബ ബന്ധത്തെ പറ്റിയൊക്കെ എഴുതിയിട്ടുള്ള കവിതയാണ്. അത് മച്ചകങ്ങൾ എന്നാണ് കവിതയുടെ പേര്. വീടു മാറണം നിരാലംബമൻ ഹൃദയത്തിൻ വാടക കുടിശിക തീർക്കണം. കവിതയ്ക്ക് ചേക്കേറാനിടം കണ്ടു കേറണം. നിഴലുള്ളം നികത്താ ചേരിപ്പുറമെത്തണം. അകത്ത് കേട്ടിരുന്നേതു പൂർവികൻ പഴങ്കഥകൾ കുറിക്കുന്നു. വീടന്നാൽ കുഞ്ഞേ കാലം പുതയ്ക്കും കൂരാപ്പല്ല, നിനക്ക് കൂനിക്കൂടാനൊരുക്കും മേലാപ്പല്ല. വീടന്നാൽ ഒരുമയിൻ ഒരുമൈ തഴയ്ക്കുന്നു, രാതിമാതാവിൻ അസ്ഥിത്തറ തന്നുയിരല്ലോ. ഏതു സ്നേഹത്തിൻ നാളീ ബന്ധനം നിന്നെ ചുറ്റി, വീടുമാറുവാനൊരു കടമായി നിൽക്കുന്നുവോ. ഉത്തരം താങ്ങും പല്ലി മുട്ടകളുടെയാതെ മച്ചിന്മേൽ തിടം വെച്ച തെക്കുപാട്ടെടുക്കണം. ഇങ്ങനെ അങ്ങ് നീണ്ടു പോകുന്നതാണ് കവിത.
1: മാഷാല്ലാ മാഷാല്ലാ, കവിത കേട്ടപ്പോ എന്താ പറയാ, പഴയ നിനക്ക് മനസ്സാണ്ട് പോയി. ഭയങ്കര രസം, നല്ലതുണ്ട് കേൾക്കാൻ, നല്ല ഇഷ്ടായി. പഴയ കവിത കണ്ട് പ്രത്യേകിച്ച് ഒത്തിരി ഇഷ്ടായി.
0: എനിക്ക് വീടിന്റെ EMI അടയ്ക്കുന്ന വാടക അടയ്ക്കുന്നൊക്കെയാണ് ഓർമ്മ വന്നത്.
1: പല്ലി മുട്ടൊക്കെ പറഞ്ഞപ്പോ പഴയ കാലത്ത് പല്ലിന്റെ മുട്ടകളൊക്കെ ഇങ്ങനെ ശരിക്കും നമ്മളെ പഴയ ബാലത്തെ കൂട്ടിക്കൊണ്ടുപോയി കവിത.
0: ഒരു കവിത ഇങ്ങനെ സുഖമായി കേൾക്കുന്നതിനേക്കാൾ വേറെന്തല്ലേ?
1: അതെ അതെ, സത്യം.
0: ചിക്കന് കൂടുതൽ രുചിയുണ്ടാകട്ടെ.
1: ഓക്കെ ഓക്കെ.
0: നേരത്തെ ആരോ പറയുകയും
2: ചെയ്യും.
0: എനിക്ക് രണ്ടു ദിവസം ജലദോഷം. ഇനി എല്ലാ ദിവസവും ജലദോഷം ആവട്ടെ.
1: ചിലപ്പോ ജലദോഷം ഇങ്ങോട്ട് പാട്ട് പാടുമ്പോ പ്രത്യേക സുഖം ഉണ്ടാവും.
0: അതെ അതെ അതെ അതെ,
1: അതുപോലെയാണ് ഇപ്പൊ സാറ് സൗണ്ട് കേട്ടപ്പോ മോഹൻലാലിന്റെ ചെറിയൊരു സൗണ്ട് അവിടെ എത്തി.
0: രണ്ടു ദിവസം എനിക്ക് നല്ല കോൾഡ് ആയിരുന്നു.
1: അപ്പൊ എല്ലായിടത്തും പനിയാണ്, എല്ലാവർക്കും പനി, നല്ല ബോഡി പെയിൻ ഒക്കെ ഉണ്ട്.
0: മലപ്പുറത്ത് എവിടെ എന്നാ പറഞ്ഞ?
1: മലപ്പുറം കോട്ടക്കലും തിരുനാവായന്റെ ഇടയിൽ.
0: കോട്ടക്കാരും
1: കോട്ടക്കലും അടുത്താണ് ഒക്കെ അടുത്ത. നടുവിൽ പുത്തനത്താണി തന്നെ.
0: ശങ്കരചേട്ടൻ പറയാൻ പറയും, എന്താണോ ഇടക്കിടക്ക് മറന്നു പോകുന്നു കാര്യങ്ങൾ.
1: തിരൂര് അതുപോലെ, തിരൂര് അറിയില്ല, തിരൂര് പിന്നെ നമ്മളെ തുഞ്ചംപറമ്പ്, അതൊക്കെ നമ്മളെ അടുത്തടുത്ത നമ്മള്. അപ്പൊ ഒത്തിരി സന്തോഷം രണ്ട് സാറും സംസാരിക്കാൻ പറ്റിയില്ല. ഞാൻ ടീച്ചറായിട്ട് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. അപ്പൊ ഇന്ന് ഇങ്ങനെ കേട്ടപ്പോ എനിക്കൊരു ആഗ്രഹം. അപ്പൊ രണ്ട് ഫോണില് ഞാൻ വെല്ലടിച്ചപ്പോ എനിക്ക് കിട്ടി. ഹസ്ബൻഡ് ഉണ്ടോ ഇരുന്ന് കേൾക്കണം. ഹസ്ബൻഡ് ഫോൺ എന്റെ ഫോണിൽ വിളിച്ചു. ഹസ്ബൻഡ് ഇപ്പൊ നാട്ടിൽ വന്നാണ്, രണ്ടു മാസമായി ഗൾഫിൽ നിന്ന് വന്നാണ് ചാർജ്. അപ്പൊ എന്നോട് പറഞ്ഞു എനിക്ക് കവിത അറിയാം. ഒരു കവിത നല്ല പാചകം അറിയുള്ളു പറഞ്ഞു.
2: സന്തോഷം. പാട്ട് ഏതാണെന്ന് പറഞ്ഞില്ലല്ലോ.
1: പാട്ട് നരേന്ദ്രൻ മകൻ ജയകാന്തൻ വകയിലെ കറുത്ത രാവിൻ ഒരു പാട്ടില്ലേ.
0: എനിക്ക്
1: പാട്ട് ഞാൻ നല്ല അറിയില്ല, പാട്ട് നല്ല ആസ്വദിക്കുള്ളൂ.
0: കവിതയും ചൊല്ലിച്ചിട്ട് നിങ്ങൾ മാത്രം സൂചിച്ചിരിക്ക.
1: സത്യമായിട്ട് സാറെ അറിയില്ല, ഞാൻ ചെറുതായിട്ട് പാടും. പക്ഷെ ഞാൻ പാടിയിട്ടുണ്ടെങ്കിൽ എല്ലാ റേഡിയോ ഓഫ് ആക്കി
2: പോവും.
1: ഈ വരികൾ, ഇതിന്റെ വരികൾ എനിക്കറിയില്ല.
0: മുല്ലനേടി രചിച്ച് ജി വേണുഗോപാൽ ആലപിച്ച മനോഹരമായ പാട്ടാണ്.
1: കവിത പോലത്തെ പാട്ടാണ്.
0: അതെ അതെ അതെ, ജോൺസന്റെ ഈണമാണ്. അതാണ് അതിന്റെ സുഖം എന്ന്
1: പറയുന്നത്. നല്ല സുഖമാണ് പാട്ട് കേൾക്കാൻ.
0: തീർച്ചയായിട്ടും ഒരു ആൽബം സോങ് പോലെ കേൾക്കാൻ പറ്റുന്ന മനോഹരമായ. അപ്പൊ സാറിനോട്, ബാലേന്ദ്ര സാറിനോട് ഒരിക്കൽ കൂടെ നന്ദിയും ഒക്കെ പറഞ്ഞുകൊണ്ട്.
1: ഓക്കെ സാറേ, ഒരുപാട് സന്തോഷം. ആ കവിത ചെല്ലി തന്നെ ഒത്തിരി ഇഷ്ടമായി. സംസാരിക്കാൻ പറ്റിയ ഒരുപാട് സന്തോഷമായി. ഇനി ഇടയ്ക്കൊക്കെ
2: വരണട്ടാ. കേട്ടതില് എന്തായാലും കുറച്ച് പാചക റെസിപ്പി ഒക്കെ പഠിക്കാൻ കഴിഞ്ഞതില് സന്തോഷം. നന്ദി നന്ദി.
0: പിന്നെ എനിക്ക് പറയാനുള്ളത്, ഗൾഫിലേക്ക് മാത്രമല്ല തിരുവനന്തപുരത്തേക്കും അയക്കാം.
1: നിങ്ങളൊക്കെ അവിടെ എപ്പോഴും ഉണ്ടാവുമോ?
0: ഇങ്ങോട്ട് അയച്ചാലും കൊറിയർ കിട്ടും.
1: തീർച്ചയായും കൊടുത്തേക്കാം കേട്ടോ. അതൊന്നും കുഴപ്പമില്ല, സന്തോഷമുള്ളൂ. ഞാൻ നമ്മളുണ്ടാക്കിയ ഒരാരും വീട്ടിൽ വന്നാലും ഞാൻ ഉണ്ടാക്കി കൊടുക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ വന്ന നേരത്തെ അറിയാം, ഞാൻ തന്നെ ഉണ്ടാക്കും. ബിരിയാണി ആയാലും എല്ലാം ഉണ്ടാക്കി കൊടുക്കും. അത് നമ്മക്കൊരു സന്തോഷമാണ്. അത്
0: ഭക്ഷണം കൊടുക്കുന്നതിനേക്കാൾ സന്തോഷവും സുഖമേറെന്താ അല്ലേ?
1: ആ സത്യം സത്യം.
0: അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോവാമോ?
1: ഓക്കെ ഓക്കെ. താങ്ക് യു സാർ. എന്താ?

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പൂക്കുവയിലേക്ക് നമുക്ക് വീണ്ടും തിരികെ എത്താം. മുന്നിലുള്ള വളരെ കുറച്ച് സമയം അത് കൂടുതൽ വർത്തമാനങ്ങൾക്കും പാട്ടുകൾക്കുമായി നമുക്ക് സൗഹൃദപൂർവ്വം പങ്കുവയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ഒട്ടും ചെറുതല്ല. മഴ മാറി ഒരു പൂക്കുവയിൽ നേരമാണ്, എങ്കിലും കാലവർഷം കനിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പറയാം. ഈ ദിവസം, ഇപ്പോ, ഈ വൈകുന്നേരം അല്ലെങ്കിൽ ഈ സായാഹ്നം നമ്മളോടൊപ്പമുള്ളത് പ്രിയപ്പെട്ട സുഹൃത്തും കവിയുമായ മച്ചകങ്ങൾ, ഒറ്റയായി പോയൊരൊച്ച എന്നീ കവിതാ സമാഹാരങ്ങളുടെ കർത്താവായ രചയിതാവായ കുറുഞ്ചിലക്കോട് ബാലചന്ദ്രൻ സാറാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുറിക്കുകൊള്ളുന്ന കവിതകൾ എഴുതുന്ന കുറുഞ്ചിലക്കോട് ബാലചന്ദ്രൻ സാർ സാറാണ് ഇന്ന് നമ്മളോടൊപ്പം സുഹൃത്തായി ഉള്ളത്. ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നു, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ.
0: ഹലോ.
1: ഹലോ, നമസ്കാരം സാർ.
0: വളരെ നല്ല നമസ്കാരം. നമ്മളോടൊപ്പം ഉള്ളത് കുറിഞ്ചിലക്കോട് ബാലേന്ദ്ര സാറാണ്.
1: ബാലേന്ദ്ര സാറിന് നമസ്കാരം.
2: നമസ്കാരം. നമസ്കാരം. നമസ്കാരം. വിളിച്ചത് സന്തോഷം.
1: ഞാൻ മലയടി വലിയകളം
2: എവിടുന്ന ആരേ
1: മലയടി വലിയകളം സത്യഭാമ
2: മലയടി
1: ചിറ്റിപ്പാറയിൽ അവിടെയാണ് എന്റെ വീട്.
2: ചിറ്റിപ്പാറ. അത് ശരി.
1: എനിക്കൊരു പാട്ട് വേണം.
2: സാറോട് പറഞ്ഞോളൂ, ഏത് പാട്ടാണ്?
1: നിന്നിഷ്ടം എന്നിഷ്ടം എന്ന ചിത്രത്തില് ജാനകി അമ്മയും പാടിയ പാട്ട്.
0: ഇളം മഞ്ഞിൽ
1: കുളിരുമായൊരു കുയിൽ കടൽ ഹൃദയമുടലിൽ തകർന്നു പാടും ത്യാഗം ശോകം ഗീതം ത്യാഗം ശോകം ഇളം മഞ്ഞിൽ കുളിരുമായൊരു കുയിൽ മിഴിച്ചിമ്മിൻ വികര കഥന കടൽ.
0: പിന്നെ നിന്നിഷ്ടം നിന്നിഷ്ടം എന്ന് കേൾക്കുമ്പോ തന്നെ മനസ്സിൽ ആദ്യം വരുന്നത് ഇളം മഞ്ഞൻ കുളിരുമായൊരു എന്നാണ്. അത് ഏത് മലയാളിക്കും അങ്ങനെ വരൂ അല്ലേ? കണ്ണൂർ രാജൻ സംഗീത സംവിധാനം ചെയ്ത്, മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ രചന നിർവഹിച്ച്, കെ ജെ യേശുദാസ് പാടി, അതിമനോഹരമായ പാട്ടാണ് അല്ലേ? തെറ്റിയിട്ടൊന്നുമില്ലല്ലോ എനിക്ക്.
1: ഇല്ല. പിന്നെ രണ്ട് സർമാർക്ക്
2: നമസ്കാരം.
1: ഞാൻ വിളിച്ചോണ്ടിരുന്ന എന്നെ അപ്പൊ മാഡം പറഞ്ഞു, മാഡത്തിന്റെ അവിടെ എടുക്കണ ചേച്ചി പറഞ്ഞു, കുറച്ച് ദിവസത്തേക്ക് കേക്കണ്ട, വേറെ ആൾക്കാര് കേൾക്കാനുണ്ട്, അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് വേണ്ടെന്ന്. പിന്നെ അതുകൊണ്ട് നിർത്തി.
0: ഇപ്പൊ
1: സാറിന്റെ ബാലേന്ദ്ര സാറാണ് എന്റെ അതൊക്കെ കേട്ട് പാട്ടൊക്കെ കേട്ടപ്പോഴത്തേക്ക്
0: പിന്നെ അങ്ങനെ അങ്ങനെ ആരെങ്കിലും വിളിക്കരുത് എന്ന് പറഞ്ഞാലൊന്നും ഒരു കാരണവശാലും വിളിക്കാതിരിക്കരുത്, വിളിച്ചുകൊണ്ടേയിരിക്കണം. പിന്നെ ബാലേന്ദ്ര സാറിന്റെ കവിതകളൊക്കെ കേട്ടില്ലേ ഇടയ്ക്ക്?
1: കവിതകളൊക്കെ കേട്ടു.
0: അപ്പൊ വിളിക്കാതിരുന്ന എങ്ങനെ ഇതൊക്കെ നമുക്ക് അറിയാനും പറയാനും ഒക്കെ പറ്റും? അതെ അതെ. അപ്പൊ സാറിനോട് എന്തെങ്കിലും വിശേഷങ്ങൾ വേറെ പറയാനുണ്ടെങ്കിൽ പറയണം.
1: സാറിന്റെ രണ്ടു വരി പാടണം.
2: കവിതകളൊക്കെ ചൊല്ലിയത് കേട്ടതാണല്ലോ,
0: പക്ഷെ അതൊരു ഓർഡർ. അതൊരു ആജ്ഞയാണ്.
2: ശരി, ഞാൻ പാടി പാടാം. പാടാൻ പോകും. രണ്ടു വരിയേ പാടുള്ളൂ
1: കേട്ടോ.
2: നീ എനിക്കൊരു ജീവവൃക്ഷ തണലു നേരുമ്പോൾ കോടി പുണ്യ പുരാണ വൃത്ത കവിത നുരയുന്നു മനസ്സിൽ കവിത നിറയുന്നു. കാട്ടുപാതകൾ കഠിന കഥകൾ കാത്തിരിക്കും കറുക നാമ്പുകൾ വചനമില്ലാ കനവുമായി വന്നീറനായി മനമാകെ നിറയും കഥന ഭാരമിറക്കി വച്ചൊരു കവിത നിറയുന്നു. കവിത നിറയും കാലം എന്ന് പറയുന്ന കവിതയിലെ വരികളാണ് ഞാൻ ഇപ്പൊ ചൊല്ലിയത്. കവിത ഇഷ്ടപ്പെട്ടോ? സന്തോഷം.
0: കവിതയുടെ പ്രത്യേകത അതാണ്, അതും നമ്മുടെ മനസ്സിനെ വല്ലാതെ ഇങ്ങനെ എന്താണ് കുളിരുകൂരിക്കും. കവിത ഇങ്ങനെ എത്ര കേട്ടാലും മതിയാവില്ല, അങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ തോന്നും. അതാണ് കവിതയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. പാട്ടും അതെ, ഇപ്പൊ ചോദിച്ച പാട്ടെന്തോ അതൊരു കവിതയല്ലേ, ഇളം മഞ്ഞൻ കുളിരുമായൊരു കുയിൽ അല്ലേ, അതൊരു കവിത തന്നെയാണ്.
1: പ്രയാസവും ദുഃഖവും ഒക്കെ ഉള്ള ഒരുപാട് പ്രയാസവും ദുഃഖവും ഒക്കെ ഉള്ള ഒരു ജീവിതമാണ് സാറേ.
0: എല്ലാവരുടെ ജീവിതത്തിൽ അങ്ങനെയല്ലേ,
1: പറഞ്ഞിട്ട് കാര്യമില്ല.
0: അപ്പൊ ഞാൻ ചോദിക്കട്ടെ, സുഖം മാത്രമുള്ള പ്രയാസം ഒന്നുമില്ലാത്ത ജീവിതം നയിച്ച ഒരാളിന്റെ പേര് ഈ ലോകത്തില്, ഈ ഭൂലോകത്തില് ഒരാളുടെ
1: ആരുമില്ല സാറേ,
0: അത്രേ ഉള്ളൂ. അപ്പൊ ഇനി സന്തോഷം മാത്രമുള്ള, അതെ
1: അതല്ലേ കൂടെ
0: പിന്നല്ലാതെ അത്രേ
1: ഭരണം ചെയ്തു പോവേ. അങ്ങനെ വിഷമമൊക്കെ വരുമ്പോ സകലം ഒന്ന് മാറി അപ്പുറം അപ്പുറം വിളയിലേക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി.
0: അങ്ങനെ ചെയ്യരുത്, വിഷമമുള്ള സമയത്ത് കരുണാസായി റേഡിയോ ഓൺ ചെയ്യുക, കേൾക്കുക, എല്ലാ വിഷമവും പറ പമ്പ കിടക്കും.
1: നമുക്ക് ദുഃഖവും ദുരിതവും എല്ലാം പറ്റിരിക്കണല്ലേ സാറേ.
0: പിന്നെ അല്ലെങ്കിൽ തന്നെ ഇടക്കിടക്ക് പ്രയാസവും ഒന്നും ഇല്ല എങ്കിൽ ഈ ജീവിതം എത്ര വിരസമായി പോവും.
1: ജീവിതത്തിന് ഒരു
0: അർത്ഥം ഉണ്ടാവൂല,
1: അർത്ഥമൊന്നുമില്ല.
0: അപ്പൊ അതുകൊണ്ട് അങ്ങനെ പരാതികളൊന്നും വേണ്ട, ജീവിതം നന്നായിട്ട് എൻജോയ് ചെയ്യുക. അപ്പൊ സാറിനോട്, കുറിഞ്ചിലക്കോട് ബാലചന്ദ്രൻ സാറിനോട് ഒരിക്കൽ കൂടെ,
1: ബാലചന്ദ്രൻ സാറിന് നമസ്കാരം. നമസ്കാരം. നമസ്കാരം.
2: നന്ദി നന്ദി, വിളിച്ചതിൽ സന്തോഷം. നന്ദി നന്ദി. ഇനിയും വിളിക്കണം.
0: അപ്പൊ നമുക്ക്
1: വിളിക്കാം സാർ, വിളിക്കാം വിളിക്കാം.
0: അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോവാമോ? പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രത്യേക പോക്കുവെയിലിന് തിരശ്ശീല വീഴാൻ സമയമായിരിക്കുകയാണ്. വളരെ ഹൃദ്യമായി പാട്ടും കവിതയും ഒക്കെയായി ഒരു പകൽ നേരം ഇങ്ങനെ സമ്പന്നമാവും സമൃദ്ധമായും മുന്നോട്ട് പോവുക എന്നത് നേരത്തെ പറഞ്ഞതുപോലെ എത്രമാത്രം ചേതോഹരമാണ്. സാർ, സത്യമായിട്ടും ആ കവിതകൾ ഈ ആൾക്കാർ പറയുന്നില്ല, കുളിരുകോരി എന്ന് പറഞ്ഞ് വെറുതെയല്ല, ഒരു കവിത കേട്ടിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം വളരെ ചാരുതയാർന്നതാണ്. ഇനിയും ധാരാളം കവിതകൾ നമസ്തെ മലയാളത്തിലും കരുണാസായി റേഡിയോയിലും ഒക്കെ സാറിൻ്റെ കവിതകൾ കേൾക്കാൻ എല്ലാ ശ്രോതാക്കൾക്കും സാധിക്കട്ടെ. സാറ് വരണം, കവിതകൾ ചൊല്ലണം. എന്നാൽ ഇന്ന് ഇത്രയും ശ്രോതാക്കളുമായിട്ട് നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമാണ്. അതിനുള്ള സാധാരണ ഞങ്ങൾ നന്ദി എന്ന് പറയുന്നില്ല, സ്നേഹത്തിൻ്റെ ഈ കടം കടമായി തന്നെ നിൽക്കട്ടെ എന്ന് തന്നെയാണ് സാറിനോട് പറയേണ്ടത്.
2: ഞാൻ ഇങ്ങനെ എന്റെ ചിരകാല സുഹൃത്തായ സാറിനോട് ഇങ്ങനെ വന്നിരുന്ന് ഇത്രയും വർത്തമാനം പറയാൻ, ഇത്രയും ആളുകളോട് സംവദിക്കാൻ കഴിഞ്ഞതിൽ, സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷം. ഇത്തരം പരിപാടിയിൽ ഇനിയും സമയം കിട്ടുമ്പോഴൊക്കെ ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. എല്ലാവർക്കും, എന്നെ വിളിച്ച എല്ലാവർക്കും, മധുജൻ സാറിനും എന്നെ വിളിച്ച എല്ലാവർക്കും, കരുണാസായിയുടെ എല്ലാ പ്രവർത്തകർക്കും നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
0: പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് സുഹൃത്തായി കുറിഞ്ചിലക്കോട് ബാലചന്ദ്രൻ, ഞാൻ മധുജൻ, പ്രിയപ്പെട്ട സൗണ്ട് എഞ്ചിനീയർ നന്ദകുമാർ. വീണ്ടും നമുക്ക് പ്രത്യേക പോക്കുവെയിലിൽ വീണ്ടും കേൾക്കാം അടുത്ത ബുധനാഴ്ച. അതുവരെ നന്ദി, നമസ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

നിങ്ങൾ എപ്പോഴാണോ മതത്തിന്റെ ബന്ധനങ്ങളിൽ നിന്നും മുക്തമാകുന്നത്, അപ്പോഴായിരിക്കും സ്വാതന്ത്ര്യം എന്തെന്ന് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുന്നത്. മതം അതേതായാലും അന്ധമാണ്, ആധുനിക ലോകത്തിന് ചേർന്നതല്ല അത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ ടൈം ചെയ്യാം.
2: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: കാൽപ്പനികമായ ചലച്ചിത്ര ഗാനങ്ങളും തത്വചിന്താപരമായ കവിതകളും വിപ്ലവാത്മകമായ നാടകഗാനങ്ങളും എഴുതിയ വയലാർ രാമവർമ്മയുടെ ഹാസ്യാത്മകമായ ചലച്ചിത്ര ഗാനങ്ങളാണ് അത്രമേലിഷ്ടത്തിൽ ഇന്ന്. എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും അത്രമേൽ ലളിതവും സാധാരണവുമായ വരികൾ? എന്നാലോ ഒട്ടും കാവ്യാത്മകത കുറഞ്ഞു പോകുന്നുമില്ല. അഴകുള്ള സെലീന എന്ന ചിത്രമാണ് ആദ്യം മനസ്സിൽ വരുന്നത്. ജലദോഷത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കാണിക്കുന്ന ചേച്ചിക്ക് അത് പ്രേമത്തിൻ്റെ ലക്ഷണങ്ങളാണെന്ന് അനിയൻ സ്നേഹപൂർവം കളിയാക്കി പറയുന്നതിൻ്റെ നർമ്മരസം ഒന്ന് വേറെ തന്നെയാണ്. ഇവിടുത്തെ ചേച്ചിക്ക് ഇന്നലെ മുതലൊരു ജലദോഷം, ചീറ്റലും തുമ്മലും മൂളലും മുറുങ്ങലുമെല്ലാമുണ്ട്. ഇന്നലെ ചേച്ചിയെ പെണ്ണ് കാണാൻ ചെറുക്കൻ വന്നതിനെയും അതിലൂടെ ചേച്ചിക്കുണ്ടായ ഭാവമാറ്റത്തെയും അനിയൻ കളിയാക്കുന്നു. ചെറുക്കനെ വർണ്ണിക്കുന്നതിലുമുണ്ട് രസം. കണ്ടാൽ നല്ല തമാശ, ചേട്ടന് ചുണ്ടലി വാലൻ മീശ, ചേച്ചിക്കൊരാശ, ഇന്നേ ചേച്ചിക്കൊരാശ എന്ന മട്ടിൽ പ്രാസഭംഗിയുള്ള രചനാരീതി. കേട്ടാലേ അതിൻ്റെ നർമ്മഭാവന ആസ്വദിക്കാൻ പറ്റൂ. ഇഷ്ടം, അത്രമേലിഷ്ടം ആ ഹാസ്യഗാനം.

പെണ്ണിന്റെ വയറ്റിനകത്തെ ഉരുണ്ടുകയറ്റം വായുകോപം കൊണ്ടല്ല, അത് പ്രണയം കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് മരുന്ന് നിർദ്ദേശിക്കുന്ന ഒരു ഗാനം അഗ്നിമൃഗം എന്ന ചിത്രത്തിലുണ്ട്. അടുത്ത വീട്ടിലെ ചെറുപ്പക്കാരൻ്റെ കടക്കെണ്ണിലെ പൂവും മനസ്സിൽ നിന്ന് മുളച്ചു വന്ന സ്വപ്നത്തിൻ്റെ വേരും സമാസമും ചേർത്തരച്ച് പ്രേമമേമ്പൊടി ചേർത്ത് കടുക്കയോളം മൂന്ന് നേരം കഴിക്കാനാണ് നിർദ്ദേശം. ഈ മരുന്ന് പറഞ്ഞു കൊടുക്കുന്ന വൈദ്യൻ്റെ പക്കലാവട്ടെ, ഈ മരുന്ന് മാത്രമല്ല കഷണ്ടിക്കുള്ള മരുന്നുണ്ട്, വസൂരിക്കുള്ള മരുന്നുണ്ട്, എന്തിന് അസൂയയ്ക്കുള്ള മരുന്ന് പോലുമുണ്ട്. വൈദ്യരേ വൈദ്യരേ, വയ്യുമ്പം വയ്യുമ്പം വയറ്റിനകത്തൊരു ഉരുണ്ടുകയറ്റം, അതിനെന്ത് ചെയ്യണമെന്ന ചോദ്യത്തിനാണ് വൈദ്യർ മറുപടി പറയുന്നത്. ഹാസ്യസാഹിത്യത്തിന് മുതൽക്കൂട്ടായി വയലാർ എഴുതി വെക്കുന്ന ഈ മരുന്ന് കൂട്ട് മലയാളി എങ്ങനെ മറക്കും? അത്രമേൽ ഇഷ്ടമായി അത് മനസ്സിൽ നീറ്റുമരുന്നായും വാറ്റുമരുന്നായും പൊടിമരുന്നായും പ്രവർത്തിക്കുകയല്ലേ? ഇഷ്ടപ്പെടാതിരിക്കുന്നതെങ്ങനെ? ഇഷ്ടം, അത്രമേൽ ഇഷ്ടം ഈ ഗാനം.

0: സ്ഥാനാർത്ഥി സാറാമ എന്ന ചിത്രം രാഷ്ട്രീയ കാപഡ്യങ്ങൾക്കെതിരെ എന്നും നിലപാടുകൾ കൈക്കൊണ്ടിട്ടുള്ള കവിയാണ് വയലാർ രാമവർമ്മ. സന്യാസി എന്ന കവിതയും പ്രൊക്രൂസ്റ്റസ് എന്ന കവിതയും അതിന് നിദർശനങ്ങളാണ്. വിശപ്പ് വന്നാൽ നാമം ചൊല്ലാൻ പ്രസംഗവേദിയിൽ എണീറ്റു നിന്നു പറഞ്ഞ സന്യാസി ഒടുവിൽ പണം പിരിക്കാൻ എണീറ്റു പോകുന്നു. പ്രൊക്രൂസ്റ്റസിലാകട്ടെ പ്രത്യയശാസ്ത്രക്കട്ടിലിട്ട് മനുഷ്യരെ പരുവപ്പെടുത്തുന്ന രാഷ്ട്രീയക്കാരെ പരിഹസിക്കുന്നു. അതുപോലെയാണ് സ്ഥാനാർത്ഥി സാറാമ്മയിലെ ഗാനം. അന്ന് പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയ ഗാനം ഇന്നും ശ്രോതാക്കളെ ആകർഷിക്കുന്നു എന്നതാണ് അതിൻ്റെ സവിശേഷത. സ്ഥാനാർത്ഥിയുടെ ചിഹ്നം കുരുവിയാണ്. പ്രകടനപത്രികയിലൂടെ അന്തവും കുന്തവുമില്ലാതെ വാഗ്ദാനങ്ങൾ അത് അവതരിപ്പിക്കുന്നു. പഞ്ചായത്തിൽ കുരുവി ജയിച്ചാൽ നാടാകെ പൊന്നോണം. പാലങ്ങൾ, വിളക്കുമരങ്ങൾ, പാടങ്ങൾക്ക് കലുങ്കുകൾ, പാർക്കുകൾ, തോടുകൾ, അങ്ങനെ പോകുന്ന വാഗ്ദാന പെരുമഴകൾ. ഇഷ്ടം, അത്രമേൽ ഇഷ്ടം ആ ഹാസ്യഗാനം.
1: നമ്മുടെ പെട്ടി കടുവാ പെട്ടി ചോട്ടില്ല, കുരുവി പെട്ടി നമ്മുടെ പെട്ടി കടുവാ പെട്ടി ചോട്ടില്ല, ഓട്ടില്ല ഓട്ടില്ല ഓട്ടില്ല.

0: ஓட்டில் ஓட்டில் கடுவா பெட்டி சோட்டில் ஓட்டில் ஓட்டில் ஓட்டில் கடுவா பெட்டி சோட்டில்
1: அத்தமே இஷ்டம் അത്രമേൽ ഇഷ്ടമുള്ള പാട്ടുകളും അത്രമേൽ ഇഷ്ടമുള്ള കാര്യങ്ങളും.
2: ലൈൻ ബസ് എന്ന ചിത്രത്തിലെ വലിയമ്മാവനെയും വലിയമ്മായിയെയും ചെറിയമ്മായിയെയും വയലാർ അവതരിപ്പിക്കുന്നതിലെ ഹാസ്യരസം ഒന്ന് വേറെ തന്നെയാണ്. കല്ലുവെച്ച കടുക്കനിട്ട തലയിൽ വെള്ളിരോമ കുടുമ വെച്ച വലിയമ്മാവൻ, ആറുപെറ്റിട്ട് ആറും ചത്തൊരു വലിയമ്മായി, ആറുപെറ്റിട്ട് ആറും കിട്ടിയ ചെറിയമ്മായി, തോളുമുട്ടണ തോടയാട്ടണ വലിയമ്മായിയും, നാക്കിന് നൂറുകാതം നീളമുള്ള ചെറിയമ്മായിയും തിരശീലയിൽ മാത്രമായിരുന്നില്ല. ആ പാട്ടിലെ കഥാപാത്രങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴുമുണ്ട്. കടങ്കഥയും പഴഞ്ചൊല്ലും കവിഭാവനയും കൈകോർത്തു നിൽക്കുന്ന ഇത്തരം ഹാസ്യഗാനങ്ങൾ ഇതിലേറെ രസകരമായി വയലാറല്ലാതെ വേറെ ആരും കൈകാര്യം ചെയ്തിട്ടില്ല തന്നെ. ഇഷ്ടം, അത്രമേലിഷ്ടം ആ മനോഹര ഗാനം.

1975 പുറത്തിറങ്ങിയ ഹലോ ഡാർലിംഗ് എന്ന ചിത്രത്തിലെ 50 കൊല്ലം മുമ്പ് ജനിക്കേണ്ട മണ്ടിപ്പെണ്ണും അതുപോലെ തന്നെ 50 കൊല്ലം മുമ്പേ ജനിക്കേണ്ട മണ്ടച്ചാരും മലയാളിയുടെ മനസ്സിൽ നിന്ന് എങ്ങനെ ഇറങ്ങിപ്പോകാനാണ്? മറക്കാൻ ശ്രമിച്ചാലും മറക്കാനാകാത്ത പാട്ടുകൾ, നല്ല ഒന്നാന്തരം ഹാസ്യഗാനങ്ങൾ. ഹാസ്യത്തിൻ്റെ രീതികൾ വല്ലാതെ മാറിപ്പോയ ആധുനിക കാലത്തും ആസ്വദിക്കാനാവുന്ന പാട്ടുകളായിരുന്നു വയലാറിൻ്റേത്. ഇംഗ്ലണ്ടും പാരീസുമൊന്നും കണ്ടിട്ടില്ലാത്ത അരപ്പിരിയിളകിയ നോട്ടമുള്ള പൊങ്ങച്ചാരെ ആര് പ്രേമിക്കാനാണെന്നാണ് നായിക ചോദിക്കുന്നത്. കളിയാക്കലാണെങ്കിലും ഇഷ്ടത്തിൻ്റെ സ്വാതന്ത്ര്യമാണ് വരികളിലുള്ളത്. വല്ലാത്ത ഒരു സ്നേഹപ്രകാശമുള്ള വരികളാണവ. പട്ടണവും പരിഷ്കാരവും കാണാത്ത അടക്കവും ഒതുക്കവുമുള്ള വേഷം ധരിച്ച പൊട്ടിപ്പെണ്ണിനെ ആര് പ്രേമിക്കാനാണെന്നാണ് നായകൻ്റെ ചോദ്യം. അതും ഇഷ്ടത്തിൽ നിന്നുദിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ഹാസ്യരസം, ഇഷ്ടങ്ങളുടെ ആ സ്വാതന്ത്ര്യ പ്രകടനം ഇഷ്ടം.

വയലാർ ആദ്യം ഗാനമെഴുതുന്നത് കൂടപ്പിറപ്പ് എന്ന ചിത്രത്തിന് വേണ്ടിയായിരുന്നു. ആദ്യ ചിത്രത്തിലെ ഒരു ഗാനം തന്നെ നർമ്മത്തിൻ്റെ മേമ്പൊടി വിതറിക്കൊണ്ടായിരുന്നു. തന്നോട് വഴക്കിന് വരരുതെന്ന് പറയുന്ന നായികയോട് വർത്തമാനം നിർത്തടി പെണ്ണെ, വായാടിപ്പെണ്ണെ, വിസ്താര കോടതി കൂടി എന്നെ ശിക്ഷിച്ചേക്കല്ലേ എന്നാണ് പറയുന്നത്. നാട്ടുഭാഷയുടെ രീതിയും ഹാസ്യാവിഷ്കാരവും പാട്ടിനെ ജനകീയമാക്കുന്നു. ആ ഗാനവും ഇഷ്ടം.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: രാജഹംസം എന്ന ചിത്രത്തിൽ ആധുനിക ശാകുന്തളത്തെ സങ്കല്പിച്ച് എഴുതിയ വരികൾ ശ്രദ്ധേയമാണ്. അഴിമതിക്കാരനായ മന്ത്രിയുടെ പ്രതിരൂപമാണ് ഇവിടുത്തെ ദുഷ്യന്തൻ. ശകുന്തള നാട്ടിൻപുറത്തുകാരിയായ പൊട്ടിപ്പെണ്ണും വണ്ട് ചുറ്റും പറന്നപ്പോൾ ഫസ്റ്റ് എയ്ഡ് ബോക്സ് തുറക്കുകയും ലവ് സോങ് എഴുതാൻ ലെറ്റർ പാഡുകൾ കൊടുക്കുകയും ചെയ്യുന്ന ദുഷ്യന്തൻ. സഖിമാർ കാണാതെ പാർക്കിൽ വന്നാൽ ഡ്യുവറ്റ് പാടി കാബറേ കളിക്കാമെന്ന് ദുഷ്യന്തൻ പറയുന്നു. ഹസ്തിനപുരത്തിലെ 74 ബഡ്ജറ്റ് കഴിഞ്ഞാൽ കല്യാണമെന്നും അതുവരെ എപ്പോഴും ഓർക്കാൻ സമ്മാനമായി ജപ്പാൻ വാച്ചും നൽകി മടങ്ങുന്ന ദുഷ്യന്തൻ. ഇഷ്ടം, അത്രമേലിഷ്ടം ഈ ഹാസ്യഗാനം.

0: ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിൽ തൊഴിലാളിയുടെ അവസ്ഥ അവതരിപ്പിക്കുന്നിടത്തും നർമ്മത്തിൻ്റെ പൊടി വിതറാൻ വയലാർ ശ്രമിക്കുന്നു. കൊല്ലം വണ്ടിക്ക് കുഞ്ഞാണ്ടിക്കൊരു കൂള് കിട്ടി. 5.5 ടൺ തൂക്കമുള്ളൊരു സേട്ടായിരുന്നു ആ കൂള്. അങ്ങനെ നർമ്മത്തിൽ ആരംഭിക്കുന്ന പാട്ട് പക്ഷേ അപേക്ഷയിലാണ് അവസാനിക്കുന്നത്. കഠിനമായി ജോലിയെടുക്കുന്ന തൊഴിലാളികളുടെ കൂലി കുറയ്ക്കരുതെന്ന അപേക്ഷ. ഇഷ്ടം ഈ ഗാനം അത്രമേലിഷ്ടം.
1: ഓ രക്ഷാവാലാ.

ചതുരംഗം എന്ന ചിത്രത്തിൽ പ്രണയത്തെക്കുറിച്ച് വയലാർ പറയുന്ന കാര്യങ്ങൾ ചിരിയുണർത്തുന്നതാണ്. പെണ്ണിൻ്റെ ചിരിയും പ്രണയത്തിൻ്റെ പനിയും ആദ്യമാദ്യം കുളിരുമെന്നും പിന്നെ പൊള്ളി വിറച്ചു തുള്ളുമെന്നും പിടിച്ചു പുറന്തള്ളുമെന്നും വയലാർ പറയുന്നു. അനുരാഗത്തിൻ്റെ അകവും പുറവും ആദ്യകാലത്ത് അസനാരുടെ നെയ്യലുവ പോലെ മധുരിക്കുമെന്നാണ് അന്ന എന്ന ചിത്രത്തിൽ എഴുതുന്നത്. നെയ്യലുവയുടെ മധുരമുള്ള ആ ഗാനം ഇഷ്ടം, അത്രമേലിഷ്ടം.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: മാസപ്പടി മാധവിള്ള എന്ന ചിത്രത്തിലെ ഗാനം ഹാസ്യരസപ്രധാനമായതാണ്. കണ്ണിൻ്റെ കട കൊണ്ട് കത്രിക പൂട്ടിട്ട് കരളിൻ്റെ കൊളുത്തു ഞാനൂരും. അയലത്തുകാരി ചിന്നമ്മയ്ക്ക് ചട്ട തയ്ക്കുമ്പോൾ തുന്നൽക്കാരൻ്റെ മനസ്സിലെ കിരുകിരിപ്പ് വയലാർ എഴുതി വെക്കുന്നു. അവൻ്റെ ആശകൾ പോലും നർമ്മത്തിൻ്റെ കിരുകിരിപ്പിലാണ് വയലാർ എഴുതിപ്പോകുന്നത്. ഇഷ്ടം, മോഹങ്ങളുടെ ആ മധുരഗാനം അത്രമേലിഷ്ടം.

0: അവിടുക്കാനെനിക്കൊന്നു പോണം.
1: അയലത്തെ ചിന്നമ്മ, അഴകുള്ള ചിന്നമ്മ, അരമുഴം നാക്കുള്ള ചിന്നമ്മ, അവൾക്കൊരു ചട്ടയ്ക്ക് തുണി വെട്ടും നേരത്ത് അവർ എനിക്കൊരു കിരുവിരിപ്പ്. അയലത്തെ ചിന്നമ്മ.

കുളിരുകോരും, എനിക്ക് മേലാകെ കുളിരുകോരും. അയലത്തെ ചിന്നമ്മ, അഴകുള്ള ചിന്നമ്മ, അരമുഴം നാക്കുള്ള ചിന്നമ്മ, അവൾ ഒരു ചട്ടയ്ക്ക് തുണി വെട്ടുന്നേര

ശബരിമലയിലേക്കുള്ള യാത്രാമധ്യേ മദ്യപിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന ഒരു സംഘത്തിന്റെ ജീപ്പ് യാത്രയ്ക്കു വേണ്ടി വയലാർ എഴുതിയ വരികൾ. തുമ്മിയാൽ തെറിക്കുന്ന മൂക്കാണെങ്കിൽ ചുമ്മാ തെറിച്ചു പോട്ടെ, ഒരു പെഗ് റമ്മടിച്ചാൽ ഈശ്വരൻ പിണങ്ങുമെങ്കിൽ ചുമ്മാ പിണങ്ങിക്കോട്ടെ എന്നാണ് വരികൾ. ഉമർ ഖയാമിനെയും അവർ വാഴ്ത്തുന്നുണ്ട്. നിഷേധമെന്ന് മുദ്രകുത്തപ്പെട്ടേക്കാവുന്ന ആ ഗാനവും ഇഷ്ടം, അത്രമേലിഷ്ടം.

0: വിദ്യാർത്ഥി എന്ന ചിത്രത്തിലെ ഐസ്ക്രീം കച്ചവടക്കാരൻ. ഐസ്ക്രീമിനകത്തും പുറത്തും മധുരമുണ്ട്. അഞ്ചഞ്ചര നാഴികയോളം എഞ്ചിൻ പണി ചെയ്തുണ്ടാക്കിയ ഐസ്ക്രീമാണത്. പ്രണയിക്കാത്തവർക്ക് പ്രണയം, പ്രസവിക്കാത്തവർക്ക് പ്രസവം, കാമുകി കാമുകന്മാർ ഇത് കഴിച്ചാൽ കല്യാണം ഗ്യാരണ്ടി. നർമ്മത്തിൻ്റെ തീരാമധുരം, ആവോളം നിറച്ചുവച്ച ഈ ഗാനം ഇഷ്ടം, അത്രമേലിഷ്ടം.
1: ഐസ്ക്രീം ഐസ്ക്രീം ഐസ്ക്രീം ഐസ്ക്രീം

ఐస్క్రీమ్ ఐస్క్రీమ్ അഞ്ചഞ്ചര നാഴികയോളം എഞ്ചിൻ പണി ചെയ്തുണ്ടാക്കിയ വിറ്റാമിൻ എ മുതൽ ഇസറ്റ് വരെയുള്ള ഐസ്ക്രീം പുത്തൻ ഐസ്ക്രീം ഐസ്ക്രീം.

0: കാമുകി കാമുകൻ മാരിത് കഴിച്ച കല്യാണം ഗ്യാരണ്ടി.
1: അത്രമേൽ ഇഷ്ടം. അവതരണം പ്രസന്നകുമാർ. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ. സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സുഖതമീ രാത്രി.
1: സുഖതമീ രാത്രിയിലേക്ക് സ്വാഗതം. മനുഷ്യ സേവനത്തിന് രണ്ട് വഴികളാണുള്ളത്, സാമൂഹികവും സാംസ്കാരികവും. ഇപ്രകാരം പ്രായോഗിക പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ കുടുംബപരമായും സാമൂഹ്യമായും മറ്റും പല പ്രശ്നങ്ങളുമുണ്ടാവും. അവ നമ്മുടെ വ്യക്തിജീവിതത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിച്ചുവെന്ന് വരും. അവ പരിഹരിക്കണമെങ്കിൽ സ്വന്തം ആദർശം വിടാതെ മറ്റുള്ളവരുമായി ഒത്തുപോവാനുള്ള സന്നദ്ധത നമുക്കുണ്ടാവണം. സാമൂഹ്യ രാഷ്ട്രീയാദി തലങ്ങളിൽ അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ തെറ്റുപറ്റുക സ്വാഭാവികമാണ്. അത് തികച്ചും ഒഴിവാക്കാൻ കഴിയുകയുമില്ല. പക്ഷേ കഴിയുന്നത്ര ഒഴിവാക്കുകയും തെറ്റുപറ്റി എന്ന് കണ്ടാൽ ഉടൻ തെറ്റ് സമ്മതിച്ച് തിരുത്തുവാൻ തയ്യാറാവുകയും വേണം. അല്ലേ? അങ്ങനെയാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഒന്ന് ഓർത്തു നോക്കൂ, എത്ര സുതാര്യമായിരുന്നേനെ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ. അല്ലേ? ഒരു പാട്ട് കേട്ടാലോ?

സത്യസന്ധരായ ആളുകൾ കഷ്ടപ്പെടുകയും സത്യവിരുദ്ധർ സുഖലോലുപരായി ജീവിക്കുകയും ചെയ്യുന്നതിലെ വൈരുദ്ധ്യം വിഷമമുണ്ടാക്കും അല്ലേ? സത്യത്തോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ വന്നാൽ ഇത്രയൊക്കെ ചെയ്തിട്ടും എനിക്കിതാണല്ലോ കിട്ടിയത് എന്ന് ചോദിച്ചു പോകും. പക്ഷേ സത്യവും ധർമ്മവും മുറുകെ പിടിക്കുന്നത് തന്നെയാണ് നല്ലത്. കരുണയും മാനവികതയും ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തിൽ പുലരുക തന്നെ ചെയ്യും, ഒരു സംശയവുമില്ല. ഒരുപാട്

ദാമ്പത്യ ജീവിതത്തിൽ വിശ്വസ്തയായ പങ്കാളിയേക്കാൾ വലിയൊരു ഘടകം വേറെയില്ല. പണ്ടുമുതലേ മനുഷ്യനെ അങ്ങനെയാണ് കരുതിയിരിക്കുന്നത്. ഒരു പരിധിവരെ അതിലൊരു ശരിയുണ്ട് താനും. മനുഷ്യന്റെ സുഖത്തിലും ഉയർച്ചയിലും കർമ്മരംഗത്തുള്ള വിജയത്തിലും പരാജയത്തിലും വിശദീകരണത്തിന് അതീതമായ ഒരു ശക്തി ഈ ദാമ്പത്യത്തിനുണ്ട്, അല്ലെങ്കിൽ പങ്കാളിക്കുണ്ട്. ദാമ്പത്യം ഒരു മഹാകാവ്യമെന്ന് കവി പറയുന്നത് പരമാർത്ഥമാണ്. അനുരഞ്ജനത്തിൽ നിന്നേ ജീവിത വിജയവും മനസുഖവും ലഭിക്കൂ. അങ്ങനെയെങ്കിൽ ദാമ്പത്യത്തിന്റെ അടിസ്ഥാനം അനുരഞ്ജനമാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയുന്നു, നല്ല ചെടിക്ക് വേലി കെട്ടണം, പക്ഷേ വേലിക്ക് ഒരു വാതിലും വേണം. കയറാനും ഇറങ്ങാനും ഒക്കെ അങ്ങനൊരു വാതിൽ ആവശ്യമാണ്. കുട്ടികളെ നിയന്ത്രിക്കുന്നതിൽ നിയന്ത്രണം വേണം എന്നതിന് ശ്രീരാമകൃഷ്ണൻ ഉദാഹരിക്കുന്ന വാക്യമാണിത്. കുട്ടികളെ നിങ്ങൾക്ക് നിയന്ത്രിക്കാം, പക്ഷേ ആ നിയന്ത്രിക്കുന്നതിൽ ഒരു നിയന്ത്രണം വേണം. അതിനാണ് നല്ല ചെടിക്ക് വേലി കെട്ടണം, പക്ഷേ വേലിക്ക് ഒരു വാതിലും വേണം എന്ന് പറയുന്നത്. ഒരു പാട്ട് കേട്ടാലോ?

നമ്മളെ വിമർശിക്കുന്നവരെല്ലാം ശത്രുക്കളാണെന്നും പ്രശംസിക്കുന്നവർ മുഴുവൻ അഭ്യുദയകാംക്ഷികളാണെന്നും ഒരിക്കലും തോന്നരുത്. ഒരു മനുഷ്യന് ജീവിക്കാൻ പ്രാണവായു എന്നതുപോലെ അത്യന്താപേക്ഷിതമാണ് അഭിപ്രായ സ്വാതന്ത്ര്യം. അതിനു ക്ഷതമേൽപ്പിക്കുന്ന ശക്തികളോട് പൊരുതിയില്ലെങ്കിൽ ജീവിതം നിരർത്ഥകമാകും. കലയും സംഗീതവും സാഹിത്യവും മനുഷ്യൻ്റെ അസ്തിത്വത്തിൻ്റെ കാവലാളുകളാണ്. ലോകത്തെ ഏത് നവോത്ഥാനത്തിനു പിന്നിലും കലയുടെ അപാരവും തീവ്രവുമായ സ്വാധീനമുള്ളതായി കാണാം. എല്ലാവർക്കും കലാപ്രവർത്തനം ചെയ്യാനാവില്ല. കല ഒരു പരിധിവരെ ജന്മസിദ്ധമാണ്. പക്ഷേ കല ആസ്വാദകരാവുക എന്നത് ഒരു വലിയ കാര്യമാണ്. കലാസ്വാദനവും വിപ്ലവകരമായ ഒരു സാമൂഹിക പ്രവർത്തനമാണ്. ഒരു പാട്ടെങ്കിലും ആസ്വദിക്കാൻ കഴിയാത്ത ആരുമുണ്ടാവില്ല, അല്ലേ? അപ്പോൾ ഒരു പാട്ട് കേൾക്കാം, ആസ്വദിക്കാം.

അവരവർ ചെയ്യുന്ന പ്രവൃത്തി കഴിവുള്ളത്ര നന്നായി ചെയ്യണം. അതിന് കിട്ടുന്ന പ്രതിഫലത്തിൽ സന്തോഷിക്കണം, സംതൃപ്തരാകണം. അറിഞ്ഞുകൊണ്ട് തനിക്കാവാത്ത പ്രവൃത്തികളിൽ പ്രവേശിച്ചുകൂടാ. നമ്മൾ ജീവിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടി കൂടിയാണ് എന്ന് മറന്നുപോകരുത്. അനേകം ആളുകളുടെ സഹായങ്ങൾ കൊണ്ടാണ് താൻ കഴിഞ്ഞുകൂടുന്നത് എന്ന പരമാർത്ഥം വിസ്മരിക്കരുത്. എന്താപത്ത് വന്നാലും ധൈര്യം വിടരുത്. അഭ്യുദയങ്ങൾ ഉണ്ടാകുമ്പോൾ അഹങ്കരിക്കുകയുമരുത്. മനസ്സിൽ കോപത്തിന് ഇടം കൊടുക്കരുത്. ക്ഷമ പരിശീലിക്കണം. ഒരു പാട്ട് കേട്ടാലോ?

അതെ, മഹനീയ സത്യങ്ങൾ ലളിതങ്ങളും അനലങ്കൃതങ്ങളുമായിരിക്കും. അനലങ്കൃതം എന്ന് വെച്ചാൽ അലങ്കാരങ്ങളില്ലാത്തത്. ദുർഗ്രഹത എന്നത് ചെറിയ മനസ്സിന്റെ സന്തതിയാണ്. നിഷ്പക്ഷതയോട് മാത്രം പ്രതിബദ്ധത പുലർത്തുന്ന സാഹിത്യത്തിനെ വിപ്ലവം സൃഷ്ടിക്കാനാവൂ. അതിഥിയെ ദേവനെപ്പോലെ കരുതണമെന്നൊക്കെ പഠിച്ചു വച്ചിട്ട് അയാൾ അല്പസമയം കൂടുതലിരുന്നാൽ റെസ്റ്റ് വാച്ച് നോക്കുന്നത് നല്ലതാണോ? അല്ല തന്നെ. ഭൂരിപക്ഷം പേരും വാഴ്ത്തിയെന്ന് വെച്ച് ഒരു കല കലയാവണമെന്നില്ല. ഞാനെന്ന ഭാവം കൊണ്ട് ആരും ഒന്നും നേടുന്നില്ല. സ്വന്തം അനുഭവ പാഠങ്ങളും മറ്റുള്ളവരുടെ സഹായവും കൊണ്ടാണ് എവിടെയും വിജയമുണ്ടാകുന്നത്. ഇതൊക്കെ മനുഷ്യജീവിതത്തിലെ കുറേ കാര്യങ്ങൾ തത്വശാസ്ത്രത്തിൻ്റെ അകമ്പടിയില്ലാതെ പറയുന്നു എന്ന് മാത്രം. ഒരു പാട്ട് കേട്ടാലോ?

നമ്മുടെ പ്രവർത്തനങ്ങൾക്കിടയിൽ ആരോടെങ്കിലും എതിരിടേണ്ടി വന്നാൽ തന്നെ അതിനുശേഷവും അയാളെ പിന്തുടർന്ന് നശിപ്പിച്ചേ അടങ്ങൂ എന്ന വാശി അതുപേക്ഷിക്കണം. അതുവേണ്ട. നമ്മുടെ കയ്യിലിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് മറ്റുള്ളവരെ തേജോവധം ചെയ്യുകയോ മുറിവേൽപ്പിക്കുകയോ ചെയ്യാതിരിക്കുക. അതുപോലെ ആരോടെങ്കിലും അസുഖമോ പ്രയാസമോ ഉണ്ടെങ്കിൽ അത് 24 മണിക്കൂറിൽ കൂടുതൽ കൊണ്ടു നടക്കരുത്. ഒന്നുകിൽ പറഞ്ഞു തീർക്കണം, അല്ലെങ്കിൽ ക്ഷമിക്കണം. അതാണ് നല്ലത്. അതാണ് ഉയർന്ന വ്യക്തിത്വമുള്ള ഏതൊരാളും ചെയ്യുന്നത്. അല്ലാതെ മറ്റൊരാളുള്ള പ്രയാസം അല്ലെങ്കിൽ മറ്റാരോടെങ്കിലുമുള്ള അസുഖം അസ്വസ്ഥത അത് കൊണ്ടു നടക്കരുത്. അത് ഉയർന്ന വ്യക്തിത്വത്തിന് നല്ലതല്ല. ഒരു പാട്ട് കേട്ടാൽ

ജീവിത വിജയത്തിന് കഴിവും സന്ദർഭവും ഒരുപോലെ അനിവാര്യമാണ്. കഴിവില്ലെങ്കിൽ സന്ദർഭങ്ങൾ ലഭിച്ചാലും പ്രയോജനമില്ല. അതുപോലെ സന്ദർഭങ്ങൾ ലഭിച്ചില്ലെങ്കിൽ കഴിവുണ്ടെങ്കിലും പ്രയോജനമില്ല. കഴിവിൻ്റെ നല്ലൊരംശം ജന്മനാ സിദ്ധിക്കുന്നതാണ്, ശേഷം പ്രയത്നം കൊണ്ടും. അല്ലേ? അങ്ങനെയാണ്. നല്ല സന്ദർഭങ്ങൾ ചിലപ്പോൾ നാം യത്നിക്കാതെ നമ്മുടെ മുമ്പിലെത്തിയെന്ന് വരും. മറ്റു ചിലപ്പോൾ നമ്മൾ അവസരങ്ങൾ അല്ലെങ്കിൽ സന്ദർഭങ്ങൾ തേടിപ്പിടിക്കേണ്ടതുണ്ട്. എല്ലാം വിദ്യയാണെന്ന് പറഞ്ഞ് പരിശ്രമത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് ബുദ്ധികേടാണ്. എല്ലാം എൻ്റെ കഴിവും സാമർഥ്യവും കൊണ്ടാണ് നേടിയത് എന്ന് കരുതുന്നതും ബുദ്ധികേടാണ്. അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പാട്ട് കേട്ടാലോ?

വായിച്ചു വളരുക എന്ന മുദ്രാവാക്യത്തിൽ സത്യമുണ്ട്. പക്ഷേ ഏതൊക്കെ വായിക്കണം, ഏതൊക്കെ ഉപേക്ഷിക്കണം എന്നതാണ് ശരിക്കുള്ള പ്രശ്നം. ഇന്ന് പുസ്തകങ്ങളായാലും ആനുകാലികങ്ങളായാലും ലഭിക്കുന്ന വിഭവങ്ങളിൽ പലതും ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്നവരുണ്ട്. അത് എത്രത്തോളം ശരിയാണെന്ന് അറിഞ്ഞുകൂടാ, എന്ത് കിട്ടിയാലും വായിക്കണം എന്ന തത്വശാസ്ത്രമാണ് നല്ലതെന്ന് തോന്നിയിട്ടുണ്ട്. കുറേയേറെ വായിച്ചിട്ട് ആസൂത്രണ നിബന്ധമായ വായന അതാകാം, അതായത് സെലക്റ്റീവ് ആകാം, അങ്ങനെയാണ് വേണ്ടത്. അതുവരെ കയ്യിൽ കിട്ടുന്നതൊക്കെ വായിക്കാം, അതാണ് നല്ലത്. ഒരു പാട്ട് കേട്ടാലോ?

കായികവും മാനസികവുമായുള്ള ആരോഗ്യത്തിന് അതത് മേഖലയിലുള്ള അഭ്യാസം അനുപേക്ഷണീയമാണ്. വാർദ്ധക്യത്തിലും ജീവിത ഉന്മേഷം നിലനിർത്തണമെങ്കിൽ താൽപ്പര്യമുള്ള മേഖലയിൽ കഴിവനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. വ്യക്തിജീവിതം ഒരു വൃക്ഷത്തിന് തുല്യമാണ്. വെളിയിൽ നിന്ന് കാറ്റും മഴയും ആവശ്യമുണ്ട്. വളക്കൂറുള്ള മണ്ണാണ് വേണ്ടത്. വേരുകൾ ആഴത്തിലേക്ക് പോകണമെങ്കിൽ കാറ്റുകൊണ്ട് വൃക്ഷമുലയണം. വേരുകളാണ് നമുക്ക് വിലാസം നൽകുന്നത്, പൂക്കളല്ല. ഒരിക്കൽ കൂടി പറയട്ടെ, വേരുകളാണ് നമുക്ക് വിലാസം നൽകുന്നത്, പൂക്കളല്ല. ഒരു പാട്ട് കേട്ടാലോ?

മാധവിക്കുട്ടിയുടെ വാക്കുകളാണ്. മരുന്നുകൾക്ക് കാലഹരണ തീയതിയുള്ളതുപോലെ മതസംഹിതകൾക്കും കാലഹരണ തീയതിയുണ്ട്. ആ തീയതിക്ക് ശേഷം അവ ഉപയോഗശൂന്യമായിത്തീരുന്നു. അതായത് മതസംഹിതകൾ അപ്ഡേറ്റ് ചെയ്യണം എന്നാണ്. അതൊരു നല്ല കാര്യമാണ്. സംഹിതകൾ അപ്ഡേറ്റ് ചെയ്യുന്നതിലൂടെ അന്ധവിശ്വാസങ്ങൾ കുറയാൻ സഹായിക്കും.